പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

നമ്മൾ ചിലയിടങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലരാകാറുണ്ട്. ഏറെ പ്രിയപ്പെട്ടവരുടെയോ ഞാൻ പ്രവർത്തന നിരതമാകണം എന്ന് അറിയാമെന്നുള്ളതോ ആയ ഇടങ്ങളിൽ പോലും നിഷ്പക്ഷമായി നിശ്ചലരായി നിൽക്കേണ്ട അവസ്ഥ സംജാതമാകാറുണ്ട്. ഒരുപക്ഷെ സ്വാതന്ത്ര്യക്കുറവ്, അവഗണന, അനുഭവങ്ങൾ, കൈപ്പേറിയ ഓർമ്മകൾ, ഇങ്ങനെ പല കാരണങ്ങളാകാം ഇത്തരം നിശ്ചലാവസ്ഥയ്ക്ക് കാരണം. എവിടെയും ആരോടും ഉള്ളു തുറന്ന് പെരുമാറണമെങ്കിൽ സ്വാതന്ത്ര്യവും പരിഗണനയും മുന്നിട്ടിറങ്ങാനുള്ള ആർജവവും ഉണ്ടാകണം. അസ്വാതന്ത്ര്യവും അവഗണനയും തരം താഴ്ത്തലുമാണെങ്കിൽ പിൻവാങ്ങലും മൗനവും തന്നെയാണ് സുരക്ഷിതം. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ കവിത ബാഷ്പാഞ്ജലി, ആലപിക്കുന്നത് നന്ദാത്മജൻ കൊതേരി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ കിഷ്കിന്ത കാണ്ഡത്തിലെ ക്രിയാമാർഗോപദേശം, ഹനുമൽ സുഗ്രീവ സംവാദം എന്നീ ഭാഗം പാരായണം ചെയ്യുന്നു പി ഓമന കാര. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. ഇതിൽ രാമായണത്തെക്കുറിച്ചു കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ കവിതാ സമാഹാരമായ ബാഷ്പാഞ്ജലിയിലെ ഒരു ഭാഗം ആ പൂമാല, ആലപിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.

0: ചങ്ങമ്പുഴയുടെ കവിതാ സമാഹാരമായ ബാഷ്പാഞ്ജലിയിലെ ഒരു ഭാഗം ആ പൂമാലയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് നന്ദാത്മജൻ കൊതേരി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ഓഗസ്റ്റ് 1, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 1 വർഷത്തിലെ 213 ദിനമാണ്. ഓഗസ്റ്റ് 1 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1461 എഡ്വേർഡ് 4 ഇംഗ്ലണ്ടിന്റെ രാജാവായി. 1498 ക്രിസ്റ്റഫർ കൊളംബസ് വെനസ്വേലയിലെത്തുന്ന ആദ്യത്തെ യൂറോപ്യനായി. 1831 ലണ്ടൻ പാലം തുറന്നത്. 1834 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അടിമത്തം നിരോധിച്ചു. 1838 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ അടിമകളെ സ്വതന്ത്രരാക്കി. 1876 കൊളറാഡോ അമേരിക്കയിലെ 38 സംസ്ഥാനമായി. 1894 പ്രഥമ ചൈന ജപ്പാൻ യുദ്ധം കൊറിയയിൽ ആരംഭിച്ചു. 1902 പനാമ കനാലിന്റെ നിയന്ത്രണം ഫ്രാൻസിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകൾ സ്വന്തമാക്കി. 1914 ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1941 ആദ്യത്തെ ജീപ്പ് നിർമ്മാണം പൂർത്തിയായി. 1944 നാസി അധിനിവേശത്തിനെതിരെ പോളണ്ടിലെ വാഴ്സോയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1957 അമേരിക്കയും കാനഡയും ചേർന്ന് നോർത്ത് അമേരിക്കൻ എയർ ഡിഫൻസ് കമാൻഡിന് രൂപം നൽകി. 1960 ഡഹോമി ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1960 പാകിസ്ഥാന്റെ തലസ്ഥാനമായി ഇസ്ലാമാബാദിനെ പ്രഖ്യാപിച്ചത്. 1964 റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1981 MTV പ്രക്ഷേപണം ആരംഭിച്ചു. 2001 ബൾഗേറിയ, സൈപ്രസ്, ലാത്വിയ, മാൾട്ട, സ്ലൊവേനിയ, സ്ലോവാക്യ എന്നീ രാജ്യങ്ങൾ യൂറോപ്യൻ പരിസ്ഥിതി ഏജൻസിയിൽ അംഗങ്ങളായി. പരിണാമചിന്തയെ ഒരു സിദ്ധാന്തരൂപത്തിൽ ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ഹിന്ദി ചലച്ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഇന്ത്യൻ അഭിനേത്രിയും കവയിത്രിയുമായിരുന്ന മീനാകുമാരി. പുരോഗമന മലയാള സാഹിത്യത്തിന്റെ വക്താവും പണ്ഡിതനുമായിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. മലയാള സാഹിത്യകാരനും വേദപണ്ഡിതനുമായിരുന്ന VK നാരായണ ഭട്ടതിരി തുടങ്ങിയവരുടെ ജന്മദിനവും. സ്വാതന്ത്ര്യസമര സേനാനി, പത്രപ്രവർത്തകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായ ബാലഗംഗാധര തിലക്. മലയാള ഗസൽ ഗായകരിൽ പ്രമുഖനായിരുന്ന PA ഇബ്രാഹിം എന്ന ഉമ്പായി തുടങ്ങിയവരുടെ ചരമദിനവും ഓഗസ്റ്റ് 1.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannurof, Simbolo and Collar, other brands, Grandfos, Hutik, Vox Laminate,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
2: എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961 10 95 77, മറ്റൊരു നമ്പർ 9496 66 66.
3: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
4: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
5: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000 7220-9001-8.
6: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
7: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
6: ഉണ്ട്.
7: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
8: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
9: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
9: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
8: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
10: വചനാമൃതം. അനാവശ്യമായ ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും പാടില്ല. ശ്രീനാരായണ ഗുരു.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. PM-ശ്രീ പദ്ധതിയുമായി UDF മുന്നോട്ടെന്ന തരത്തിൽ പറഞ്ഞ കൺവീനർ, അടൂർ പ്രകാശിനെ ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി തിരുത്തി. UDF യോഗം അത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയതിന് പിന്നാലെ പദ്ധതി തുടരാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വിഷയം മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുമെന്നുമുള്ള വിശദീകരണവുമായി അടൂർ പ്രകാശ്. തെരുവുനായകളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്വമാണെന്നും ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേർക്കുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടും അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള ഉയർത്തിയുമുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെയും പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രതിപക്ഷ അംഗങ്ങളുടെ മുദ്രാവാക്യം വിളികളിൽ ബഹളമയമായ അന്തരീക്ഷത്തിൽ മുന്നോട്ടു പോവാനാവാതെ ഉച്ചയ്ക്ക് മുൻപ് ഇരുസഭയും നടപടികൾ അവസാനിപ്പിച്ചു. മുത്തങ്ങ ഭൂസമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കണ്ണൂർ KP 4 ബറ്റാലിയൻ കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്രസഭാ നേതാവ് M. ഗീതാനന്ദനടക്കം മുഴുവൻ പ്രതികളെയും കൽപ്പറ്റ പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു. 2 പ്രതി തിരുവനന്തപുരം കാഞ്ഞിരംകുളം വേഡർ കോളനിയിൽ അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയതെന്ന് മാത്രമേ പ്രോസിക്യൂഷന് തെളിയിക്കാനായുള്ളൂ. മറ്റു പ്രതികളുടെ പേരിലുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. അശോകൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ജഡ്ജി അയ്യൂബ് ഖാൻ പത്തനാപുരം ശിക്ഷ വിധിച്ചില്ല. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യക്ക് ഇരട്ട സ്വർണം. വനിതകളുടെ 48 കിലോ വിഭാഗത്തിൽ അസ്മിത ഡേയും പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഹർഷ സിംഗുമാണ് സ്വർണം നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂഡോയിൽ ഇന്ത്യ സ്വർണം നേടുന്നത്. ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷ ജ്വലിപ്പിച്ച് പലസ്തീൻ സായുധ സംഘടനയായ

0: ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചു. എന്നാൽ ഇത് നടപ്പിലാക്കുന്നത് ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനെയും മുൻപിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റത്തെയും ആശ്രയിച്ചിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. ADGP SS ശ്രീജിത്തിന് DGP സ്ഥാനക്കയറ്റം നൽകി. അഗ്നിരക്ഷാസേനാ മേധാവിയായി ബൽറാം കുമാർ ഉപാധ്യായയും ബെവ്കോ MD യോഗേഷ് ഗുപ്തയെയും നിയമിക്കാനും തീരുമാനിച്ചു. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ സുഗതന്റെ അയോഗ്യത സംബന്ധിച്ച് അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ചേർന്ന കോർപ്പറേഷൻ കൌൺസിലിൽ നാടകീയ രംഗങ്ങൾ. കൌൺസിലിൽ പങ്കെടുക്കുന്നതിന് 6 മാസത്തേക്കുള്ള സുഗതന്റെ അവധി അപേക്ഷ പ്രതിപക്ഷ ബഹളത്തിനിടെ കൌൺസിൽ അംഗീകരിച്ചു. PSC പരീക്ഷാ തട്ടിപ്പിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ചെയർമാനിലേക്കും നീങ്ങുന്നു. ചില തസ്തികകളിൽ നടന്ന അഭിമുഖങ്ങളിൽ മാർക്ക് നൽകുന്നതിലും അസ്വാഭാവികത കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയർമാൻ ഡോക്ടർ MR ബൈജുവിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. കർക്കിടകത്തിലെ മാരിയെ അകറ്റാൻ കർക്കിടകം 16-ാം നാളായ ഇന്ന് മാടായിക്കാവിന് സമീപം മാരി തെയ്യങ്ങൾ കെട്ടിയാടും. ഉച്ചയ്ക്ക് 12:30 തെയ്യങ്ങൾ കെട്ടിയാടുക. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആഭ്യന്തര റൂട്ടിൽ കൂടുതൽ സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലാണ് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ചത്. ഓണം അവധിയുമായി ബന്ധപ്പെട്ടാണ് 15-ന് ശേഷം അധിക സർവീസുകൾ പ്രഖ്യാപിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയോടെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ കടലോളം പ്രതീക്ഷയുമായി മത്സ്യത്തൊഴിലാളികൾ വല വിരിച്ചു തുടങ്ങി. പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്നതിലും കരിക്കുലത്തിലും പിടിമുറുക്കി PM മുന്നോട്ടു പോകാൻ UDF. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സഹായം നിർണായകമായ സാഹചര്യത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് സംസ്ഥാനത്തിന് സാമ്പത്തികമായി തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇത്. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് അടുത്തയാഴ്ച വരുന്നതോടെ കൂടുതൽ വ്യക്തതയുണ്ടാവും. റിപ്പോർട്ടിന്റെ ഉള്ളടക്കവും നിയമോപദേശവും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകളുടെ ഫലവും വിലയിരുത്തിയ ശേഷമാവും അന്തിമ തീരുമാനം. പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിലും മനുഷ്യാവകാശ ലംഘനങ്ങളിലും പ്രതിഷേധിച്ച് 100 അഭയാർത്ഥികൾ ജമ്മുവിൽ ഇന്നലെ പ്രതിഷേധിച്ചു. POKയെ മോചിപ്പിക്കാനും ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും പ്രതിഷേധക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അധിക്ഷേപ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ മെറ്റയുടെ ഇന്ത്യൻ മേധാവി അരുൺ ശ്രീനിവാസിന്റെ പേരിൽ കേസെടുത്ത് ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ്. ചില സാമൂഹിക മാധ്യമ ഉപയോക്താക്കൾക്കെതിരെയും 2 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തമിഴ്നാടുമായുള്ള കാവേരി നദീജല തർക്കത്തിൽ August 13 കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്ത് കന്നഡ സംഘടനകളുടെ സംയുക്ത യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജനസിയെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നിങ്ങളിരുവരും ഇന്ത്യയുടെ ഭൂതകാലമാണ്, രാജ്യത്തിന്റെ ഭാവിയെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരുവുനായ നിയന്ത്രണത്തിന് മാർഗരേഖയായി ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് ഷെൽട്ടർ ഒരുക്കാൻ സ്വകാര്യ പങ്കാളിത്തം തേടും. 1 വേണമെന്നതിനാൽ പ്ലാന്റേഷൻ പോലുള്ള പ്രദേശങ്ങളാണ് പരിഗണനയിൽ. പ്രാദേശിക എതിർപ്പ് ഇല്ലാതാക്കാൻ സന്നദ്ധ സംഘടനകൾ, NGO എന്നിവയുടെയും സഹായം തേടും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം ഇത്തരം കേന്ദ്രങ്ങളും നായകളെ വന്ധ്യകരിക്കുന്നതിന് ABC കേന്ദ്രങ്ങളും പ്രവർത്തിപ്പിക്കാനാണ് ശ്രമം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവബത്തിയായി 8,500 പെൻഷൻകാർക്ക് 3,750 അനുവദിച്ചു. മുൻവർഷത്തേക്കാൾ 1,000 വീതമാണ് കൂട്ടിയത്. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് കഴിഞ്ഞ മണ്ഡല സീസണിൽ വാങ്ങിയ 1.77 ലക്ഷം ലിറ്റർ നെയ്യൽ ഭൂരിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയില്ലാതെ കടത്തിയതെന്ന് വിജിലൻസ് വിവരം. ശബരിമല നെയ്യ് വിതരണ വിഷയത്തിൽ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്കം റിപ്പോർട്ട് സമർപ്പിച്ചതായി മന്ത്രി K. മുരളീധരൻ. നെയ്യ് ഗുണനിലവാരം കുറഞ്ഞതാണെന്ന് മാത്രമല്ല മായം ചേർത്തതായും റിപ്പോർട്ടിലുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തരെ ബാധിക്കുന്ന കാര്യമായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്ന് ഔദ്യോഗികമായി കത്ത് കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ റേഷൻ കടകൾ വഴി കൂടുതൽ ഭക്ഷ്യധാന്യം വിതരണത്തിന്. വെള്ളക്കാടിന് അരി വിഹിതം 4 കിലോയിൽ നിന്ന് 7 കിലോ ആക്കി ഉയർത്തി. 10 കിലോ അരി 26 രൂപ നിരക്കിൽ പ്രത്യേക വിഹിതമായി നൽകും. ഇറ്റലിയുടെയും AC മിലൻ ക്ലബിന്റെയും ഇതിഹാസ ഫുട്ബോൾ താരം ഫ്രാങ്കോ ബെരേസി അന്തരിച്ചു. ലോകം കണ്ട ഏറ്റവും മികച്ച പ്രതിരോധ നിര താരങ്ങളിലൊരാളാണ് ഇദ്ദേഹം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ കേരള ടീമായ ബ്ലാസ്റ്റേഴ്സ് FC വിൽപ്പന ഉറപ്പായി. ഒരു വിദേശ മലയാളി ഉൾപ്പെടുന്ന കൺസോർഷ്യമാണ് പുതിയ ഉടമകളെന്നാണ് സൂചന. വനിതകളുടെ സീച്ചം ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് കിരീടം. ഫൈനലിൽ ഹിമാചൽ പ്രദേശിനെ 48 റൺസിന് തോൽപ്പിച്ചു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: രാമകഥാഗാനലയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം. 16-ാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം കിഷ്കിന്ധ കാണ്ഡത്തിലെ ക്രിയാമാർഗോപദേശം, ഹനുമൽ സുഗ്രീവ സംവാദം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പി. ഓമന കാരാ.

തന്നെ തന്നെ ഗൃഹോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവമാരാധിക്കമാമെടൂ. റിൽ കമലത്തിങ്കലാവുലുമാം പുനരഗ്നി ഭഗവാങ്കിലാകിലുമാമെടൂ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമം.

ക്ഷമാഹം ഘോര സംസാരാദിധീമുഹോ രുക്ത്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യം മഹസിംഗൽ ഇത്തം ദിനമനോ പൂജിക്കമത്സഗേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻമുദാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ. ഇത്തമ്മയോക്തം ക്രിയായോഗ

കവീന്ദ്ര നിനക്കോഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തീരകൂത്തമൻ, മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിപ്പീലതേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നിരുന്നഹോ. ബാലി മഹാബലവാൻ കവിപുങ്കവൻ, ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ, നിന്നുടെ മൂലം മരി

മായാവിയായ മാരീചനെ വധിച്ച ശേഷം ആശ്രമത്തിലെത്തിയ ശ്രീരാമൻ ലക്ഷ്മണൻ വരുന്നത് കണ്ട് ഇങ്ങനെ ചിന്തിച്ചു. മായാസീതയെ സൃഷ്ടിച്ച വിവരം ലക്ഷ്മണൻ അറിയുകയില്ല. തൽക്കാലം ഇവനെ വഞ്ചിച്ചുകൊണ്ട് പ്രാകൃതനെ പോലെ ദുഃഖിക്കുക തന്നെ. അരികിലെത്തിയ ലക്ഷ്മണനെ കണ്ടിട്ട് പറഞ്ഞു, എന്റെ പ്രിയതമയായ സീതയെ തനിയെ വിട്ട് എന്തിനാണ് നീ ഇങ്ങോട്ട് പോന്നത്? ഇത് കേട്ട് ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് കൂപ്പുകൈകളോടെ സീത പറഞ്ഞ ദുർവചനങ്ങൾ പറഞ്ഞു. ഇത് കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എങ്കിലും നീ ചെയ്തത് അനുചിതമായിപ്പോയി. ഒരു സ്ത്രീയുടെ വാക്ക് സത്യമായി കരുതി നീ ശുഭാനനയായ അവളെ തനിയെ വിട്ടുവല്ലോ. അവളെ രാക്ഷസന്മാർ അപഹരിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്തിരിക്കുമെന്നതിൽ സംശയമില്ല. ശ്രീരാമനും ലക്ഷ്മണനും എത്രയും വേഗത്തിൽ ആശ്രമത്തിലെത്തി. അവിടെ സീതയെ കാണുവാനില്ല. ഹേ പ്രിയേ, നീ എവിടേക്ക് പോയി? വനദേവതമാരെ, എന്റെ പ്രാണേശ്വരിയായ സീത എവിടെ? പക്ഷിമൃഗാദികളെ, എന്റെ പ്രിയയെ കാട്ടിത്തരിക എന്നിങ്ങനെ വിലപിച്ചുകൊണ്ട് സർവത്ര അന്വേഷിച്ചിട്ടും സീതയെ ഒരിടത്തും കണ്ടെത്തിയില്ല. ലക്ഷ്മണസമേതനായ രാമൻ ഇപ്രകാരം വനത്തിലൂടെ നടക്കുമ്പോൾ തകർന്നുകിടക്കുന്ന ഒരു തേരും അതിന്റെ ഭാഗങ്ങളും കാണായി. ലക്ഷ്മണ, നോക്കൂ, സീതാദേവി ഒരുവനാൽ അപഹരിച്ചു കൊണ്ടുപോകപ്പെട്ടപ്പോൾ മറ്റൊരുവൻ അവനെ ജയിച്ച് അവളെ അപഹരിച്ചിരിക്കും. കുറച്ചുകൂടി ചെന്നപ്പോൾ പർവ്വതതുല്യമായ ശരീരം രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് ശ്രീരാമൻ പറഞ്ഞു, ഇവൻ സീതയെ ഭക്ഷിച്ച് അതീവ തൃപ്തനായി വിജനമായി ഇവിടെ വന്ന് കിടക്കുകയാണ്. രാമവാക്യം കേട്ട് ഭീതനായ ജഡായു പറഞ്ഞു, അങ്ങേക്ക് നന്മയുണ്ടാവട്ടെ. എന്റെ സ്വന്തം പ്രവൃത്തിയുടെ ഫലമായി മരിക്കാൻ തുടങ്ങുന്ന എന്നെ വധിക്കരുതേ. ഞാൻ ജഡായുവാണ്. അങ്ങയുടെ ഭാര്യയെ അപഹരിച്ച് രാവണനുമായി യുദ്ധം ചെയ്ത് കുതിരകളെയും രഥവും ചാപവും ഛേദിച്ച് ഞാൻ അവന്റെ വാൾപ്രയോഗത്താൽ നിലംപതിച്ചു പോയി. ഹേ ജഗന്നാഥ, ഞാൻ പ്രാണങ്ങളെ ത്യജിക്കുകയാണ്. കണ്ടാലോ? ഇത് കേട്ട ശ്രീരാമൻ ജഡായുവിന്റെ അടുത്തു ചെന്ന് അവനെ കൈകൾ കൊണ്ട് തലോടിക്കൊണ്ട് ചോദിച്ചു, ഹേ ജഡായു, എന്റെ സീതാദേവി ആരാലാണ് അപഹരിച്ചു കൊണ്ടുപോകപ്പെട്ടത്? ജഡായു പറഞ്ഞു, രാമചന്ദ്ര, വിക്രമശാലിയായ രാവണൻ എന്ന രാക്ഷസൻ സീതയെയും കൊണ്ട് ദക്ഷിണദിക്കിലേക്കാണ് പോയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ജഡായു ചരമഗതി പ്രാപിച്ചു. അനന്തരം ശ്രീരാമൻ ലക്ഷ്മണസമേതം സീതാന്വേഷണത്തിനായി വനാന്തരത്തിൽ പ്രവേശിച്ചു. അപ്പോൾ വിചിത്രരൂപത്തോടുകൂടിയ ഒരു രാക്ഷസനെ അവർ കണ്ടു. വക്ഷസ്സിൽ തന്നെയുള്ള വിസ്താരമേറിയ വക്ത്രത്തോടുകൂടിയവനും വലിയ ബാഹുക്കളോടുകൂടിയവനുമായ കബന്ധനെന്നു പേരുള്ള ഒരാളായിരുന്നു അത്. അവന്റെ നീണ്ട ബാഹുക്കളുടെ ഇടയിലുള്ള സ്ഥലത്ത് സഞ്ചരിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാർ അവന്റെ കൈകൾ അറുത്തുമാറ്റി. ഇത് കണ്ടപ്പോൾ കബന്ധൻ പറഞ്ഞു, എന്റെ ബാഹുക്കളെ ഛേദിച്ചവരായ ദേവശ്രേഷ്ഠന്മാരായ നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഈ ലോകത്തിലോ ദേവലോകത്തോ ദേവന്മാരിലോ ആരും തന്നെ അതിന് ശക്തരായിട്ടില്ല. ശ്രീരാമൻ തന്റെ വൃത്താന്തമെല്ലാം കബന്ധനെ അറിയിച്ചു. കബന്ധൻ പറഞ്ഞു, എന്റെ അടുത്തണഞ്ഞ ഭവാൻ രാമനാണെങ്കിൽ ഞാൻ ധന്യനായി. ഞാൻ പണ്ട് ഒരു ഗന്ധർവ രാജാവായിരുന്നു. സ്ത്രീരത്നങ്ങളുടെ ഹൃദയഹാരിയായിരുന്ന ഞാൻ യൗവനം കൊണ്ടും രൂപലാവണ്യം കൊണ്ടും ലോകത്തെങ്ങും ചുറ്റി നടന്നു. ഞാൻ തപസ്സു ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് അവധ്യത്വം വരമായി സമ്പാദിച്ചു. ഒരിക്കൽ അഷ്ടാവക്ര മഹർഷിയെ കണ്ടിട്ട് പരിഹസിച്ചപ്പോൾ അദ്ദേഹം എന്നെ ശപിച്ചു, നീ ഒരു രാക്ഷസനായി ഭവിക്കട്ടെ. ഒപ്പം ത്രേതായുഗത്തിൽ ദശരഥപുത്രനായ ശ്രീരാമനാൽ ശാപമോക്ഷവും അനുഗ്രഹിച്ചു. കബന്ധന്റെ ചരമഗതിക്ക് ശേഷം ഗന്ധർവനായി മാറി ഇങ്ങനെ പറഞ്ഞു, രഘുനന്ദന, ഇവിടെ നിന്ന് കുറച്ചകലെ ഒരാശ്രമത്തിൽ അങ്ങയുടെ പാദകമലങ്ങളിൽ ഭക്തി വർദ്ധിച്ച് ഭക്തിമാർഗത്തിൽ കഴിയുന്ന ശബരി വസിക്കുന്നുണ്ട്. അവരുടെ സമീപത്ത് ചെന്നാൽ അവർ അങ്ങയ്ക്ക് സീതാവൃത്താന്തം മുഴുവനും പറഞ്ഞു തരും. ആ ഘോര കാനനത്തിൽ നിന്ന് ശ്രീരാമൻ സാവധാനം ശബരിയാശ്രമ പദത്തിൽ എത്തിച്ചേർന്നു. ശ്രീരാമചന്ദ്രനെ കണ്ട ശബരി ഹർഷാകുലയായി എഴുന്നേറ്റു. ആനന്ദാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ രാമപാദങ്ങളിൽ നമസ്കരിച്ചു. രാമദർശനത്തിൽ സംപ്രീതിയായ ശബരി ശ്രീരാമനോട് പറഞ്ഞു, സീതാദേവി രാവണനാൽ അപഹൃതയായ സീത ഇപ്പോൾ ലങ്കയിൽ വസിക്കുകയാണ്. ഇവിടെ സമീപത്തായി പമ്പ എന്നു പേരായ ഒരു ഉത്തമ സരസുണ്ട്. അതിനടുത്തായി ഋഷിമൂക്കാചലമെന്നു പേരായ ഒരു പർവ്വതമുണ്ട്. അവിടെ അതുല്യ പരാക്രമശാലിയായ സുഗ്രീവൻ എന്ന വാനരാധിപൻ നാല് മന്ത്രിമാരോടുകൂടി ഭ്രാതാവായ ബാലിയെ ഭയപ്പെട്ട് വസിക്കുന്നുണ്ട്. അവിടെ ചെന്ന് സുഗ്രീവനുമായി സഖ്യം ചെയ്യുക. അദ്ദേഹം
അങ്ങയുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരും. ശബരി ശ്രീരാമനോട് പറഞ്ഞ് അഗ്നിയിലേക്ക് പ്രവേശിച്ചു. ക്ഷണനേരം കൊണ്ട് അവിദ്യയാൽ ചെയ്യപ്പെട്ട ബന്ധനത്തെ ത്യജിച്ച് അവർ ശ്രീരാമന്റെ കൃപഹേതുവായി അതിദുർലഭമായ മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. സംസ്ഥാനത്ത് 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്.

അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി 1,880 കോടി രൂപയുടെ ദേശീയപാതാ പദ്ധതികൾക്കും തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന നരേന്ദ്രമോദി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. വെറുപ്പും വിദ്വേഷവും ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ഈയിടെ ജന്തർമന്ദറിലെ യുവജന പ്രക്ഷോഭത്തിൽ ചിലർ തനിക്കും മരിച്ചുപോയ അമ്മയ്ക്കുമെതിരെ വിദ്വേഷവാക്കുകൾ ചൊരിഞ്ഞതുകൂടി പരാമർശിച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പങ്കുവച്ചത്. രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ട യുവതയെ ശരിയായ പാതയിലേക്ക് നയിക്കേണ്ടത് അനിവാര്യമാണെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച സംഭവത്തിൽ മെറ്റയുടെ ഔദ്യോഗിക വിഭാഗത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മെറ്റയുടെ ആഗോള സംഘം അടുത്ത ആഴ്ച മധ്യത്തോടെ ഇന്ത്യയിൽ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുവിപണിയിൽ അരിയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ പൊതുവിപണി വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ രണ്ടിടങ്ങളിൽ മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോറാക്കിയത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വില വ്യതിയാനം നിയന്ത്രിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ആശ്വാസമേകുന്നതിനും പൊതുവിതരണ ശൃംഖലയുടെ കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യമാണെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. ഓണക്കാലത്ത് വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിന് ഓണം ഫെയറുകൾ ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഓഗസ്റ്റ് 8 എറണാകുളത്ത് മുഖ്യമന്ത്രി വി സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യുമെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. പാടശേഖരങ്ങളിൽ നിന്ന് മില്ലുകളിലേക്ക് നെല്ല് കയറ്റി അയക്കുന്ന ട്രക്കുകളിലും ലോറികളിലും GPS ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ലോറികളിൽ GPS പ്രവർത്തിക്കുന്നുണ്ടെന്ന് മില്ലുടമകൾ ഉറപ്പാക്കണമെന്ന് മന്ത്രി കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഭൂമി തരംമാറ്റം പട്ടയം തുടങ്ങിയവയുടെ അപേക്ഷകൾ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പാലക്കാട് ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2.5 ലക്ഷത്തോളം ഭൂമി തരംമാറ്റപേക്ഷകളാണ് ലഭിച്ചതെന്നും മന്ത്രി അറിയിച്ചു. ഭവന നിർമ്മാണത്തിനും മറ്റും തരംമാറ്റം അത്യാവശ്യമായതിനാൽ പട്ടികജാതി പട്ടികവർഗ മേഖലകൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. SC ST ഉന്നതികളിലെ പട്ടയങ്ങൾ 1 വർഷത്തിനകം പൂർണ്ണമായി വിതരണം ചെയ്യാൻ കഴിയണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ശബരിമലയിലെ നെയ്യിൽ ക്രമക്കേട് നടത്തിയ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ അറിയിച്ചു. ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ദേവസ്വം സെക്രട്ടറി രാജമാണിക്യം സമർപ്പിച്ച റിപ്പോർട്ടിലേതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗ്രാമീണ സ്വയംപര്യാപ്തതയും സ്വാശ്രയത്വവും ലക്ഷ്യമിട്ട് ഉൽപ്പാദിപ്പിച്ച ഖാദി വസ്ത്രങ്ങൾ പുതുതലമുറ ശീലമാക്കണമെന്ന് മന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട്ട് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതായി അറിയിച്ച് ഇന്നലെ രാത്രി 12 കൊല്ലം നീണ്ടകരയിൽ ഫിഷറീസ് അധികൃതർ വിസിൽ മുഴക്കി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ബാക്കി 4 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. വയനാട് മലപ്പുറം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. പത്തനംതിട്ട വയനാട് ജില്ലയിലെ അംഗണവാടികളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി. കുടയത്തൂർ കൊളപ്രയ്ക്ക് സമീപം അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. അടൂർമല മഷികല്ലെ രവി എന്നയാളുടെ വീടിന് മുകളിൽ മണ്ണ് വീണ് വീട് പൂർണ്ണമായും നശിച്ചു. വീട്ടുടമ രവിയും മകനും രക്ഷപ്പെട്ടെങ്കിലും ഭാര്യ സുമതിയെ കാണാനില്ലെന്നാണ് വിവരം. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന് ലഭിച്ചു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16th ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ നേട്ടം. മറ്റന്നാൾ ഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കേരളം പുരസ്കാരം ഏറ്റുവാങ്ങും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ രാവിലെ 11:30 സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വരെ തുറക്കുമെന്ന് ജില്ലാ കലക്ടർ K. സുധീർ അറിയിച്ചു. മഴയുടെ തോതനുസരിച്ച് ഷട്ടറുകൾ 40 സെന്റിമീറ്റർ വരെ ഉയർത്തിയേക്കാം. ഡാമിന്റെ സമീപ പ്രദേശത്തെ താമസക്കാരും പുഴയുടെ ഇരുകരകൾ

0: താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ വിഭാഗം ജൂഡോയിൽ സ്വർണ്ണ മെഡൽ നേടിയ അസ്മിത അടയെയും പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ ഹർഷ് സിംഗിനെയും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണ് ഇവരുടെ മികച്ച പ്രകടനമെന്ന് സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസ്മിത അടയുടെ ശ്രദ്ധേയ പ്രകടനം ദീർഘകാലം ഓർമ്മിക്കുമെന്നും രാജ്യത്ത് ജൂഡോ കൂടുതൽ ജനപ്രിയമാക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ താരം തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലോൺ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടി. ഇതോടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഡെക്കാത്ലോൺ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി അദ്ദേഹം മാറി. ബോക്സിംഗിൽ ഇന്ത്യയുടെ ലോവ്ലീന ബോർഗഹൈൻ, സാക്ഷി പ്രിയ എന്നിവർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇതുവരെ ആകെ 9 താരങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ബോക്സിംഗ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര വെള്ളി മെഡലും യശ്വർ സിംഗ് വെങ്കല മെഡലും നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ യശ്വർ സിംഗിന്റെ കന്നി അംഗമായിരുന്നു ഇത്. 85.83 മീറ്ററാണ് അദ്ദേഹത്തിന്റെ നേട്ടം. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവുമടക്കം ഇന്ത്യയുടെ മെഡൽ നേട്ടം 23. 9 ദിവസം പിന്നിട്ടപ്പോൾ 128 മെഡലുകൾ നേടിയ ഓസ്ട്രേലിയയാണ് ഒന്നാമത്. ഇന്ത്യ 10 സ്ഥാനത്താണ്.
0: മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾക്ക് കോഴിക്കോട്ട് ചാലിപ്പുഴയിൽ തുടക്കമായി. ചാലിപ്പുഴയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഇന്റർമീഡിയറ്റ് കാറ്റഗറി എക്സ്ട്രീം സ്ലാലം മത്സരങ്ങളായിരുന്നു ഇന്നലെ. പുരുഷ വിഭാഗത്തിൽ ഇറ്റാലിയൻ താരം ജിയോവാനി ജിയോർഗി ഒന്നാം സ്ഥാനവും ഇന്ത്യൻ താരങ്ങളായ നജികേത ഗുപ്ത, നവീൻ യാദവ് എന്നിവർ 2-3 സ്ഥാനം നേടി. വനിതാ വിഭാഗത്തിൽ കർണാടകയിലെ എസ് മസ്കാൻ 1, എറണാകുളത്തെ 13-കാരി ഡോണ മർസല 2 സ്ഥാനം നേടി. വൈകിട്ട് പുലിക്കയത്ത് റോക്ക് സ്റ്റാർ കൌഷിക് ടീമിന്റെ സംഗീതവിരുന്നും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9:30 മുതൽ ചാലിപ്പുഴയിൽ ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ്. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് 4 KSRTC ബസ് സർവീസുകൾ മന്ത്രി സി പി ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരത്തിലും തീരദേശ മേഖലയിലും യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദവും സുരക്ഷിതവും സമയബന്ധിതവുമായ യാത്രാ സൌകര്യം ഉറപ്പാക്കുകയാണ് പുതിയ സർവീസുകളുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും വിവിധ വകുപ്പുകളുടെ പ്രവർത്തന ഏകോപനത്തിന് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത യോഗം ചേർന്നു. മന്ത്രിമാരായ കെ തുളസി, എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മലപ്പുറം വേങ്ങരയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഫ്ളൈ ഓവറിന് DPR തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമാക്കാൻ നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ഇതിന്റെ മാപ്പിംഗ് ആൻഡ് ടോപ്പോഗ്രാഫിക്കൽ സർവേക്കായി 5 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവിധ വിഭാഗങ്ങളിലേക്ക് സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിന് ചലച്ചിത്ര അക്കാദമി അപേക്ഷകൾ ക്ഷണിച്ചു. ഇന്ന് രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന എൻട്രികൾ സമർപ്പിക്കാം. അവസാന തീയതി അടുത്ത മാസം 10. അന്താരാഷ്ട്ര മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ നൌ, മലയാളം സിനിമ ടുഡേ, വേൾഡ് സിനിമ എന്നീ വിഭാഗങ്ങളിൽ 2025 September 1 2026 August 31 ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. സംസ്ഥാനത്ത് 1,65,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭൂമി തരംമാറ്റം പട്ടയം അപേക്ഷകൾ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വനിതാ ജൂഡോയിൽ ഇന്ത്യക്ക് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഏകദിവസീയ ആന്ധ്രപ്രദേശ കർണാടക യാത്രയാം ഭവിഷ്യതി. ആന്ധ്രപ്രദേശെ പ്രധാനമന്ത്രി ഭോഗാപുരം ഇത്യത്ര അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്രീയ വിമാനസ്ഥാനകസ്യ ഉദ്ഘാടനം കരിഷ്യതി. സാർവജനിക നിജ സഹഭാഗിതാ പ്രാരൂപസ്യാന്തർഗതം 6,50,000 കോടി രൂപ്യകാധികേന വ്യയേന നിർമ്മിതം തദന്താരാഷ്ട്രീയ വിമാനസ്ഥാനകം പ്രതിവർഷം 60 ലക്ഷ യാത്രിണാം സേവ പ്രദാതും വിനിർമ്മിതമസ്തി. പ്രധാനമന്ത്രി 80 അധിക 800 കോടി രൂപ്യകാധിക വ്യയയുതായ व्ययुताः राष्ट्रियराजमार्गपरियोजनाः राष्ट्राय समर्पयिष्यति। तासां शिलान्यासम् अपि करिष्यति। आन्ध्रप्रदेशयात्रानन्तरं प्रधानमन्त्री कर्णाटकस्य मैसूरनगरं गमिष्यति, यत्र स्वामिविवेकानन्दसांस्कृतिकयुवकेन्द्रस्य विवेकस्मारकस्य उद्घाटनं करिष्यति। प्रधानमन्त्री नरेन्द्रमोदी उक्तवान् यत् अपशब्दप्रयोगः द्वेषभावना च कस्यापि समस्यायाः समाधानं न भवतः। असौ मार्गभ्रष्टेभ्यः युवभ्यः करुणाभावम् आवहन् अवदत् यत् ते दण्डनीयाः न अपि तु राष्ट्रनिर्माणस्य राष्ट्रहितस्य च भावनया सम्यक् मार्गे प्रेरणीयाः। सामाजिक सञ्चारपटलेषु प्रसारिते एकस्मिन् दृश्यश्रव्यसन्देशे प्रधानमन्त्री राष्ट्रियराजधान्याः जन्तर्मन्तरस्थले सद्यः एव जातायाः तस्याः घटनायाः उल्लेखमकरोत्, यस्मिन् तस्मै तस्य दिवंगतमात्रे च अपशब्दाः प्रयुक्ताः आसन्। सः अवदत् यत् एषा घटना देशविदेशेषु बहुभिः जनैः दृष्टा। एतादृशस्य आचरणस्य विषये समाजे विद्यमानः आक्रोशः निराशा च स्वाभाविकौ स्तः। प्रधानमन्त्री अवदत् यत् एतादृशान् युवकान् न्यायालयीय प्रक्रियासु न निवेशयेत्, सामाजिक तिरस्कारस्य भाजनं वा न कुर्यात्, अपि तु समाजेन तान् सस्नेहं स्वीकृत्य सम्यक् मार्गः प्रदर्शनीयः।
3: बचपन में गलतियां होती है और बचपन में गलतियों से सुधरने का अवसर भी होता है। ये गुमराह बच्चे हैं, उनको राह दिखाना हमारा काम है। उनको सजा देना, अदालतों के चक्कर कटवाना, समाज में उनको प्रताड़ित करना, इससे हम परिस्थितियां नहीं बदल पाएंगे। मैं उन्हें माफ करना चाहता हूं, समाज भी मेरी इस बात को स्वीकार करे। मैं इन बच्चों को कहता हूं, बच्चों आओ, हम देश के लिए साथ मिलकर के आगे बढ़े। देश बहुत आगे बढ़ रहा है, आगे बढ़ने वाला है और आपका भी आगे बढ़ना निश्चित हो, यही मेरा सपना है।
2: केन्द्रीय मन्त्रिमण्डलेन प्रधानमन्त्री सूर्य सरोवर योजना अनुमोदिता। एषा योजना ऊर्जा सञ्चयन प्रणालिभिः युक्तानां फ्लोटिंग सोलर फोटोवोल्टिक इति परियोजनानां विकासाय प्रवर्तिता अस्ति। केन्द्रीय मन्त्रिमण्डलस्य उपवेशनानन्तरं नवदिल्ल्यां वार्ताहरान् सम्बोधयन् सूचना प्रसारण मन्त्री अश्विनी वैष्णवः अवदत् यत् अस्याः योजनायाः अन्तर्गतं 5000 मेगावाट् मितानां क्षमतायुतानां फ्लोटिंग सोलर फोटोवोल्टिक इति परियोजनानां विकासः भविष्यति। ताभिः सह स्थापितानां ऊर्जा सञ्चयन प्रणालीनां न्यूनतम सञ्चयन क्षमता द्विहोरात्मिका भविष्यति। केन्द्रीय मन्त्रिमण्डलेन प्रधानमन्त्री किसान सम्मान निधि योजनायाः अस्मात् वर्षात् 31,2000 प्रवर्तनस्य निरन्तरतायै अपि अनुमोदनं प्रदत्तम्। भारतम् अवदत् यत् पाकिस्तानाधिकृतस्य जम्मूकश्मीरप्रदेशस्य तथा कथितानि निर्वाचनानि पाकिस्तान प्रशासनस्य अपमानास्पदम् एव सन्ति। नवदिल्ल्यां वार्ताहरैः सह वार्तालापं कुर्वन् विदेशमन्त्रालयस्य प्रवक्ता रणधीर जायसवालः अवदत् यत् पाकिस्तानस्य प्रशासनं POJK इत्यत्र शान्तिप्रियाणां नागरिकाणां विरुद्धं निष्ठुरं बलप्रयोगं निरन्तरं करोति। विदेशमन्त्री डॉ एस जयशंकरः गतसायं ईरान देशस्य विदेशमन्त्रिणा अब्बास अराघची इत्यनेन सह दूरभाषया वार्तालापम् अकरोत्। अस्मिन् वार्तालापे सः अस्मिन् क्षेत्रे प्रवर्तमानायाः शत्रुतायाः विषये भारतस्य गभीरां चिन्तां प्रकटितवान्। राष्ट्रमण्डल क्रीडासु भारतस्य पदक संख्या 23 यावत् वर्धिता, यस्मिन् 5 स्वर्ण पदकानि, 12 रजत पदकानि, 6 कांस्य पदकानि च सन्ति। इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ജില്ലാ സബ് ജൂനിയർ അണ്ടർ 13-15 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വടംവലി മത്സരം ഈ മാസം 5 വായാട്ടുപറമ്പ് സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കും. ടീമുകൾ ഈ മാസം 3 വൈകിട്ട് 5 മുൻപ് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9947589948. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ ഇക്കണോമിക്സ് 1 ബിരുദ പ്രോഗ്രാമിൽ സീറ്റ് ഒഴിവുണ്ട്. കൂടിക്കാഴ്ച ഈ മാസം 3 രാവിലെ 10 കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497274615. ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി പയ്യന്നൂർ കോളേജ് കൊമേഴ്സ് വിഭാഗം ബിസിനസ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 6 പയ്യന്നൂർ കോളേജിലാണ് മത്സരം. വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂളിന് ട്രോഫിയും നൽകും. വിദ്യാർത്ഥികളുടെ ബിസിനസ്, കൊമേഴ്സ്, സമകാലിക സാമ്പത്തിക വിഷയങ്ങളിലുള്ള അറിവ് വികസിപ്പിക്കുന്നതിനുള്ള അവസരമാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9995642594. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്ക് ഈ മാസം 10 അപേക്ഷിക്കാം. 30 കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. തലശ്ശേരി റീജിയണൽ കേന്ദ്രത്തിന്റെ പരിധിയിൽ ജില്ലയിൽ 5 പഠന കേന്ദ്രങ്ങളുണ്ട്. പിലാത്തറ സെയിന്റ് ജോസഫ് കോളേജ്, ധർമ്മടം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്, തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കല്ലിക്കണ്ടി NIM കോളേജ്, ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് എന്നിവയാണ് കേന്ദ്രങ്ങൾ. www.sgou.ac.in വഴി അപേക്ഷിക്കണം. സാക്ഷരതാ മിഷന്റെ സഹായത്തോടെ ജില്ലയിൽ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9188909901. മറ്റൊരു നമ്പർ 9188909902. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 5 രാവിലെ 10 കോളേജിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490234602. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, വയനാട്, കാസർകോട് ജില്ലകളിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിലെ ESI ആശുപത്രി ഡിസ്പെൻസറികളിലേക്ക് അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർമാരെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം കോഴിക്കോട്ടുള്ള ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഈ മാസം 14 രാവിലെ 11 മുതൽ 3 വരെ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0495232339. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ചേലേരി ഈശാനമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടക്കും. തുടർന്ന് നാളെ ക്ഷേത്രത്തിൽ നടക്കുന്ന ആധ്യാത്മിക പഠന ക്ലാസിന്റെ ഉദ്ഘാടനവും നടക്കും. മയിൽ, ചെറുപഴശ്ശി, ചേലോറ, താഴെവയൽ ഭഗവതി, താഴെ പുതിയ ഭഗവതി തിറ കമ്മിറ്റി യോഗം ഇന്ന് നടത്തും. വൈകിട്ട് 6 തിറയാഘോഷ കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതി യോഗം ഇന്ന് രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. മട്ടന്നൂർ കീഴല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നാളെ വൈകിട്ട് 4 രാമായണ പ്രശ്നോത്തരി മത്സരം നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
3: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. വില കുറവ്, സന്തോഷം കൂടുതൽ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
4: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
5: ഓഹോ, ഇത്രയും ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
4: ഉണ്ട്.
5: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
6: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
7: സന്ധ്യയായാലേ, നേരെ ഉരുട്ടിയാലേ, മോളെവിടെയാ കഴിയ? അവളെവിടെയാ ഉറങ്ങുക? ഒരു പരിചയമില്ലാതെ നാടല്ലേ ഇത്? അറിയുന്നവരാരും ഇല്ലാതെ മോൾ ഒറ്റയ്ക്ക്.
8: സൗഹൃദങ്ങളുടെ മധുര തീരത്ത് ചില വിയോഗങ്ങളുടെ കണ്ണീർച്ചാലകൾ.
9: ദിനേശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ?
10: എന്താ?
9: റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാം, നമ്മളെ കാറെടുക്ക. ആ, അത് മതി. ഈ സമയത്ത് ശ്യാമിന് വിളിക്കൊന്നും വേണ്ട.
8: സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന കൂട്ടുകാരുടെ സാന്ത്വനങ്ങൾക്ക്, നെഞ്ചു തകരുന്ന വേദനകൾക്ക് ആശ്വാസമാകാനാകുമോ?
10: എടാ ദിനേശ, എന്താ? എടാ മരിച്ചത് മാതരല്ലാന്ന്.
9: പിന്നെ?
10: പിന്നെ ആര?
8: വികാരഭരിതമായ നിമിഷങ്ങളിലൂടെ നെല്ലിക്ക കഥയുടെ പുതിയ തലങ്ങളിലേക്ക്.
7: ജയദേവ,
10: എന്താ മല്ലിക?
7: ആളിന് മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഫോട്ടോ, പൂക്കളർപ്പിച്ച്. അവിടെ അവിടെ നോക്ക്, നോക്ക് ജയദേവ.
8: കാത്തിരിക്കുക. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
11: എല്ലാവർക്കും നമസ്കാരം.
12: നമസ്കാരം.
11: വടക്കൻ പാട്ടുകളിലെ കഥകളിലെ ഇതിവൃത്തമെന്ന അവകാശവാദവുമായി ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ റിലീസ് ചെയ്യുകയുണ്ടായി. അവയിൽ മിക്കതും 70s പ്രചാരം നേടിയത്. ശാരംഗപാണി, ഗോവിന്ദൻകുട്ടി എന്നിവരൊക്കെയായിരുന്നു അത്തരം ചിത്രങ്ങളുടെ തിരക്കഥാ സംഭാഷണ രചയിതാക്കൾ. ഒരേ സമയം സ്തോഭജനകവും കുളിരാർന്നതുമായ ആ കാലഘട്ടത്തെയും അന്തരീക്ഷത്തെയും പോഷിപ്പിക്കാൻ പോന്ന ഉന്നത നിലവാരം പുലർത്തുന്ന സംഗീതവും ഗാനങ്ങളും അത്തരം ചിത്രങ്ങളുടെ മുതൽക്കൂട്ടായിരുന്നു. അവയിലെ പല പ്രണയഗാനങ്ങളുടെയും ആദ്യ വരികളിൽ നാം കാണുന്നത് കാമുകിയുടെ അംഗപ്രത്യംഗ വർണ്ണനയോ മഹത്വവൽക്കരണമോ ആണ്. അത്തരത്തിലുള്ള ചില ഗാനങ്ങൾ ഞാനിവിടെ പരാമർശിക്കാം. എല്ലാം വടക്കൻ പാട്ടു ചിത്രങ്ങൾ തന്നെ. ആദ്യത്തേത് 1973 ഇറങ്ങിയ അങ്കത്തട്ട്, എം അസീം നിർമ്മിച്ച് TR രഘുനാഥ് സംവിധാനം ചെയ്ത ചിത്രം. ഈ പടത്തിൽ ഒരു മുഖ്യ വില്ലൻ വേഷം ചെയ്ത ഗോവിന്ദൻകുട്ടി തന്നെയാണ് തിരക്കഥാ സംഭാഷണം രചിച്ചത്. ചെറിയച്ഛനായ ഇളയ കുറുപ്പ് എന്ന ശങ്കരാടി വലിയ കുറുപ്പിനെ കൊല ചെയ്തു എന്ന് മനസ്സിലാക്കിയ ഭാര്യ കുഞ്ഞുകുട്ടി എന്ന കവിയൂർ പൊന്നമ്മ മകൻ അമ്പാടിയെയും കൊണ്ട് നാടുവിടുന്നു. പുഴയിലൂടെ ഒഴുകിപ്പോയ കുഞ്ഞുകുട്ടിക്ക് നാദാപുരത്ത് തമ്പുരാനായി വേഷമിട്ട തിക്കുറിശിയുടെ കൊട്ടാരത്തിൽ അഭയം ലഭിക്കുന്നു. അമ്മയിൽ നിന്ന് വേർപെട്ടുപോയ അമ്പാടിയെ കൊള്ളസംഘം വളർത്തി വലുതാക്കുന്നു. നാദാപുരത്ത് തമ്പുരാൻ്റെ മകൾ ആർച്ച എന്ന വിജയശ്രീ കൊള്ളസംഘത്തിൽ കഴിയുന്ന അമ്പാടി എന്ന പ്രേംനസീറുമായി പ്രണയത്തിലാകുന്നു. കാനന ഭംഗിയുടെ പശ്ചാത്തലത്തിൽ മനോഹരമായ ഒരു യേശുദാസ് ഗാനമാണ് അമ്പാടിക്ക് പാടാനായി ലഭിക്കുന്നത്. വയലാറിൻ്റെ വരികളും ദേവരാജൻ്റെ സംഗീതവും.

തൊട്ടടുത്ത വർഷമായ 1974 പുറത്തിറങ്ങിയ തുമ്പോലാർച്ച നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും കുഞ്ചാക്കോ ആണ്. പി കെ എസ് സാരംഗവാണിയുടേതാണ് തിരക്കഥാ സംഭാഷണം. തുമ്പോലാർച്ചയായി വേഷമിട്ടത് ഷീലയാണ്. ആരോമൽ ചേകവരായി അഭിനയിച്ച പ്രേംനസീറിനേക്കാൾ ഷീലയായിരുന്നു ഈ ചിത്രത്തിന് കൂടുതൽ പ്രതിഫലം വാങ്ങിയത്. തൻ്റെ കൊട്ടാരത്തിൽ വന്ന് രഹസ്യമായി പ്രസവിച്ച് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ കുഞ്ഞുണ്ണൂലി എന്ന ശ്രീവിദ്യ കാരണം തുമ്പോലാർച്ചക്ക് പിഴച്ചവൾ എന്ന അപഖ്യാതി ഏറ്റുവാങ്ങേണ്ടി വന്നു. എങ്കിലും ചിത്രത്തിൻ്റെ അവസാനഘട്ടമായപ്പോഴേക്കും തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങുകയും തുമ്പോലാർച്ചയും ആരോമലും ഒന്നു ചേരുകയും ചെയ്യുന്നു. ഇരുവരും ചേർന്നുള്ള പ്രേമരംഗത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ അണിയറ ശില്പികൾ വയലാർ ദേവരാജൻ.

പിന്നീട് 1980 പാലാട്ട് കുഞ്ഞിക്കണ്ണൻ നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും കുഞ്ചാക്കോയുടെ പുത്രനായ ബോബൻ കുഞ്ചാക്കോ ആണ്. ഇതിലെയും തിരക്കഥാ സംഭാഷണം രചിച്ചത് സാരംഗപാണി തന്നെ. പാലാട്ട് കുഞ്ഞിക്കണ്ണനായി നസീർ വേഷമിട്ടു. അദ്ദേഹത്തിൻ്റെ ചങ്ങാതി വഞ്ചിയൂർ സുരാസുവായി ജയനും. ധീരനായ കുഞ്ഞിക്കണ്ണനിൽ അനുരക്തയാകുന്ന നാടുവാഴിയുടെ മകൾ ആര്യമാലയായി വരുന്നത് ജയഭാരതിയാണ്. ആര്യമാലയുടെ ദിവാസ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുഞ്ഞിക്കണ്ണന് വേണ്ടിയുള്ള യേശുദാസ് ഗാനത്തിൻ്റെ രചന യൂസഫ് അലി കേച്ചേരിയും പഹാടി രാഗത്തിൽ ഈണമിട്ടത് ദേവരാജനുമാണ്.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9645996295.
6: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥയിൽ ഇന്ത്യയുടെ ആശങ്ക ഇറാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതികളുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1880 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം രാഷ്ട്രനിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്നും അവരോട് കരുണ കാണിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ഡൽഹി ജന്തർ മന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ പ്രയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം അതേ കരുണയും ഉൾക്കാഴ്ചയും പുലർത്താൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
1: ബച്ചപ്പൻ മേ ഗൽത്തിയാ ഹോത്തി ഔർ ബച്ചപ്പൻ മേ ഗൽത്തിയോ സേ സുധർനെ കാ അവസർ ബി ഹോത്തി. ഈ ഗുംറാ ബച്ചെ ഹൈ ഉൻകോ രാഹ ദിഖാനാ ഹമാരാ കാം ഹൈ. ഉൻകോ സജാ ദേനാ അദാലതോ കേ ചക്കർ കട്ടവാനാ സമാജ് മേ ഉൻകോ പ്രതാഡിത് കർനാ ഇസ്സേ ഹം പരിസ്ഥിതിയാ നഹീ ബദൽ പായേംഗേ. മേ ഉൻഹേ മാഫ് കർനാ ചാഹതാ ഹൂം. മേ ഇൻ ബച്ചോ കോ കഹതാ ഹൂം, ബച്ചോ ആഓ, ഹം ദേശ് കേ ലിയേ സാത്ത് മിൽ കർ കേ ആഗേ ബഡേ ഔർ ആപ്കാ ബി ആഗേ ബഡ്നാ നിശ്ചിത് ഹോ.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ വൈകുന്നേരം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുമായി സംസാരിക്കുകയും പശ്ചിമേഷ്യൻ മേഖലയിൽ തുടരുന്ന സംഘർഷാവസ്ഥയിൽ ഇന്ത്യയ്ക്കുള്ള അതീവ ജാഗ്രത അറിയിക്കുകയും ചെയ്തു. വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഏത് സാഹചര്യത്തിലും ഒഴിവാക്കണമെന്ന് ടെലിഫോൺ സംഭാഷണത്തിനിടെ ഡോക്ടർ ജയശങ്കർ ശക്തമായി ആവശ്യപ്പെട്ടു. ഏത് പക്ഷത്തുനിന്നുള്ളതായാലും ഇത്തരം ആക്രമണങ്ങളെ ഇന്ത്യ അപലപിക്കുന്നുവെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗോരിതത്തിന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യലുണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തിൽ 5000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ളോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കും. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരുന്നതിന് അംഗീകാരം നൽകി. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. യുകെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ യുകെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9th ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അമിതാ ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10th സ്ഥാനത്താണ്. 128 മെഡലുകളുമായി ഓസ്ട്രേലിയയാണ് 1st സ്ഥാനത്ത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ

0: ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി. കുടയത്തൂർ കോളപ്പറയ്ക്ക് സമീപം അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. ഒരു വീട് തകർന്നു, ഒരാളെ കാണാതായി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും തൊടുപുഴ നഗരത്തിന്റെ വിവിധയിടങ്ങളിലും വെള്ളം കയറി. കരിങ്കുന്നം നെല്ലാപ്പാറയിൽ രണ്ടിടത്ത് മണ്ണിടിഞ്ഞു. അടിമാലി മേഖലയിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കനത്ത മഴയാണ്. ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, കൂട്ടിക്കൽ, എരുമേലി ജനവാസ മേഖലകളിൽ വെള്ളം പൊങ്ങി. അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിൽ ഈരാറ്റുപേട്ട ടൌൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നടക്കൽ, മുരിക്കോലി ഭാഗങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. മണിമലയാറും പുല്ലകയാറും കരകവിഞ്ഞൊഴുകിയതോടെ കൂട്ടിക്കൽ കോസ്വേയും ചപ്പാത്തും മുങ്ങി. ചിറ്റാർപ്പുഴ കരകവിഞ്ഞതോടെ പൊൻകുന്നം എരുമേലി റോഡിലേക്കും മണ്ണംപ്ലാവിൽ റോഡിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം ഇരച്ചുകയറി. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായ റാന്നി, കോന്നി പ്രദേശങ്ങളിൽ മഴ തുടരുന്നു. പമ്പ, അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പാലക്കാട് മംഗലം അണക്കെട്ടിന്റെയും തിരുവനന്തപുരം നെയ്യാർ, അരുവിക്കര ഡാമുകളുടെയും ഷട്ടറുകൾ തുറക്കും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി അടൂർ മലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം ജില്ലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി താലൂക്ക് ആസ്ഥാനങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കേരളത്തിൽ 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി അവസാനിച്ചു. നിരോധനം അവസാനിച്ച പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. പാക് അധീന കശ്മീരിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പാകിസ്ഥാൻ ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ കടുത്ത എതിർപ്പിന്റെയും തിരസ്കരണത്തിന്റെയും തെളിവാണെന്ന് വ്യക്തമാക്കി ഇന്ത്യ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാന്റെ നടപടികൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ഭൂട്ടാനിലെ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയായി. ഭൂട്ടാന്റെ 13-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട 5-ാമത് ഇന്ത്യ ഭൂട്ടാൻ വികസന സഹകരണ ചർച്ചകൾക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനെ കീഴടങ്ങാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജോർദാനിലെ യുഎസ് സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നഷാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥയിൽ ഇന്ത്യയുടെ ആശങ്ക ഇറാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോകമുലയൂട്ടൽ വാരം ആചരിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni. AKG Hospital, തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി.

0: വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. SK Doors, Talasheri Road, Mattandur.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ഓർമ്മ, മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തര വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. വില കുറവ്, സന്തോഷം കൂടുതൽ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: ഒരു പരിചയമില്ലാതെ നാടല്ലേ ഇത്? അറിയുന്നവരാരും ഇല്ലാതെ മോൾ ഒറ്റയ്ക്ക്.
2: സൗഹൃദങ്ങളുടെ മധുര തീരത്ത് ചില വിയോഗങ്ങളുടെ കണ്ണീർ ചാലകൾ.
3: ദിനേശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ?
4: എന്താ?
3: റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാം, നമ്മളെ കാറെടുക്ക. ആ, അത് മതി. ഈ സമയത്ത് ശ്യാമിനെ വിളിക്കൊന്നും വേണ്ട.
2: സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന കൂട്ടുകാരുടെ സാന്ത്വനങ്ങൾക്ക്, നെഞ്ചു തകരുന്ന വേദനകൾക്ക് ആശ്വാസമാകാനാകുമോ?
3: പിന്നെ
2: വികാരഭരിതമായ നിമിഷങ്ങളിലൂടെ നെല്ലിക്ക കഥയുടെ പുതിയ തലങ്ങളിലേക്ക്.
4: എന്താ മല്ലിക?
1: ആളിന് മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഒരു ഫോട്ടോ, പൂക്കളർപ്പിച്ച്. അവിടെ അവിടെ നോക്ക്, നോക്ക് ജയദേവ.
2: കാത്തിരിക്കുക. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: നീറ്റ് ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി തുടക്കം കുറിച്ച് ഇന്ത്യൻ യുവജനത ഏറ്റെടുത്ത ഐതിഹാസികമായ സമരം ലക്ഷ്യം കണ്ടതിനെ തുടർന്ന് അവസാനിപ്പിച്ചു. 35 ദിവസം നീണ്ട സമരത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്നാണ് സമരം അവസാനിച്ചത്. സമരക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കൽ, ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകൽ എന്നീ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. പരീക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. ജന്തർ മന്ദിറിലെയും രാജ്യത്ത് എല്ലാ ഭാഗത്തെയും സ്ഥിതിഗതികൾ കണക്കിലെടുത്തും രാജ്യവിരുദ്ധ ശക്തികൾ സാഹചര്യം ചൂഷണം ചെയ്യാതിരിക്കാനും ദേശീയ ഐക്യം കാത്തുസൂക്ഷിക്കാനും മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതായി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിനെ തുടർന്ന് ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല കൂടി നൽകി കേന്ദ്രം. യുവജനങ്ങളെ പാറ്റകളെന്ന് വിളിച്ചതിന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് നന്ദി അറിയിക്കുന്നതായി കോക്രോച്ച് നായകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഭയപ്പെട്ടില്ലെങ്കിൽ വിജയം നേടാമെന്നതിന്റെ തെളിവാണിതെന്നും ജനാധിപത്യത്തിൽ ശബ്ദമുയർത്താൻ ഭയക്കരുതെന്നും ദീപ്കെ പറഞ്ഞു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായക നിമിഷമാണെന്ന് പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമായിരുന്നുവെന്നും ഇതൊരു ചരിത്ര വിജയമാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇച്ഛാശക്തിക്കു മുന്നിൽ കേന്ദ്രം മുട്ടുകുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മന്ത്രി പടിയിറങ്ങിയതുകൊണ്ടു മാത്രം അവസാനിക്കുന്നതല്ല രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രതിസന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആഭ്യന്തര കയറ്റിറക്കുമതിക്ക് കസ്റ്റംസിന്റെ അന്തിമ അനുമതിയായി. August 18 ആഭ്യന്തര കയറ്റിറക്കുമതി തുടങ്ങും. ആദ്യ കണ്ടെയ്നർ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങൾ 2025 സ്വർണം പൂശാൻ രഹസ്യമായി ഇളക്കിയത് പുറലോകമറിഞ്ഞപ്പോൾ മുൻ തീയതി വെച്ച് വ്യാജ കരാറുണ്ടാക്കിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. പാളികൾ ചെന്നൈയിലെത്തിച്ച ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂർണ്ണ ചെലവിൽ സ്വർണം പൂശുമെന്ന കരാറുണ്ടാക്കിയത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തിരുവാഭരണം കമ്മീഷണർ റെജിലാലുമായാണ് കരാറിലേർപ്പെട്ടത്. 2025 September 8 പാളികൾ ഇളക്കിയ വിവരം ഹൈക്കോടതി അറിഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് നടന്നതെല്ലാം. PSC പരീക്ഷാ തട്ടിപ്പ് കേസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 3 പരീക്ഷകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. വിദേശ വിദഗ്ധ തൊഴിലാളികൾക്കായി US നൽകി വരുന്ന H1B വിസയ്ക്ക് $100,000 ഫീസ് ചുമത്താനുള്ള ട്രംപ് സർക്കാരിന്റെ നീക്കം തടഞ്ഞ കീഴ്ക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ഹർജി അപ്പീൽ കോടതി തള്ളി. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ചുമത്തിയ ഫീസ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി June 8 ജില്ലാ കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് അപ്പീൽ കോടതി ശരിവച്ചത്. ഡെമോക്രാറ്റ് ഭരണമുള്ള 20 സംസ്ഥാനങ്ങൾ ചേർന്നാണ് ഫീസ് ഈടാക്കുന്നതിൽ കേസ് കൊടുത്തത്. 8-വയസ്സുകാരനെ 21-കാരി ലൈംഗിക അതിക്രമത്തിനിരയാക്കിയെന്ന പോക്സോ കേസിൽ കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചു. പരാതി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയതോടെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി A. സമീർ കുറ്റാരോപിതയ്ക്കെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കാൻ പോലീസിന് അനുമതി നൽകിയത്.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ആഴ്ച വൃത്താന്തം.
3: പരീക്ഷാ ക്രമക്കേടിനെതിരെ ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടിയില്ലെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് പാഴായെന്ന് റിപ്പോർട്ടുകൾ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപക പോലീസ് നടപടി. വാക്കുപാലിക്കാൻ കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ വീണ്ടും സമരം ചെയ്യാൻ നിർബന്ധിതരാകുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥികളെ കൈവിടില്ലെന്നും നിയമസഹായം നൽകാനായി അഭിഭാഷക ശൃംഖല രൂപവൽക്കരിക്കുന്നതായും CJP വക്താവ് സൌരവ് ദാസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. രാപ്പകൽ സമരം നിർത്തിയപ്പോൾ പ്രതിഷേധക്കാരുടെ പേരിൽ കേസെടുക്കില്ലെന്നും നിലവിലുള്ള കേസുകൾ പിൻവലിക്കുമെന്നും ജീവനൊടുക്കിയ നീറ്റ് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. പ്രക്ഷോഭത്തിന്റെ പേരിൽ പോലീസ് അതിക്രമവും ലാത്തിചാർജും ന്യായീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കാനാവില്ലെന്നും ജനാധിപത്യ നടപടികളിൽ സ്വയമൊരു അച്ചടക്കം പാലിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. സിജെപിക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളും ചോദ്യക്കടലാസ് ചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ തിങ്കളാഴ്ച അവതരിപ്പിച്ചത്. നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ലോ കോളേജുകളിലും നേരിട്ട് പരിശോധന നടത്താൻ സർവകലാശാലകൾക്ക് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകി. അക്കാദമിക നിലവാരത്തെ ബാധിക്കുന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സായാഹ്ന വീക്കെൻഡ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള ലോ കോഴ്സുകൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജന്തർ മന്ദിറിലെ സിജെപി പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സമരക്കാർ നടത്തിയ മോശം പ്രയോഗങ്ങളടങ്ങിയ പോസ്റ്റുകളും വീഡിയോകളും നീക്കണമെന്ന് സാമൂഹിക മാധ്യമങ്ങളോട് ഡൽഹി പോലീസ്. പ്രധാനപ്പെട്ട 3 സാമൂഹിക മാധ്യമങ്ങൾക്ക് ഉള്ളടക്കം നീക്കാൻ നോട്ടീസ് നൽകിയെന്നും അവ നീക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. 6 വർഷം വരെ പഴക്കമുള്ള BS6 സ്വകാര്യ വാഹനങ്ങളുടെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷത്തിൽ നിന്ന് 3 വർഷമായി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. 6നും 10 വർഷത്തിനും ഇടയിൽ പഴക്കമുള്ള BS6 വാഹനങ്ങൾ ഓരോ വർഷവും 10 വർഷത്തിന് മുകളിലുള്ളവ 6 മാസത്തിലും പുതുക്കണമെന്നും റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന 20% എഥനോൾ കലർന്ന E20 പെട്രോളിനെതിരെ രംഗത്തിറങ്ങാൻ ആം ആദ്മി പാർട്ടി. ബന്ധപ്പെട്ട കക്ഷികളെ പങ്കെടുപ്പിച്ച് August 1 ഡൽഹിയിൽ സമ്മേളനം പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥരുടെ പേരുകളിൽ അടക്കം പിഴവുകൾ സംഭവിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരുടെയും DYSP മാരുടെയും സ്ഥലം മാറ്റ ഉത്തരവിൽ ഭേദഗതി വരുത്തി ആഭ്യന്തരവകുപ്പ്. ശനിയാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിലാണ് മാറ്റം. തിങ്കളാഴ്ച രാത്രിയാണ് തിരുത്തിയ ഉത്തരവ് ഇറങ്ങിയത്. ക്രിസ്തുമതത്തിലേക്ക് മാറിയ വ്യക്തിയെ പട്ടികജാതിയായി കണക്കാക്കാനാവില്ലെന്ന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി. ഹിന്ദു, സിഖ്, ബുദ്ധമതങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ പട്ടികജാതി പദവിയുണ്ടാകൂവെന്ന് March 24 സുപ്രീംകോടതി വിധിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ EVM ഹാക്കിംഗ് തടയാനെന്ന പേരിൽ ഉദുമ, കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകൻ പണം തട്ടിയെന്ന പരാതി ഗൌരവത്തോടെ അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനകളുടെ ക്ഷേമവും പരിപാലനവും ഉറപ്പാക്കാൻ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. ലോകമെമ്പാടും ആരാധകരുള്ള ജാപ്പനീസ് കുറ്റാന്വേഷണ നോവലിസ്റ്റ് കെയ്ഗോ ഹിഗാഷിനോ അന്തരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവുനായകളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി ഉത്തരവ്. സുപ്രീംകോടതി May 19 ഇറക്കിയ ഉത്തരവിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നായകളെ ദയാവധം ചെയ്യാമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ ഉള്ളത്. നിയമാനുസൃതമായി ദയാവധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: അബുദാബിയിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സംഘടനയായ അബുദാബി ശക്തി തിയേറ്റേഴ്സിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരം മുതിർന്ന നാടക നടി നിലമ്പൂർ ആയിഷയ്ക്ക് നൽകും. 50,000 രൂപയും ഫലകവുമാണ് പുരസ്കാരമെന്ന് അവാർഡ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തലശ്ശേരിയിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ് കൊലപാതക ശ്രമം നടത്തിയെന്ന കേസിൽ BJP പ്രവർത്തകന് 10 വർഷം കഠിന തടവും 2,00,000 രൂപ പിഴയും. 1 പ്രതി എരഞ്ഞോളി കൊടക്കളത്തെ പാലാപ്പറമ്പിൽ കെ പ്രഭീഷിനെയാണ് തലശ്ശേരി 2nd Additional ജില്ലാ സെഷൻസ് ജഡ്ജി M. തുഷാർ ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവ് അനുഭവിക്കണം. CPM നേതാവും മുൻമന്ത്രിയുമായ PK ശ്രീമതിക്കെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം ശ്രീമതിയുടെ മൊഴിയെടുത്തു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ആലക്കോട് സൈബർ സെൽ SI P രതീശനാണ് മൊഴിയെടുത്തത്. സൈബർ സെൽ IG P പ്രകാശിനാണ് അന്വേഷണ ചുമതല. PK ശ്രീമതിയെ കുപ്രചാരണത്തിലൂടെ അപമാനിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീമതിയുടെ പരാതി സൈബർ സെൽ IG കൈമാറിയെന്നും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മഹാരാഷ്ട്രയിൽ നിന്ന് തലശ്ശേരിയിലേക്കുള്ള യാത്രക്കിടെ പിലാത്തറയിൽ കാർ തട്ടിയെടുത്ത് സ്വർണ വ്യാപാരിയെയും കുടുംബത്തെയും കൊള്ളയടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ചെറുകുന്ന് പൂങ്കാവ് ആരംഭൻ ഹൌസിൽ ജിജിലിനെയാണ് കണ്ണൂർ റൂറൽ SPയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഒളിവിൽ കഴിയവെ മട്ടന്നൂർ ടൌണിനടുത്ത് നിന്നാണ് പ്രതി പോലീസ് പിടിയിലായത്. കോഴിക്കോട് സൌത്ത് മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെയും പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഖാദി ഗ്രാമസൗഭാഗ്യയിൽ ഓണം ഖാദി മേള തുടങ്ങി. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ടി ഒ മോഹനൻ എം എൽ എ അധ്യക്ഷനായി. ആറളം ഫാമിലും ആദിവാസി പുനരധിവാസ മേഖലയിലും മനുഷ്യജീവനടക്കം ഭീഷണിയായ മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിൽ വിടാൻ സർക്കാർ ഉത്തരവ്. ശബരിമല ശുചീകരണത്തിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി സംബന്ധിച്ച ആരോപണങ്ങളിൽ നിന്ന് നോഡൽ ഓഫീസറായിരുന്ന ഇപ്പോഴത്തെ എ ഡി ജി പി പി വിജയനെ കുറ്റവിമുക്തനാക്കി. പദ്ധതി തുടരാനും തീരുമാനിച്ചു. എ ഡി ജി പി എം ആർ അജിത് കുമാർ മുൻപ് നൽകിയ റിപ്പോർട്ടിലെ ആരോപണങ്ങളാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തള്ളിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂവിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഓഗസ്റ്റ് 4 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വെർച്വൽ ക്യൂ നടപ്പിലാക്കുന്നത്. തൊടുപുഴ മങ്ങാട്ടുകവലയിലെ ഫുട്ബോൾ ഫൈനൽ ലോകകപ്പ് പ്രദർശനത്തിനിടെ നാട്ടുകാർ തടഞ്ഞുവച്ച പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായി രക്തപരിശോധനാ റിപ്പോർട്ട്. ഇരുവരെയും സസ്പെൻഡ് ചെയ്തു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിച്ച മുൻ ക്രൈംബ്രാഞ്ച് സംഘത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഡി ജി പിയുടെ നിർദ്ദേശം. നിതിൻ രാജു മരിച്ച കേസിൽ ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്തതിൽ സംഭവിച്ച വീഴ്ചകൾ ക്രൈംബ്രാഞ്ചിനും ആഭ്യന്തര വകുപ്പിനും വലിയ നാണക്കേടുണ്ടാക്കുകയും തലശ്ശേരി സെഷൻസ് കോടതിയും ഹൈക്കോടതിയും രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥ വസ്തുത എന്തെന്നറിയാൻ ഡി ജി പി നിർദ്ദേശം നൽകിയത്. എക്സാലോജിക്കിനും ഡയറക്ടറായ വീണയ്ക്കും പണം നൽകിയത് പിണറായിയുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലായിരുന്നുവെന്ന് സി എം ആർ എൽ എം ഡി എസ് എൻ ശശിധരൻ കർത്ത. കർത്തയുടെ മൊഴി മാധ്യമസൃഷ്ടിയാണെന്നും ഇ ഡി അന്വേഷണം എങ്ങനെയെങ്കിലും തന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും തന്നെ കുരുക്കാൻ ലക്ഷ്യമിട്ടുള്ള മാധ്യമസൃഷ്ടി മാത്രമാണിതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
4: നീറ്റ് ചോദ്യചോർച്ചയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തുടരാൻ അനുമതി നൽകി സുപ്രീംകോടതി. എന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്നതും വേട്ടയാടുന്നതും അവസാനിപ്പിക്കണമെന്ന് സി ജെ പി സ്ഥാപകൻ അജിത് ദീപ് കെ. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്ത് ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ സഹകാരി വര്യൻ രമേശൻ പലേരിക്ക് വിട. ലോകത്തിലെ മുൻനിര സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനായിരുന്നു രമേശൻ പലേരി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വീണ്ടും തിളക്കം. ഹൈജമ്പിൽ സർവേശ് കുമാർ വെള്ളി നേടി. പാരാ അത്ലറ്റിക് വനിതാ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ 9.81 meter എറിഞ്ഞ് ശർമിള ധൻകർ സ്വർണം നേടി. എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിസമ്മതിച്ചു. ഓഗസ്റ്റ് 20 പരിഗണിക്കാൻ മാറ്റിയ ഹർജിയിൽ മറുപടി ഫയൽ ചെയ്യാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ പേരിലുള്ള സാമ്പത്തിക ക്രമക്കേട് കേസ് അന്വേഷിക്കാനെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയുടെ ജാമ്യ ഹർജി കോടതി തള്ളി. 68 ദിവസമായി ജയിലിലുള്ള വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം തോപ്പുമുക്ക് 49 ആർ നിധിൻ രാജിന്റെ ഹർജിയാണ് തള്ളിയത്. പൊതുവിദ്യാലയങ്ങളിൽ ഓണപ്പരീക്ഷ ഓഗസ്റ്റ് 13 തുടങ്ങും. എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് 13 പരീക്ഷ തുടങ്ങുക. ഹയർ സെക്കൻഡറിയിൽ 14 തുടങ്ങുക. എല്ലാ വിഭാഗങ്ങളിലും 20 അവസാനിക്കും. 21 പ്രവൃത്തി ദിവസമായിരിക്കും. അന്ന് സ്കൂളുകൾ ഓണാവധി കടക്കും. ഓഗസ്റ്റ് 31 അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുക. ഒരാൾക്ക് ഒരു പദവി എന്ന സംഘടനാ തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ്. മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി പദവികൾ ഉടൻ ഒഴിയണം. എം ഡി എം എ ഇടപാടിൽ അധ്യാപകയടക്കം രണ്ടുപേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പേരാമ്പ്ര ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവള കൂട്ടോത്തെ, വലിയപറമ്പിൽ വി പി നിഷ, ഇരിട്ടി കൂട്ടുപുഴ പേരട്ടിയിലെ തടമുറിയിൽ ജിജിൻ കുര്യാക്കോസ് എന്നിവരെയാണ് വടകര ഇൻസ്പെക്ടർ എ വി ദിനേശും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ടത്തിൽ എന്യൂമറേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. ജില്ലയിൽ ആകെയുള്ള 4823 വീട് പട്ടിക ബ്ലോക്കുകളിൽ 4456 എണ്ണത്തിൽ വിവരശേഖരണം പൂർത്തിയായി. ഗുരുവായൂർ ദേവസ്വത്തിലെ വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റിംഗിലെ കാലതാമസം അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. യഥാസമയം പൂർത്തിയാകുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ഇക്കാര്യത്തിൽ ദേവസ്വവും ഓഡിറ്റ് വിഭാഗവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ജസ്റ്റിസ് വി രാജവിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു. ഉപഹാരമായി മദ്യം ആവശ്യപ്പെടുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ ബട്ടൺ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ ബാർ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി എം ലിജു. ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലാണ് വെളിപ്പെടുത്തൽ. സാമൂഹിക മാധ്യമ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മെറ്റ, ഗൂഗിൾ, എക്സ്, സ്നാപ്ചാറ്റ് തുടങ്ങിയ ടെക് ഭീമന്മാരുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്താൻ പാർലമെന്റ് സമിതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളുടെ സ്വകാര്യത സംരക്ഷണം ഉറപ്പുവരുത്താനും സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗം തടയാനും എന്തൊക്കെ ചെയ്യാനാകുമെന്ന് വിശദീകരിക്കാൻ കമ്പനി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: രാജ്യത്തെ മത്സര പരീക്ഷാ സംവിധാനം സമഗ്രമായി അഴിച്ചുപണിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവ പൂർണമായി വിശ്വാസ്യതയുള്ളതും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും സുതാര്യവുമാക്കാൻ ആധാർ സംവിധാനത്തിന്റെ മുഖ്യശില്പി നന്ദൻ നീലേക്കനിയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപവൽക്കരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനുമായി ഇന്ത്യ ഇനി ചർച്ച നടത്തുന്നുവെങ്കിൽ അത് പാക് അധീന കാശ്മീർ വിട്ടുകിട്ടാൻ മാത്രമായിരിക്കുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണെന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. ഏതെങ്കിലും തരത്തിലുള്ള അതിസാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ അവർ സങ്കല്പിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടിയാകും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവുകയെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. 1999 കാർഗിൽ യുദ്ധവിജയത്തിന്റെ 27 വാർഷികാഘോഷ ചടങ്ങായ ശ്രദ്ധാഞ്ജലി സമാരോഹ് ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാർഗിലിൽ ജീവൻ ത്യജിച്ച സൈനികരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു എക്സിൽ കുറിച്ചു. വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിൽ ജീവൻ പണയം വെച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ സൈനികരുടെ രാജ്യസ്നേഹവും പ്രതിബദ്ധതയും എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെ പെല്ലറ്റ് ഗണ്ണുപയോഗിച്ചത് തെറ്റെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ഇത് ഗുരുതര വീഴ്ചയാണെന്നും പെല്ലറ്റ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്നുമാണ് ആഭ്യന്തര അന്വേഷണത്തിൽ RIF കണ്ടെത്തൽ. പരീക്ഷാക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ നടത്തിയ സമരം വെറും തുടക്കം മാത്രമാണെന്നും ഇനിയുമേറെ ദൂരം പോകാനുണ്ടെന്നും കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. 36 ദിവസത്തെ സമരം അവസാനിപ്പിച്ച ശേഷം നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് ദീപ്കെ ഇക്കാര്യം പറഞ്ഞത്. അതേസമയം ഇനി ഏത് വിഷയമാണ് ഏറ്റെടുക്കുന്നതെന്നോ അത് എപ്പോഴായിരിക്കുമെന്നോ ദീപ്കെ വെളിപ്പെടുത്തിയിട്ടില്ല. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ലക്നൌ റേഞ്ച് IGയും തിരുവനന്തപുരം സ്വദേശിയുമായ എസ് കിരണിന്റെ നേതൃത്വത്തിലാണ് 3-അംഗ സംഘം പ്രവർത്തിക്കുക. അയോധ്യയിലെ DIG സോമൻ ബർമ്മ, ASP ഗൌരവ് ഗ്രോവർ എന്നിവരാണ് SIT മറ്റംഗങ്ങൾ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മണ്ഡിയിൽ നടന്ന യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. രാഷ്ട്രീയം അഴിമതിയിൽ മുങ്ങിയെന്നും സത്യസന്ധതയ്ക്ക് വിലയില്ലാതായെന്നും പറഞ്ഞ സിദ്ധരാമയ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെങ്കിലും പൊതുരംഗത്ത് സജീവമായിരിക്കുമെന്നും അറിയിച്ചു. ദേശീയപാതയിൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി തലകീഴായി മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 37 പേർക്ക് പരിക്കേറ്റു. ഹിന്ദു ഭീകരത എന്ന പ്രയോഗം അനുചിതമാണെങ്കിലും അതിന് വിദ്വേഷ പരാമർശമായോ കുറ്റകരമായോ ആയി കണക്കാക്കാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. ഹിന്ദു ഭീകരർക്കെതിരെ ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിന് ദ്രാവിഡ കഴകം നേതാവിന്റെ പേരിലെടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ഡി ഭരത ചക്രവർത്തിയുടെ ഉത്തരവ്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പപാളികൾ 2025 സ്വർണം പൂശാൻ പുറത്തുകൊണ്ടുപോകരുതെന്ന് തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലെ സൂപ്രണ്ട് നൽകിയ കത്ത് അവഗണിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ക്ഷേത്രവളപ്പിൽ തന്നെ ചെയ്യണമെന്നായിരുന്നു 2024 October 9 സൂപ്രണ്ട് ദേവസ്വം സെക്രട്ടറിക്ക് നൽകിയ കത്തിലെ ഉള്ളടക്കം.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: ബീഹാറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ AK-47 തോക്കുപയോഗിച്ച പോലീസ് കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ചത് പോലീസ് മർദ്ദനത്തെ തുടർന്നെന്ന് ആരോപണം. അമേരിക്കൻ പൌരരെ ലക്ഷ്യമിട്ട് വ്യാജ ലോൺ ആപ്പുകൾ വഴി കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ അന്താരാഷ്ട്ര സൈബർ സംഘത്തെ സിറ്റി ഡാൻസാഫും ഭീകരവിരുദ്ധ സേനയും ചേർന്ന് പിടികൂടി. 100 കോടിയോളം രൂപ സംഘം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. അമേരിക്കൻ ശൈലിയിൽ സംസാരിച്ച് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ വാഗ്ദാനം ചെയ്യുകയും പ്രോസസിംഗ് ഫീസ് ഇനത്തിൽ ബാങ്ക് അക്കൌണ്ടുകൾ വഴി ലക്ഷക്കണക്കിന് ഡോളർ തട്ടിയെടുത്ത ശേഷം ഫോൺ കോളുകളും അക്കൌണ്ടുകളും ബ്ലോക്ക് ചെയ്യുകയുമായിരുന്നു ശൈലി. സംഘത്തിന് അമേരിക്കയിൽ സഹായം ലഭിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം ശ്രീകാര്യം പോങ്ങുമൂട് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് കേന്ദ്രത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ പരിശോധന നടത്തിയത്. 18 ഉത്തരേന്ത്യക്കാരെ കസ്റ്റഡിയിലെടുത്തു. അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ തുടരന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചു. വഴിപാട് വിവരങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും സുതാര്യത ഉറപ്പാക്കുന്ന സമഗ്രമായ ഡിജിറ്റൽ മാനേജ്മെന്റ് സംവിധാനം ഗുരുവായൂർ ദേവസ്വത്തിൽ അനിവാര്യമാണെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് രാസലഹരി മാഫിയ ശൃംഖലകളുടെയും കള്ളക്കടത്തിന്റെയും ഉറവിടം തകർക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് വിജയത്തിലേക്കെന്ന് റിപ്പോർട്ടുകൾ. പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് പുതിയ ആളുകൾ എത്തുന്നത് ഇല്ലാതായതായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പുതിയ 115 Glock 19X കൈത്തോക്കുകൾ വാങ്ങാനൊരുങ്ങി കേരള പോലീസ്. 1,19,35,000 രൂപ ചെലവിട്ടാണ് ഇത്രയും തോക്കുകൾ വാങ്ങുക. ഗ്ലോക്ക് നിർമ്മിക്കുന്ന സെമി ഓട്ടോമാറ്റിക് വിഭാഗത്തിൽ വരുന്ന കൈത്തോക്കുകളാണ് Glock 19X. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ 8 ആരംഭിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് മെഗാ ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അവഹേളിച്ചെന്നാരോപിച്ച് നടി ലക്ഷ്മിപ്രിയ, യൂട്യൂബ് ചാനൽ ഉടമ സുകുമാർ, അവതാരകൻ സുരേഷ് എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ നൽകിയ ഹർജിയിൽ മാനനഷ്ടത്തിന് കേസെടുക്കാമെന്ന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ 22 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക സ്തംഭനം. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി MK റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങി.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ അപേക്ഷകരുടെ സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതി. ഓഫീസുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കും ടെസ്റ്റ്. MVD ലീഡ്സ് മൊബൈൽ ആപ്പാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപേക്ഷകരുടെ മുഖം തിരിച്ചറിയൽ സംവിധാനം ഇതിലുണ്ട്. ഗോവയിൽ നവംബർ 20 മുതൽ 28 വരെ നടക്കുന്ന 57th അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്കുള്ള എൻട്രികൾ ക്ഷണിച്ചു. അക്കാദമി അവാർഡ് ജേതാവും സംവിധായകനുമായ അശുതോഷ് ഗൌരിക്കറാണ് ഇത്തവണ ഫെസ്റ്റിവൽ ഡയറക്ടർ. സംസ്ഥാനത്ത് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഷൂട്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ റൈഫിൾ ക്ലബ്ബുകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി. തീരുമാനം സർക്കുലറായി വൈകാതെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തും. തില്ലങ്കേരി കാഞ്ഞരാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിനി കീർത്തനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണം പക്ഷപാതപരമാണെന്ന് യുവതിയുടെ ബന്ധുക്കൾ. +2 പഠനകാലം മുതൽ മകളുമായി സൌഹൃദം പുലർത്തിയ മട്ടന്നൂർ കല്ലൂരിലെ യുവാവാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് കാണിച്ച് നൽകിയ പരാതിയിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി മാതാപിതാക്കളായ തില്ലങ്കേരി കാഞ്ഞരാട്ടെ സങ്കീർത്തന നിവാസിൽ K ലീനയും ഭർത്താവ് ജിഷികുമാറും പറയുന്നു. മകൾ ആത്മഹത്യ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ഇവർ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP എന്നിവർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞു. കാറ്റിൽ വേങ്ങാട് തെരു കിഴക്കേത്തെരു മഹാഗണപതി ക്ഷേത്രത്തിലെ 200 വർഷത്തിലധികം പഴക്കമുള്ള കൂറ്റൻ അരയാൽ കടപുഴകി വീണ് ക്ഷേത്രത്തിന് നാശം. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ശ്രീകോവിലിന്റെ മേൽഭാഗം, ആൽത്തറ, ചുറ്റുമതിൽ, പടിപ്പുര, മേൽക്കൂരയിലെ ഷീറ്റ് എന്നിവ തകർന്നു. നീറ്റ് ചോദ്യചോർച്ചയിൽ പ്രതിഷേധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിൽ നടന്ന ജൻസി സമരവും അതിനോടുള്ള സർക്കാരിന്റെ പ്രതികരണവും പാർലമെന്റിൽ ചൂടേറിയ വാക്പോരിന് കാരണമായി. പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കിടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനു നേരെ പോലീസ് വെടിവെച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണ് സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. ആരോപണത്തിന് തെളിവ് ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഭരണകക്ഷി അംഗങ്ങളും രാഹുലിന് സംരക്ഷണ വലയവുമായി പ്രതിപക്ഷവും അണിനിരന്നു. ബഹളം കനത്തതോടെ സ്പീക്കർ ഓം ബിർള സഭ നിർത്തിവെച്ചു. ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചപ്പോഴും അന്തരീക്ഷം അയഞ്ഞില്ല. ചർച്ചയ്ക്കിടെ രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും തർക്കത്തിനിടയാക്കി. ഇതോടെ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഒറ്റയടിക്ക് തള്ളി ബിൽ പാസാക്കി സഭ പിരിഞ്ഞു. സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ഞെട്ടിക്കുന്നതാണെന്നും ആധുനികത അവിടേക്ക് എത്തിനോക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി. മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല അവിടെയുള്ളത്. പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായ നടപടി വേണമെന്നും പണമില്ലെന്ന് പറഞ്ഞ് സർക്കാർ പിന്മാറരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കാൻ നടത്തിയ ചർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകിയ ഉറപ്പുകളിൽ മൌനം തുടർന്ന് കേന്ദ്ര സർക്കാർ. ഉറപ്പുകൾ രേഖാമൂലം നൽകാനാണ് ധാരണയായതെങ്കിലും അതുണ്ടായില്ല. സി ജെ പി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേസുകൾ പിൻവലിക്കുന്നതിലടക്കം നൽകിയ ഉറപ്പുകളെക്കുറിച്ച് സർക്കാർ പരസ്യപ്രതികരണം നടത്തിയിട്ടില്ല. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്നും ഡാർക്ക് വെബ് വഴി പുറത്തുവന്നത് പ്രാധാന്യമില്ലാത്ത പഴയ രേഖകളാണെന്നും പ്രതിരോധ മന്ത്രാലയം. E31GB ഡാറ്റ വിവരങ്ങൾ അതിരഹസ്യ സ്വഭാവമുള്ളതല്ല. 2020-22 കാലത്തെ പഴയതും പുതുവായതുമായ രേഖകളിൽ ഹാക്കർമാർ കൃത്രിമം നടത്തി പുതിയതാണെന്ന തരത്തിൽ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഭീതി പരത്തി പണം തട്ടിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹാക്കർമാർ വിവരങ്ങൾ പ്രചരിപ്പിച്ചത്. DRDOയുടെ കമ്പ്യൂട്ടർ ശൃംഖലകളിലോ സെർവറുകളിലോ സൈബർ ആക്രമണങ്ങളോ സുരക്ഷാ ലംഘനമോ നടന്നിട്ടില്ല.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: കുടിയേറ്റ തൊഴിലാളികളായി ജോലി ചെയ്യുന്ന ബംഗാളികളോട് ജന്മനാട്ടിലേക്ക് മടങ്ങിവരാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുഭേനു അധികാരി ആവശ്യപ്പെട്ടു. ഝാർഖണ്ഡിൽ 16 മാവോവാദികൾ പോലീസിൽ കീഴടങ്ങി. ആകെ 39 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട 6 പേർ ഉൾപ്പെടെയാണ് ഇത്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് കല്ലും ജെല്ലിയും എംസാൻഡും മറ്റും കൊണ്ടുപോകുന്നത് 3 മാസത്തേക്ക് നിരോധിച്ചുകൊണ്ട് തമിഴ്നാട് ഉത്തരവിറക്കി. ജിയോളജി ആന്റ് മൈനിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി വിജയ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഇത്. ക്വാറികൾ എണ്ണം കുറവായതിനാൽ നിർമ്മാണ സാമഗ്രികൾക്കായി കേരളം പ്രധാനമായും ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി എന്നീ ജില്ലകളെയാണ്. ദേശീയപാത വികസനത്തിന് നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം പരിഹരിക്കാൻ ഇടപെടൽ അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് കത്തയച്ചു. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ അടുപ്പം, പരസ്പര സഹകരണം എന്നിവ ഓർമ്മിപ്പിച്ചാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത്. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റും ജന്തർ മന്ദിറിലെ CJP സമരത്തിൽ മുൻനിര നേതാവുമായ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന്റെ പകപോക്കലാണെന്ന് SFI. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുമായി ബന്ധപ്പെട്ട വിവര ചോർച്ച വെളിപ്പെടുത്തലിൽ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയും സൈബർ സുരക്ഷാ വിഭാഗവും അന്വേഷണം തുടങ്ങി. പോലീസ് വേട്ട നിർത്തിയില്ലെങ്കിൽ സമരവുമായി വീണ്ടും തെരുവിലിറങ്ങുമെന്ന് കൊക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നറിയിപ്പ്. ജന്തർ മന്ദിറിലെ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സമരക്കാർക്ക് നൽകിയ ഉറപ്പുകൾ കേന്ദ്രം പാലിച്ചില്ല എങ്കിൽ വീണ്ടും തെരുവിലിറങ്ങും. സംസ്ഥാനത്ത് 10 വർഷത്തിനിടയിൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 158,386 സ്ത്രീ പീഡന കേസുകൾ. കോടതി നടപടിയിലൂടെ ശിക്ഷ കിട്ടിയത് 9,403 പ്രതികൾക്ക് മാത്രവും. ആഭ്യന്തര വകുപ്പിന്റെ 2016 മെയ് 1 മുതൽ 2026 ഏപ്രിൽ 30 വരെയുള്ള കണക്കിലാണ് ഈ വിവരം. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി കൂട്ടത്തെ തടയാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് RPF ഒട്ടേറെ തവണ മാരകമല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന് പോലീസ് രേഖ. ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണടക്കമുള്ള മാരകായുധങ്ങൾ പോലീസ് പ്രയോഗിച്ചതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. പരീക്ഷാക്രമക്കേടുകളിൽ ഭാവി ആശങ്കയിലായ വിദ്യാർത്ഥികൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും നീതി ലഭിക്കും വരെ കോൺഗ്രസ് പോരാട്ടം തുടരുമെന്ന് ലോക്സഭയിൽ KC വേണുഗോപാൽ. പരീക്ഷാക്രമക്കേടുകളും ചോദ്യചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ജന്തർ മന്ദിറിലെ CJP പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണ വിതരണം നടത്തിയ ജുനൈദ് മാലിക്കിനെ പോലീസ് വേട്ടയാടുന്നതായി സുപ്രീംകോടതിയിൽ പരാതി. തന്നെയും കുടുംബങ്ങളെയും പോലീസ് തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി മാലിക് നൽകിയ ഹർജിയിൽ പറഞ്ഞു. ജന്തർ മന്ദിറിലെ CJP സമരത്തിനിടെ രാജ്യത്തെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്ന വൈറൽ സെൽഫി വീഡിയോ ഫേസ്ബുക്ക് നീക്കി. വിവാദമായതോടെ ഉടനടി വീഡിയോ പുനഃസ്ഥാപിച്ച ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനി മെറ്റ മാപ്പ് അപേക്ഷയും നടത്തി.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ കേസിൽ ലൈഫ് മിഷനും സ്വപ്ന സുരേഷും അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായി UAE സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റും ലൈഫ് മിഷനും ഒപ്പുവെച്ച കരാർ പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. കൊച്ചി സ്വദേശിയായ സുരേഷ് ഈപ്പന്റെ ഉടമസ്ഥതയിലുള്ള യൂണിടെക് ബിൽഡേഴ്സ്, സെയിൻ വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് ഫ്ളാറ്റ് നിർമ്മാണ കരാർ നൽകിയത്. ഈ ഇടപാടിൽ വൻ ക്രമക്കേട് നടന്നതായാണ് CBI കണ്ടെത്തൽ. തൊഴിലാളികളുടെ സഹകരണ പ്രസ്ഥാനത്തെ ലോകത്തോളം വളർത്തിയ ULCCS ചെയർമാൻ രമേശൻ പാലേരിക്ക് ഊരാലുങ്കൽ വിട നൽകി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 നാദാപുരം റോഡിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. കണ്ണൂർ ഡെന്റൽ കോളേജിലെ 1st BDS വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി RL നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ ഡെന്റൽ മെഡിക്കൽ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. DYSP ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച ഉച്ചയോടെയാണ് കോളേജിലെത്തിയത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട 2 August വൈകിട്ട് 5 മണിക്ക് തുറക്കും. തന്ത്രി കണ്ഠർ മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകരും. August 3 നിറപുത്തരി. കണ്ണൂർ ജില്ലാ മിഷന്റെ അമൃതം കർക്കടകം ഭക്ഷ്യമേള കലക്ട്രേറ്റിൽ തുടങ്ങി. കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. കർക്കടക വിഭവങ്ങളും പാരമ്പര്യ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന മേള August 4 സമാപിക്കും. 3 തവണ തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ O. Paneerselvam DMK വിട്ട് തമിഴക വെട്രി കഴകത്തിൽ ചേരാനൊരുങ്ങുന്നു. DMKയിൽ ഇരിക്കെ ലഭിച്ച MLA സ്ഥാനം രാജിവെച്ച ശേഷമായിരിക്കും പാർട്ടി പ്രവേശം. ആസൂത്രണ ബോർഡ് ചീഫ് നിയമന പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടിൽ PSC ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. ഉദ്യോഗസ്ഥരുടെ പേരോ പദവിയോ FIR വ്യക്തമാക്കിയിട്ടില്ല. പരാതിക്കാരനായ ആലപ്പുഴ സ്വദേശി ജയലാലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ജനനമോ മരണമോ സംഭവിച്ച് 2 വർഷം കഴിഞ്ഞാണ് രജിസ്ട്രേഷൻ നടത്തുന്നതെങ്കിൽ അതിന് ജുഡീഷ്യൽ 1st മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വേണമെന്ന നിബന്ധനയുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നിലവിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിൽ 13(3)(a) വകുപ്പ് പുതുതായി കൂട്ടിച്ചേർത്താണ് ഭേദഗതി കൊണ്ടുവരുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സഭയിൽ ബിൽ അവതരിപ്പിച്ചു. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി, ദേശീയഗീതമായ വന്ദേമാതരത്തിനും നൽകുന്ന ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ രാജ്യസഭ ബുധനാഴ്ച പാസാക്കി. ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനു പിന്നാലെ ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ജനഗണമനയ്ക്കെന്ന പോലെ 3 വർഷം തടവോ പിഴയോ രണ്ടുമോ ലഭിക്കുന്നതാണ് ബില്ലിലെ മാറ്റം. ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തെന്നാരോപിച്ച് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ടെലഗ്രാമിന്റെ സ്ഥാപകനും CEOയുമായ പാവേൽ ദുറോവിനെതിരെ റഷ്യ ഭീകരകുറ്റം ചുമത്തി. അന്താരാഷ്ട്ര കുറ്റവാളി പട്ടികയിൽപ്പെടുത്തി ദുറോവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുകയാണെന്ന് റഷ്യയുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ FSB പറഞ്ഞു. യുക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസികൾ, ഭീകരർ, തീവ്രവാദ സംഘടനകൾ എന്നിവ ടെലഗ്രാമിലെ ചില ചാനലുകളും ഗ്രൂപ്പുകളും ബോട്ടുകളും ദുരുപയോഗപ്പെടുത്തുകയാണ്. അതിലൂടെ ഭീകരപ്രവർത്തനങ്ങളും അട്ടിമറിയും സൈബർ തട്ടിപ്പും കൂട്ടക്കൊലകളും ആസൂത്രണം ചെയ്തെന്നും ഇതെല്ലാം ഒട്ടേറെ പേരുടെ മരണത്തിന് കാരണമായെന്നും ആരോപിച്ചാണ് നടപടി. റഷ്യൻ ഭരണകൂടം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തനിക്കെതിരെ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ടെലഗ്രാമിനെ നിയന്ത്രിക്കുന്നതിലൂടെ സ്വകാര്യതയും അഭിപ്രായ സ്വാതന്ത്ര്യവും അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെന്നും ദുറോവ് ആരോപിച്ചു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: യോഗ്യതയെ ചൊല്ലി 2 വർഷമായി നിലച്ച TTI പ്രിൻസിപ്പൽ നിയമനം ഈ വർഷം പുനരാരംഭിച്ചു. ഹൈസ്കൂൾ അധ്യാപകരുടെ സീനിയോറിറ്റി പട്ടികയിൽ നിന്നാണ് നിയമനം നടത്തിയത്. കണ്ണൂർ നഗരത്തിലെത്തുന്ന IT പ്രൊഫഷണലുകൾക്കും മറ്റും സ്വസ്ഥമായി ജോലി ചെയ്യാൻ സ്ഥലമൊരുക്കാൻ കോർപ്പറേഷൻ. മുനീശ്വരൻ കോവിലിന് മുൻവശത്തുള്ള സ്ഥലത്താണ് ഇതിനായി കെട്ടിടം ഒരുങ്ങുക. സിറ്റി കോർണർ എന്ന പേരിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് ജോലി ചെയ്യാനുള്ള സൌകര്യം ഉണ്ടാവുക. ലാപ്ടോപ്പും മറ്റും ഉപയോഗിക്കാനും ചാർജ് ചെയ്യാനുമുള്ള സൌകര്യം ഇവിടെ ഉണ്ടാകും. അടുത്ത അധ്യയന വർഷം മുതൽ നിർമ്മിത ബുദ്ധി ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാനൂർ ഉപജില്ലയിലെ കടവത്തൂർ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വിജയോത്സവവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഭിന്നശേഷി വിദ്യാലയങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ എൽ എസ് എസ് യു എസ് എസ് വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ തലശ്ശേരി റോഡിൽ 25 വർഷം മുൻപ് സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കെട്ടിടത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാൻ നിരവധി തവണ കെട്ടിട ഉടമകളെയും അവിടുത്തെ സ്ഥാപന ഉടമകളെയും ബന്ധപ്പെട്ടെങ്കിലും അവർ താൽപര്യമെടുത്തില്ല. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഒഴിവാക്കാനാണ് കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും വിളിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത്. ഇനിയും ആവശ്യമായ നടപടിയെടുത്തില്ലെങ്കിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കേണ്ട സാഹചര്യമുണ്ടാകും. ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു. യു എസ് നഗരമായ സിയാറ്റിലിൽ ഭക്ഷ്യമേളയ്ക്കിടെ ഉണ്ടായ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 വയസ്സുകാരൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ആഗോള എണ്ണനീക്കത്തിലെ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങൾക്കാണെന്ന് ഇറാൻ. പ്രശസ്ത ബ്രിട്ടീഷ് ഹാസ്യനടനും വൈൽഡ് ലൈഫ് പരിപാടികളുടെ അവതാരകനുമായ ബിൽ ഓഡി അന്തരിച്ചു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ദേശീയ ബഹുമതികളോടുള്ള അനാദരവ് തടയൽ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനാലാപനത്തിനുള്ള അതേ പ്രോട്ടോകോൾ ബാധകമാക്കുന്നതാണ് ബിൽ. പ്രതിപക്ഷ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഡി എം കെ അംഗങ്ങൾ കടുത്ത എതിർപ്പുയർത്തി. ഇത് ഫെഡറലിസത്തിനും ദേശീയ താൽപര്യത്തിനും എതിരായതും ജനാധിപത്യ വിരുദ്ധമാണെന്നും കെ കനിമൊഴി കുറ്റപ്പെടുത്തി. സംസ്ഥാന ഗീതമുള്ള തമിഴ്നാടിനെ അടക്കം കേന്ദ്രം അപമാനിക്കുകയാണെന്നും പറഞ്ഞു. ഭേദഗതി അവതരിപ്പിച്ച ഡി എം കെ അംഗം എ രാജ പാർലമെന്റിനെ സംബന്ധിച്ച ഏറ്റവും അപകടകരമായ ദിവസമാണിതെന്ന് പറഞ്ഞു. സവർക്കറും വന്ദേമാതരവുമാണ് ഇന്ത്യ വിഭജനത്തിന് എത്തിച്ചതെന്ന രാജയുടെ പരാമർശത്തിനെതിരെ ഭരണകക്ഷി അംഗങ്ങൾ പ്രതിഷേധിച്ചു. അവശേഷിച്ച ഭേദഗതികളെല്ലാം ഒറ്റയടിക്ക് തള്ളി ബിൽ പാസാക്കി. ഇതോടെ ബില്ലിന്റെ പകർപ്പുകൾ രാജ കീറിയെറിഞ്ഞു. പ്രതിപക്ഷാംഗങ്ങൾ രാജയ്ക്ക് പിന്തുണ നൽകി. സാംസ്കാരിക പൈതൃകത്തിന്റെയും ദേശീയ സ്വത്വബോധത്തിന്റെയും അടയാളമാണെന്ന് ബിൽ അവതരിപ്പിച്ച മന്ത്രി നിത്യാനന്ദറായ് പറഞ്ഞു. ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധവുമായി ലോക്സഭയിൽ ബഹളം. പോലീസ് വെടിവെപ്പിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭയിലും മുദ്രാവാക്യം മുഴക്കി. പറവൂരിലെ പ്രളയ പുനരധിവാസ പദ്ധതിയായ പുനർജനിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചു. ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് സതീശനെ ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നുമില്ലെന്ന് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസ് തിടുക്കപ്പെട്ട് അവസാനിപ്പിച്ചത് വി ഡി സതീശനെ രക്ഷിക്കാനാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങി യു ഡി എഫ്. ഇതോടെ പദ്ധതിയെ ചൊല്ലിയുണ്ടായ രാഷ്ട്രീയ ഭിന്നതയ്ക്ക് പുതിയ വഴിത്തിരിവ്. പദ്ധതി നടപ്പിലാക്കുന്നതിൽ പിന്നോട്ടില്ലെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു വ്യാഴാഴ്ച ചേർന്ന യു ഡി എഫ് യോഗ തീരുമാനം. കൺവീനർ അടൂർ പ്രകാശ് പത്രസമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കി. ശമ്പള വരുമാനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ പിഴയില്ലാതെ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതിനകം 5 കോടിയിലധികം ആദായ നികുതി റിട്ടേൺ ലഭിച്ചതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരത്തിന് കൊൽക്കത്ത വേദിയാകുന്നു. ഒക്ടോബർ 3 ബ്രസീലും ഇന്ത്യയുമായുള്ള സൌഹൃദ മത്സരം സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഒറ്റ ഗോളിന് ഈസ്റ്റ് ബംഗാളിനെ കീഴടക്കി. മലയാളി താരം സഹൽ അബ്ദുൾ സമദ് ബഗാന്റെ വിജയ ഗോൾ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ പാരാ പവർ ലിഫ്റ്റിംഗിൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ഝണ്ടു കുമാറാണ് വെങ്കലം സ്വന്തമാക്കിയത്. വനിതകളുടെ 48 കിലോ ഭാരദ്വഹനത്തിൽ മീരാബായ് ചാനു സ്വർണം നേടിയപ്പോൾ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഋഷികാന്ത സിംഗും 65 കിലോ വിഭാഗത്തിൽ രാജ മുത്തുപാണ്ഡിയും വെള്ളി കരസ്ഥമാക്കി. സ്ക്വാഷിൽ ചരിത്ര നേട്ടവുമായി 18-കാരി അനാഹത് സിംഗ്. ലോക ജൂനിയർ സ്ക്വാഷ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി അനഹദ്. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലേമിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് അനഹത്ത് കിരീടം ചൂടിയത്. സിംബാബ്വേക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ 3-0 സ്വന്തമാക്കി. അവസാന മത്സരം 35 റൺസിന് ജയിച്ചു. 49 പന്തിൽ 8-4 4 സിക്സറുമടക്കം 81 റൺസെടുത്ത ഓപ്പണർ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. 3 കളിയിൽ 151 റണ്ണുമായി പരമ്പരയിലെ താരമെന്ന ബഹുമതിയും ഈ 15-കാരൻ സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിലെ നിരാശാജനകമായ പ്രകടനത്തിന് ശേഷം ഗോളുമായി ബ്രസീൽ സൂപ്പർ താരം നെയ്മർ. ബ്രസീൽ ഫുട്ബോൾ ലീഗിൽ സാന്റോസിനായി ഇരട്ട ഗോളാണ് 34-കാരൻ നേടിയത്.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട സംഗീത പരിപാടിയായ ഗാനതരംഗത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ചിരിയും പ്രണയവും സൗഹൃദവും വൈകാരിക നിമിഷങ്ങളും കോർത്തിണക്കിയ ഒരു മനോഹര ചിത്രത്തിലെ ഗാനങ്ങളാണ്. 2013 പുറത്തിറങ്ങിയ റോമൻസ്. സംവിധായകൻ ബോബൻ സാമുവൽ ഒരുക്കിയ ഈ ചിത്രത്തിന്റെ കഥാതിരക്കഥ സംഭാഷണം വൈ വി രാജേഷാണ് നിർവഹിച്ചത്. സംവിധാനം ബോബൻ സാമുവലും നിർമ്മിച്ചത് അരുൺ ഘോഷും ബിജോയ് ചന്ദ്രനും ചേർന്നാണ്. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് രാജീവ് ആലുങ്കലും സുധി വേളമണ്ണൂരും ചേർന്നാണ്. സംഗീതം എം ജയചന്ദ്രൻ, ബാൻഡ് വിദ്വാനും. കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. വിജയരാഘവൻ, ലാലു അലക്സ്, ടി ജി രവി, നിവേദ തോമസ്, കൊച്ചുപ്രേമൻ, സുകുമാരി, കക്കരവി, കെ ടി സി അബ്ദുള്ള, ജയൻ ചേർത്തല, കലാഭവൻ ഷാജു, ജാഫർ ഇടുക്കി, ശാന്തകുമാരി, നെൽസൺ സൂരനാട്, ശിവജി ഗുരുവായൂർ, പൊന്നമ്മ ബാബു, ഗീത സലാം, സീത എന്നിവരാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ആദ്യഗാനം സുദീപ് കുമാറും വിജയ് യേശുദാസും ആലപിച്ച രാജീവ് ആലുങ്കലിന്റെ ഗാനരചനയിൽ പിറന്ന എം ജയചന്ദ്രൻ സംഗീതമൊരുക്കിയ ഗാനമാണ് അർത്തുങ്കലെ പള്ളിയിലെ നാരം.

0: ജയിൽ ചാടി രക്ഷപ്പെടുന്ന രണ്ട് യുവാക്കൾ ഒരു ഗ്രാമത്തിലെ പള്ളിയിൽ വൈദികരായി എത്തിച്ചേരുന്നതും തുടർന്ന് അവരുടെ ജീവിതത്തിലും ഗ്രാമത്തിന്റെ ജീവിതത്തിലും സംഭവിക്കുന്ന അപ്രതീക്ഷിത മാറ്റങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. നർമ്മവും വികാരവും ഒരുപോലെ ചേർത്ത് വെച്ച അവതരണമാണ് റോമൻസ്. ചിത്രത്തിലെ ഗാനങ്ങളും കഥയുടെ ഭാവത്തിന് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഓരോ ഗാനവും കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഇനി ചിത്രത്തിലെ അടുത്ത ഗാനം വിജയ് യേശുദാസും മെറിൻ ഗ്രിഗറിയും ചേർന്ന് ആലപിക്കുന്നു. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.
1: മാനത്തോരു മഞ്ഞക്കൂട് മഞ്ഞക്കുട്ടിൽ മഞ്ഞത്തുള്ളി മഞ്ഞത്തുള്ളിക്കുള്ളം തുള്ളി ഉള്ളം തുള്ളി തൂഞ്ഞാലാടി ആടും നേരത്തുന്നം തെന്നി തെന്നിപ്പായും കാറ്റും കൂടി കാറ്റുമേ.

ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് അനൂപ് മോഹൻദാസ്, അൻവർ സാദത്ത്, മെറിൻ ഗ്രിഗറി, സുദീപ് കുമാർ, വിജയ് യേശുദാസ്, വിവേക് തോമസ് എന്നിവരാണ്. സിനിമയുടെ നർമ്മഭാവവും ഗ്രാമീണ പശ്ചാത്തലവും സംഗീതത്തിലൂടെ കൂടുതൽ മനോഹരമാക്കുന്നതിൽ ഈ ഗാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ലളിതമായ ഈണങ്ങളും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികളും ചിത്രത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. കഥാപാത്രങ്ങളുടെ മനോഭാവങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്ന രീതിയിലാണ് റൊമാൻസ് ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ വെറും ഇടവേളകൾ മാത്രമല്ല, കഥയുടെ ഒഴുക്കിന്റെ ഭാഗമാണ്. കേൾക്കാം അടുത്ത ഗാനം. അനൂപ് മോഹൻദാസും വിവേക് തോമസും ചേർന്ന് ആലപിച്ച ഗാനം, രചിച്ചത് സുധീ വേളമണ്ണൂരും സംഗീതം ബാൻഡ് വിദ്വാനുമാണ് ചെയ്തിരിക്കുന്നത്. മേലെ മാനത്തോടാണോ എന്നാരംഭിക്കുന്ന ഗാനം.

സൗഹൃദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മാനുഷിക ബന്ധങ്ങളുടെയും കഥ പറയുന്ന ചിത്രമായതിനാൽ സംഗീതവും അതേ ഭാവം നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ഗാനങ്ങൾ പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത ഗാനത്തിലേക്ക്. അൻവർ സാദത്ത് ആലപിച്ച ഗാനം രചിച്ചത് രാജീവ് ആലുങ്കലാണ്. സംഗീതം MJ ചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു. ചിരിയുടെയും ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളുടെയും മനോഹരമായ സംഗീതത്തിന്റെയും സമന്വയമായ റോമൻസ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഗാനതരംഗത്തിലൂടെ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു ചിത്രത്തിലെ ഗാനങ്ങളുമായി വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ എസ്കേ ഡോഴ്സ്. എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. ഇതിൽ രാമായണത്തെക്കുറിച്ചു കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 4 വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
3: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247400702590018. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതിയുമായി UDF മുന്നോട്ടെന്ന തരത്തിൽ പറഞ്ഞ കൺവീനർ അടൂർ പ്രകാശിനെ ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി തിരുത്തി. UDF യോഗം അത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയതിന് പിന്നാലെ പദ്ധതി തുടരാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വിഷയം മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുമെന്നുമുള്ള വിശദീകരണവുമായി അടൂർ പ്രകാശ്. തെരുവു നായകളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്വമാണെന്നും ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേർക്കുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടും അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള ഉയർത്തിയുമുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെയും പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രതിപക്ഷ അംഗങ്ങളുടെ മുദ്രാവാക്യം വിളികളിൽ ബഹളമയമായ അന്തരീക്ഷത്തിൽ മുന്നോട്ടു പോവാനാവാതെ ഉച്ചയ്ക്ക് മുൻപ് ഇരുസഭയും നടപടികൾ അവസാനിപ്പിച്ചു. മുത്തങ്ങ ഭൂസമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കണ്ണൂർ KP 4 ബറ്റാലിയൻ കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്രസഭാ നേതാവ് M ഗീതാനന്ദനടക്കം മുഴുവൻ പ്രതികളെയും കൽപ്പറ്റ പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു. രണ്ടാം പ്രതി തിരുവനന്തപുരം കാഞ്ഞിരംകുളം വേഡർ കോളനിയിൽ അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയതെന്ന് മാത്രമേ പ്രോസിക്യൂഷന് തെളിയിക്കാനായുള്ളൂ. മറ്റു പ്രതികളുടെ പേരിലുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. അശോകൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ജഡ്ജി അയ്യൂബ് ഖാൻ പത്തനാപുരം ശിക്ഷ വിധിച്ചില്ല. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യക്ക് ഇരട്ട സ്വർണം. വനിതകളുടെ 48 കിലോ വിഭാഗത്തിൽ അസ്മിത ഡേയും പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഹർഷ സിംഗുമാണ് സ്വർണം നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂഡോയിൽ ഇന്ത്യ സ്വർണം നേടുന്നത്. ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷ ജ്വലിപ്പിച്ച് പാലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചു. എന്നാൽ ഇത് നടപ്പിലാക്കുന്നത് ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനെയും മുൻപിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റത്തെയും ആശ്രയിച്ചിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. ADGP എസ് ശ്രീജിത്തിന് DGP സ്ഥാനക്കയറ്റം നൽകി. അഗ്നിരക്ഷാ സേനാ മേധാവിയായി ബൽറാം കുമാർ ഉപാധ്യായയും ബെവ്കോ MD യോഗേഷ് ഗുപ്തയെയും നിയമിക്കാനും തീരുമാനിച്ചു. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ സുഗതന്റെ അയോഗ്യത സംബന്ധിച്ച് അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ചേർന്ന കോർപ്പറേഷൻ കൌൺസിലിൽ നാടകീയ രംഗങ്ങൾ. കൌൺസിലിൽ പങ്കെടുക്കുന്നതിന് 6 മാസത്തേക്കുള്ള സുഗതന്റെ അവധി അപേക്ഷ പ്രതിപക്ഷ ബഹളത്തിനിടെ കൌൺസിൽ അംഗീകരിച്ചു. പി എസ് സി പരീക്ഷ തട്ടിപ്പിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ചെയർമാനിലേക്കും നീങ്ങുന്നു. ചില തസ്തികകളിൽ നടന്ന അഭിമുഖങ്ങളിൽ മാർക്ക് നൽകുന്നതിലും അസ്വാഭാവികത കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജുവിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. കർക്കിടകത്തിലെ മാരിയെ അകറ്റാൻ കർക്കിടകം 16-ാം നാളായ ഇന്ന് മാടായിക്കാവിന് സമീപം മാരി തെയ്യങ്ങൾ കെട്ടിയാടും. ഉച്ചയ്ക്ക് 12:30 തെയ്യങ്ങൾ കെട്ടിയാടുക. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആഭ്യന്തര റൂട്ടിൽ കൂടുതൽ സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലാണ് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ചത്. ഓണം അവധിയുമായി ബന്ധപ്പെട്ടാണ് 15-ന് ശേഷം അധിക സർവീസുകൾ പ്രഖ്യാപിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയോടെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ കടലോളം പ്രതീക്ഷയുമായി മത്സ്യത്തൊഴിലാളികൾ വല വിരിച്ചു തുടങ്ങി. പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്നതിലും കരിക്കുലത്തിലും പിടിമുറുക്കി പി എം ശ്രീയുമായി മുന്നോട്ടു പോകാൻ യു ഡി എഫ്. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സഹായം നിർണായകമായ സാഹചര്യത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് സംസ്ഥാനത്തിന് സാമ്പത്തികമായി തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇത്. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് അടുത്തയാഴ്ച വരുന്നതോടെ കൂടുതൽ വ്യക്തതയുണ്ടാവും. റിപ്പോർട്ടിന്റെ ഉള്ളടക്കവും നിയമോപദേശവും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകളുടെ ഫലവും വിലയിരുത്തിയ ശേഷമാവും അന്തിമ തീരുമാനം. പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിലും മനുഷ്യാവകാശ ലംഘനങ്ങളിലും പ്രതിഷേധിച്ച് 100 അഭയാർത്ഥികൾ ജമ്മുവിൽ ഇന്നലെ പ്രതിഷേധിച്ചു. പി ഒ കെയെ മോചിപ്പിക്കാനും ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും പ്രതിഷേധക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അധിക്ഷേപ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ മെറ്റയുടെ ഇന്ത്യൻ മേധാവി അരുൺ ശ്രീനിവാസിന്റെ പേരിൽ കേസെടുത്ത് ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ്. ചില സാമൂഹിക മാധ്യമ ഉപയോക്താക്കൾക്കെതിരെയും 2 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തമിഴ്നാടുമായുള്ള കാവേരി നദീജല തർക്കത്തിൽ ഓഗസ്റ്റ് 13 കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്ത് കന്നഡ സംഘടനകളുടെ സംയുക്ത യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജനസിയെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നിങ്ങൾ ഇരുവരും ഇന്ത്യയുടെ ഭൂതകാലമാണ്, രാജ്യത്തിന്റെ ഭാവിയെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരുവുനായ നിയന്ത്രണത്തിന് മാർഗരേഖയായി ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് ഷെൽട്ടർ ഒരുക്കാൻ സ്വകാര്യ പങ്കാളിത്തം തേടും. 1 വേണമെന്നതിനാൽ പ്ലാന്റേഷൻ പോലുള്ള പ്രദേശങ്ങളാണ് പരിഗണനയിൽ. പ്രാദേശിക എതിർപ്പ് ഇല്ലാതാക്കാൻ സന്നദ്ധ സംഘടനകൾ, എൻജിഒകൾ എന്നിവയുടെയും സഹായം തേടും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം ഇത്തരം കേന്ദ്രങ്ങളും നായകളെ വന്ധ്യംകരിക്കുന്നതിന് ABC കേന്ദ്രങ്ങളും പ്രവർത്തിപ്പിക്കാനാണ് ശ്രമം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവബത്തിയായി 8,500 പെൻഷൻകാർക്ക് 3,750 അനുവദിച്ചു. മുൻവർഷത്തേക്കാൾ 1,000 വീതമാണ് കൂട്ടിയത്. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് കഴിഞ്ഞ മണ്ഡല സീസണിൽ വാങ്ങിയ 1.77 ലക്ഷം നെയ്യിൽ ഭൂരിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയില്ലാതെ കടത്തിയതെന്ന് വിജിലൻസ് വിവരം. ശബരിമല നെയ്യ് വിതരണ വിഷയത്തിൽ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്കം റിപ്പോർട്ട് സമർപ്പിച്ചതായി മന്ത്രി കെ മുരളീധരൻ. നെയ്യ് ഗുണനിലവാരം കുറഞ്ഞതാണെന്ന് മാത്രമല്ല മായം ചേർത്തതായും റിപ്പോർട്ടിലുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തരെ ബാധിക്കുന്ന കാര്യമായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്ന് ഔദ്യോഗികമായി കത്ത് കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ റേഷൻ കടകൾ വഴി കൂടുതൽ ഭക്ഷ്യധാന്യം വിതരണത്തിന്. വെള്ളക്കാടിന് അരിവിഹിതം 4 നിന്ന് 7 ആക്കി ഉയർത്തി. 10 അരി 26 നിരക്കിൽ പ്രത്യേക വിഹിതമായി നൽകും. ഇറ്റലിയുടെയും എസി മിലൻ ക്ലബിന്റെയും ഇതിഹാസ ഫുട്ബോൾ താരം ഫ്രാങ്കോ ബെരേസി അന്തരിച്ചു. ലോകം കണ്ട ഏറ്റവും മികച്ച പ്രതിരോധ നിര താരങ്ങളിലൊരാളാണ് ഇദ്ദേഹം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ കേരള ടീമായ ബ്ലാസ്റ്റേഴ്സ് FCയുടെ വിൽപ്പന ഉറപ്പായി. ഒരു വിദേശ മലയാളി ഉൾപ്പെടുന്ന കൺസോർഷ്യമാണ് പുതിയ ഉടമകളെന്നാണ് സൂചന. വനിതകളുടെ സീചം ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് കിരീടം. ഫൈനലിൽ ഹിമാചൽ പ്രദേശിനെ 48 തോൽപ്പിച്ചു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
5: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
6: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
7: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
7: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, അവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
8: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101975 77. മറ്റൊരു നമ്പർ 9496666646.
9: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
10: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
11: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM താരസ്വരം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
12: അന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയുന്നവരെ ഞാൻ കാത്തിരിക്കുന്നു. ഇന്നിപ്പോ എബി എന്റെ കാറിൽ കയറിയപ്പോ, എന്റെ ഇപ്പൊ ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോ, എന്റെ പ്രാർത്ഥന ഫലിക്കണ പോലെ. ഡൽഹിന്ന് ഡാഡി വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേ. എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഡാഡിയാ. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ എബിയെ പറ്റി പറഞ്ഞു. ഡാഡിക്ക് എബിയെ കാണണമെന്ന് താല്പര്യമുണ്ട്. എന്റെ ഇഷ്ട ഡാഡിയുടെ ഇഷ്ടം. എനിക്ക് 3 വയസ്സുള്ളപ്പോ ഡാഡിയും മമ്മിയും പിരിഞ്ഞു. പിന്നെ വല്ലപ്പോഴും നിറയെ പ്രസന്റുകളുമായി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും ഡാഡി. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ, അതിനിടയിൽ ഒരുപാട് സംസാരിക്കും. കൂടെ താമസിക്കുന്ന മമ്മിയേക്കാൾ എന്നെ അടുത്തറിയുന്നത് ഡാഡിയാ. നമുക്കൊന്ന് മീറ്റ് ചെയ്തൂടെ ഡാഡിയെ?
11: ഒരു നടി, ഒരു പിടി സിനിമകൾ, എന്നാൽ ഓരോ കഥാപാത്രവും ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നു. ഗ്ലാമറിനേക്കാൾ അഭിനയത്തിന് പ്രാധാന്യം നൽകിയ, നിഷ്കളങ്കമായ ഭാവങ്ങളും സ്വാഭാവികമായ പ്രകടനവും കൊണ്ട് സ്വന്തം ഇടം കണ്ടെത്തിയ നടിയാണ് ജോമോൾ. വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് അവർ സിനിമയിൽ സജീവമായിരുന്നത്. പക്ഷേ ആ കാലയളവിൽ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഇന്ന് താരസ്വരത്തിൽ ജോമോളുടെ അഭിനയ ജീവിതത്തിലൂടെ നമുക്കൊരു യാത്ര നടത്താം. ഓരോ സിനിമയും ഓരോ കഥാപാത്രവും ഓരോ അനുഭവവുമാണ്. ആ അനുഭവങ്ങൾക്ക് കൂടുതൽ മിഴിവേകാൻ സിനിമകളിലെ ശ്രദ്ധേയമായ ചില രംഗങ്ങളും താരസ്വരത്തിലൂടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്.

1989 പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ എന്ന ക്ലാസിക് ചിത്രത്തിലൂടെയാണ് ജോമോൾ വെള്ളിത്തിരയിലെത്തുന്നത്. ബാലതാരമായിരുന്നെങ്കിലും വലിയൊരു ചരിത്ര ചിത്രത്തിന്റെ ഭാഗമാകുക എന്നത് തന്നെ ശ്രദ്ധേയമായ തുടക്കമായിരുന്നു. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മലയാള സിനിമയിലെ അതുല്യരായ താരങ്ങളാണ്. അത്തരമൊരു സിനിമയിൽ ചെറിയ വേഷം പോലും ഒരു വലിയ അനുഭവമായി മാറി.

0: ഓരോ കലാകാരന്റെയും യാത്രയ്ക്ക് ഒരു തുടക്കമുണ്ട്. ജോമോളുടെ യാത്രയും അങ്ങനെ നിശബ്ദമായി തുടങ്ങി. ആ ചെറിയ വേഷത്തിനപ്പുറം മികച്ച കഥാപാത്രങ്ങൾ അവരെ കാത്തിരിക്കുകയായിരുന്നു. മയിൽപ്പീലിക്കാവ് ജോമോളെ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. വികാരങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൽ ജോമോൾ അവതരിപ്പിച്ച കഥാപാത്രം സ്വാഭാവികമായ അഭിനയത്തിലൂടെ ശ്രദ്ധ നേടി. അമിതമായ പ്രകടനങ്ങളില്ലാതെ മുഖഭാവങ്ങളിലൂടെ കഥാപാത്രത്തിന്റെ മനസ്സ് പ്രേക്ഷകരിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു.
1: എന്റെ കുട്ടിയെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ, അവിടെ എല്ലാരും കാത്തിരിക്കുക. വാ,
2: എന്റെ ബാഗ് പുറത്ത്,
1: അതൊക്കെ ഞാൻ എടുത്തിട്ട് വരാം.
2: എന്താ സീറ്റ് പോയോ? ഇത് കോപിച്ചിട്ട് പോലീസ് കുഞ്ഞുണ്ണി മാമനും ഭവാനി അമ്മായും. അയ്യോ, നളിനി മാമി അടിച്ചു മാറ്റിയ ഗോവിന്ദേട്ടൻ. അയ്യോ, ഇതാണ് ബോംബെ വാല. ബോംബെ വാല ചേരും മാമനും ദേവേനാന്റി.
3: അതിനെ കുട്ടി ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ.
2: ഇല്ല,
3: പിന്നെ
2: പക്ഷേ എനിക്കറിയാം. 8 മാസം പ്രായമുള്ളപ്പോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതല്ലേ.
3: അത് 8 മാസമല്ലേ, ഇപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലായി?
4: ജഗജില്ലയാണല്ലേ.
2: ഓ, ലോക ജഗജില്ല. എന്താ സംശയമുണ്ടോ?
3: അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, എവിടെ നിന്ന് കിട്ടി വായന ഇത്ര വർത്തമാനം?
2: അതെ, ട്രെയിനില്. പേടിച്ചോയോ? ബോംബ് പൊട്ടിപ്പോ കരുതി എല്ലാം കഴിഞ്ഞെന്ന്. പിന്നെ ഒരു പോറല് പോലും ഇല്ലെന്ന് കണ്ടപ്പോ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ഇനി മുതൽ അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന്. ഞാൻ ഭയങ്കര വാരമായിപ്പോയില്ലേ. അയ്യോ, അയ്യോ, പോവാതെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഗായത്രി. എന്നെ ഓർമ്മയുണ്ട് വല്യത്താന്, ഒരു ദിവസമായിട്ട് വന്നത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ. പൊട്ടത്തലേ, രുദ്രാക്ഷോ, കുങ്കുമപ്പുറി, എല്ലാ കാറും കറക്റ്റാ. പ്രേതഭൂതങ്ങളൊക്കെ കൂട്ടില് അല്ലേ?
1: എനിക്കറിയാം.
2: ഞാൻ ഇത്രയും പറഞ്ഞിട്ടെന്താ? ഒന്നും വേണ്ട, അത് ബ്ലിങ്കസ് ചെയ്യാൻ നിക്കണേ.
5: ഗായത്രി കുട്ടി, കൊള്ളാം, എനിക്കിഷ്ടായി. സന്ധ്യക്കെത്തുന്ന ദീപനാളം പോലെ.
6: സമാധാനായില്ലേ എല്ലാവർക്കും?
2: ഉറങ്ങാനോ? ഇന്നുറക്കില്ല, ആരെയും ഉറക്കില്ല.
6: എന്തായി പറയണ കുട്ടിയെ?
2: ഒന്ന് ബോംബെന്ന് ജീവൻ തിരിച്ചുകിട്ടി, എന്റെ ത്രില്ല്. പിന്നെ ആലത്തൂർ തെക്കേ മടത്തി വന്ന് കേറിയതിന്റെ ത്രില്ല്. രണ്ടും കൂടെ ആവുമ്പോ എങ്ങനെ ഉറങ്ങാൻ പറ്റാ? ഇവിടെ
6: പീക്കിരികളോ?
2: ആ കുട്ടിമാർ എവിടെയെന്ന്?
6: അവരൊക്കെ എപ്പോഴും ഉറങ്ങി.
2: അനന്ത വൃക്ഷം ഉണത്തല്ലോ.
7: അത്തള പുത്തള തവളാച്ചി, ചുക്കുമല്ലിരിക്കണ ചൂളാപ്പേ, മറിയം വന്നു വിളക്കൂതി, മണ്ണിക്കുട്ട മണ്ണൂസി.
2: വല്യത്ത, എത്ര നാളേക്ക് ഇങ്ങനെയൊക്കെ?
6: എങ്ങനെയൊക്കെ
2: ഈ പൂജയും മന്ത്രങ്ങളും?
6: 100 കൂടുന്നാണ് സഹസ്രം. അങ്ങനെ 100 കൂട്ടി 10 നാളാണ് വിരാജിതം. എന്തേ
2: ഒന്നും മനസ്സിലായില്ല.
6: ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ പറന്ന് നടക്കണവർക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പൊ കാണില്ലേ, പഠിക്കുക എല്ലാം.
2: വേറൊന്ന് ചോദിച്ചിട്ടോ ലിത?
6: ചോദിച്ചോളൂ.
2: ഈ കോലത്ത് പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോ കാണുന്ന ഒരു വലിയ കുളം ഉണ്ടോ?
6: എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ?
2: കണ്ടു ഞാൻ.
6: പിന്നെ ചോദ്യം എന്തിനാ?
2: സ്വപ്നത്തിൽ കണ്ടു.

0: മോഹനാലിയാമത്തിലെ സ്വപ്നം. അതേ ഓർമ്മിക്കാൻ പറ്റൂ.
1: യാമോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കുളം ഇല്ല ഇവിടെ?
0: ഉണ്ട്. കുട്ടി നേരത്തെ പറഞ്ഞുല്ലോ ഇങ്ങനെ ഒരു പൂജ കണ്ടിട്ടില്ല. ഉൾക്കാമ്പുള്ള പൂജയാണിത്. ശക്തിഭദ്രം ആദ്യമായിട്ട് ഇതിന്റെ പരിധി വരുമ്പോ ഇങ്ങനെയൊക്കെ കാണും. പ്രാർത്ഥന മുടക്കണ്ട, മനസ്സേകാഗ്രമാക്കി ശ്രദ്ധിച്ച് പരദൈവങ്ങളെ വിളിക്കുക.
1: പക്ഷെ എനിക്ക് കുളമൊന്ന് കാണണല്ലോ.
0: കാണാം, വടക്കേപ്പുറത്താണ്.
2: ഈ ചിത്രത്തിന് ശേഷം സംവിധായകരുടെ ശ്രദ്ധയിൽപ്പെട്ട യുവതാരമായി ജോമോൾ മാറി. കുടുംബ പ്രേക്ഷകരും അവരെ സ്വന്തമാക്കി. അതിനുശേഷം മലയാള സിനിമയിൽ മറ്റൊരു മികച്ച കഥാപാത്രം അവരെ തേടിയെത്തി എന്ന് സ്വന്തം ജാനകിക്കുട്ടി. സംവിധായകൻ ഹരിഹരന്റെ സംവിധാനത്തിൽ എം ടി വാസുദേവൻ നായരുടെ രചനയിൽ ഒരുങ്ങിയ ഈ ചിത്രം മലയാള സിനിമയിലെ വ്യത്യസ്ത അനുഭവമായിരുന്നു. ജോമോൾ അവതരിപ്പിച്ച ജാനകിക്കുട്ടി എന്ന കഥാപാത്രം ഇന്നും മലയാളികൾ ഓർക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഏകാന്തതയും ഭയവും സ്വപ്നങ്ങളും ബാല്യത്തിന്റെ നിഷ്കളങ്കതയും ഒരുമിച്ച് ചേർന്ന കഥാപാത്രത്തെ അതീവ സ്വാഭാവികമായി അവർ അവതരിപ്പിച്ചു.
1: ഇതാ ഞങ്ങളുടെ വീട്. വീട്ടിനകത്തിരിക്കാത്തതിനാ എപ്പോഴും ചീത്ത. എനിക്ക് ഏത് നേരത്തെ അതിന് ഉള്ളിൽ തന്നെ ഇരുന്നാലേ ശ്വാസം മുട്ടും. അമ്മയ്ക്ക് ഏത് നേരത്തും അടുക്കളയിൽ പണിയുണ്ടാവും. വെറുതെ ഇരിക്കണത് കാണില്ല. വല്യമ്മയ്ക്ക് സരോജിനടുത്തിട്ട് മുടി കെട്ടിക്കൊടുക്കുക, ചമയിക്കുക, അതിനെന്നെ നേരുള്ളൂ. ഒറ്റ മോളാഞ്ചിട്ട് ലാളിക്കണേനൊരു അതിരക്കുണ്ട്. എന്റെ അമ്മ പറയണതാ, പിള്ളക്കുട്ടിയൊന്നുമല്ല, 18 വയസ്സായില്ലേ. ദൈവമെടുത്തി കാര്യം എന്റെ നേരെ അടുത്തി തന്നെയാണ്. പറഞ്ഞിട്ടെന്താ, ഏത് നേരത്തും സിനിമാക്കാരുടെ ചിത്രങ്ങളുള്ള ഒരു മാസികയില്ലേ, അത് വായിക്കലാ പണി. പാഠത്തിലെ ഒരു സംശയം ചോദിച്ചാൽ കൂടി പറഞ്ഞു തരില്ല. ചിലപ്പോ പറഞ്ഞു തരാൻ അറിയണ്ടാവില്ല. 10 തോറ്റതല്ലേ 2 പ്രാവശ്യം. ഏട്ടനാ എപ്പോഴും സർക്കിട്ടാ. എവിടേക്കാന്ന് അമ്മ ചോദിച്ചാ ഒച്ചയിടും. ഇവിടെ ആർക്കും ഒന്നും സംസാരിക്കാൻ സമയമില്ല. ഞാൻ പിന്നെ ഏത് നേരത്തും ഇതിനകത്ത് തപസിരിക്കണോ?
3: ഞാനൊരു എണ്ണ കാച്ചി തരാം, അത് തേച്ച മുടി നല്ലോണം ഉണ്ടാവും.
1: തോട്ടത്തില് അച്ഛൻ വീട്ടുപണിക്ക് കൊണ്ടുപോയ ഉർവശിയെ മുത്തശ്ശി കണ്ടിട്ടുണ്ടോ?
3: അവറ്റട കാര്യം പറയണ്ട കുട്ടി, ആണുങ്ങളെ മയക്കലല്ലേ അവരുടെ പണി. ചമഞ്ഞ ഒരുങ്ങിയിട്ട് ചെറുവാലിക്കാരിട്ടി ആയിട്ടല്ലേ ഇപ്പോഴും എച്ചുമ്പം കൂടി നടക്കുക.
1: ഇവിടെ ഒരാള് എപ്പോഴും ചമഞ്ഞ് നടക്കുന്നുണ്ട്. സരോജിനടുത്ത്
3: അത് വ്യത്യാസമുണ്ട്. മീനാക്ഷിക്ക് ആണായിട്ടും പെണ്ണായിട്ടും അതന്നെ ഇല്ലുള്ളൂ. അയാൾക്ക് നല്ല ശമ്പളം, എങ്ങനെ വേണമെങ്കിൽ നടക്കാലോ.
4: അച്ഛൻ വരാറില്ലേ?
1: വന്നിട്ട് ഇഷ്യേ ഇനി വരുവാവോ? അവിടെ ഒരു ഉർവശി കൊണ്ടുപോയിട്ടുണ്ട് പണിക്ക്. അച്ഛനെ മയക്കിട്ടുണ്ടാവുന്ന അക്കരെ മുത്തശ്ശി പറയണ.
4: ജാനൂട്ടിയുടെ വർത്താനം കേൾക്കാൻ നല്ല രസാണ്. ഓ, അത് മറന്നു. ഇത് ജാനൂട്ടിക്ക് തരണം വെച്ചിട്ട് പോക്കറ്റിലിട്ടതാ.
1: ഞാനീ വഴിക്കാ വരാന്ന് എങ്ങനെ അറിയാം?
4: ഇവിടുന്ന് കണ്ടില്ലെങ്കിൽ മടക്കം വീട്ടിൽ കയറിയിട്ട് തരണം നിശ്ചയിച്ചിരുന്നു.
1: പാലക്കാടിന്ന് വാങ്ങിയതാ?
4: വേറെ ചിലത് വാങ്ങണമെന്ന് വിചാരിച്ചു. ഒരു ചിത്രകഥ, കുട്ടികൾക്കുള്ള മാസിക, അടുത്ത ആഴ്ച ആവട്ടെ.
1: പഠിക്കണ തിരക്കില് എങ്ങനെയതൊക്കെ ഓർമ്മ വെച്ച് വാങ്ങണ?
4: എന്ത് തിരക്കായാലും ജാനൂട്ടിയുടെ കാര്യം ഓർമ്മിക്കാണ്ടിരിക്കോ? എനിക്ക് ആകപ്പാട് ഇവിടെ ഉള്ള കമ്പനി ജാനൂട്ടിയല്ലേ.
1: നാളെയും ചൂണ്ടിടാൻ വരുമോ?
4: ചെലപ്പോ. നടന്നോളൂ.
5: സ്കൂൾ വിട്ട നേരെ വീട്ടിൽ വന്നൂടെ. നീ എന്തിനാ പറമ്പിൽ ചുറ്റി നടക്കണേ?
1: ഞാൻ ചെറുചെടുത്ത് എങ്ങട്ടാ?
5: മേലക്കളത്തിൽ ടി വി കൊണ്ടുവന്നിട്ടുണ്ടത്രേ.
1: ഞാൻ വരട്ടെ?
5: പോയി കുളിച്ച് വല്ലതും കഴിച്ചിരുന്ന് പഠിക്കും.

0: ജോമോളുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ജാനകിക്കുട്ടി. ആ കഥാപാത്രം അവർക്ക് സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു. അതിനുശേഷം വന്ന സിനിമകളിൽ ഓരോന്നും ജോമോളിലെ അഭിനേത്രിയുടെ മറ്റൊരു മുഖമാണ് പ്രേക്ഷകർ കണ്ടത്. 1998 പുറത്തിറങ്ങിയ സ്നേഹം, ജയറാമും ബിജു മേനോനും പ്രധാന കഥാപാത്രങ്ങളായ ഈ കുടുംബ ചിത്രത്തിൽ ജോമോൾ അവതരിപ്പിച്ച കഥാപാത്രം നിഷ്കളങ്കതയും ആത്മാർത്ഥതയും നിറഞ്ഞതായിരുന്നു. വലിയ സംഭാഷണങ്ങളെക്കാൾ ചെറിയ ഭാവങ്ങളിലൂടെയാണ് അവർ കഥാപാത്രത്തെ ജീവിപ്പിച്ചത്. കുടുംബ ബന്ധങ്ങളുടെ ആഴവും സ്നേഹത്തിന്റെ നന്മയും പറയുന്ന ചിത്രത്തിൽ ജോമോളുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.
1: വെറുതെ തോന്നുക നിനക്ക്, മണ്ടത്തരങ്ങളെ തലയെ തെളി. അവരൊക്കെ തീരുമാനിക്കണം തന്നെയാ ശരി. കൊട്ടാരം പോലത്തെ വീടും കാറും ഒക്കെ അത്രേ അമ്മൂന് ശിവന് ഒരുക്കണത്.
2: ഇതുകൂടെ കഴിക്കൂ എന്റെ കുട്ടിയെ, ഒരു പിടിയല്ലേ ഉള്ളൂ.
3: വയറ് പൊട്ടാറായി.
2: സാരില്ല, വായ തുറക്കൂ.
3: ഇന്ന് പകൽപൂരത്തിന് വടക്കേ ലോമനക്കുട്ടിയേട്ടൻ ആനപ്പുറത്ത് കയറി ഇത്രേ. ഗമയിലുള്ള ഇരിപ്പൊന്ന് കാണണ്ടായിരുന്നു.
2: നീ ഇതൊക്കെ എങ്ങനെയാ അറിയണേ?
3: മണികടന്റെ വിസ്താരല്ലേ, കേട്ട കൊതിയാവും. ഓ, വെടിക്കെട്ടിന് മുമ്പിലുണ്ടാവും.
2: പപ്പൻ ഇത്തവണ കാവിലേക്ക് പോയിട്ടേ ഉണ്ടാവില്ല. പൂരത്തിന് മുമ്പിൽ ഇറങ്ങാറുള്ള കുട്ടിയാ.
3: ആവും പപ്പേട്ടൻ. തിരിവെക്കണ കണ്ടു സന്ധിക്ക്. ഒറ്റക്കിങ്ങനെ
2: എന്ന് തുടങ്ങിയ ബദ്ധപ്പാട് ആ കുട്ടിയുടെ. സഹിച്ച് സഹിച്ച് ഇല്ലാണ്ടായി. എന്നാലും ഇങ്ങനൊരു വിധിയെ.
3: ഒന്നും കഴിച്ചിട്ടും കൂടി ഉണ്ടാവില്ല.
2: കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പടിക്കൽ പോയി നോക്കാം. ആരെങ്കിലും വന്നു വെച്ചാ കൊടുത്തു വിടായിരുന്നു.

0: കണ്ട നിനക്ക്. ഇപ്പൊ കണ്ടില്ലെങ്കി പിന്നെ വഴൂട്ടി.
1: വേണ്ട, ഈ ജനലിലൂടെ ഞാനെല്ലാം കാണുന്നെ. ഇവിടുന്ന് എനിക്ക് കാണാൻ പറ്റുന്ന ഒരിടത്ത് അമ്മേനെ
0: കുറച്ച് കാപ്പി തരട്ടെ നിനക്ക്. ഇന്ന് നമ്മൾ പട്ടിണിയാട്ടോ. ആ കടയിൽ ഊണ് തീർന്നു, കുടിക്കും.
2: കപ്പേട്ടിന് മേലെന്താ ചെളി മണ്ണൊക്കെ?
0: അതൊന്നുമില്ല, നമ്മുടെ നാടല്ലേ, മനുഷ്യന്മാരുടെ ഓരോ തമാശ. എല്ലാ തമാശയ്ക്കും നമ്മൾ ചിരിച്ചോളണമെന്നില്ലല്ലോ.
2: കപ്പേട്ട ഒക്കെ മനസ്സിലാവണുണ്ട് കേട്ടോ, എനിക്ക് വേണ്ടിയാ പപ്പേട്ട.
0: നീ വേണ്ടാത്ത ഓരോന്ന് ഇത് കുടിക്കെ. എന്നും എന്തെങ്കിലൊക്കെ സഹിക്കാൻ വേണം പപ്പന്റെ ജീവിതത്തിൽ. ഇനി അത് നീയാണെങ്കിൽ ദൈവത്തിന്റെ തീരുമാനാന്ന് കരുതിക്കോളാം.
2: എന്തുണ്ടായത്?
0: വടക്കേടത്ത് മുറ്റത്ത് തോറ്റെങ്കില് ഇനി അത് എവിടെയാവാം.
2: വേണ്ട, ഇനി പപ്പട്ടിന് എവിടെയും തോറ്റൂടാ.
0: എന്നാ ഞാനൊന്ന് ജയിക്കട്ടെ ഇവിടെയെങ്കിലും. പപ്പേട്ടൻ ഒരു ചരട് കെട്ടട്ടെ നിന്റെ കഴുത്തില്.
2: വേണ്ട, അത് വേണ്ട, വേണ്ട പപ്പേട്ട, ആർക്കും വേണ്ട, തന്നെ
0: എനിക്ക് വേണം. പപ്പന്റെ മനസ്സും സ്നേഹവും മനസ്സിലാക്കാതെ വലിച്ചെറിഞ്ഞ് തോൽപ്പിച്ചു പോയ എല്ലാരും ജയിക്കാൻ, ജീവിക്കാൻ സമ്മതിക്കാത്ത ലോകത്തിന് ജീവിച്ചൊന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് വേണം. എന്റെ പണിക്കുട്ടിയെ മനസ്സ് നിറയെ മതിയാവുകളെ സ്നേഹിക്കാൻ എനിക്ക് വേണം. എന്റെ പണിക്കുട്ടിയെ വേണ്ടെന്ന് പറയോ, പറയോ മണിക്കുട്ടി. അവിടേക്കൊന്ന് നോക്കൂ, എന്താ കാണുന്ന? അച്ഛന് സമ്മതാവില്ലേ മണിക്കുട്ടി?
2: ആവൂല, എനിക്ക് സമ്മതമല്ല. ഇവിടെ അല്ലാതെ എവിടെ കിടന്നാലും എനിക്കറിയാം പപ്പേട്ടന് മനസ്സ് ഉറങ്ങൂലാണ്. ഇക്കാലം വരെ ഓടിയതൊക്കെ ഈ വീടും ഇവിടെയുള്ളവരും നിലനിർത്താനല്ലേ. അത് നഷ്ടപ്പെട്ടു നിൽക്കണം പപ്പേട്ടനെ കാണണ്ട.

പപ്പിട്ട നോക്കി ആരൊക്കെയാണ്? ചെന്ന് വിളിക്കും.

0: സാധാരണ പെൺകുട്ടിയുടെ ജീവിതവും സ്വപ്നങ്ങളും അത്രമേൽ സ്വാഭാവികമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ജോമളുടെ അഭിനയത്തിന്റെ പ്രത്യേകത. ഈ പ്രത്യേകത മറ്റൊരു ചിത്രത്തിലും മലയാളികൾ കണ്ടു. പഞ്ചാബി ഹൗസ് എന്ന 1998 പുറത്തിറങ്ങിയ ചിത്രം ഹാസ്യത്തിന് പുതിയ ഭാഷ നൽകിയ ചിത്രങ്ങളിൽ ഒന്നാണ് പഞ്ചാബി ഹൗസ്. ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ എന്നിവർ നിറഞ്ഞു നിന്ന ഈ ചിത്രത്തിൽ ജോമോൾ തന്റെ കഥാപാത്രത്തെ വളരെ ഒതുക്കത്തോടെയും ഭംഗിയോടെയും അവതരിപ്പിച്ചു. ഹാസ്യ ചിത്രമായിരുന്നെങ്കിലും വൈകാരിക മുഹൂർത്തങ്ങളിൽ കഥാപാത്രത്തിന്റെ സത്യസന്ധത അവർ മനോഹരമായി പ്രകടമാക്കി.
1: ജാഥയിലെ കയറി വരുമ്പോ കടക്കാര് പിടിച്ചു നിർത്തില്ല. രാവിലെ ബി ജെ പിക്കാരുടെ ജാഥയിൽ കയറി വന്ന അവരാ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഇപ്പൊ കിഴക്കോട്ടെ ഒറ്റട്ടിരിച്ചില്ല. പിന്നെ ഈ ജാഥ പറഞ്ഞവര് വെയിറ്റ് ചെയ്തു, അതാ ലേറ്റ് ആയത്.
2: ഇങ്ങനെ എല്ലാവരുടെയും ജാഥ കയറി ഇറങ്ങിയ അവരൊന്നും പറയില്ലേ?
1: പറയും, അവര് പറഞ്ഞൊക്കെ ഞാനും വെയിറ്റ് പറയും.
2: ഈ ഉണ്ണിയുടെ ഒരു കാര്യം,
1: വാ
2: എന്താ അങ്ങോട്ട് പോണേ?
1: വീട്ടിലേക്ക് ഇപ്പൊ പോണ്ട, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മനസ്സിൽ നന്മ മാത്രമുള്ള കുട്ടിയാ നീയ്. നിന്നെ പിരിയാന്ന് പറയുമ്പോ ഈ എന്നെ തന്നെ കേറി മുറിക്കുന്ന പോലെ എനിക്ക്. ഇപ്പൊ നീയും എനിക്ക് നഷ്ടപ്പെടണം, അതാവും വിധി. ഈ നഷ്ടവും ഞാൻ സഹിച്ചേ പറ്റൂ.
2: ഇങ്ങനെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ണിയേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ണിയേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഞാൻ കാത്തിരുന്നോളാം.
1: എത്ര കാലം നേരിച്ച കാത്തിരിക്ക. വേണ്ട,
2: എന്നായാലും എപ്പോഴായാലും നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുമല്ലോ, അത് മതി എനിക്ക്.
1: ഇല്ല, അതുണ്ടാവില്ല. ഒരു മൺതരിയെ പോലും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ഇപ്പോ ഈ അവസ്ഥയില് നീ എനിക്കൊരു ഭാരമാണ്. ഒഴിഞ്ഞു പോയേ പറ്റൂ.

0: മോളെ ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ മോനെ ഇങ്ങ് വിട്ടു തരണം. ഇത്രയും നാൾ ഉണ്ണിയേട്ടന്റെ വിധവാന്ന് പറഞ്ഞെങ്കിലും ഞാൻ കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെ കഴിയേണ്ടത്? പറ, കുട്ടി തന്നെ പറ.
1: അവൾക്കൊന്നും പറയാൻ കഴിയില്ല.
0: ഉണ്ണിക്ക് വേണ്ടി ജനിച്ച പെണ്ണ്, ഞാനല്ല. നിങ്ങൾക്കിടയിൽ ഒരു തടസ്സായിട്ട് ഞാൻ വരില്ല.
2: ഒരാളുടെ കണ്ണീര് വീട്ടിട്ട് ഈ വീട്ടിൽ ആരും സന്തോഷിക്കാറില്ല. ജീവനും ത്യാഗം ചെയ്യുന്നവരാ പഞ്ചാബികൾ. ആരക്തമല്ല അവൾക്കും. അവളും ത്യാഗം ചെയ്യട്ടെ.
0: മനസ്സിലെ സങ്കടം പറഞ്ഞൊന്ന് കരയാൻ പോലും വയ്യാതിന് അതിനെ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടിട്ട് പോണത്? ഈ കുടുംബത്തിന്റെ മുഴുവൻ ശാപം വാങ്ങിട്ട് നമുക്കൊന്നും നേടണ്ട. ഉണ്ണിയേട്ടനെ ഞാൻ ശപിക്കില്ല, ഞങ്ങൾ ആരും ശപിക്കില്ല. ഇനി നിങ്ങൾ ആരെയും വിഷമിപ്പിക്കില്ല. ഇതുവരെ വേഷവും കേട്ടില്ല. ആ മിണ്ടാപ്രാണിക്ക് ഒരു ജീവിതം കൊടുത്താ എന്റെ മനസ്സിൽ ഉണ്ണിയേട്ടൻ ഇനിയും വലുതാവുകയുള്ളൂ. നിറഞ്ഞ മനസ്സോടെ ഞാനീ പറയണം.
3: ഹാസ്യചിത്രത്തിലും കഥാപാത്രത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുത്താതെ അഭിനയിക്കാൻ കഴിയുന്ന നടിയാണെന്ന് ജോമോൾ തെളിയിച്ചു. അതിനുശേഷം യുവതലമുറ ഏറ്റെടുത്ത മറ്റൊരു ചിത്രത്തിലേക്ക്, നിറം. 1999 പുറത്തിറങ്ങിയ കമലിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബിനും ശാലിനിയും ജോമോളും ഒന്നിച്ച ചിത്രം. സൗഹൃദവും പ്രണയവും തെറ്റിദ്ധാരണകളും കോർത്തിണക്കിയ ഈ സിനിമയിൽ ജോമോൾ അവതരിപ്പിച്ച കഥാപാത്രം കഥയ്ക്ക് നിർണായകമായ വഴിത്തിരിവുകൾ സമ്മാനിക്കുന്ന ഒന്നായിരുന്നു. മിതത്വമുള്ള അഭിനയവും സ്വാഭാവികമായ സംഭാഷണ ശൈലിയും കഥാപാത്രത്തെ കൂടുതൽ വിശ്വസനീയമാക്കി.
4: ഫ്രണ്ട് ബാംഗ്ലൂർക്ക് പോയില്ലേ, അതാ ഫ്യൂസ് പോയ ബൾബ് പോലെ ഈ ഇരിപ്പ്.
5: എന്താ ഈ അവർ ക്ലാസ് കിട്ടിയത്?
4: ഏയ് ഒന്നുമില്ല, വർഷം എന്താ കറങ്ങേ?
5: അത് ഒന്നുമില്ല, എന്നോട് കുറച്ചുനേരം സംസാരിക്കാൻ വിരോധമുണ്ട് എബിക്ക്. എനിക്ക് കാന്റീനിൽ പോയി ഒരു കപ്പ് കുടിക്കാം.
4: എനിക്ക് വേണ്ട, വർഷം പോയി കുടിച്ചിട്ട് വരൂ.
5: അയ്യേ എനിക്കും വേണ്ട, വെറുതെ സംസാരിക്കാൻ.
4: എനിക്ക് സംസാരിച്ചോളൂ,
5: ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം നമുക്ക്. ഇന്ന് ആദ്യമായിട്ടാ എബി ഒന്ന് തനിച്ച് കിട്ടുന്നത്. എബി ഇരിക്കേ. നമുക്ക് ബെസ്റ്റ് വിഷസ് നിറഞ്ഞിട്ടാ സോന പോയത്. തിരിച്ചു വരുമ്പോ പറയാൻ ഒരു സർപ്രൈസ് ഉണ്ടാവണമെന്നും പറഞ്ഞു. എബി എന്തോ ആലോചിക്കുകയാണ്.
4: ഏയ് ഒന്നുമില്ല.
5: യു മിസ് ഹർ അല്ലേ? അത്രയ്ക്ക് ഇഷ്ടമാണ് ആ കൂട്ടുകാരിയെ.
4: വർഷയ്ക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ.
5: അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്?
4: ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ലല്ലോ, വർഷയ്ക്ക് വെറുതെ തോന്നിയതാവും.
5: എന്നും മുതലേ ഞാൻ എബിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ആദ്യമൊക്കെ ഡൗട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇടയ്ക്ക് ഓർക്കും സോന ആവാൻ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന്. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ, ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ചാടയല്ലേ? ലോകത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും മനസ്സ് നാടും, അല്ലെങ്കിൽ ഒന്ന് കാണാതാവുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഫീലിംഗ്, ഇങ്ങനെ ഈ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ എബി സോനെ സ്നേഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തിനാ വേറൊരു കാരണവുമില്ലാതെ എന്റെ ഇഷ്ടം എബി കണ്ടില്ലെന്നടിക്കുന്നത്? സോനയോട് തോന്നുന്നത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയും, എനിക്ക് ഉറപ്പുണ്ട്. അതെന്നായാലും അതുവരെ ഞാൻ കാത്തിരിക്കും.
3: യുവത്വത്തിന്റെ ആഘോഷമായ നിറം ഇന്നും മലയാളികൾ ആവേശത്തോടെ കാണുന്ന ചിത്രമാണ്. അതിലെ ജോമോളുടെ കഥാപാത്രവും ആ ഓർമ്മകളുടെ ഭാഗമാണ്.

0: എം ടി സാർ വന്നിരിക്കുകയാണ്. എം ടി സാർ ഒന്ന് നമുക്ക് ആരാണ് എം ടി സാർ, ആരാണ് ഹരിഹരൻ സാർ? വിനീത് വിനീത് പറഞ്ഞ പോലെ എം ടി സാറിനെ കാണുമ്പം എന്റെ ആറ്റിറ്റ്യൂഡ് പറയാം. ആ ഓക്കെ ഹരിഹരൻ സാർ, ഓക്കെ അതായിരുന്നു എന്റെ ആറ്റിറ്റ്യൂഡെന്ന് പറയായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എം ടി സാർ വരുന്നു, അപ്പൊ എനിക്ക് എന്റെ കൺസേൺ ആണല്ലോ ഇമ്പോർട്ടൻറ്റ്, അതും കമ്മല്. ഞാൻ ഓടി എം ടി സാറിന്റെ അടുത്ത്, സാർ എന്റെ കാതിൽ കമ്മലിടാൻ പറ്റത്തില്ല, അപ്പൊ എനിക്ക് സ്റ്റിക്ക് ചെയ്യുന്ന കമ്മല് വേണം.
1: ആ
0: എം ടി സാറിന്റെ അടുത്ത് ഞാനേ അത് അത് പറഞ്ഞത് സാർ. അപ്പം എന്ന് സ്വന്തം ജാനകിക്കുട്ടിയുടെ സെറ്റിൽ വരുമ്പോ എന്നോട് പറഞ്ഞു, നിന്റെ ഏറ്റവും വലിയ എം ടി സാറിനെ കാണുമ്പോൾ എം ടി സാർ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഇത് ആരാണ് എന്റെ അടുത്ത് വന്നിട്ട്, അതും വേറെ ഒന്നുമല്ല ക്യാരക്ടറോ ഒന്നുമല്ല പറഞ്ഞത്, എന്റെ കമ്മൽ.
1: ആ
0: ഒട്ടിക്കുന്ന കമ്മൽ സാർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതെല്ലാം അൾട്ടിമേറ്റ്ലി ഹരിഹരൻ സാർ ത്രൂ ആണല്ലോ പോകുന്നത്. അപ്പം നടരാജണ്ണന്റെ അടുത്ത് പറഞ്ഞ ഒട്ടിക്കുന്ന
1: കമ്മല്,
0: ആ പ്രസ്സിംഗ് കമ്മല് അതായിരുന്നു എനിക്ക്.
2: പ്രിയ ശ്രോതാക്കളെ, ജോമോളുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, അടുത്ത താരസ്വരത്തിലൂടെ തുടർന്നു കേൾക്കാം.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം,
4: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
2: പഴശ്ശി ജലസേചന പദ്ധതി സെക്ഷൻ നമ്പർ 1 വെളിയമ്പ്ര അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ച ഒരറിയിപ്പുണ്ട്. കനത്ത മഴ കാരണം റിസർവോയറിൽ വെള്ളം കൂടുന്ന സാഹചര്യത്തിൽ പഴശ്ശി ബാരേജിന്റെ ഷട്ടറുകൾ ആവശ്യാനുസരണം ക്രമാനുഗതമായി തുറന്ന് ജലവിധാനം ക്രമീകരിക്കുന്നതാണ്. ആയതിനാൽ ഡാമിന്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്ത് ഇരുകര

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ വളയത്തിന്റെ നേരമാണ്. വളയത്തിൽ നമ്മോടൊപ്പം ഒരു സാരഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് സിദ്ദീഖ് എന്നാണ്. ഞാന് കിച്ചേരിയാണ്, ഇവിടുന്ന് അഷ്റ ഹോസ്പിറ്റലിലെ കിച്ചേരി.
0: ഓക്കെ.
1: പിന്നെ ഓട്ടോറിക്ഷ എടുക്കുന്നത് അതിന്റെ മുമ്പ് കോട്ടയത്തായിരുന്നു. ഓരോ 10-11 വർഷം കോട്ടയത്ത് ഉണ്ടായിരുന്നു.
0: കോട്ടയത്ത് എന്തായിരുന്നു ജോലി?
1: കോട്ടയത്ത് അവിടെ നമുക്ക് ഫുട്ബോത്ത് കച്ചവടം ആയിരുന്നു ആ സമയത്ത്. അവിടെ 13 കൊല്ലം ഉണ്ടായിരുന്നു നമ്മളവിടെ.
0: 13 കൊല്ലം
1: ഉണ്ടായിരുന്നു. 13 കൊല്ലം കോട്ടയം ഉണ്ടായിരുന്നു. കോട്ടയം, ചങ്ങനാശ്ശേരി, ഈരാറ്റുപേട്ട, ഐര മൊത്തം നമ്മളെല്ലാം ഐരയിലും മൊത്തം നമുക്ക് അറിയാം. അപ്പൊ നമ്മളവന് 13 കൊല്ലം കച്ചവടം ചെയ്ത് രണ്ടു നമ്മൾ 5-6 പേരുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പല ഭാഗത്തേക്ക് പോയി. ഇപ്പൊ 10-15 വർഷം മുമ്പാണ് സംഭവം. അപ്പൊ അതവിടെ കഴിഞ്ഞ് ക്ലോസാക്കി. പിന്നെ അവിടെ നിന്ന് കുറെ പിള്ളേർ 3-4 ചങ്ങായിമാരും ഗൾഫിലേക്കെല്ലാം പോയി. അപ്പൊ അവരുടെ ഫാമിലി ആയിട്ട് പറഞ്ഞ താമസം തുടങ്ങി അവിടെ നിന്ന് വിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണൂര് ചെറിയ റെഡിമെയ്ഡ് കച്ചവടം ഉണ്ടായിരുന്നു. ഒരു ബനിയൻ കച്ചവടം കാര്യങ്ങളായിട്ടുള്ള പരിപാടി. അത് കഴിഞ്ഞ് ഇപ്പൊ ഓട്ടോ ഫീൽഡായിട്ട് ഒരു 5-8 വർഷമായി.
0: 5-8 വർഷമായി. ഇപ്പൊ മുന്നേ എടുത്ത ജോലി നിന്ന് മാറാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ?
1: മുന്നേ എടുത്ത ജോലി വെച്ചാല് അന്നേരം പിന്നെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം കല്യാണം കഴിച്ചിട്ട് സെറ്റ് ഉണ്ടായി. നമ്മൾ ചെറിയൊരു വീടെല്ലാം എടുത്ത് കൂടി. പിന്നെ അങ്ങനെ അങ്ങോട്ടും ദൂരെ പോലെ നമ്മൾ ഒഴിവാക്കിയ പരിപാടി.
0: ഇപ്പം സംതൃപ്തനാണോ ഈ ഒരു ജോലിയില്?
1: ഈ ഒരു ജോലി കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ഇതൊരു 1600 അത്രേ കിട്ടൂ. ചെലവ് കഴിഞ്ഞ് അങ്ങനെ പോകും. അത്രകള് വേറെ ഇല്ല എന്നില്ല. പക്ഷെ കുഴപ്പമില്ല.
0: കുഴപ്പമില്ല. എത്ര മണിക്കാണ് ഈ ഒരു ജോലിക്ക് വീട്ടിൽ?
1: ഞാന് രാവിലെ ഒരു 8:30 നാട്ടിൽ നിന്ന് വരിക. 8:30 വന്നാൽ ഇപ്പൊ നമ്മള് നാട്ടിൽ ഇങ്ങോട്ട് രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിൽ ആളുണ്ടാവും. അപ്പൊ നമ്മളൊരു ഓട്ടോസ്റ്റാൻഡിൽ അവിടെ നമ്മുടെ നാട്ടിൽ ലൈനാണ്. അപ്പൊ അതിന് മുമ്പിലേക്ക് ഒന്ന് വണ്ടിക്ക് ഫസ്റ്റ് വന്ന മൂന്നാല് ആൾക്കാർ കയറി കയറ്റി ഒരാൾ 20 rupees അവിടെ നിന്ന് കൊടുത്തേക്ക്. ടീച്ചറിന് കൊടുത്ത 20 rupees. അപ്പൊ നാലാൾ കിട്ടി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ പരിപാടി.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വീടെടുത്താണ്. ഞാൻ എന്റെ പേര് രണ്ട് 3 കുട്ടികളുണ്ട്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ?
1: അവര് ഒരാള് പേര് മുഹമ്മദ് ഫാരിസ്, അടുത്ത മുഹമ്മദ് ഷാൻ, മുഹമ്മദ് സഹൽ.
0: വൈഫിന്റെ പേര്
1: നസീറ.
0: മക്കളെ പഠിക്കുകയാണോ?
1: ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം 10th class. 10th class പാസ്സായി അവന്. മലപ്പുറത്തിന് ചെറിയത്
0: 7th class. ഓക്കെ. മട്ടന്നൂർ ഹൈസ്കൂളാണോ?
1: മട്ടന്നൂർ ഹൈസ്കൂൾ. രണ്ടാൾ മട്ടന്നൂർ ഹൈസ്കൂൾ പഠിക്കുന്നത്.
0: മട്ടന്നൂർ ഹൈസ്കൂളാണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് ജോലി മേഖലയിലൊക്കെ വളരെ എന്താ പറയാ സാഹചര്യം വളരെ പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഈ ഒരു ജോലി കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത്
1: വീട്ടിലെ കാര്യങ്ങള് എല്ലാം നടക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. ചെറിയ പൈസ കുറി വെക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ആരോട് ചോദിക്കേണ്ട അവസ്ഥ ഇതുവരെ എത്തിയിട്ടില്ല.
0: കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്.
1: മുന്നോട്ട് എല്ലാ വർഷക്കാർക്കും പറ്റുന്നുണ്ട്. എന്റെ മാത്രം കാര്യമില്ല. പൊതുവുള്ള ആരും എല്ലാവരും അട്ടുകൂടി ജീവിച്ച് പോകുന്ന ആൾക്കാരാകുമ്പോൾ മട്ടുകൂട്ടോ 100 ഓട്ടോ കൊടുത്തുണ്ടല്ലോ.
0: വാഹനം സ്വന്തമായിട്ട് എടുത്താണോ?
1: മാണി ഇതിപ്പോ ഇപ്പൊ ഞാൻ പുതിയ മാറ്റിയത്. ഇപ്പൊ 2-3 മാസമായിട്ട് ഇറങ്ങിയിട്ടായിട്ടുള്ളൂ.
0: പുതിയ
1: ഗ്രാമീണ ബാങ്ക് ലോണാക്കി എടുത്താണ്.
0: എന്നാലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്.
1: കുഴപ്പമില്ല, മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട്.
0: ഇപ്പൊരു ഒരുപാട് വാഹനങ്ങളാണ് ഇന്നിപ്പോ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടോ? കാരണം ഒരു വീട്ടിലിപ്പം 2 2-wheelers അല്ലെങ്കിൽ 2 cars ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓട്ടോയുടെ ഓട്ടത്തിന് വലിയൊരു മാറ്റം.
1: എന്റെ അഭിപ്രായത്തിന് വെച്ചാല് ലോങ് ഓട്ടോ ഓട്ടോ ഇപ്പം കുറവാണ് ഓട്ടക്കാർക്ക് പൊതുവെ. കാരണം എല്ലാവർക്കും ആരം വന്നോണ്ട് ലോങ് ഇല്ല. ഇപ്പൊ കണ്ണൂർ തലശ്ശേരി അങ്ങനെ 3 ഓട്ടം കുറവാണ്. പക്ഷെ ലോക്കൽ ഓട്ടോ എല്ലാവർക്കും ഉണ്ട്. കാരണം വെച്ചാല് ചില ആള് 30 rupees ഓട്ടത്തിന് വേണ്ടി കാർ എടുത്ത് വന്നിട്ട് വെച്ചിട്ട് മെട്രോ ടൗണിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ അതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെയുള്ള പണി എല്ലാ ഓട്ടോക്കാർക്കും
0: കിട്ടുന്നുണ്ട്.
1: പിന്നെ പണ്ടത്തെ പോലത്തെ നമ്മളിപ്പോ പെട്ടെന്നുള്ള തലശ്ശേരി കണ്ണൂരുള്ള ഹോസ്പിറ്റൽ അങ്ങനത്തെ ഓട്ടം കുറവാണ് പൊതുവെ.
0: പണ്ടൊക്കെ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് ഓട്ടോ ഹോസ്പിറ്റൽ കേസ്.
1: അങ്ങനെയല്ലോ.
0: അതുപോലെ തന്നെ ഏത് സമയത്തും അതിരി ആയിക്കോട്ടെ, നേരമില്ലാ നേരത്തായിക്കോട്ടെ, പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ഒരു വാഹനമാണ്
1: ഓട്ടോറിക്ഷ. അതിപ്പോ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഭാര്യയോട് വന്നാൽ 2-3 മണിക്കാണ്. ഞാൻ രാത്രി 4 മണിക്കാണ് വന്നത്. 5-6 മണിക്കാണ് നാട്ടിലേക്ക് പോയത്. അതൊന്നും നമ്മൾ നോക്കലേ ഇല്ല.
0: അപ്പൊ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ വന്നിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും വർഷക്കാലം വാഹനം എടുത്തിട്ട് ഓടുന്നുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത, മനസ്സിൽ തങ്ങുന്ന എന്തെങ്കിലും സംഭവം മനസ്സിൽ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ?
1: വെച്ചാല് നമ്മള് വെച്ചാല് എന്റെ ഓട്ടോ അനുഭവത്തിന് അങ്ങനെ അങ്ങനെ ആർക്കാനും ദുഃഖകരമായ വാർത്തയൊന്നും ഇല്ല. പിന്നെ നമ്മള് ഇവിടെ നിന്ന് ഇപ്പൊ ഇട വെക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പൊ എല്ലാം കറ്റാൻ കൊണ്ടുപോയി ഇറക്കലുണ്ട്. നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മളങ്ങനെ അവരൊന്നും കയറ്റാണ്ടിക്കലില്ല. നമ്മള് ഇപ്പൊ ഒരാൾ അപ്പൊ വീട് കടന്നാലും നമ്മളവരെങ്ങനെ കയറ്റിയിട്ട് ഇന്ന സ്ഥലത്താ ചോദിച്ചുകൊണ്ടേ ഇറക്കി കൊടുക്കുക, വീട്ടിൽ കൊണ്ട് ഇറക്കി കൊടുക്കും. അങ്ങനത്തെ ചെയ്യലുണ്ട്.

0: വേറെ അങ്ങനെ ഒരു നമുക്കൊരു സങ്കടകരമായിട്ടുള്ള അനുഭവം എന്റെ എന്റോട് ശരീരത്തിൽ ഉണ്ടായിട്ടില്ല.
1: ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം ഒരു അപകടം മുന്നിൽ സ്വന്തം ഒരു അനുഭവം ഉണ്ടാകുന്നത് നമ്മൾ ആർക്കും ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല.
0: അപ്പൊ
1: അതുകൊണ്ട് ദൈവാനുഗ്രഹിക്കട്ടെ, ഒന്നും ഇല്ലാതെ മുന്നോട്ട് നല്ലൊരു യാത്ര മുന്നോട്ട്.
0: നമ്മളിപ്പോ ചില ഞാൻ എന്റെ അനുഭവത്തില് പറയുന്നത് ഇപ്പൊ ചില പിള്ളേരെല്ലാം ഇങ്ങനെ ബൈക്ക് എടുത്ത് ഞാൻ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം മോനെ ഇത് എന്റെ ഒക്കെ അപകടം സംഭവിച്ചു അതുപോലെ സംഭവിച്ചു ചെറുങ്ങനെ പോവുക വരിക അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെ അപകടമൊന്നും അങ്ങനെ സംഭവിച്ചു എന്റെ ഓട്ടത്തിന് സംഭവിച്ചിട്ടില്ല.
1: യുവതലമുറ ഒരുപാട് ആൾക്കാർ വാഹനമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്, അവരോട് എന്താണ് പറയാനുള്ളത്?
0: അവരോട് പറയാനുള്ളത് വെച്ചാല് ചെറിയ 10-25 വയസ്സുള്ള പിള്ളേരോടെല്ലാം പറയാനുള്ളത് വെച്ചാല് പരമാവധി ബാറ്റിന്റെ വേഗത കുറക്കുക. ഒരുപാട് അപകടം വെച്ചാൽ വേഗത കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു കുറച്ച് വേഗത കുറഞ്ഞ റൂവാങ്ങായിട്ടൊരു വണ്ടി വന്നാൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു മാറ്റാൻ പറ്റും. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് വേഗത കുറച്ചിട്ട് പോവുക. ഇപ്പൊ 5 മിനിറ്റോടോ 10 മിനിറ്റോടോ ആർക്കും ഒന്നും നടാനൊന്നും പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക.
1: ശരിയാ. ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഹോബി എന്നൊക്കെ പറയാം.
0: ഹോബി എന്ന് വെച്ചാൽ എന്റെ ഹോബി വെച്ചാൽ ഞാൻ യാത്രയാണ്. ഞാനിങ്ങനെ വീരാശപ്പെട്ട പോവും, മടിക്കേരി സിദ്ധാപുരം കൊടുക്കുപ്പിലും കറങ്ങി വരൂ, പിന്നെ മൈസൂർ പോവും, വയനാട്ടിലേക്ക് പോവും. കാരണം വെച്ചാൽ നമുക്ക് ഇത് കൊണ്ട് വെച്ചാൽ ഇത് മണ്ടാറ്റ നമ്മള് വിഷമമാറ്റൊന്നും ഓടി പോക്ക് നടക്കൂല. അപ്പൊ നമുക്ക് തോന്നുമ്പോ നമ്മളിങ്ങനെ ഞാനിങ്ങനെ രണ്ടുപേരും രണ്ടു ആൾക്കാർ ഇങ്ങനെ പോകും,
1: യാത്ര പോകും.
0: യാത്ര എനിക്ക് വണ്ടി കൊണ്ട് പോകില്ല കേട്ടാ, എനിക്ക് ബസ്സിലാണ് ചെയ്യാൻ താല്പര്യം.
1: വാഹനം
0: എടുക്കാൻ കാറിലോ ഒന്നും പോകില്ല, എനിക്ക് ബസ് കയറിയുള്ള യാത്രയെ താല്പര്യമുള്ളൂ. ഇപ്പൊ തലശ്ശേരി പോലെ എല്ലാവരും പോകും, ബസ്സിലേ പോകും.
1: സിനിമ കാണാനൊക്കെ?
0: സിനിമ ഇപ്പൊ അങ്ങനെ പോക്ക് കുറവാന്ന്. ഇതിന്റെ മുമ്പെല്ലാം പോയിനെ കൊറേ കാലം, നമ്മള് സിനിമയ്ക്ക് എല്ലാം വെള്ളിയാഴ്ച എല്ലാം മാറുന്ന പോയി കാണലുണ്ട്.
1: ആരെങ്കിലും പ്രധാനപ്പെട്ട നടനോ നടിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇഷ്ടപ്പെട്ട നടൻ?
0: ഞാനും പഴയ കാലത്തിലെ മോഹൻലാലിന്റെ പടം തന്നെ കൂടുതൽ കാണല്. ഇന്നും മോഹൻലാലിന്റെ പല കിരീടം ചങ്കോലെല്ലാം ഇപ്പം കണ്ട് ഞാൻ കാണും. അപ്പൊ ഒറിജിനൽ തോന്നിക്കുന്ന പടം കാണാമല്ലോ.
1: അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. ഇപ്പൊ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചു കഴിഞ്ഞു. ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യും. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട, ഇപ്പൊ കേൾക്കാൻ ഇഷ്ടപ്പെട്ട?
0: ഞാൻ പൊതുവേ പഴയ പാട്ടിനോടാ താല്പര്യം, പുതിയ കേൾക്കാറില്ല.
1: കുഴപ്പമില്ല, പഴയ പാട്ട് കേൾക്കാൻ ഒരുപാട് ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാരുണ്ട്.
0: പഴയ പാട്ടിനോടാണ് ഇസ്ഹൈനസ് അബ്ദുൽ മോലാലൊരു പടത്തിലെ ഒരു പാട്ട്, പ്രമദവനോ
1: ഒരു
0: പാട്ടാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.
1: ഓക്കെ, ഏതായാലും ചേട്ടൻ ആവശ്യപ്പെട്ട മനോഹരമായിട്ടുള്ള ഈ ഒരു ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.

0: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജകളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളയത്തിൽ നമ്മോടൊപ്പം മറ്റൊരു സാരഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് ജയരാജൻ, കല്ലൂരി സ്കൂളിന്റെ അടുത്ത് NCC റോഡിലെ വീട്.
0: എത്ര വർഷമായി ഈ ഒരു ഡ്രൈവർ മേഖലയിൽ വന്നിട്ട്?
1: ഞാനൊരു 10th വർഷമായത്.
0: 10 വർഷമായിട്ട് ഓട്ടോ തന്നെയാണോ എടുക്കുന്നത്?
1: ഓട്ടോ തന്നെ.
0: ഓട്ടോ?
1: ഓട്ടോ തന്നെ.
0: സ്വന്തമായിട്ടാണോ വാഹനം?
1: സ്വന്തമായിട്ടാണ്.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: കുഴപ്പമില്ല, ജീവിക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്.
0: രാവിലെ എത്ര മണിക്കാണ് ഈ ഒരു?
1: രാവിലെ ഒരു 9 മണിക്ക് വരും, ഒരു 6:30 വീട്ടിൽ പോകും. രാത്രി ഓടിക്കാറില്ല.
0: രാത്രി ഓടാറില്ല?
1: ഇല്ല ഇല്ല.
0: എങ്ങനെയാണ് ഈ ഒരു ഓട്ടോ ഓടിച്ചിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ?
1: അത് സമ്പാദിക്കാനൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും ജീവിക്കാനുള്ളത് കിട്ടും.
0: വീട്ടിലാരൊക്കെയാണുള്ളത്?
1: വീട്ടില് ഭാര്യ റീജ, മകൻ ദേവദാസ്, മൂന്ന് പേര്. നമ്മള്
0: മൂന്ന് പേര്. മകൻ എന്താ ചെയ്യുന്നത്?
1: സോഫ്റ്റ്വെയർ പഠിച്ചിങ്ങനെ ജോലി നോക്കുന്നുണ്ട്.
0: നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
1: ചെറിയൊരു കമ്പനിയിൽ ചെറിയ പൈസക്ക് ജോലി ഇപ്പം പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. 3 വർഷം.
0: എവിടെയാണ്?
1: അവൻ ബാംഗ്ലൂർ.
0: ബാംഗ്ലൂർ. അങ്ങനെ ആഴ്ചക്ക് വരാറുണ്ടോ?
1: ഇല്ല, അവൻ വീട്ടിൽ തന്നെ ചെയ്യുക.
0: വർക്ക് അറ്റ് ഹോം ആണല്ലേ?
1: ഓൺലൈൻ.
0: ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ നിരത്തിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ആവട്ടെ അല്ലെങ്കിൽ ബൈക്ക് ആവട്ടെ, കൂടുതലായിട്ട് നമ്മുടെ 2-വീലർ ആണ് കൂടുതലായിട്ടും കാണുന്നത്. ഒരു വീട്ടിൽ തന്നെ 1-2 വാഹനങ്ങളുള്ള ഒരു സ്ഥിതിഗതിയിലേക്കാണ് പോകുന്നത്. അപ്പോ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവർ അവരുടെ വാഹനം എടുത്തിട്ടാണ് ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്. മറ്റ് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഓട്ടോയെ ആശ്രയിക്കാറല്ലേ ഇവിടെ പോകുന്നുണ്ടെങ്കിലും. അങ്ങനെ ഈ വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഈ ഓട്ടോ മേഖലയ്ക്ക് എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ?
1: ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാല്, പിന്നെ 3-4 കാറുള്ള വീട്ടിലവർ നമ്മളെ ഓട്ടോ പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടാവത്തില്ല, ചിലപ്പോൾ സുഖം ഉണ്ടാവില്ല, അപ്പോൾ വണ്ടി ഓടിക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഓട്ടോയെ തന്നെ അവർ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു വിഷമമായിട്ട്
0: തോന്നിയിട്ടേ ഇല്ല.
1: ഇല്ല ഇല്ല ഇല്ല.
0: മാത്രമല്ല, നമ്മളിപ്പം ഏത് സമയത്തും വെളിപ്പുറത്തെത്തുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ.
1: അതന്നെ.
0: അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്?
1: മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, സിനിമാറ്റ് വിളിക്കുന്ന ഒരാള് എന്നെ രാത്രി വിളിച്ചു, എനിക്ക് സുഖമില്ലാതെ നടുവിന് കോയമ്പോട്ട് കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് അതിൽ വേറെ വണ്ടിയാക്കി. അതാണ് ഓട്ടോന്റെ സ്ഥിതി. ഒരിക്കലും സ്ഥായിയായ ഒരു ജോലിയല്ല ഇത്. സ്ഥിരമായ ഒരു വരുമാനമില്ല. ചിലപ്പോൾ 1000 രൂപേൻ്റെ ഉണ്ടാവും, ചിലപ്പോൾ 500 രൂപയുണ്ടാവും, 300 രൂപയുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും.
0: ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലും ഒരു ഹോബി എന്ന് പറയാൻ എന്താണ്? വായന, അതല്ലെങ്കിൽ സിനിമ കാണാൻ പോകുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ഹോബി ഉണ്ടോ?
1: ജോലി തിരക്കിനിടയിലില്ല. ജോലി കഴിഞ്ഞ് നമ്മളിപ്പോൾ 6:30 വീട്ടിലെത്തുമല്ലോ. അപ്പോൾ TV കാണും, കോമഡി സ്റ്റാർ മെയിൻ ആയിട്ട് കാണും. പിന്നെ ഒരു ചിരി ചിരി അങ്ങനെയുള്ള
0: കൂടുതലും കോമഡി പ്രോഗ്രാമിനോടാണ് ഇഷ്ടം.
1: പിന്നെ റേഡിയോ ഓണാവാൻ അവിടെ ഇല്ല. അതാണ് പ്രശ്നം. ഇപ്പം ഇത് മൊബൈലിൽ റേഡിയോ കേൾക്കാം, അത്രേ ഉള്ളൂ.
0: ഇഷ്ടപ്പെട്ട നടി നടന്മാർ അങ്ങനെ സിനിമ കാണാൻ പോകുമ്പോൾ
1: എല്ലാ ഒരുപാട് എല്ലാവരും ഇഷ്ടം തന്നെ. മോഹൻലാലും മമ്മൂട്ടിയെല്ലാം ഈക്വലി ഇഷ്ടമാണ്.
0: ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും സിനിമ കണ്ട ഓർമ്മ ഉണ്ടോ?
1: ഇപ്പൊ അടുത്ത് ഇല്ല. ഞാൻ സിനിമ പൊതുവെ ഇപ്പം കുറച്ചു കാലമായിട്ട് ഈ ഓട്ടോ എടുത്തതിന് ശേഷം എനിക്ക് ഒരു 10 വർഷമായിട്ട് ടാഗീസ് പോയിട്ടേ ഇല്ല. കാരണം വെച്ചാല് അതിന്റെ ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ കുടുംബത്തോടെ 3 പേര് പോകുമ്പോൾ അപ്പൊ അത് വലിയൊരു എമൗണ്ടാണ് നമുക്ക് നമ്മളെ കാര്യത്തിൽ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മള് പോകാറില്ല. പിന്നെ TV വരുന്നുണ്ട്, 2 ആഴ്ച കൊണ്ട് തന്നെ TV വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യും.
0: ഒരുപാട് പുതുതലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. അവരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം ഇത്രയും ഏറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് അവരോട് എന്താണ് പറയാനുള്ളത്?
1: അവരോടങ്ങനെ ഒരു പ്രത്യേകമായിട്ട് എന്താ പറയാ, ഈ മേഖലയിൽ വാഹനങ്ങൾ കൂടി വരുമ്പം ജോലി കുറയും, അത്രേ പറയാനുണ്ട്. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല ജോലി ചെയ്തിട്ട്. കാരണം ഇത് കൂടിക്കൂടി വരുമ്പോൾ അത് അതിന്റെ റേറ്റ് കുറഞ്ഞു കുറഞ്ഞ് നമ്മളെ ജോലി കുറഞ്ഞു കുറഞ്ഞ് വരുവാ. മുന്നേ ഓടിക്കുന്നവർക്കായാലും ഇപ്പം പുതുതായിട്ട് വന്നവർക്കായാലും അത് ഡിവൈഡ് ചെയ്ത് പോവുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു നിശ്ചിത ഏകദേശം ഒരു ജോലിയാണ് ഉണ്ടാവുക. അത് ഓരോ വണ്ടി വരുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് ഗ്രാഫ് താഴോട്ട് വരും.
0: ശരിയാണ്. മാത്രമല്ല, ഇപ്പോഴുള്ള ഒരു ഡ്രൈവിംഗ് രീതി, പുതുതലമുറയുടെ ഡ്രൈവിംഗ് രീതിയെ കുറിച്ചിട്ട് എന്താണ് ചേട്ടന് പറയേണ്ടത്?
1: ഡ്രൈവിംഗ് രീതിയെ കുറിച്ച് പറയാനുള്ള ഇപ്പം മട്ടന്നൂരിനെ സംബന്ധിച്ചോളം പറയാനുള്ള വെച്ചാൽ, ഇപ്പം മട്ടന്നൂർ കുറച്ചു കാലമായിട്ട് ഇരുചക്ര വാഹനങ്ങൾ ലെഫ്റ്റിലോട്ട് ഓവർടേക്ക് പോകുന്നതാണ് കാണുന്നത്. ലെഫ്റ്റിൽ കൂടി ഓവർടേക്ക് ചെയ്തിട്ട് പോയിട്ട് കാണുന്നത് നമ്മൾ ലെഫ്റ്റ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ സിഗ്നൽ ഇട്ടിട്ട് റൈറ്റ് യൂട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആ റൈറ്റ് സൈഡിൽ തന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന സ്ഥിതി വിശേഷം മട്ടന്നൂര് ഞാൻ കണ്ടുവരുന്നത്. ഇത് എന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല.
0: അങ്ങനെ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായില്ല?
1: ദുരനുഭവം ഒന്നുമില്ല. അങ്ങനെ അങ്ങനെ ഒരു ദുരൂഹം വന്നിട്ട് ഈ പോക്കറ്റ് റോഡിൽ നിന്ന് ഓടി വന്ന് കയറിയിട്ട് ഇടിച്ചിട്ടിട്ട് ഇപ്പൊ കേസിലാണുള്ളത്. പോക്കറ്റ് റോഡിന്ന് നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ പോക്കറ്റ് റോഡിന്ന്
0: പെട്ടെന്ന് വണ്ടി കയറി
1: പെട്ടെന്ന് വണ്ടി പാഞ്ഞു വന്ന് എന്നെ ഇടിച്ചിട്ടിട്ടുണ്ട്. മൂന്ന് ഭാര്യയില് പൊട്ടി കേസിലാണുള്ളത്. ഇപ്പൊ 224,000 രൂപ ഏകജയിലായിട്ടുണ്ട്. അത് കേസിലേറെ വിളിച്ചില്ല, 3 വർഷം കഴിഞ്ഞു.
0: അപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് ഈ ഒരു ഡ്രൈവിംഗിൽ ഉണ്ടായ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെയല്ലേ ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്?
1: ഡ്രൈവിംഗ് എന്ന് നമ്മള് ഹൈവേയിൽ ഇങ്ങനെ പോവുമ്പോ പെട്ടെന്ന് ലെഫ്റ്റിൽ നിന്ന് പോക്കറ്റ് റോഡ് പാഞ്ഞു ഹൈവേയിൽ കയറുവായത്. അപ്പൊ എനിക്ക് ഇടി കിട്ടും, അപ്പൊ ഞാൻ റൈറ്റ് കട്ട് ചെയ്ത് റോങ്ങിലേക്ക് പോയി വണ്ടി, പിന്നാലെ ഒന്ന് ഇടിച്ചുവിടുവായത്.
0: അത് ശരി,
1: അവർക്ക് ചവിട്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞു.
0: തെറ്റവരുടെ ഭാഗത്തുനിന്ന് അവര്
1: സമ്മതിച്ചിരുന്നു, അവിടെ നിന്ന് തന്നെ സമ്മതിച്ചു.
0: അതിന് പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളും,
1: ഇൻഷുറൻസ് എന്റെ വണ്ടിന്റെ ക്ലാസ് കൂട്ടി പിന്നെ ഇത് ചാനൽ കംപ്ലീറ്റ് പോയിട്ട് മാറ്റാനുള്ള ഇൻഷുറൻസ് എനിക്ക് കിട്ടി. അവർക്കൊന്നും ഇതുവരെ കിട്ടിയില്ല. അവര് പിന്നെ സംഘത്തിൽ നിന്ന് അങ്ങനെ ലോണും കാര്യമൊക്കെ എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ കൊടുത്തത്. നല്ല ചെലവുണ്ട് അവർക്ക്, പക്ഷെ അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല.
0: അതാണ് ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം.
1: അതെ അതെ അതെ, മറക്കാൻ നേരെ ഭയപ്പെടുത്തുന്ന അനുഭവമാണ്. കാരണം വെച്ചാൽ നമ്മൾ അശ്രദ്ധയല്ല, ഞാൻ പരമാവധി അടി ഒഴിവാകാൻ ശ്രമിച്ച് അങ്ങനെ ഇങ്ങോട്ട് റോങ് ലെഫ്റ്റ്, നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ എനിക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇതല്ലാതെ കാരണം അങ്ങനെ അങ്ങനെ ഇവരെ അടി കൊള്ളുന്നുള്ള ഒരു സ്പോട്ടിൽ ഞാൻ വെട്ടിച്ച് വലത്തോട്ട് കയറി. വലത്തോട്ട് കയറാനേ വളരെ ചവിട്ടി നിർത്തുക വേണ്ടേ, പക്ഷെ ആ സ്പോട്ടിൽ മുമ്പിൽ വണ്ടി കാണാതെ കൊണ്ട് വലത്തോട്ട് കട്ട് ചെയ്തു.
0: ആ സമയത്ത് വാഹനത്തിൽ ആളുണ്ടായിരുന്നു?
1: ആ സമയത്ത് 3 പേരും നമ്മളെ വാഹനത്തിലുണ്ട്.
0: എങ്ങോട്ടായിരുന്നു ആ യാത്ര?
1: നമ്മള് ഇരിട്ടി ഭാഗത്തേക്കുള്ള യാത്രയായിരുന്നു.
0: എവിടെ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്?
1: ഇത് പിന്നെ പാലോട്ടുപള്ളി ശ്മശാനത്തിന്റെ അവിടെ വെച്ചിട്ട്.
0: അവിടെ നിന്നാണ് ഈ ഒരു സംഭവം
1: ഉണ്ടായത്?
0: വലിയൊരു അപകടമൊന്നും കൂടാതെ,
1: വലിയൊരു അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടു സമാധാനിക്കും.
0: ഓക്കെ, ഇനി അങ്ങനെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട്
1: പ്രാർത്ഥിക്കാം.
0: അപ്പോ ഈ വരുന്ന പുതു തലമുറയോട് എന്താണ് പറയാനുള്ളത്?
1: ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലും പിന്നെ നമ്മൾ സൂക്ഷിച്ചിട്ട് ഒരാളെ ഓൺ അടിക്കുന്നുണ്ടെങ്കിൽ സൈഡാക്കി കൊടുത്തിട്ട് നമ്മൾ അവര് പോയതിനു ശേഷം നമ്മൾ പോകുന്ന ഏറ്റവും ബെറ്റർ ഉണ്ടാവും. നമുക്ക് 2-5 മിനിറ്റ് ലേറ്റ് ആവുകയേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ബാക്കിൽ നിന്നല്ല ഓൺ അടിക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് കിട്ടുമെങ്കിൽ ലെഫ്റ്റ് സൈഡ് കൊടുത്തിട്ട് അവരോട് പോടിയെന്ന് പറഞ്ഞതിന് ശേഷം കണ്ണാടിയിലൂടെ ബാക്കിൽ നോക്കണം. പിന്നെ അയാളെ പിന്നെ വേറെ വാഹനം ഉണ്ടാവും, അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ റൈറ്റ് കട്ട് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവാം. അതാണ് പറയാനുള്ളത്.
0: ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്നൊരു പ്രോഗ്രാമാണ് ചേട്ടൻ. ചേട്ടന്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തു. അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?
1: ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങനെ ഇളവന്നൂർ മഠത്തിലെ കുയിലെ നസീർ പാടിയ പാട്ട്, നസീറിന്റെ രംഗത്തില് യേശുദാസ് പാടിയ പാട്ട്.
0: നല്ലൊരു ഗാനമാണ് അതല്ലേ? അപ്പൊ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറി കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ എന്നൊരു പാട്ട് അല്ലേ? അക്കാലത്ത് തിയേറ്ററുകളിൽ നിറഞ്ഞു നിന്ന ഒരു സിനിമയായിരുന്നു. വടക്കൻ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള സിനിമയായിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു സിനിമയിലെ ഗാനമാണ് ഇപ്പൊ ചേട്ടൻ
1: ആവശ്യപ്പെട്ടിട്ടുള്ളത്.
0: ഏതായാലും ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് കേൾക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: നമസ്കാരം.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
2: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
2: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
3: 9447-371-836,
0: 8078-502-836.
4: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-903-345. മറ്റൊരു നമ്പർ 9495-532-542.
5: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
6: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം, റേഡിയോ മലബാർ 89.6 FM.
7: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വൂൾഫ് എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം. വി കെ ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് വർമ്മ സംഗീതമൊരുക്കിയ ഈ ഗാനം ആലപിക്കുന്നത് അങ്കിത് മേനോൻ, രാജശ്രീ, സന്തോഷ്.

അദൃശ്യം എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ രചിച്ച ഗാനം തന്നെയാണ് അടുത്തത്. കെ എസ് ഹരിശങ്കറും നിത്യ മാമനുമാണ് ഗാനം ആലപിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: സ്വർണ്ണാണോ?
1: അല്ല, സ്വർണത്തിന് ഇത്ര കമ്പാണെങ്കിൽ ഇതേ ആകെയുള്ളൂ. ഇതിലൊരു കഷ്ണം തന്നാ മതിയോ?
0: ഞാനൊന്നും ചോദിച്ചില്ലല്ലോ.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836.
1: 9447-371-836.
0: 8078-502-836.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ഇന്ദിര എസ് പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കഥ പെരുമഴ.
1: പ്രിയമഴേ, നീ എനിക്കാര്? ഞാൻ നിനക്കാര്? പെരുമഴ, തോരാതെ പെയ്യുന്ന മഴ ഒന്ന് പുറത്തിറങ്ങാൻ കൂടി പറ്റുന്നില്ല. എത്ര ദിവസമായി നശിച്ച മഴ തുടങ്ങിയിട്ട്. മുത്തശ്ശി കിതച്ചുകൊണ്ട് പിറുപിറുക്കലായി. മഴ ആയാൽ നാഡീനരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകും. എന്താ ഒരു വേദന! ശി തൈലം കൊണ്ടുതരാൻ ശങ്കരൻകുട്ടീനോട് പറഞ്ഞിട്ട് ഇന്ന് എത്ര ദിവസമായി. എല്ലാവരും വലിയ തിരക്കിലാണ്, ആർക്കും സമയമില്ല. വടിയും കുത്തി വരാന്തയിലും മുറ്റത്തും ഒക്കെ നടക്കുന്നതായിരുന്നു ഒരു സമാധാനം. ഈ ചെടികളും മരങ്ങളും ഒക്കെ തലയാട്ടുമ്പോൾ എനിക്ക് തോന്നും അവറ്റയ്ക്ക് എന്നെ കണ്ട സന്തോഷം കൊണ്ടായിരിക്കുമെന്ന്. ഇപ്പോൾ അതും വേണ്ട, മക്കളുടെ വിലക്കാണ്. വെളിയിലെങ്ങും നടക്കരുത്, മഴയാണ്, വഴുവഴുക്കലാണ്, വീണുകിടന്നാൽ നോക്കാൻ ഞങ്ങൾ വരില്ല എന്നൊക്കെ. ഓ, അതാണ് കാര്യം. അല്ലെങ്കിൽ ആരാണ് നോക്കുന്നത്? ഒരു പാവം പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ലീന, അതിന് മാസാമാസം പൈസ കൊടുക്കുന്നത് കൊണ്ട് അത് ഇവിടെ നിന്ന് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു എന്നാണ് ഞാൻ നിരീക്ഷിച്ചത്. എന്നാൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ കള്ളൂടി കഴിഞ്ഞുള്ള ചീത്ത വിളിയും തല്ലും കൊള്ളാതിരിക്കാനുള്ള ഒരത്താണി കൂടിയാണ് ആ കുട്ടിക്ക് ഈ വീടും ഞാനും. ആ കുട്ടി മാത്രം വിചാരിക്കും ഞാൻ ചാകല്ലേന്ന്. ഇന്ന് ഞാൻ മഴയെ ശപിക്കുന്നുവോ? ഓർത്തപ്പോൾ ചിരി വരുന്നു. കല്യാണിക്കുട്ടി എന്ന ഈ മുത്തശ്ശിക്ക് ഓർക്കാൻ പലരും ഇല്ലേ? ചിന്തകൾ കാട് കയറി, അത് പിറകോട്ട് ഓടാൻ തുടങ്ങി. കല്യാണിക്കുട്ടി എന്ന മുത്തശ്ശി ഓർത്തുപോയി. ഇന്ന് വയസ്സ് 50 കഴിഞ്ഞു. എങ്കിലും മനസ്സ് ചെറുപ്പം തന്നെ. പഴയ കാര്യങ്ങളൊക്കെ ഒട്ടും തന്നെ മറക്കാതെ ഓർമ്മയിലുണ്ട്. അല്ലേ, തൻ്റെ കൂടെ സംസ്കൃതം പഠിക്കാൻ വന്ന ചെല്ലപ്പനെ കൂടെ കൂടെ ചെറുപ്പക്കാരെ പോലെ ഓർക്കുന്നത് എന്താ? അന്നൊക്കെ മഴ തനിക്ക് ഹരമായിരുന്നു. മനഃപൂർവ്വം കൊടിയെടുക്കാതെ പോകും. എന്തിന് മഴ നനഞ്ഞു വരാൻ? ഞങ്ങൾ നാലുപേരും ഒന്നിച്ചാണ് സംസ്കൃത ക്ലാസ്സിന് പോകുന്നത്. രാധയും അമ്മിണിയും ചെല്ലപ്പനും പിന്നെ ഞാൻ എന്ന കല്യാണിയും. 1 മണിക്കൂർ നടക്കണം സ്കൂളിലെത്താൻ. അന്ന് അതുവഴി ബസ്സില്ല. പെരിങ്ങോട്ട് കഴിയുമ്പോൾ വഴി തിരിഞ്ഞ് രാധയും അമ്മിണിയും പോകും, പിന്നെ താനും ചെല്ലപ്പനും മാത്രം. വായാടിയായ തനിക്ക് എന്ത് സംസാര വിഷയമാക്കാൻ പറ്റും? ചെല്ലപ്പൻ എല്ലാം കേട്ടുകൂടെ നടക്കും. മഴ തനിക്ക് പ്രാണനാണ്. വീട്ടിലായാലും വെളിയിലായാലും മഴയത്ത് വെളിയിലിറങ്ങാൻ അമ്മ സമ്മതിക്കില്ല. ഇത്തിരി മഴ നനഞ്ഞാലോ? രാസനാദിപ്പൊടിയുമായി അമ്മ പിന്നാലെ നടക്കും. മഴവെള്ളം ഒഴുകുന്ന നാടൻ വഴികളും മരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികളും കാണാൻ എന്ത് രസമാണ്. മുത്തശ്ശി ഓർത്തുപോയി. ചിന്തകൾ വീണ്ടും പുറകോട്ട് പോയി. ദൂരം കാരണം സന്ധ്യയാവും പഠിത്തം കഴിഞ്ഞ് വീട്ടിലെത്താൻ. അമ്മിണി പറഞ്ഞു, കിളികളെല്ലാം നേരത്തെ പറഞ്ഞ് അവരുടെ കൂട്ടിലേക്ക് പോകുന്നത് കണ്ടോ? ഇന്ന് മഴയുണ്ട്. അവൾ പറഞ്ഞു കഴിഞ്ഞില്ല. അന്തരീക്ഷം ഇരുളാൻ തുടങ്ങി. അവരുടെ വീടിൻ്റെ വഴി തിരിയുന്ന സ്ഥലത്ത് രണ്ടാളും അത് വഴിയേ പോയി. ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി. ചെല്ലപ്പൻ കുട നിവർത്തി എനിക്ക് നീട്ടി. കല്യാണി പിടിച്ചോ? മഴ നനഞ്ഞാലും എനിക്ക് പനി പിടിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ നിരസിച്ചു. എൻ്റെ കുട ആയിട്ടാണോ? അല്ല, എനിക്ക് മഴ നന എന്തിഷ്ടാണെന്നോ? അതുകൊണ്ടാ. ചെല്ലപ്പൻ കുട മടക്കി. രണ്ടുപേരും ചാറ്റൽമഴ നനഞ്ഞുകൊണ്ട് പതുക്കെ നടന്നു. തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെല്ലപ്പനോട് ഇഷ്ടക്കൂടുതൽ തോന്നിയത് 2 മാസം മുൻപാണ്. സ്കൂളിലെ പരിപാടിക്ക് പുള്ളി പാടിയ പാട്ട് ഏവരുടെയും ഹൃദയം കീഴടക്കുന്നതായിരുന്നു. എന്ത് നല്ല ശബ്ദം! തൻ്റെ ഹൃദയം ചെല്ലപ്പൻ അറിയാതെ അയാൾക്ക് അടിയറ വെച്ചു. വിജനമായ പാടത്തുകൂടിയുള്ള യാത്ര. പെട്ടെന്ന് മഴയുടെ ശക്തി വർദ്ധിച്ചു. ചെല്ലപ്പൻ കുട നിവർത്തിത്തന്നു. ഞാൻ പറഞ്ഞു, ഇയാളും കൂടി കുടയിൽ കയറിക്കോ, ഇവിടെ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല. മനസ്സില്ലാ മനസ്സോടെ ചെല്ലപ്പനും കുടക്കീഴിലായി. ഉള്ളിക്കൊരുകുടം എന്ന പോലെ മഴ ആർത്തട്ടഹസിച്ച് പെയ്യുകയാണ്. നമുക്കൊരു മരച്ചുവട്ടിൽ നിന്നാലോ എന്ന് ചോദിച്ചുകൊണ്ട് പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു കശുമാവിൻ ചുവട്ടിലേക്ക് ചെല്ലപ്പൻ പോയി, കൂടെ താനും. അപ്പോൾ മഴയിൽ നനഞ്ഞൊലിച്ചതുകൊണ്ടോ ചെല്ലപ്പൻ്റെ സാന്നിധ്യം കൊണ്ടോ എന്തെന്നറിയില്ല, താനൊരു ഉന്മാദ അവസ്ഥയിലായിരുന്നു. പെട്ടെന്നാണ് ഒരു മിന്നൽ പിണറും കൂടെ ഒരു വലിയ ഇടിയും വെട്ടിയത്. താനൊരു കരച്ചിലും ചെല്ലപ്പനെ പൂണ്ടടക്കം പിടിച്ചതും ഒന്നിച്ചായിരുന്നു. അദ്ദേഹം തന്നെ കെട്ടിപ്പിടിച്ചു. ഒരു കൊച്ചുകുഞ്ഞിനെ എന്ന പോലെ നെറുകയിൽ ചുംബിച്ചു. പഴയ ആ ചുംബനമുദ്രകളെ കഴുകി കളഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ ആ തഴുകലിൽ താനൊരു യൗവനയുക്തയാണെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു. അത് താനും ആസ്വദിക്കുകയായിരുന്നു. പുരുഷന്റെ കരുത്ത് ആ മഴയിൽ കൂടി കല്യാണി അറിഞ്ഞ നിമിഷം മഴ തോരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മഴ പതിയെ ശമിച്ചു തുടങ്ങി. നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചെല്ലപ്പൻ പതിയെ നടക്കാൻ തുടങ്ങി. തങ്ങളുടെ ഒന്നാവലിൽ നാണം പൂണ്ട കുട എങ്ങോ പറന്നുപോയിരുന്നു. ആ ചെറുമഴയിൽ പരസ്പരം ഒന്നും മിണ്ടാനാവാതെ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ആവലാതി കൊണ്ട് രണ്ടുപേരും നടന്നു. കല്യാണി മനസ്സുകൊണ്ട് പ്രിയമഴയോട് ചോദിച്ചുപോയി, എനിക്ക് പ്രണയത്തിൻ്റെ മാസ്മരികത ഒരുക്കിത്തന്ന നീ എനിക്ക് ആര്? ഞാൻ നിനക്കാര്? പറയൂ മഴയെ, പറയൂ. മുത്തശ്ശിയുടെ മുഖത്തെ പുഞ്ചിരി കണ്ട് ലീനെ ചോദിച്ചു, എന്താ മുത്തശ്ശി ഈ പെരുമഴ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരു സന്തോഷം, ഒന്ന് പറഞ്ഞേ. അതോ ആ മഴ എന്നെ മാടി വിളിക്കുന്നത് പോലെ നനഞ്ഞു കുതിരാൻ.
0: ഇന്ദിര എസ് പിള്ള എഴുതി അവതരിപ്പിച്ച പെരുമഴ എന്ന കഥയാണ് ഇപ്പോഴും കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി വിജിത് കാരായി മുഴക്കുന്ന് എഴുതിയ കഥ ബലൂൺ, അവതരിപ്പിക്കുന്നത് അശ്വിനി.
2: ചില യാത്രകൾ പലതും മറക്കാനുള്ളതാവും, ചിലത് ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും. തലേന്നത്തെ ബാക്കിയെന്നോണം രാവിലെ തന്നെ വാക്കുകൾ തമ്മിൽ കൂട്ടിയുരസി ശബ്ദമുയരുന്നതിനിടയിൽ യാത്ര പറിച്ചിലിന് നിൽക്കാതെ ഞാൻ ഇറങ്ങി. പലതും ശീലമായി കഴിഞ്ഞതാണെങ്കിലും നനുത്ത കാറ്റ് ശരീരത്തെ തൊട്ടുണർത്തും പോലെ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന വേദനകൾ ഇടയ്ക്കിടെ മറനേക്ക് പുറത്തുവരും. ഓർമ്മ വെച്ച നാളുമുതൽ മദ്യലഹരിയിൽ അച്ഛനമ്മയെ പിഴച്ചവളെയെന്നും പറഞ്ഞ് തല്ലുന്നത് പേടിയോടെ ഒരു മൂലയിൽ നിന്ന് നോക്കി നിന്നവളാണ് ഞാൻ. പല രാത്രികളും കരഞ്ഞു കരഞ്ഞ് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. പിഴ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ മുതൽ മനസ്സിലൊരു ചോദ്യം വന്ന് അലയടിക്കുകയായിരുന്നു, എൻ്റെ അമ്മ ഒരു പിഴയാണോ? അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാനാവോ? ഇനിയിപ്പോ അമ്മ അങ്ങനെ ആയതുകൊണ്ടാണോ അച്ഛൻ മുഴുക്കുടിയനായിപ്പോയത്? ചോദ്യങ്ങൾ മനസ്സിൽ പല തവണ ആവർത്തിച്ചെങ്കിലും ഉത്തരം തേടി ആരെയും സമീപിക്കാൻ തോന്നിയില്ല. ഒരു ഇരുണ്ട കാലത്തെ തിക്താനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഊതിക്കാച്ചിയപ്പോൾ എന്നിലെ ഞാൻ ഒരല്പം ബോൾഡായ സ്ത്രീയായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലാവാനും മതി. അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥിരം വഴക്കിനിടയിൽ അവർക്കിടയിലുണ്ടായിരുന്ന സ്നേഹം നൂലില്ലാ പട്ടം പോലെ പറന്നകലുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടിന് അനിയനോ അനിയത്തിയോ ഇല്ലാത്ത തീർത്തും ഏകാന്തമായ ജീവിതമായി തീർന്നു എൻ്റേത്. ആ ഏകാന്തതയിൽ നിന്ന് രക്ഷ നേടാൻ ഒരു പരിധിവരെ കൂടെ കൂട്ടിയത് ബഷീറിനെയും മാധവിക്കുട്ടിയെയും MT ഒക്കെയായിരുന്നു. വീടിന് പുറത്തിറങ്ങുമ്പോഴെല്ലാം എന്നെ അലട്ടിയിരുന്ന പ്രശ്നം എൻ്റെ അമ്മ പിഴയായിരുന്നെങ്കിൽ അത് നാട്ടുകാർക്ക് അറിയുമായിരിക്കുമോ? അങ്ങനെ അറിയുമെങ്കിൽ ഞാൻ പോകുമ്പോഴും അവർ എന്നെക്കൊണ്ട് അത്തരം മോശം വാക്കുകൾ പറയുന്നുണ്ടാവില്ലേ എന്നായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, അമ്മ വേലി ചാടിയാ മൂള് മതില് ചാടൂന്ന്. പിന്നെ നമ്മുടെ കുടുംബത്തെപ്പറ്റി ആര് എന്ത് മോശം ഈ ലോകം മുഴുവൻ പറഞ്ഞു നടന്നാലും അതറിയാത്തവരായിട്ട് നമ്മളല്ലേ ഉണ്ടാവൂ. ഒരു ദിവസം അയൽപ്പക്കത്ത് ഭയങ്കര ബഹളം, കുറേ ആളുകൾ കൂടിയിട്ടുണ്ട്. കാര്യം തിരക്കിയപ്പോഴാണ് മനസ്സിലായത് അപ്പുറത്തെ രമേശേട്ടൻ്റെ ഓള് ഷീജേച്ചി ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിന്ന്. കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞ വാക്കുകളായിരുന്നു എൻ്റെ കാതിൽ പെട്ടെന്നുടക്കിയത്. 24 മണിക്കൂറും കുടിച്ചു നടക്കണ രമേശൻ ഇട്ടേച്ച് പോയതിൽ ഞാനോളെ കുറ്റം പറയൂല. ജീവിതം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആരാ സന്തോഷം ആഗ്രഹിക്കാത്തെ? തെറ്റ് സംഭവിച്ചിട്ടും അതിനെ ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിൽ സംശയം മുളപൊട്ടി. ഇതുപോലെ എൻ്റെ അമ്മയും താൽക്കാലിക സുഖത്തിനായി വേറെ ഒരാളെ തേടിക്കാണുമോ? അങ്ങനെയെങ്കിൽ അമ്മയെ കുറ്റം പറയാൻ പറ്റുമോ? ചോദ്യം ചോദ്യമായി തന്നെ മനസ്സിൽ കിടന്നു. പിന്നെ എല്ലാത്തിനോടും വെറുപ്പായി തുടങ്ങി. എതിർദിശയിൽ വന്ന ട്രെയിനിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നപ്പോഴേക്കും ഞാൻ സഞ്ചരിച്ച ട്രെയിൻ ഗുഹയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഉള്ളിൽ ഇരുട്ട് മൂടി. ചിന്തകൾക്കൊടുവിൽ ജീവിതം തന്നെ ഇരുട്ടായി പോകും പോലെ തോന്നിയ നിമിഷം. ഗുഹാപ്രവേശനം കഴിഞ്ഞ് ട്രെയിൻ പുറത്തേക്കെത്തിയപ്പോഴുള്ള വെളിച്ചത്തിലാണ് ഞാൻ അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ചത്. ആകെ കൂടി വിഷമത്തിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഞാൻ കാര്യം തിരക്കി. പക്ഷേ ഒന്നും പറയാൻ അവൾ ഒരുക്കമായിരുന്നില്ല. വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു തുടങ്ങി. ചേച്ചി, ഞാൻ എൻ്റെ കോളേജിൽ സീനിയറായിട്ടുണ്ടായിരുന്ന ചേട്ടനുമായി പ്രണയത്തിലായിരുന്നു. ആദ്യമൊക്കെ സാധാരണ പ്രണയം പോലെ ഫോണിൽ വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എല്ലാ അതിരുകളും ലംഘിച്ച് എൻ്റെ മനസ്സിനൊപ്പം ശരീരവും കൈവിട്ടു പോയിരിക്കുന്നു. ചിന്തയുടെ ബാക്കിയെന്നോണം അത്തരം വിഷയം തന്നെയാണല്ലോ വീണ്ടും തേടി വന്നതെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യം അടക്കി പിടിച്ച് ഞാൻ ചോദിച്ചു, എന്നിട്ടെന്താ ഉണ്ടായേ? ഇപ്പോൾ ആ ചേട്ടൻ എന്നെ വേണ്ടാന്ന്. ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ചേച്ചി. ഞാൻ ചീത്തയായി എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിൽ. എനിക്കാകെ കൂടെ ഒരു മരവിപ്പായിരുന്നു. ഇന്ന് ഇത്തരം വാർത്തകളെല്ലാം കേട്ട് പഴകിയിരിക്കുന്നു. എന്നിട്ടും ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് ആരും ഒന്നും പഠിക്കുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ ഉള്ളിലെവിടെയോ ഒരു നേർത്ത വേദന പടർന്നു. തെറ്റ് ചെയ്തിട്ടും അവളെ ശകാരിക്കുന്നതിന് പകരം ചേർത്ത് പിടിച്ച് ചോദിച്ചു, പ്രണയം നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആരാ മോളോട് പറഞ്ഞേ? അത് പിന്നെ ചേച്ചി, ഞാൻ നിന്നെ കല്യാണം കഴിക്കും, പിന്നെന്താ ഇതൊക്കെ കുറച്ച് നേരത്തെ ആയാലെന്ന് എന്നോട് ചോദിച്ചപ്പോൾ അയാളെ ഞാൻ വിശ്വസിച്ചു പോയി. ആ ന്യായീകരണം എനിക്കൊട്ടും ദഹിക്കുന്നതായിരുന്നില്ല. നിന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞയാള് നിന്നിൽ ആത്മാർത്ഥ പ്രണയമല്ല, നിന്റെ ശരീരത്തോടാണ് സ്നേഹം കാണിച്ചതെന്ന് നിനക്കിപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടോ മോളെ? അങ്ങനെ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നെങ്കിൽ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ലായിരുന്നു. ആ കഴിഞ്ഞത് കഴിഞ്ഞു. ഇത് നിനക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളാ. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കണ്ട, തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. മോള് സമാധാനായിട്ടിരിക്കെ. അങ്ങനെ അവളുടെ സ്റ്റേഷൻ എത്തുമ്പോഴേക്കും ഒരാശ്വാസവാക്കിൽ കൊണ്ടെത്തിക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ. ശരിയാണ്, എല്ലാ തെറ്റുകൾക്കും ന്യായീകരണമുണ്ട്. ഒരു പക്ഷേ തെറ്റ് ചെയ്തവർക്ക് മാത്രം നീതീകരിക്കാവുന്ന ഒരു ന്യായീകരണം. ചുവന്ന തെരുവിലെ വേശ്യകൾക്കും ഉണ്ടാവും നീതീകരിക്കാവുന്ന ചില ന്യായങ്ങൾ. ചിലർ സ്വന്തം സുഖം മാത്രം തേടിപ്പോകുമ്പോൾ ചിലർ ജീവിക്കാൻ വേണ്ടി, ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി സ്വന്തം ശരീരം ഭോഗിക്കാനുള്ള യന്ത്രം പോലെ വികാര വിചാരങ്ങളറ്റ് അങ്ങനെ. ഇവരെ തേടിയെത്തുന്ന പുരുഷന്മാർക്കും പറയാനുണ്ടാകൂ നീതീകരിക്കാവുന്ന ന്യായങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും. യാത്ര അവസാനിപ്പിച്ച് മടങ്ങവേ ഒരു പ്രത്യാശയുടെ ഇളം കാറ്റ് വന്ന് തഴുകും പോലെ തോന്നി. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത്. ചിലപ്പോൾ അത് തിരിച്ചറിവിൻ്റെതാകാം. പുതിയ ലോകം പ്രകൃതിയെപ്പോലെ തന്നെ മനുഷ്യ മനസ്സിനെയും ശരീരത്തെയും അത്രയേറെ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ബന്ധങ്ങളും വിശ്വാസങ്ങളും ഊതിവീർപ്പിച്ച ബലൂണ് പോലെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിയേക്കാമെന്ന സംശയത്തിൻ്റെ നിഴലിൽ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ?
0: വിചിത്തക്കാരായി മുഴക്കുന്നെഴുതിയ ബലൂൺ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ ഇനി AO വിജയലക്ഷ്മി ടീച്ചറുടെ കവിത കാലചക്രം. ആലപിക്കുന്നു ശ്രീവത്സൻ മണലുവട്ടം.
3: ജീവിതമാകുമേ പുസ്തകത്താളിനെ മന്ദം പുറകോട്ടു മറിച്ചു ഞാനും ശൈശവം.

എ ഒ വിജയലക്ഷ്മി ടീച്ചറുടെ കാലചക്രം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ശ്രീവത്സൻ മണലുവട്ടം. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം.

0: സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി. ഏത് സാഹചര്യവും നേരിടാൻ NDRFഉം പോലീസും സജ്ജമാണ്. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര ഈ മാസം 8 വരെ നിരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുപ്പും ഈ മാസം 6 വരെ നിരോധിച്ചിട്ടുണ്ട്. ബോട്ടുകൾ, പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ, കടത്ത് എന്നിവ രക്ഷാപ്രവർത്തനത്തിനൊഴികെ ഇറങ്ങുന്നതും ഉപയോഗിക്കുന്നതും ജില്ലയിൽ നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ലാഹ, വടശ്ശേരിക്കര പ്രദേശങ്ങളിൽ ഇന്ന് പുലർച്ചെയോടെ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. റാന്നിപാലത്തിന് സമീപം കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനാൽ 100ലേറെ പേർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കുട്ടവഞ്ചി എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്.
0: നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഉച്ചയോടെ തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വീട് ഒലിച്ചുപോയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴയിൽ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞു. മുണ്ടക്കയം കോസ്വേയിലും വെള്ളം കയറി. ഈരറ്റുപെട്ട ടൌൺ, കൂട്ടിക്കൽ, കാഞ്ഞിരപ്പള്ളി, പാറത്തോട്, നടക്കൽ, മൂരിക്കോരി എന്നിവിടങ്ങൾ വെള്ളത്തിലായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ.
0: കനത്ത മഴയിൽ സംസ്ഥാനത്ത് 3 മരണം. കോട്ടയം ജില്ലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവർ മരിച്ചു. ഇടുക്കി അടൂർമലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അടിമാലി കുമളി അടക്കമുള്ള ദേശീയപാതയിലും ഉൾനാടൻ റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുന്നു. ചാലിയം കപ്പലങ്ങാടിയിലും കടലുണ്ടിക്കടുത്തും കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റൽ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ വൈത്തിരി ലക്കിടി മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ തിരയിൽപ്പെട്ട് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ തൊട്ടിപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കൊട്ടിയൂർ മാനന്തവാടി പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കടവ് ചപ്പാത്ത് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. അതിശക്തമായ മഴ ലഭിക്കാനിടയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുമുള്ളവർ സാഹചര്യം വിലയിരുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ തുടർ മുന്നറിയിപ്പുകൾ അനുസരിച്ച് അലർട്ടുകളിൽ മാറ്റം വരാനിടയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കണമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: യന്ത്രവക്രത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണെന്ന് പറയാം. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി അതിന്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ഇന്ന് ശൂന്യമാണ്. ശക്തികുളങ്ങര ഹാർബറിൽ 40 ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. ആകെ ഒരു ബോട്ട് മാത്രമാണ് ഇന്ന് 11 വരെ ശക്തികുളങ്ങര ഹാർബറിൽ ചരക്കുമായി എത്തിയത്. 2 കരിക്കാടിയും വളരെ ചെറിയ അളവിൽ ഏതാനുമിനം മത്സ്യങ്ങളും മാത്രമാണ് ഈ ബോട്ടിന് ലഭിച്ചത്.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. വ്യാഴാഴ്ചയാണ് പാർലമെന്റ് ഈ ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9 ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10 സ്ഥാനത്താണ്. ഓസ്ട്രേലിയയാണ് 1 സ്ഥാനത്ത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകദിന ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, തദ്ദേശീയ അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: ഇനി നാട്ടുവിശേഷം. മയ്യിൽ ചെറുപഴശ്ശി ചേലോറ താഴെ വയൽ ഭഗവതി താഴെ പുതിയ ഭഗവതി തിറ കമ്മിറ്റി യോഗം ഇന്ന് നടത്തും. വൈകിട്ട് 6 മണിക്ക് തിറയാഘോഷ കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മട്ടന്നൂർ കീഴല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നാളെ വൈകിട്ട് 4 മണിക്ക് രാമായണ പ്രശ്നോത്തരി മത്സരം നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: പഴശ്ശി ജലസേചന പദ്ധതി സെക്ഷൻ നമ്പർ 1 വെളിയമ്പ്ര അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ച ഒരറിയിപ്പുണ്ട്. കനത്ത മഴ കാരണം റിസർവോയറിൽ വെള്ളം കൂടുന്ന സാഹചര്യത്തിൽ പഴശ്ശി ബാരേജിന്റെ ഷട്ടറുകൾ ആവശ്യാനുസരണം ക്രമാനുഗതമായി തുറന്ന് ജലവിധാനം ക്രമീകരിക്കുന്നതാണ്. ആയതിനാൽ ഡാമിന്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുകുട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7225-900-18.
5: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
6: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. പാർലമെന്റ് വ്യാഴാഴ്ചയാണ് ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിലൂടെയും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിലൂടെയും പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, ശിക്ഷിക്കപ്പെട്ടവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ തുടങ്ങിയ നിരവധി പ്രധാന വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 10,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ജില്ലയിൽ വ്യാപകമായ മഴ ലഭിച്ചു തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആറളം കക്കുവാപ്പുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇതേ തുടർന്ന് ആറളം ഫാമിലെ 11-13 ബ്ലോക്കുകളിൽ വെള്ളം കയറി ഈ പ്രദേശത്തെ ചില കുടുംബങ്ങളെ സമീപത്തെ അങ്കണവാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ മണിക്കടവ് പാലം മുങ്ങി. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് സജ്ജമാവാൻ മുഴുവൻ വകുപ്പുകൾക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി.
0: പാലക്കാട് ജില്ലയിലും മഴ ശക്തമായതിനെ തുടർന്ന് മലയോര മേഖലയിൽ സഞ്ചാരികൾക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിയമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെയാണ് സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. മലമ്പുഴയിലെ കവയിലും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് 6 സ്പിൽവേ ഷട്ടറുകളാണ് 5 സെന്റിമീറ്റർ വീതം തുറന്നത്. മഴയുടെ തോതനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വരെ ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ എന്നിവരുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല റവന്യൂ മന്ത്രിക്കാണ്. ഏത് സാഹചര്യവും നേരിടാൻ NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ സജ്ജമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധനം

0: മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിവസത്തിൽ ലേലവിളി ഉയരേണ്ട ഹാർബർ പരിസരം ശൂന്യമാണ്. ഒഡീഷയിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. 100 ഗ്രാമങ്ങളിൽ ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി വ്യോമ നിരീക്ഷണം നടത്തി ഇന്ന് വിലയിരുത്തും. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അദ്ദേഹം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. ഹിരാക്കുഡ് അണക്കെട്ടിലെയും മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം രാഷ്ട്രനിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ജന്തർമന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗുരുതത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഭോർ വിക്സിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പരിപാടിയെക്കുറിച്ച് മൈ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയ് ശങ്കർ SR ആകാശവാണി വാർത്തകളോട്.
2: രാജ്യത്തുടനീളമുള്ള 10,000+ കേന്ദ്രങ്ങളിൽ 1 കോടിയിലധികം യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കാളികളാകും. പ്രധാനമന്ത്രിയുടെ ലഹരിമുക്തി പ്രതിജ്ഞയോടെ 100 നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ കലാ സാഹിത്യ മത്സരങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ജില്ലാതലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ വിജയിക്കുന്നവർക്ക് August 14 ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ നശാമുക്ത് യുവ ഫോർ വിക്സിത് ഭാരത് കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് 1 സ്വർണം നേടാനായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശു സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെകത്ലോണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. പോയിന്റ് പട്ടികയിൽ ഇന്ത്യ നിലവിൽ 10th സ്ഥാനത്താണ്. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഏറ്റുമുട്ടലിന് സജ്ജമാണെന്ന് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമം പ്രതികരിച്ചു. ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപക വാരാചരണം. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന അതിർത്തി വ്യാപാര പാതയായ സിക്കിമിലെ നാഥുല ചുരം വരെയുള്ള വാണിജ്യ ബന്ധം ഇന്ന് പുനരാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 നിർത്തിവെച്ച വ്യാപാരം 6 ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സജീവമാകുന്നത്. അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നത് അംഗീകൃത വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ ഗുണകരമാകും. UK പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ UK സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യസമര സേനാനി ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ ചരമവാർഷികത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്തെ ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. നമുക്ക് ഇന്ദുലേഖ എന്ന ചിത്രത്തിനു വേണ്ടി കെസ്റ്ററും രാധിക തിലകും ചേർന്ന് ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയും പൂവച്ചൽ ഗാദറുമാണ് ഗാനരചന. സാംജി ആറാട്ടുപൊഴിയുടെ സംഗീതം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: അടുത്ത ഗാനം അഗ്നിസാക്ഷി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചതാണ്. ഗാനരചന, സംഗീതം കൈതപ്രം.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: അടുത്ത ഗാനം 1000 മേനി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചതാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

0: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ടുതന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ചിത്രയാലപിച്ച ഗാനം കാവാലം നാരായണ പണിക്കറുടെ ഗാനരചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ഇ എൻ ടി പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം എസ് എം ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. എസ് എം ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് എസ് എം ഹോസ്പിറ്റൽ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
2: സി എം വിസ്താര നെല്ലൂന്നി.
3: എഴുപുന്നതരകൻ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും സുജാതാ മോഹനും ആലപിച്ച ഗാനം, രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് പൗഡർ സ്ക്വാഷ് വിനാഗിരി ടെസ്റ്റ ഓയിൽ തേങ്ങാ പിണ്ണാക്ക്
1: ശുദ്ധം സുന്ദരം ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം
2: ഫോൺ 9188951780
3: അടുത്ത ഗാനം ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച് സംഗീതമൊരുക്കി ചിത്രയാലപിച്ച ഗാനം കേൾക്കാം ഇനിയെന്തു പാടേണ്ടു ഞാൻ എന്റെ ഉള്ളം തുറന്നൊന്നു കാട്ടുവാൻ നിന്മ

0: HSLC+2 റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490-2471-4000, 7025-9000-18.
3: ജയദേവാ, സന്ധ്യയായാലേ, നേരം ഇരുട്ടിയാലേ, മോളെവിടെയാ കഴിയ? അവളെവിടെയാ ഉറങ്ങുക? ഒരു പരിചയമില്ലാതെ നാടല്ലേ ഇത്? അറിയുന്നവരാരും ഇല്ലാതെ മോളൊറ്റയ്ക്ക്.
4: സൗഹൃദങ്ങളുടെ മധുര തീരത്ത് ചില വിയോഗങ്ങളുടെ കണ്ണീർച്ചാലകൾ.
5: ദിനേശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ?
6: എന്താ?
5: റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാം, നമ്മളെ കാർ എടുക്ക. അത് മതി, ഈ സമയത്ത് ശ്യാമിന് വിളിക്കൊന്നും വേണ്ട.
4: സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന കൂട്ടുകാരുടെ സാന്ത്വനങ്ങൾക്ക്, നെഞ്ചു തകരുന്ന വേദനകൾക്ക് ആശ്വാസമാകാനാകുമോ?
7: എടാ ദിനേശ,
6: എന്താ?
7: എടാ, മരിച്ചത് മാത്രല്ലാന്ന്.
5: പിന്നെ?
6: പിന്നെ?
4: വികാരഭരിതമായ നിമിഷങ്ങളിലൂടെ നെല്ലിക്ക കഥയുടെ പുതിയ തലങ്ങളിലേക്ക്.
3: ജയദേവ,
6: എന്താ മല്ലിക?
3: ആളിന് മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഒരു ഫോട്ടോ പൂക്കളർപ്പിച്ച്, ദേ അവിടെ അവിടെ നോക്ക്, നോക്ക് ജയദേവ.
4: കാത്തിരിക്കുക, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
8: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
9: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
8: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555-88-15356.
9: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
10: കേൾക്കാം വാഴുന്നോർ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുതഞ്ചേരി രചിച്ച ഔസേപ്പച്ചൻ ഈണമൊരുക്കി ഗാനം. സന്ധ്യയും ഈ ചന്ദ്രികയും ഇറന്മാർ മിയാമം.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം, രചിച്ചത് കൈതപ്രം, സംഗീതം ജോൺസൺ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
2: പഴശ്ശി ജലസേചന പദ്ധതി സെക്ഷൻ നമ്പർ 1 വെളിയമ്പ്ര അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ച ഒരറിയിപ്പുണ്ട്. കനത്ത മഴ കാരണം റിസർവോയറിൽ വെള്ളം കൂടുന്ന സാഹചര്യത്തിൽ പഴശ്ശി ബാരേജിന്റെ ഷട്ടറുകൾ ആവശ്യാനുസരണം ക്രമാനുഗതമായി തുറന്ന് ജലവിധാനം ക്രമീകരിക്കുന്നതാണ്. ആയതിനാൽ ഡാമിന്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കേൾക്കാം ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും മനോയും സുജാതാ മോഹനും ചേർന്ന് ആലപിച്ച ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സുജാത മോഹൻ ആലപിച്ച ഗാനം, ചിത്രം അന്യർ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. പഴശ്ശി ജലസേചന പദ്ധതി സെക്ഷൻ നമ്പർ 1 വെളിയമ്പ്ര അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ച ഒരറിയിപ്പുണ്ട്. കനത്ത മഴ കാരണം റിസർവോയറിൽ വെള്ളം കൂടുന്ന സാഹചര്യത്തിൽ പഴശ്ശി ബാരേജിന്റെ ഷട്ടറുകൾ ആവശ്യാനുസരണം ക്രമാനുഗതമായി തുറന്ന് ജലവിധാനം ക്രമീകരിക്കുന്നതാണ്. ആയതിനാൽ ഡാമിന്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
3: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
4: എല്ലാവർക്കും നമസ്കാരം.
5: നമസ്കാരം.
4: വടക്കൻ പാട്ടുകളിലെ കഥകളിലെ ഇതിവൃത്തമെന്ന അവകാശവാദവുമായി ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിൽ റിലീസ് ചെയ്യുകയുണ്ടായി. അവയിൽ മിക്കതും 70s പ്രചാരം നേടിയത്. ശാരംഗപാണി, ഗോവിന്ദൻകുട്ടി എന്നിവരൊക്കെയായിരുന്നു അത്തരം ചിത്രങ്ങളുടെ തിരക്കഥാ സംഭാഷണ രചയിതാക്കൾ. ഒരേ സമയം സ്തോഭജനകവും കുളിരാർന്നതുമായ ആ കാലഘട്ടത്തെയും അന്തരീക്ഷത്തെയും പോഷിപ്പിക്കാൻ പോന്ന ഉന്നത നിലവാരം പുലർത്തുന്ന സംഗീതവും ഗാനങ്ങളും അത്തരം ചിത്രങ്ങളുടെ മുതൽക്കൂട്ടായിരുന്നു. അവയിലെ പല പ്രണയഗാനങ്ങളുടെയും ആദ്യ വരികളിൽ നാം കാണുന്നത് കാമുകിയുടെ അംഗപ്രത്യംഗ വർണ്ണനയോ മഹത്വവൽക്കരണമോ ആണ്. അത്തരത്തിലുള്ള ചില ഗാനങ്ങൾ ഞാനിവിടെ പരാമർശിക്കാം. എല്ലാം വടക്കൻ പാട്ടു ചിത്രങ്ങൾ തന്നെ. ആദ്യത്തേത് 1973 ഇറങ്ങിയ അങ്കത്തട്ട്, എം അസീം നിർമ്മിച്ച് ടി ആർ രഘുനാഥ് സംവിധാനം ചെയ്ത ചിത്രം. ഈ പടത്തിൽ ഒരു മുഖ്യ വില്ലൻ വേഷം ചെയ്ത ഗോവിന്ദൻകുട്ടി തന്നെയാണ് തിരക്കഥാ സംഭാഷണം രചിച്ചത്. ചെറിയച്ഛനായ ഇളയ കുറുപ്പ് എന്ന ശങ്കരാടി വലിയ കുറുപ്പിനെ കൊല ചെയ്തു എന്ന് മനസ്സിലാക്കിയ ഭാര്യ കുഞ്ഞുകുട്ടി എന്ന കവിയൂർ പൊന്നമ്മ മകൻ അമ്പാടിയെയും കൊണ്ട് നാടുവിടുന്നു. പുഴയിലൂടെ ഒഴുകിപ്പോയ കുഞ്ഞുകുട്ടിക്ക് നാദാപുരത്ത് തമ്പുരാനായി വേഷമിട്ട തിക്കുറിശിയുടെ കൊട്ടാരത്തിൽ അഭയം ലഭിക്കുന്നു. അമ്മയിൽ നിന്ന് വേർപെട്ടുപോയ അമ്പാടിയെ കൊള്ളസംഘം വളർത്തി വലുതാക്കുന്നു. നാദാപുരത്ത് തമ്പുരാൻ്റെ മകൾ ആർച്ച എന്ന വിജയശ്രീ കൊള്ളസംഘത്തിൽ കഴിയുന്ന അമ്പാടി എന്ന പ്രേംനസീറുമായി പ്രണയത്തിലാകുന്നു. കാനനഭംഗിയുടെ പശ്ചാത്തലത്തിൽ മനോഹരമായ ഒരു യേശുദാസ് ഗാനമാണ് അമ്പാടിക്ക് പാടാനായി ലഭിക്കുന്നത്. വയലാറിൻ്റെ വരികളും ദേവരാജന്റെ സംഗീതവും.

തൊട്ടടുത്ത വർഷമായ 1974 പുറത്തിറങ്ങിയ തുമ്പോലാർച്ച നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും കുഞ്ചാക്കോവാണ്. പി കെ എസ് സാരംഗവാണിയുടേതാണ് തിരക്കഥാ സംഭാഷണം. തുമ്പോലാർച്ചയായി വേഷമിട്ടത് ഷീലയാണ്. ആരോമൽ ചേകവരായി അഭിനയിച്ച പ്രേം നസീറിനേക്കാൾ ഷീലയായിരുന്നു ഈ ചിത്രത്തിന് കൂടുതൽ പ്രതിഫലം വാങ്ങിയത്. തൻ്റെ കൊട്ടാരത്തിൽ വന്ന് രഹസ്യമായി പ്രസവിച്ച് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ കുഞ്ഞുണ്ണൂലി എന്ന ശ്രീവിദ്യ കാരണം തുമ്പോലാർച്ചക്ക് പിഴച്ചവൾ എന്ന അപഖ്യാതി ഏറ്റുവാങ്ങേണ്ടി വന്നു. എങ്കിലും ചിത്രത്തിൻ്റെ അവസാനഘട്ടമായപ്പോഴേക്കും തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങുകയും തുമ്പോലാർച്ചയും ആരോമലും ഒന്നു ചേരുകയും ചെയ്യുന്നു. ഇരുവരും ചേർന്നുള്ള പ്രേമരംഗത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ അണിയറ ശില്പികൾ വയലാർ ദേവരാജൻ.

0: പിന്നീട് 1980 പാലാട്ട് കുഞ്ഞിക്കണ്ണൻ നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും കുഞ്ചാക്കോയുടെ പുത്രനായ ബോബൻ കുഞ്ചാക്കോ ആണ്. ഇതിലെയും തിരക്കഥാ സംഭാഷണം രചിച്ചത് സാരംഗപാണി തന്നെ. പാലാട്ട് കുഞ്ഞിക്കണ്ണനായി നസീർ വേഷമിട്ടു. അദ്ദേഹത്തിൻ്റെ ചങ്ങാതി വഞ്ചിയൂർ സുരാസുവായി ജയനും. ധീരനായ കുഞ്ഞിക്കണ്ണനിൽ അനുരക്തയാകുന്ന നാടുവാഴിയുടെ മകൾ ആര്യമാലയായി വരുന്നത് ജയഭാരതിയാണ്. ആര്യമാലയുടെ ദിവാസ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുഞ്ഞിക്കണ്ണന് വേണ്ടിയുള്ള യേശുദാസ് ഗാനത്തിൻ്റെ രചന യൂസഫ് അലി കേച്ചേരിയും മഹാടി രാഗത്തിൽ ഈണമിട്ടത് ദേവരാജനുമാണ്.
1: ചഞ്ചലാക്ഷി ഓഹോ ചഞ്ചലാക്ഷി, ചന്ദ്രകാന്തമാല ചൂടും ചമ്പകാംഗി, ഹൃദയ സദന മധുര മദന സുമമധുതൂ.

0: ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

മടക്കുങ്കല്ലത്ത് വാഴുന്ന പൊന്നു ഭഗവതിയേ, ഞാൻ എടുത്തുനിന്ന് കളിവിളയാണട്ടെ. വള്ളിവാളും ഭദ്രവട്ടകുമായി നിൻ തിരുമുമ്പിൽ വന്ന് കളി തുടങ്ങും.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് രമ്യ പുലിയന്നൂർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ മധുസൂദനൻ നായരുടെ പതികം എന്ന കവിത ആലപിക്കുന്നു ഉണ്ണികൃഷ്ണൻ കീഴല്ലൂർ. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 സൂര്യ ക്ലിനിക് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന രാമകഥാഗാനലയം. കിഷ്കിന്ധാകാന്ഡത്തിലെ സ്വയം പ്രഗാദി എന്ന ഭാഗം പാരായണം ചെയ്യുന്നു വിശ്രുത പി കെ. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു ശ്വേത ശരത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനലയം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. ഇതിൽ ഡോക്ടർ PV ജയരാജ് രചിച്ച് ലീന കെ കെ ആലപിക്കുന്ന കവിത കമ്പോളത്തിലെ പൂച്ച, അജിത സത്യൻ രചന നിർവഹിച്ച് അവതരിപ്പിക്കുന്ന ഗാനം എന്നിവ കേൾക്കാം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂളിൽ കല്ലൂർ ന്യൂ UPU സ്കൂളിലെ കുട്ടികളുടെ വിവിധ പരിപാടികൾ കേൾക്കാം. 9:00 നാടക നേരത്തിൽ നാടകം നെല്ലിക്ക 2-ാം ഭാഗത്തിന്റെ 3-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിലും മലപ്പുറത്തും 1 മരണവീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴ സാഹചര്യം കണക്കിലെടുത്ത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. PSC ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4, 5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക കൃഷിനാശം. കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ബ്ലോക്കുകളിൽ 23.6 ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചു. ഏറ്റവും കൂടുതൽ കൃഷിനാശം നെയ്യാറ്റിൻകര ബ്ലോക്കിലാണ്. ആകെ 29.1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പത്തനംതിട്ടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റും. മഴ സാഹചര്യം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല എത്താൻ ശ്രമിക്കുന്ന ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
5: പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ കനക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിലെ കോഴഞ്ചേരി, അടൂർ, കോന്നി, റാന്നി എന്നീ താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 87 കുട്ടികളുമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
4: മലപ്പുറം ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് മഴക്കെടുതികൾ വിലയിരുത്തി. സുരക്ഷ മുൻനിർത്തി 13 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. മൂവാറ്റുപുഴ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
6: ജില്ലയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പുഴയോരങ്ങളിലും മറ്റും താമസിക്കുന്നവർക്ക് രാവിലെ മുതൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. പെരിയാറിലെ മാർത്താണ്ഡവർമ്മ, കാലടി പോയിന്റുകളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടു. ആലുവ, മണപ്പുറം അടക്കമുള്ള താഴ്ന്ന തീരപ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുണ്ട്. കോതമംഗലം, മണികണ്ഠൻചാൽ, ചെപ്പാത്തുമുങ്ങി, പൂയംകുട്ടി, പരീക്കണ്ണി പുഴകൾ കരകവിഞ്ഞു.
4: തൃശൂർ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യത്തിൽ സൂയസ് വാൽവുകൾ ഘട്ടംഘട്ടമായി തുറക്കാനുള്ള അനുവാദം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ജലാശയങ്ങളിൽ നീരൊഴുക്കും അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
7: കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈങ്ങാപുഴ ടൗൺ ദേശീയപാതയിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോടഞ്ചേരി വെഞ്ചേരി ഇരുത്തുള്ളിപ്പുഴ കരകവിഞ്ഞ് തീരത്തെ മൂന്നാല് വീടുകൾ വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ജലാശയങ്ങൾ ജലനിരപ്പും നീരൊഴുക്കും അപകടകരമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കക്കയം കരിയാത്തുംപാറ ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും വിനോദസഞ്ചാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രവേശനം വിലക്കിയിട്ടുണ്ട്.
4: ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷദ്വീപിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ വരെ ഓറഞ്ച് ജാഗ്രത തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
8: ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും തീരപ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്രകർ നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
4: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 crore കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. പ്രീതി പവാറും ജെയ്സ്മിൻ ലബോറിയയുമാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാദുമണി സിംഗ് മന്ദേങ് ബാമിനാണ് വെള്ളിമെഡൽ. പുരുഷ വിഭാഗം ട്രിപ്പിൾ ജംപിൽ പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 crore കടന്നതായി ആദായ നികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

പതിനാറാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം കിഷ്കിന്റെ കാണ്ഡത്തിലെ ക്രിയാമാർഗോപദേശം, ഹനുമൽ സുഗ്രീവ സംവാദം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പി ഓമന കാരാ.

തന്നെ തന്നെ ഗൃഹോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവമാരാധിക്കമാമെടൂ. ഹൃൽ കമലത്തിങ്കലാവുലുമാം പുനരഗ്നി ഭഗവാങ്കിലാകിലുമാമെടൂ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമം.

ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയേ. ആചാര്യനായതു താനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമ.

ക്ഷമാം ഘോര സംസാരാദിതീമുഹൂരുക്ത്വ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യം മഹസിംഗൽ ഇത്തം ദിനമനോ പൂജിക്കമത്സഗേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ. ഇത്തമ്മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ. നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം ശേഷാം ചജാതനാം ലക്ഷ്മണൻ.

മായാവിയായ മാരീചനെ വധിച്ച ശേഷം ആശ്രമത്തിലെത്തിയ ശ്രീരാമൻ ലക്ഷ്മണൻ വരുന്നത് കണ്ട് ഇങ്ങനെ ചിന്തിച്ചു. മായാസീതയെ സൃഷ്ടിച്ച വിവരം ലക്ഷ്മണൻ അറിയുകയില്ല. തൽക്കാലം ഇവനെ വഞ്ചിച്ചുകൊണ്ട് പ്രാകൃതനെ പോലെ ദുഃഖിക്കുക തന്നെ. അരികിലെത്തിയ ലക്ഷ്മണനെ കണ്ടിട്ട് പറഞ്ഞു, എന്റെ പ്രിയതമയായ സീതയെ തനിയെ വിട്ട് എന്തിനാണ് നീ ഇങ്ങോട്ട് പോന്നത്? ഇത് കേട്ട് ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് കൂപ്പുകൈകളോടെ സീത പറഞ്ഞ ദുർവചനങ്ങൾ പറഞ്ഞു. ഇത് കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എങ്കിലും നീ ചെയ്തത് അനുചിതമായിപ്പോയി. ഒരു സ്ത്രീയുടെ വാക്ക് സത്യമായി കരുതി നീ ശുഭാനനയായ അവളെ തനിയെ വിട്ടുവല്ലോ. അവളെ രാക്ഷസന്മാർ അപഹരിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്തിരിക്കുമെന്നതിൽ സംശയമില്ല. ശ്രീരാമനും ലക്ഷ്മണനും എത്രയും വേഗത്തിൽ ആശ്രമത്തിലെത്തി. അവിടെ സീതയെ കാണുവാനില്ല. ഹേ പ്രിയെ, നീ എവിടേക്ക് പോയി? വനദേവതമാരെ, എന്റെ പ്രാണേശ്വരിയായ സീത എവിടെ? പക്ഷിമൃഗാദികളെ, എന്റെ പ്രിയയെ കാട്ടിത്തരിക എന്നിങ്ങനെ വിലപിച്ചുകൊണ്ട് സർവത്ര അന്വേഷിച്ചിട്ടും സീതയെ ഒരിടത്തും കണ്ടെത്തിയില്ല. ലക്ഷ്മണസമേതനായ രാമൻ ഇപ്രകാരം വനത്തിലൂടെ നടക്കുമ്പോൾ തകർന്നുകിടക്കുന്ന ഒരു തേരും അതിന്റെ ഭാഗങ്ങളും കാണായി. ലക്ഷ്മണ, നോക്കൂ, സീതാദേവി ഒരുവനാൽ അപഹരിച്ചു കൊണ്ടുപോകപ്പെട്ടപ്പോൾ മറ്റൊരുവൻ അവനെ ജയിച്ച് അവളെ അപഹരിച്ചിരിക്കും. കുറച്ചുകൂടി ചെന്നപ്പോൾ പർവ്വതതുല്യമായ ശരീരം രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് ശ്രീരാമൻ പറഞ്ഞു, ഇവൻ സീതയെ ഭക്ഷിച്ച് അതീവ തൃപ്തനായി വിജനമായി ഇവിടെ വന്ന് കിടക്കുകയാണ്. രാമവാക്യം കേട്ട് ഭീതനായ ജഡായു പറഞ്ഞു, അങ്ങേക്ക് നന്മയുണ്ടാവട്ടെ. എന്റെ സ്വന്തം പ്രവൃത്തിയുടെ ഫലമായി മരിക്കാൻ തുടങ്ങുന്ന എന്നെ വധിക്കരുതേ. ഞാൻ ജഡായുവാണ്. അങ്ങയുടെ ഭാര്യയെ അപഹരിച്ച് രാവണനുമായി യുദ്ധം ചെയ്ത് കുതിരകളെയും രഥവും ചാപവും ഛേദിച്ച് ഞാൻ അവന്റെ വാൾപ്രയോഗത്താൽ നിലംപതിച്ചു പോയി. ഹേ ജഗന്നാഥ, ഞാൻ പ്രാണങ്ങളെ ത്യജിക്കുകയാണ്. കണ്ടാലോ? ഇത് കേട്ട ശ്രീരാമൻ ജഡായുവിന്റെ അടുത്തു ചെന്ന് അവനെ കൈകൾ കൊണ്ട് തലോടിക്കൊണ്ട് ചോദിച്ചു, ഹേ ജഡായു, എന്റെ സീതാദേവി ആരാലാണ് അപഹരിച്ചു കൊണ്ടുപോകപ്പെട്ടത്? ജഡായു പറഞ്ഞു, രാമചന്ദ്ര, വിക്രമശാലിയായ രാവണൻ എന്ന രാക്ഷസൻ സീതയെയും കൊണ്ട് ദക്ഷിണദിക്കിലേക്കാണ് പോയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ജഡായു ചരമഗതി പ്രാപിച്ചു. അനന്തരം ശ്രീരാമൻ ലക്ഷ്മണസമേതം സീതാന്വേഷണത്തിനായി വനാന്തരത്തിൽ പ്രവേശിച്ചു. അപ്പോൾ വിചിത്രരൂപത്തോടുകൂടിയ ഒരു രാക്ഷസനെ അവർ കണ്ടു. വക്ഷസ്സിൽ തന്നെയുള്ള വിസ്താരമേറിയ വക്ത്രത്തോടുകൂടിയവനും വലിയ ബാഹുക്കളോടുകൂടിയവനുമായ കബന്ധനെന്നു പേരുള്ള ഒരാളായിരുന്നു അത്. അവന്റെ നീണ്ട ബാഹുക്കളുടെ ഇടയിലുള്ള സ്ഥലത്ത് സഞ്ചരിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാർ അവന്റെ കൈകൾ അറുത്തുമാറ്റി. ഇത് കണ്ടപ്പോൾ കബന്ധൻ പറഞ്ഞു, എന്റെ ബാഹുക്കളെ ഛേദിച്ചവരായ ദേവശ്രേഷ്ഠന്മാരായ നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഈ ലോകത്തിലോ ദേവലോകത്തോ ദേവന്മാരിലോ ആരും തന്നെ അതിന് ശക്തരായിട്ടില്ല. ശ്രീരാമൻ തന്റെ വൃത്താന്തമെല്ലാം കബന്ധനെ അറിയിച്ചു. കബന്ധൻ പറഞ്ഞു, എന്റെ അടുത്തണഞ്ഞ ഭവാൻ രാമനാണെങ്കിൽ ഞാൻ ധന്യനായി. ഞാൻ പണ്ട് ഒരു ഗന്ധർവ രാജാവായിരുന്നു. സ്ത്രീരത്നങ്ങളുടെ ഹൃദയഹാരിയായിരുന്ന

ങ്ങളിൽ ഭക്തി വർദ്ധിച്ച് ഭക്തിമാർഗത്തിൽ കഴിയുന്ന ശബരി വസിക്കുന്നുണ്ട്. അവരുടെ സമീപത്ത് ചെന്നാൽ അവർ അങ്ങേക്ക് സീതാവൃത്താന്തം മുഴുവനും പറഞ്ഞു തരും. ആ ഘോര കാനനത്തിൽ നിന്ന് ശ്രീരാമൻ സാവധാനം ശബരിയാശ്രമ പദത്തിൽ എത്തിച്ചേർന്നു. ശ്രീരാമചന്ദ്രനെ കണ്ട ശബരി ഹർഷാകുലയായി എഴുന്നേറ്റു. ആനന്ദാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ രാമപാദങ്ങളിൽ നമസ്കരിച്ചു. രാമദർശനത്തിൽ സംപ്രീതിയായ ശബരി ശ്രീരാമനോട് പറഞ്ഞു, സീതാദേവി രാവണനാൽ അപഹൃതയായ സീത ഇപ്പോൾ ലങ്കയിൽ വസിക്കുകയാണ്. ഇവിടെ സമീപത്തായി പമ്പ എന്നു പേരായ ഒരു ഉത്തമ സരസുണ്ട്. അതിനടുത്തായി ഋഷിമൂകാചലമെന്നു പേരായ ഒരു പർവ്വതമുണ്ട്. അവിടെ അതുല്യ പരാക്രമശാലിയായ സുഗ്രീവൻ എന്ന വാനരാധിപൻ നാല് മന്ത്രിമാരോടുകൂടി ഭ്രാതാവായ ബാലിയെ ഭയപ്പെട്ട് വസിക്കുന്നുണ്ട്. അവിടെ ചെന്ന് സുഗ്രീവനുമായി സഖ്യം ചെയ്യുക. അദ്ദേഹം അങ്ങയുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരും. ശബരി ശ്രീരാമനോട് പറഞ്ഞ് അഗ്നിയിലേക്ക് പ്രവേശിച്ചു. ക്ഷണനേരം കൊണ്ട് അവിദ്യയാൽ ചെയ്യപ്പെട്ട ബന്ധനത്തെ ത്യജിച്ച് അവർ ശ്രീരാമന്റെ കൃപഹേതുവായി അതിദുർലഭമായ മോക്ഷത്തെ പ്രാപിക്കുകയും

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0490247 4002 5920.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: പ്രിയ ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം.
1: ഹരിത സമൃദ്ധിയുടെ നാട്ടിടങ്ങൾ.

0: മറിയേ,
1: എന്നാ
0: നീ ഒരു ഗ്ലാസ് കഞ്ഞിന്റെ വെള്ളം ഇങ്ങ് എടുക്കുവാ.
1: എടോ, ഞാൻ അരി ഇപ്പ് ഇട്ടനേ ഉള്ളൂ, അതിൽ നിന്ന് മുക്കിയാ മതിയാ?
0: ആ, അതിൽ നിന്ന് മുക്കിയാ മതി, പക്ഷേ എങ്കിലും ഉപ്പ് കുറച്ചിട്ടോ. പ്രഷറാന്നപ്പാ, പ്രഷർ.
1: അതെയാ? അടി ഇരിക്കേ, നീ ഞാൻ വരുന്ന.
0: ആ, ചാണം മണക്കുന്നല്ലപ്പാ, ഇവിടെ എവിടെയാന്ന് കൊണ്ട് ഇട്ടിനി?
1: എന്നാന്ന്
0: നീ എടിയാമ ചാണം കൊണ്ടിട്ട്? നീ മണത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരേത്ത്.
1: ആ, അതിന്റെ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്, ആ ചെടിച്ചട്ടീന്റെ ബാക്കിൽ കുറച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ മണയിരിക്കും.
0: അല്ല, എവിടുന്ന് എനിക്ക് കിട്ടിന് ചാണകം? എവിടെ കിട്ടീനി?
1: സാവിത്രീന്റെ.
0: ഓളയാ? ഓള നല്ല മണം വരണ്ടിയാണല്ലോ. അല്ലടോ, സാവിത്രീന്റെ ചാണാ? സാവിത്രീന്റെ പശുവിന്റെ ചാണെന്ന് പറ.
2: ഞാൻ ഉദ്ദേശിച്ചേ സാവിത്രീന്റെന്ന് പറഞ്ഞിട്ടാടെ നിർത്തിയല്ലപ്പാ. സാവിത്രീന്റെ എടുക്കുന്നെന്ന് പറയാൻ ചിന്തിച്ചൂടെ സാവിത്രീന്റെ പശുവിന്റെ ഇരിക്കുന്ന്.
0: ഇതേതാ അരി? മട്ടയാ?
2: കുറുവയാ? കുറുവ.
0: കുറുവക്കെന്നാണ് ഒരു ചോന്നാളറ്.
2: അതാണ് ഞാനും നോക്കുന്നേ. ഞാനിത് കൊറേ നേരായി കൈയിട്ട് അടുപ്പ് തിട്ടിന്, പക്ഷെ ഇട്ടത് വേറെ അരിയായിട്ട്. ഇതാണ് ഞാൻ ഇടാൻ വേണ്ടിട്ട് എടുത്തത്. കൈമല ഉരക്കുന്നേനെ പെയിന്റ് പോലത്തെ ഒരു സാധനം ഇതാ കൈമല്. നീ നോക്കിയിട്ട്, കൈ നോക്കിയിട്ട്.
0: ഇപ്പൊ എല്ലാം എന്നാടോ പെയിന്റ് അടിച്ച പോലത്തെ അരിയല്ലേ വരുന്നത്?
2: ഞാൻ എത്ര കഴുകല് കൈ എന്നറിയാം.
0: ചൂടുവെള്ളത്തിലിട്ട്
2: ചൂടുവെള്ളത്തിലിട്ടിട്ടും ഞാൻ കൈ, പിന്നെ ഇതാ പെയിന്റ് അളകുന്ന പോലെ കൈമലേക്ക് ഇങ്ങനെ വരുത്താന്ന്. എന്നാന്നൊന്നും തിരിയുന്നില്ലപ്പ. പോക്കാണ്ടിപ്പനക്ക് അടുപ്പ് തിടാനാവുകയും ചെയ്ത്.
0: ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ മറിയേ?
2: ഇത് മറ്റേ അരിന്റെയാ ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് ഞാൻ എന്നിട്ട് ഇട്ടിട്ടില്ല.
0: ഓ, അങ്ങനെ.
2: അത് റേഷൻ അരിന്റെയാന്ന്. ഇനിയിപ്പോ സമയായില്ലേ വേഗം? അതാണല്ലേ.
0: നീ എടീനും പോയി, നീ നേരം പോയേ. ഇപ്പിട്ടിനി
2: ചാണം പാരം പോയേ.
0: ഓ, അല്ല മറിയേ, ഞാൻ നമ്മളെ കുട്ടിക്കാലം നീ ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ആ ചാണെല്ലാം തേച്ച് ആ മുറ്റത്തൂട്ടാ കളിക്കാൻ എന്തൊരു സുഖേനു അല്ലേ. ഇപ്പൊ ആരെങ്കിലും ചാണം തേക്കുന്നുണ്ട് മുറ്റത്ത്? അത് മാത്രല്ല, അകത്താരെങ്കിലും ചാണം തേക്കുന്നുണ്ടാ? ഇപ്പൊ മാർഗരറ്റു, പിന്നെ
2: സിമന്റ്.
0: മാർഗരറ്റ് എന്ത് പറഞ്ഞിട്ട്? അങ്ങനത്തെ ഒരു സാധനമില്ലേ
2: മാർഗരറ്റ്? അല്ല എന്റെ കഥീസോ, മാർബിള്.
0: എന്തോ അതിന് മായുണ്ടല്ലോ, അത് മതി. എനിക്ക് ഓർമ്മയുണ്ടാ, പണ്ട് കാലത്ത് നമ്മൾ സാവിത്രീന്റെ വീട്ടിൽ പോകുമ്പോൾ നല്ല ചാണം തേച്ച മുറ്റത്ത് പൂവിട്ടിട്ട് എന്ത് ഭംഗിയനും കാണാനല്ലേ. ആ മണം വേർത്തന്നെ ചാണത്തിൻ്റെയും.
2: അതെ, അല്ല അത് മാത്രല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളെ ഏതാഘോഷം വരുമ്പോ, എന്റെ പെരുന്നാളാണെങ്കിലും നിങ്ങളെ നോമ്പാണെങ്കിലും സാവിത്രീന്റെ ഓണവും വിഷു എല്ലാന്നെങ്കിലും എല്ലാരും അവരവരെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേനു. ആ സമയത്തല്ലേ എല്ലാരെ മുറ്റത്തും ചാണം ഇട്ടിട്ട്.
0: പിന്നെ സാവിത്രീന്റെ അടുത്തുനിന്ന് കൊണ്ടെത്തിരുന്ന സാമ്പാറും പ്രഥമനും എന്റെ മോളെ എന്ത് രസായിരിക്കൂ. ഇന്റെ അടുത്തുനിന്ന് കൊണ്ടെത്തിരുന്നോ എന്റെ അമ്മ പറയണ, അതെല്ലാം പണ്ടൊരു കാലം. ഇപ്പൊ ഉണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വരുന്ന്.
2: എടാ, സാവിത്രീന്റെ മുറ്റം തന്നെ കാണുന്നില്ല ഇപ്പോ?
0: എല്ലാം
2: ലോക്ക് ചെയ്തിട്ടല്ലേ ഉള്ളത്.
0: അതെ, ഓളി ലോക്ക് ചെയ്ത്, ഇന്റി ലോക്ക് ചെയ്ത്, എന്റെ പിന്നെ ചിപ്സ് ഇട്ട്.
2: ചിപ്സാ?
0: ചിപ്സ് അല്ലേനു അതിന് പറയാ? അന്നേനൊപ്പതിന് പറയര് ചിസ്പ്.
2: ആ ചിപ്സാ, ചിസ്പാ. നമുക്ക് ജില്ലിക്കല്ലെന്ന് പറഞ്ഞാ പോരണ്ട കഥീസോ?
0: അതന്നെ ജില്ലിക്കല്ല്, അങ്ക് ജില്ലിക്കല്ല്. ഇന്റെ ബേക്കേപ്പുറത്തൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ.
2: ഇല്ല.
0: ആടാ നീ ചാണം തേച്ച് നോക്കിയട്ടെ പണ്ടത്തെ പോലെ.
2: എടോ, ചാണം തേക്കായ ഒന്നാമതിപ്പില്ല, എനിക്കിതെല്ലാം കൈനെ കൊണ്ട് തൊടാൻ മടിയാന്ന്.
0: അതന്നെയാ ഇപ്പോഴത്തെ ആൾക്കാരുടെ കാര്യം.
2: അത് തന്നെ എന്ന് പറയുന്നത് അനക്ക് തൊടാൻ മടിച്ചിട്ടല്ല, നീ ഇനി എന്നെ ഇവിടെ ഇരുന്നേരം പറഞ്ഞില്ല അത് നാറുന്നുണ്ട്. അത് എന്തോ ഒന്നാന്നറിയില്ല, പണ്ടത്തെ ചാണാന്നെങ്കിൽ അത് ഒരു നല്ലൊരു കറുത്ത കളറേനുണ്ടാവേ. അത് വെള്ളത്ത് കലക്കിയിട്ട് നമ്മളെ കയ്യായിലിട്ട് പെരക്കിയാലും ഒരു നല്ല മണേനോടും. അത്
0: അധികം വലിയ കഹുവൊന്നും വേണ്ട, സോപ്പിട്ടിട്ടൊന്നും അല്ലേ
2: വേണ്ട. ആ ഒരു അറപ്പും തോന്നൂല, ഒരു വെറുപ്പും തോന്നൂല. ആ കൈ ഉപയോഗിച്ചിട്ട് നമ്മളെന്നാ വലത്തെ കൈനെ കൊണ്ടല്ലേ ബക്കറ്റിലിട്ടിളക്കുക. ആ കൈനെ കൊണ്ട് തന്നെ നമ്മള് ചോറ് നിന്നില്ലേ.
0: പിന്നെന്താ ഇപ്പോഴത്തെ ചാണം നീ പറഞ്ഞ പോലത്തെ വല്ലാതൊരു മണപ്പ അല്ലേ? എന്ത് എന്തൊരു മണ അപ്പ സാവിത്രീന്റെ പശുവിന്റെ മണം. ഓ,
2: എനിക്ക്
0: സൂക്കേടായിട്ടല്ല, ഓളുണ്ടാവും. പിന്നെ ഇങ്ങനെ കലക്കിയിട്ട് ഓള് പച്ചപ്പുല്ലൊന്നും കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കും. ഓള് പറിക്കുന്നു പറിക്കുന്നു, ഓര് വേറും അടിച്ചില്ലടോ ഓള് പറിക്കാൻ പോകുന്നു. ഞാൻ ഇടക്കിടക്ക് എൻ്റെ വീട്ടിന്റെ പുല്ലെല്ലാം എടുത്ത് നോക്കുകൊണ്ട് കൊടുക്കും. ഓള് പറിക്കൊന്നുമില്ലേ? ഓള് പറയാ എനിക്ക് കയ്യേ ഇല്ല, കതീസൂ പോകായ നടുവേന തലവേന. ഓക്കും പ്രായമായില്ലേ, മക്കളെല്ലാം അങ്ങനെയല്ല, ഇവളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഇവക്കൊരു അഞ്ചാറ് പശു.
2: പക്ഷെ എന്നാലും നീ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ആരെങ്കിലും പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ ആലേന്റെ ഉള്ളിൽ തന്നെയല്ല അതിനെ വളർത്തുക. പണ്ടാണെങ്കിൽ അങ്ങനെ
0: കട്ടു
2: കണ്ടത്തിലും മേട്ടിലും കുന്നിലും ഉള്ള സകലെടുത്തേക്കും അതിനെ കൊണ്ടുപോയിട്ട് കെട്ടൂലേ. പശുവിന് പശുവിനെ അറിയാ ഏതാ തിന്നണ്ട ഏതാ തിന്നണ്ടാ അത്. നമ്മൾ അതിനെ പറ്റി ചിന്തിക്കേ വേണ്ടേനു. ഉച്ചയാകുമ്പോ അയച്ചു കെട്ടിട്ട് വൈകുന്നേരം അതിന് തിരിച്ചു കൊണ്ടുവരിക.

0: അല്ലേ അതിന് പണിയുള്ളൂനു.
1: പറഞ്ഞാൽ മതിയാ, ഇപ്പോഴത്തെ കാലത്തിൽ ചാണവും ഇല്ല പശുവും ഇല്ല, പശുവിനെ കാണുന്നത് തന്നെ സാവിത്രീൻ്റെ വീട്ടിലാ. പണ്ടത്തെ പോലത്തെ പാലിൻ്റെ ഒരു കൊഴുപ്പും ഇല്ല, വെറും സീറാൻ വെള്ളം പോലത്തെ ഒരു വെള്ളം.
0: ഇപ്പോൾ എൻ്റെ ബേക്കപ്പുറത്തുള്ള ചെടി കാണുന്നില്ലേ നീ, അതിനെല്ലാം കുറച്ച് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചാണകം എടുത്ത്. പണ്ട് ഈ ചാണല്ലാണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വളമായിട്ടെടുക്കുക, പച്ചിലി അതും ഇതെല്ലാം ഇട്ട് കൊടുക്കൂ. എന്നാലും ചാണ ഇടുന്ന പോലെ ആരെങ്കിലും വളമായിട്ട് ഇടുക വേറെന്തെങ്കിലും?
1: ഇല്ല, എല്ലാം അറിയേ ഞാൻ പറയുന്നു. പണ്ടടോ ഈ ചാണകം നമ്മളെല്ലോടി ഇട്ടിന്, പറമ്പത്ത് കൂട്ടിന്, പാടത്ത് കൂട്ടിന്, വരമ്പത്ത് കൂട്ടിന്, അന്നേരം ഒരു പന്നിയും വന്നിട്ടില്ല. ഇപ്പം ഈ ചാണകം ഇടുമ്പോൾ പന്നിയും വരുന്നു. ഈ ചാണത്തിന് മണം കൊണ്ടാവുമ്പോലും പന്നി വരുന്നേന്ന്
0: എല്ലാരും അതാ പറയുന്നത്. അനക്കും അതിന്റെ ഇത്ര പിടി കിട്ടിയില്ല കേട്ടാ. അതെന്നാന്നാ ഞാനും വിചാരിക്കുന്നത്, പണ്ട് കുട്ടിനേനു അപ്പൊ ഇത്.
1: അന്നേരം ഏതെങ്കിലും ഒരു പന്നിയാണ് വന്നിനാ?
0: ഇല്ല, ഒരു പന്നിയും വന്നിട്ടില്ലേനു.
1: എല്ലപ്പ, ഇപ്പൊ ഇതിനും മാത്രം പന്നി ചാണകത്തിനെന്നാണെന്നാ ഞാൻ ചിന്തിക്കുന്നേ.
0: എനക്കറിയില്ലപ്പ, പണ്ടല്ലോ ചാണ കൂട്ടുണ്ടെങ്കിൽ പന്നി വരുന്ന അടുക്കട്ട്, ആടെ വളരുന്ന ചെടിയോ അയിമലുണ്ടാകുന്ന കായിൻ്റെ ഒരു മുഴുപ്പ് കാണണോ ആലോചിച്ച് നോക്കി, ആ മണ്ണെന്നെ ഉണ്ടാവും നല്ല കറുകറ കറുത്തിട്ട്. കറുത്ത മണ്ണല്ലേ വളക്കൂറുള്ള മണ്ണ്.
1: പിന്നെന്താ എല്ലാ നിനക്ക് ഓർമ്മയുണ്ട എൻ്റെ വീട്ടിൻ്റെ ആ പണ്ട് ഉണ്ടായ കക്കിരിക്ക? ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പാറ്റിൽ പാറ്റിച്ചല്ലുള്ളൂ ചാണോ. എൻ്റെ മോളെ അടിതൊട്ട് മുടിവരെ അല്ലേ കക്കിരി ഉണ്ടായിന്. എനിക്ക് ഒരാൾക്ക് വേണേനു അവസാനം വേറെ ഒരേ വളവും ഞാൻ ചേർത്തിട്ടില്ലേ.
0: ഇപ്പം വേണാടോ കക്കിരി? ഇപ്പം എന്തിനാ കക്കിരി എന്നറിയാവോ? വട്ടത്തിൽ മുറിച്ചിട്ട് കണ്ണുമ്പോ കുത്തി വെക്കാൻ.
1: ആന്ന് കോയാന്റെ മോന്റെ ഓള് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പാഷനാണപ്പോ.
0: ഉയിഷ്, കോയന്റെ കാര്യം പറഞ്ഞുതരാന്നപ്പാ ഞാൻ ഓർമ്മ വന്ന്. സാവിത്രീന്റെ മോള മോള് ആ ചെറുതില്ലേ ചുമട്ടില്ലേ, ഞാൻ ഇതിനടക്കോളെ വീട്ടിൽ പോയിനേനപ്പാ ഇന്ന് പോയതല്ലേ ഇതിന് മുന്നേ, സ്കൂളെല്ലാം പൂട്ടിയ സമയത്ത്. ആടെ പോയിട്ട് നോക്കുമ്പോ ഞാൻ വിളിച്ച് സാവിത്രിയേ സാവിത്രി എന്ന്. എന്ത് സാവിത്രി, കീഞ്ഞും വന്ന ഈ പെണ്ണ. ഞാൻ നോക്കുമ്പോ മൊത്തി മൊത്തം വെള്ള കളറിലായിരിപ്പൊടി പോലത്തെ ഒരു സാധനം വരട്ടീന്, കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ രണ്ട് കക്കിരി എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ഒരു നോട്ടം. ഞാൻ പേടിച്ചോടാതെ എന്റെ ഭാഗ്യം, ഞാൻ നിന്നെടുത്തായി പോയി. ഇതെന്താ ജീവി എന്ന് വിചാരിച്ചു ഞാൻ.
1: എടോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചാണം വരെ മൂത്തിടും വെളുക്കണം എന്ന് പറഞ്ഞിട്ട്.
0: അങ്ങനെയല്ലേ,
1: പിന്നെന്താ എനിക്ക് തോന്നുന്നുണ്ടാ ഇപ്പൊ ചാണം വരെ കിട്ടാത്ത എന്തുകൊണ്ടാ ഇതെല്ലാം മുഖത്തൊടുന്നോണ്ടിരിക്കും വേണ്ടിക്കല്.
0: ഇപ്പൊ ഇല്ലേ അനക്കൊന്ന് പന്നി വന്നോണ്ടാന്നോ നമ്മപ്പ സാവിത്രി ചാണെല്ലാം ഉണക്കിയിട്ട് വെക്കുന്ന. അനക്കും ഒന്ന് എല്ലാരും പന്നി വന്നിന്ന് പറഞ്ഞിട്ട് പച്ചച്ചാണകം എടുക്കായിട്ടാന്ന് തോന്നുന്നു ഓള് ഉണക്ക ചാണകം വെക്കുന്നു.
1: അല്ല ഈ ഉണക്ക ചാണകത്തിന്
0: എല്ലാരും ഇപ്പൊ അതാ മേടിക്കുന്നു, പന്നീനെ പേടിച്ചിട്ടാ പോലും ഉണക്കച്ചാണകം മേടിക്കുന്നത്.
1: പക്ഷെ എനക്ക് തോന്നുന്നു മറിയേ ഈ ഉണക്കച്ചാണകത്തിന് അല്ല ഇപ്പല്ലേ ഉണക്കച്ചാണകം, പച്ചച്ചാണകം തന്നെയാണ് പണ്ടത്തെ പോലെ നല്ല എന്നെ അഭിപ്രായം.
0: പച്ചച്ചാണകാടോ
1: ഇത് ഉണക്കിട്ട് അതിന്റെ കൊണെല്ലാം പോയിട്ടുണ്ടാവും.
0: ഉണക്കുമ്പോഴേക്ക് അതിന്റെ കൊണെല്ലാം പോയിട്ടുണ്ടാവും. പച്ചച്ചാണകാന്ന് ഈ ഉണക്കിനെയും കാണാൻ നല്ലത്.
1: ഈ പച്ചച്ചാണകം ഇട്ടാല് എന്തോര തീപ്പേനൊപ്പോ, അത് മാത്ര മിറ്റത്തെല്ലാം കാണാൻ തന്നെ എത്രയാ പലതരം പൂക്കളും. ഒന്നും പറയണ്ട, നമ്മളെ ഈ തെങ്ങിന്റെ മിരട്ടിട്ടാ പോരെ, തെങ്ങിന്റെ ഒരു ഉഷാറെന്തേനു. ഇപ്പൊ തെങ്ങിന്റെ മണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കണം.
0: എനിക്കറിയാവൂനു, ആ കഴിഞ്ഞ കൃഷിഭവന്റെ ക്ലാസ്സില് ഈ ചാണകത്തിനെ പറ്റിയിട്ടേനു.
1: ഏ
0: പിന്നെ ആ കേട്ടിട്ടില്ല, പശുവിന്റെ പരിപാലനം എല്ലാം പറയുന്നതിന്റെ അടുക്ക് ചാണകത്തിനെ പറ്റിയിട്ട് പണ്ടത്തെ ചാണകത്തിന്റെ ഇപ്പോഴത്തെ ചാണകത്തിന്റെ വ്യത്യാസത്തിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞു. നീ ഒന്ന് വന്നിട്ടില്ലേനു?
1: ഞാൻ വന്നിട്ടില്ല. അതപ്പോ എന്നോടോ?
0: അത് കഴിഞ്ഞ ആഴ്ച ചെയ്യുന്നു.
1: ഓ കഴിഞ്ഞ ആഴ്ച അങ്ങനെ തലവേന എടുത്തിട്ട് ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല.
0: ആ ഞാൻ പോയിന്, എന്നേരാന്ന് കൃഷി ഓഫീസർ, കൃഷി ഓഫീസറല്ലപ്പോ നമ്മളെ ഡോക്ടർ.
1: ഓ മൃഗഡോക്ടറാ?
0: ആ മൃഗഡോക്ടർ. അയാളാന്ന് പറഞ്ഞത്, അയാള് പറഞ്ഞ കാര്യാന്ന്, പച്ചച്ചാണ നല്ലതെന്ന് തന്നെ അയാൾ അന്നും പറഞ്ഞു. നിങ്ങളിപ്പോ ചാണകോ ഉണക്കിയിട്ട് ഉപയോഗിക്കുന്നില്ലേ പച്ചച്ചാണം എടുക്കാനാ പറഞ്ഞത്. എന്താന്ന് വെച്ചാല് ഈ പച്ചച്ചാണകത്തില് ബാക്ടീരിയ ഉണ്ടാവും പോലും.
1: എല്ലാം അറിയേ, ഈ ബാക്ടീരിയ മോശല്ലേ?
0: ഇവിടെ ബാക്ടീരിയ തന്നെ, നല്ല ബാക്ടീരിയ ഉണ്ട്, മോശം ബാക്ടീരിയ ഉണ്ട്, ചാണകത്തില് നല്ല ബാക്ടീരിയ ഉണ്ട്. അപ്പോ ഈ ബാക്ടീരിയ ഏകദേശം എനിക്കൊന്ന് 7-8 മണിക്കൂറോളല്ലാന്ന് ചാണകത്തിനകത്ത് ഉണ്ടാവുക. അത് ഉണങ്ങിക്കഴിയുമ്പോഴേക്ക് ഈ ബാക്ടീരിയ എന്താവും?
1: ഉണങ്ങിപ്പോവും.
0: ഏഹ് ബാക്ടീരിയ ഉണങ്ങിപ്പോവാനല്ല, ബാക്ടീരിയ നശിച്ചു പോവുന്നു.
1: അതന്നെ ഈ ഉണങ്ങിയാ തന്നെ നശിച്ചു എന്നല്ലേ അർത്ഥം എന്റെ മറിയേ.
0: അങ്ങനെയാണെങ്കിൽ അങ്ങനെ നല്ല നാടൻ പശുവിന്റെ എല്ലാം പച്ച ചാണകത്തിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ടാവും.
1: അല്ല പയ്യക്ക് പണ്ട് ഓർമ്മയുണ്ടാ ഈ ചാണകത്തിന്റെ കൊണ്ടുപോയാല് ഇത്ര ഇത്ര ഇത്ര വണ്ണൂടെ പുഴുക്കള.
0: ആ ചാണോ പുഴു
1: അതന്നെ
0: ഉയരമോ
1: ഓക്കുമ്പോ തന്നെ എനിക്ക് ചർത്തിക്കാൻ വരുന്നേ.
0: ആ എന്തിനാപ്പാ, ഒരു ജീവിയല്ലേ?
1: ജീവിയാന്ന്. പക്ഷെ

0: അനക്കാവർഗത്തിന് ഇഷ്ടമല്ല ആണ്, അതുകൊണ്ട് ഞാൻ ചാണാൻ തൊടാത്തെ. സാവിത്രീൻ്റെ ആരാക്കുണ്ടിലെല്ലാം പോയി കണ്ടാൽ ഉയർപ്പോ അതുകൊണ്ട് നിറഞ്ഞിന്. ഇപ്പോൾ ഓളെ ചാണക്കുണ്ടില്ല സാധനേ ഇല്ല.
1: ഞാനില്ല ഒരിക്കൽ വിചാരിച്ച് ജോണീൻ്റെ പയ്യൻ്റെ ചാണകം പോയിട്ട് എടുക്കാമെന്ന്. ഓന് വലിയ ഡിമാൻഡാന്ന്. അത് പറക്കാരെ, ഞാൻ വെച്ച് നല്ല ചാണകം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. ഓൻ്റെ നാടൻ പശുവല്ല,
0: മറ്റേ പശുവാ.
1: ആ
0: ജേഴ്സിയാ?
1: ജേഴ്സിയോ? എന്തല്ലോ പറയുന്ന കേട്ടിന്, പച്ചപ്പ എന്തല്ലോ പറയുന്ന കേട്ടിന്.
0: അങ്ങനത്തെ
1: പശുവാ. അതിന്റെ ചാണകത്തിന് എന്തായാലും നമ്മളെ നാടന്റെ എത്ര ഇത് വരൂലല്ലോ. അതെ, അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു സാവിത്രീന്റെ ഉണക്ക ചാണകങ്ങളും ഉണക്ക ചാണകം എന്തെങ്കിലും കിട്ടിയാ മതി. അതിനെയും കാണാൻ നല്ല ഇതാന്ന് തോന്നിട്ടാണ് ഇത് എടുത്തിന്.
0: പക്ഷെ വല്ലാത്ത നാടൻ പശുവിന്റെ ഭയങ്കര മണം തന്നെയായിരിക്കും അല്ലേ അറിയേ.
1: മണാന്ന്, പക്ഷെ അത് നമുക്ക് മണക്കുന്നോണ്ട് ഒരു അർപ്പൊന്നും തോന്നൂലേനോ. പണ്ടത്തെ കാലാണെങ്കിൽ നീ എന്നാ ഇങ്ങനെ ആ വീടുന്ന് ഉറങ്ങിയിട്ടൊന്നും ഇല്ലേ? ഇന്നല്ല
0: ഉറങ്ങിയിട്ടില്ലടോ, തലവേദന ഗുളി കുടിക്കുന്നോണ്ട്.
1: നീ ആവിട്ട് ആവിട്ട് അനക്ക് ഉറക്ക് വരാൻ തുടങ്ങി. നട്ടുച്ചക്കാന്നോളാ ആവി
0: ചാണത്തിന്റെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഇങ്ങ് എത്തി.
1: എടോ അത് പറഞ്ഞോ ഒരു കാര്യം, നമ്മളെ കുടുംബശ്രീന്റെ പുതിയ ഒരു ലോൺ കൊടുക്കുന്നുണ്ട്.
0: എന്ത് ലോണ്?
1: ലോൺ എന്തിനാന്ന് വെച്ചാ ബയോഗ്യാസ് ഉണ്ടാക്കാൻ.
0: ഓ, ഈ ചാണകലിലുള്ളവർക്ക് നല്ലല്ലേ?
1: നല്ലാന്ന്. അത് ഇന്നോടത് പറയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരണം എന്ന് വിചാരിച്ചു. നീ നിന്ന്
0: നമ്മക്കാക്കാം ചാണകം ഉണ്ടാവുക.
1: എടോ നമുക്ക് രണ്ടാക്കും കൂടെ ഒന്നിച്ചാക്കുന്നാണെങ്കില് നീയും കുറച്ച് സാവിത്രീന്റെ എടുക്കുന്ന എടുക്കും, ഞാനും കുറച്ച് സാവിത്രീന്റെ എടുക്കുന്ന എടുക്കും.
0: അതിനാ കടന്നല്ല സാവിത്രീന്റെ വീട് നോക്കിയ പോരെ.
1: ഓള് ഇന്നലെ മെനക്കിടുക.
0: ഓക്ക് കയ്യല്ലേ,
1: ഓളെ കുയ്മടിയും കൊണ്ട് ഓള് ഇനിറങ്ങി വിത്തിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്.
0: എനിക്ക് തോന്നുന്നില്ല. അന്ന് നമുക്ക് അന്ന് ജോണീന്റെ അടുത്ത് പൈസക്കും വാങ്ങിയാലോ കുറച്ച്.
1: കുറച്ച് ജോണീന്റെ എടുക്കുന്ന പൈസക്കും മേടിക്കാം, ബാക്കി സാവിത്രീന്റെ എടുക്കുന്ന എടുക്കാം.
0: പിന്നെ കൊറേ പച്ചിലകൾ ഈച്ചിലകൾ അങ്ങനത്തെ വേണ്ടത്
1: ആന്ന്.
0: ഗ്യാസ് ടാങ്ക് മാറണ വിലയോ?
1: നല്ല വിലയുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് പോയി എന്ന് പറഞ്ഞില്ലേ, ഈ പശുവിന്റെ ഇതെല്ലാം പറയുമ്പോ ആ ഡോക്ടർ, അയാളൊരു നല്ല മനുഷ്യനാ കേട്ടാ. ആലോചിച്ച് നോക്കിയിട്ട് അയാള് നമ്മക്കെല്ലാം ഉപകാരപ്പെട്ടോട്ട് എന്ന് വെച്ചിട്ടാന്ന് പറയും. നമ്മള് ബഹുടന്മാര് എന്തെങ്കിലും ഇങ്ങനത്തെ നല്ല കാര്യം എന്തെങ്കിലും നമ്മളെല്ലാം ചെയ്യാടോ. ഇത് പറയാൻ വേണ്ടിട്ട് എൻ്റെ അടുത്ത് വരണം ഞാൻ വിചാരിച്ചതു.
0: അല്ല, ഈ ബയോഗ്യാസ് ആക്കുമ്പോ ഒരുപാട് ചാണകം വേണ്ടേ?
1: ചാണകെല്ലാം വേണോ, ബാക്കിയുള്ള വേസ്റ്റും കാര്യം എല്ലാം വേണോ? എടോ ഈ കസേല അതിന്റെ ഒരു കൈയില്ലേ, അത് പൊട്ടിപ്പോയിട്ട് എനക്ക് ഇരിക്കുമ്പോ പേടിയാന്ന് പോവുന്നു.
0: എനിക്ക് വേറെ കസേര എടുക്കറിയേ. നിലത്ത് കുത്തിരിക്കറ,
1: നിലത്ത് ഇരുന്നിട്ട് നടുവേന എടുക്കുന്നടോ. എന്നിട്ട് എന്തിനാ? എന്നാ പിന്നെ ബയോഗ്യാസ് എന്നാലും നമുക്ക് തീരുമാനിക്കാം അല്ലേ?
0: അതൊന്നും തീരുമാനിച്ചേക്കാ, കൊറേ ചാണകം വേണ്ടി വരും അല്ലേ.
1: എന്നാ ബയോഗ്യാസ് നമുക്ക് തീരുമാനിക്കാം അല്ലേ? എന്നായിക്കോട്ടെ, ചാണം പറഞ്ഞു ഇനി അതാന്നിപ്പോ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കൈയോണ്ട് തൊടാനിപ്പോ എന്തോ ഒരു മടിയാടോ.
0: നമുക്കൊരു ഗ്ലൗസ് ഉപയോഗിച്ചാലോ?
1: അത് വേണം കേട്ടാ. കാരണം എന്താ വെച്ചാ അയാൾ അന്ന് പറയുകയും ചെയ്തിന് ഡോക്ടർ
0: ഗ്ലൗസ് ഉപയോഗിക്കണം.
1: ഇപ്പോഴത്തെ ചാണം പാരുമ്പോ അതിനകത്ത് അപ്പോ ബാക്ടീരിയ നല്ലയും മോശം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് നമുക്ക് ദോഷം ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ എല്ലാം കയ്യിലാവൂലേ. ഇതിന്റെ നാറ്റാവുമ്പം തന്നെ നമുക്ക് കൈകൊണ്ട് പാരാനും തോന്നില്ലപ്പാ.
0: ഈ കറുത്ത ചാണകം ഇപ്പൊ കിട്ടാൻ വഴി?
1: കറുത്ത ചാണകം ഇപ്പൊ കിട്ടണ്ടെങ്കിൽ നമ്മള് കരിയോയില് ഇളക്കി വെക്കേണ്ടി വരും ചാണത്തില്. ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ കറുത്ത ആണെല്ലാം കിട്ടും?
0: ഇല്ലപ്പറിയ, ഇപ്പത്തെ ചാണത്തിലല്ലേ കറുപ്പില്ലാണ്ട ഇപ്പൊ പഠിച്ചോനേ.
1: ചാണം തന്നെ അത് രണ്ടു തരത്തിലുണ്ട്, നീ അത് ശ്രദ്ധിച്ചിനാ. ഒന്ന് നല്ല ഉരുണ്ട ഉണ്ട പോലത്തെ ചാണകം ഉണ്ടാവും, കുഞ്ഞി കറച്ചിന്റെ എല്ലാം ചാണകം കണ്ടിനാ. അത് കാണാൻ എന്തോ നമുക്ക് കാണുമ്പോല്ലേ അങ്ങനെ ഭാര്യ എടുക്കാൻ തോന്നുന്നു. നിങ്ങള് കണ്ടിട്ടില്ല?
0: ഞാൻ കണ്ടിന്.
1: അനക്ക് അതാലോചിക്കുമ്പോ എന്തോ അനക്ക് അനക്ക് കാണുമ്പോ സത്യമായിട്ട് അനക്ക് കാണുമ്പോ ബെറിയാവുന്നു.
0: എല്ലാം അറിയേ, നീ പണ്ടാന്ന് പറഞ്ഞ തിന്നൂട്ടില്ലല്ലോ.
1: ഈ അനക്ക് അത്രക്കും കഥ ഇട്ട് പോയി ഞാൻ എന്റെ കഥീസു.
0: ഞാൻ ബെറിയാന്നുകൊണ്ട് വെച്ച് പറഞ്ഞപ്പ.
1: അത്രയും കാണാൻ തന്നെ ഒരു ചേലേനുന്നാ പറഞ്ഞേ. എടോ ചാണകം ഉരുണ്ടിട്ടാന്നെങ്കിലും അതിനകത്തെല്ലാം നല്ല വെള്ളം ഉണ്ടാവുന്നു, നല്ല ജൈവാംശം ഉണ്ടാവുന്നു. നീ കാണലുണ്ടാ ഈ ചാണകം നമ്മള് മുറ്റത്ത് തേച്ചിട്ടാകുമ്പോ എല്ലാം കിട്ടു കൊടുത്തിട്ടാകുമ്പല്ലോ ഈ പശുവിന്നെ പച്ചപ്പുല്ലിന്റെ ഇതെല്ലാം അതിനകത്ത് കാണൂലേ, നല്ല ജൈവാംശം അല്ലേ അതല്ലോ. നമ്മള് പച്ചപ്പുല്ല് ചെടിക്ക് ഇട്ട് കൊടുക്കുന്നു, തോലയിച്ചിട്ട് കൊടുക്കുന്നു, ഉണക്കിയിട്ടിട്ട് കൊടുക്കുന്നു. ഇത് ചാണകത്തിലൂടെ കിട്ടും, നല്ല അരഞ്ഞ സാധനം.
0: പിന്നെന്താ? പിന്നെ അത് മാത്രയാ, ആ നിലം കാണാനോ കറുത്ത നിലം.
1: സാവിത്രീന്റെ അമ്മമ്മേനെ എനിക്ക് ഓർമ്മയുണ്ടാ. ഓറ് ചാണകവും പശുവിന്റെ മൂത്രമെല്ലാം എടുത്തിട്ട് പണ്ട് ചെടിക്കെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് തളിക്കുന്ന സാധനമാക്കണ്ടല്ലോ. എന്നതിനിപ്പോ അതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല.
0: തളിയിൽ മിശ്രിത
1: തളിയില്ല, അതിനൊരു നല്ല പേരുണ്ടേനോടോ.
0: എടോ പഞ്ചഗവ്യോ?
1: ആ അത് തന്നെ, അതാ ഞാൻ നല്ല എന്തോ ഒരു പേരേന്ന് ആലോചിച്ച്. പഞ്ചഗവ്യോ ഞാനില്ലേ ഒരു ഒരു മരിച്ചിട്ട് കുറെ ആയപ്പ, എന്നാലും

0: എടോ, നമ്മള് പണ്ട് സ്കൂളിൽ പോയിട്ട് വരുന്ന ഈ കട കേറിയിട്ടല്ലേ വരുത്തില്ലെങ്കിൽ ഇവിടെ കേറിയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങനല്ലേ.
1: പിന്നെ നമ്മള് മൂന്നാളോ സ്കൂളിൽ പോകുന്ന സമയത്ത് ഓളെ വീട്ടിൽ തന്നെയാണ്, സാവിത്രീന്റെ വീട്ടിലല്ലേ.
0: ആ എന്നിട്ട് ഒരിക്കൽ ഞാൻ പോകുമ്പേനു ഞാൻ പാല് കുടിക്കാൻ പോയതേനു, ഇവർ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചിവറടി ആളീ മൂത്രോ ചാണോ എല്ലാം എടുത്തിട്ട് പോകുന്നു വിചാരിച്ച്. അന്നേരാന്ന് എനിക്ക് ഈ പഞ്ചകവ്യത്തിന്റെ പറഞ്ഞന്ന് നല്ലതാ പോലെ. ഇപ്പൊ എനിക്കൊന്നും അധികാരം ഒന്നും ഉണ്ടാക്കുന്നില്ല.
1: എങ്ങനെയാന്ന്
0: ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഓറെ കണ്ട പരിചയമുള്ളൂ എനിക്ക്, ഇല്ലാണ്ട് ഞാനിതുവരെ ആക്കി നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടാ. ഓറെ ആക്ക് വലിയ പണിയൊന്നും ഇല്ല, ഓറെ അത്ര കാലമായിട്ട് ഉണ്ടാക്കുന്നാലോ.
1: എന്നിട്ട്
0: ബുക്കലും ഉണ്ടേനു
1: ഈ ചാണോ അതിന്റെ മൂത്രമെല്ലാം കൂടി പഞ്ചകവ്യാക്കുന്ന.
0: ആ ചാണോ അതിന്റെ മൂത്രമെല്ലാം കൂട്ടിയിട്ടാന്ന് പഞ്ചകവ്യാക്കുക. എങ്ങനെയാന്നൊന്നും എനിക്ക് പറയാനറിയില്ലടോ, ഓള അമ്മമ്മ ഉണ്ടാക്കുന്ന വണ്ടിയല്ലേ. നമ്മൾ പിന്നെ അറിയാതെ മേലെ പിടിച്ചു കയറിയിട്ട് വെറുതെ ഉള്ളേലും വിഷമാക്കണ്ടല്ലോ. ഈ ഗോമൂത്രം ഇല്ലേ പശുവിന്റെ മൂത്രമല്ലോ, മൂത്രവും നമുക്ക് ഉപയോഗിക്കാം കേട്ടാ.
1: എങ്ങനെ?
0: അതിനകത്ത് ഇപ്പോ നീ ഒരു ബക്കറ്റ് ഗോമൂത്രം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം അതിനകത്ത്. എന്നിട്ട് പച്ചക്കറിക്കെല്ലാം ഉപയോഗിക്കുന്ന ആണാലും അതിപ്പോ ഉപയോഗിക്കല്ലേ, കാരണം അതിന് വേറെ വലിയ പണിയൊന്നുമില്ലല്ലോ. പച്ചവെള്ളം എടുത്ത് ഒഴിക്കല്ലോ കൊണ്ട്.
1: നമ്മൾ പറഞ്ഞു പറഞ്ഞ് ചാണോ ആയി ഗോമൂത്രോ ആയി എല്ലാം അറിയേ. ഞാനിവിടെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വന്നു. എല്ലാം അറിയേ, ഗോമൂത്രം പച്ചവെള്ളം ചേർത്തിട്ട് മാത്രല്ല ഉണ്ടാക്കുന്നേ.
0: പിന്നെ
1: കാന്താരി ഇട്ടിട്ടാക്കൂ.
0: കാന്താരി ഇട്ടിട്ടാ?
1: ആന്ന് ഗോമൂത്ര കാന്താരി ലായനി, നീ കേട്ടിട്ടില്ല?
0: ഇല്ലപ്പ, ആദ്യായിട്ട് കേക്കുന്ന. ഗോമൂത്ര കാന്താരി ലായനി എന്തിനാണോ ഉപയോഗിക്കുന്നത്?
1: തൊരപ്പം പുഴുവിനെയും ഇലതീനി പുഴുവിനെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ കാന്താരിയും ഗോമൂത്രത്തിലാക്കിയിട്ട്. കാന്താരി ഗോമൂത്രത്തിലിടുക, ചതച്ചിട്ട് അതിന്റെ ഇത് ചതക്കണം, എന്നിട്ട് നന്നായിട്ട് കലക്കുക. എന്നിട്ട് ഈ ഇലതീനി പുഴുവിനെ ഇങ്ങനെ തളിക്കുക. അതായത് ഈ ചെടിക്കെല്ലാം തളിച്ചു കൊടുത്താൽ ഇലതീനി പുഴു ഇല്ലാണ്ടാകും പോലും. അതിനാണ് ഈ ഗോമൂത്ര കാന്താരി ലായനി.
0: ആ പേര് പഠിക്കുമ്പോ തന്നെ ഒരു കൊല്ലം എടുക്കുമല്ലോ.
1: അത് മാത്രല്ല, ഇപ്പം കാന്താരി കിട്ടാനുണ്ട്.
0: അത് ശരിയാ, ചമ്മന്തി ഇറക്കാൻ കാന്താരി ഇല്ലാതെ ഇനിയിപ്പൊ ഗോമൂത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇത് കലക്കി കൊടുക്കണ്ട്.
1: പക്ഷെ അത് നല്ല ലായനിയാന്ന് കേട്ടാ.
0: നല്ലതാന്ന്, പക്ഷെ ആർക്കും ആരും കൂട്ടാക്കുവാടോ കാന്താരിയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒക്കെ?
1: ആരും കൂട്ടാക്കൊന്നുമില്ല, ഇപ്പൊ കാന്താരി കിട്ടാനും ഇല്ലപ്പ.
0: ഒന്നുമില്ലെങ്കിൽ ബയ്യപ്പുറത്ത് രണ്ട് കാന്താരി ഉണ്ടാകുമ്പോ ചോറിന് കറിയില്ലെങ്കിലും ഉപ്പും പറഞ്ഞു ഉടച്ചിട്ടെങ്കിലും ചോറ് തിന്നേനു.
1: അത് നീ പറഞ്ഞ ശരിയാ. അല്ലപ്പ, പണ്ട് മീനി പുളി മണലിട്ടാൽ ഈ കാന്താരി ഉടച്ചിട്ട് ഒരു കൂട്ടലുണ്ട്. ഓ, അതിന്റെ ഒരു മണോ എന്റെ മറിയേ. വായിൽ കപ്പലോടിക്കുന്ന വെള്ളം വന്നേ. അല്ല, നമ്മൾ ഈ തലേന്ന് വെച്ച ചോറ് രാവിലത്തെ എനിക്ക് ഓർമ്മയുണ്ടാ.
0: നമ്മൾ തിന്നല്ലേ ഇപ്പൊ പശു എല്ലാം തിന്നല്.
1: പിന്നെന്താ, ആ പശു ആണ് ഇപ്പം ചാണ് വിടുന്നു.
0: ഇപ്പൊ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാണ്ടായില്ലേ?
1: ആ
0: ശരിക്കും പറഞ്ഞാലേ ചാണ ഇപ്പോഴത്തെ കാലത്ത് വേണ്ടിക്കും നല്ലോണം ഉപയോഗിക്കും. നമ്മളെല്ലാം പൊട്ടന്മാരായിട്ടാണ്. പിന്നെ പശുവിനെ വളർത്താന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. നനക്കും എനിക്കൊന്നും അന്ന് ആവൂല മോളെ.
1: എവിടെയെങ്കിലും
0: മുട്ടോ തട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈടെ കിടക്കേണ്ടി വരും.
1: അത് മാത്രമാണോ, കോയന്റെ പിള്ളേർ ഇങ്ങ് വാന്ന് പറയുമ്പോ അങ്ങും പോണോ, അങ്ങോട്ട് വാന്ന് പറയുമ്പോ അങ്ങോട്ടും പോണോ, രണ്ട് ഭാഗത്തോട്ടല്ലേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കിയിട്ട്. പിന്നെ എടീ എനിക്ക് പശുവിനെ നോക്കാൻ നേരോ, സാവിത്രിക്കാണെങ്കിൽ ഒറ്റ വീട്ടിൽ പുറക്കി ഉപ്പേ കൊണ്ടു. എനക്കതുപോലെയാ, ഓരോ ഭാഗത്ത് പോകണ്ടേ എന്നെ പിള്ളേർ പിടിച്ചു വരിക്കുമല്ലോ ചെയ്യാ. അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു പശുവിനെ വളർത്താൻ. ഈ പിള്ളേർ നിമിത്താന്ന് ഞാൻ പശുവിനെ വളർത്താനുണ്ടായി പോയിന്.
0: ആ പശു ഉണ്ടെങ്കില്ലേ ആ ജോണി ചെയ്യുന്ന ഓൻ അതുകൊണ്ടല്ലേ ഈടി നാട്ടിലോടി ഇല്ലാതെ വിലക്ക് കൊടുക്കുന്നു. ഓൻ എന്താന്നറിയ ചെയ്യ, ഇതെല്ലാം ഉണക്കൂ, ഉണക്കിയിട്ട് പൊടിക്കൂ. ഇത് മേടിക്കാൻ ആൾക്കാരുണ്ടോ? ഇപ്പൊ മറ്റേ നഴ്സറിയിൽ നിന്നല്ലോ ഗ്രോ ബാഗ് കിട്ടുന്നില്ലേ, അതിനകത്ത് മണ്ണും ചാണോ പൊടിയും കൂട്ടിട്ടല്ലേ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു.
1: അതല്ലേ ഓനങ്ങനെ ചാണം തരാത്ത,
0: വെറുതെ അങ്ങാറ്റാ. ഇപ്പൊ പൈസ കിട്ടുമ്പോനെ വെറുതെ കൊടുക്കുവാൻ കീർക്കുണ്ടാ?
1: അല്ല, ഈയിനിടക്ക് ഞാൻ ഓന്റെ പുരക്ക് പോയിട്ട് ചോദിച്ചു, ജോണിയെ ഒരു കുറച്ചൊരു കൊട്ട ചാണം തരുവ. ഉയന്റെ മോളെ ഓന്റെ കെട്ടിയോട് വന്നിട്ട് എന്നോട് കദീസുമ്മാ ഇപ്പൊ അങ്ങനെ കൊടുക്കലില്ല, നമ്മൾ വേറെ പുറത്തേക്കാ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഓന്റെ പ്ലാന് അല്ലേ?
0: അല്ല പിന്നെ എനിക്കെന്നാ അപ്പൊ അതൾക്കെന്തെങ്കിലും ഇതുണ്ടാവും. വെറുതെ ആയിരുന്നു, വെറുതെ ആയിരുന്നു.
1: സാവിത്രിയാണെങ്കിൽ ഇപ്പൊ ചാടിയാൽ എന്നാ കദീസോ എനിക്ക് വേണ്ടടുത്ത് എടുത്തോന്നു. ജോണി അർത്ഥം കേൾക്കും, ഉപ്പ് കേൾക്കൂല.
0: അതാ ഞാൻ പറയുന്നു, ഇപ്പോഴത്തെ കാലത്ത് ചാണകം കൊണ്ട് ജീവിക്കാം മോളെ.
1: പിന്നെന്താ പറഞ്ഞാ മതിയാ,
0: ഇത് ഉണക്കിട്ട് പൊടിച്ചു കൊടുത്ത എത്രയാ വിലന്നറിയാവുക.
1: ഇനി നമുക്ക് പോറ്റാൻ പറ്റുമോ മറിയേ പശുവിന?
0: നമ്മക്ക് രണ്ടാളി മുട്ടിട തേഞ്ഞു തീരാനായി. ചവിട്ടി കേറാൻ തന്നെ ആന്നില്ല ഗോണിപ്പടിയെന്നു. ഇനി ഇന്റെ കൂട്ടത്തിൽ എനിക്ക് കടച്ചിന്റെ വീക്കിലും ഓടണാ.
1: വേണ്ടപ്പ, അതാ ഞാൻ ചിന്തിക്കുന്നു. എനിക്കേടി ഇനി കടച്ചിനെ പോറ്റാ സമയം. എനിക്ക് ഈ പറമ്പത്ത് രണ്ട് ചാല് നടക്കുമ്പോ തന്നെ സന്ധിയാവും അല്ലേ. റബ്ബറും നോക്കി, കുരുമുളകും നോക്കി, മറ്റേതും നോക്കി.
0: ആന്ന്.
1: അല്ല, ഇനി നീ എന്റെ ഈ കുരുമുളകിനെല്ലാം കുറച്ച് ചാണ് ഇട്ട് കൊടുത്തോറാ. നീ അവിടെ കൊണ്ടാച്ചിട്ടില്ല ഏതായാലും.
0: എടോ കൊണ്ടേച്ചിനോടോ, പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് കൈകൊണ്ട് തൊടാൻ മടിയാന്ന്. ഞാൻ എന്നാ വേണ്ട, ഞാൻ പിന്നെ വിചാരിച്ച് ആ കുമാരനോ രാജനങ്ങ ഉച്ചപ്പണിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങ് ചാണകം എല്ലാത്തിനും കൂടി അങ്ങ് ഉണക്കിയിട്ടിടാം.

0: ഞാൻ വിചാരിച്ചു.
1: മറിയേ, നീ ഇന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അവര് വരും. അറിയാല അവരുടെ സ്വഭാവം. ഇപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നാളെ നാളെ പറയും, മറ്റന്നാൾ. ഇതാ നമ്മൾ മറ്റന്നാളെത്തി.
0: പറഞ്ഞാലും
1: നല്ല അമിടുക്ക. അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ മറ്റേ
0: അതെ കണ്ടാലെന്നാന്ന് രണ്ടെണ്ണത്തിനു പശങ്ക് തെറ്റിക്കഴിഞ്ഞാല്
1: പിന്നെന്താ? എല്ലാം പറഞ്ഞുതരൂ. എങ്ങനെയാ ഇടണ്ടെന്നും പറഞ്ഞുതരൂ, എങ്ങനെയാ മുളക്കണ്ടെന്നും പറഞ്ഞു എല്ലാം പറഞ്ഞു. ഇങ്ങനെയാ ചെയ്യണ്ട. അങ്ങനെ പണിക്ക് വിളിച്ചാലോ വരുവാ? ഇല്ല,
0: അനക്ക് തോന്നുന്നു ഓനിപ്പോ ഫോണേ എടുക്കല്ല. ഞാൻ എത്ര വിളി വിളിച്ചെന്നറിയാ?
1: കുമാരനാ, കുമാരൻ വന്നിട്ട് നമ്മൾ നീ ഒന്നും ഇടൂല. ഓയാ കള്ളു ഷാപ്പിലുണ്ടാവും ഇപ്പൊ.
0: അമ്മപ്പ എന്തെന്നാന്ന് എല്ലാം തന്നെ നീ ആലോചിച്ച് നോക്കിയാട്ടെ. ഈ നാട്ടില് നല്ല പണിക്കാരെന്ന് പറയാനുള്ള കുറച്ചെണ്ണത്തിന്റെ കൂടത്ത് പെടുന്ന ഈ കുമാരനും രാജനും അവർക്കെല്ലാം മര്യാദക്ക് എടുത്തിട്ടുണ്ടെങ്കില്
1: ഏടിയാടോ രണ്ടിനും സമയം. ഉച്ചപ്പണി വരെ എടുക്കും, ഉച്ചപ്പണിക്ക് ശേഷം കള്ളു ഷാപ്പിലും പോകും. ഇനി കേട്ടിട്ടുണ്ട പറയും കദീസു നീ എന്നാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. കയ്യല്ല
0: അകന്നെ നമ്മള് കുറ്റം പറയുന്നെന്നാ വിചാരിക്കും. ഇതെന്നാടോ കുറ്റം കറ്റ ഉള്ള കാര്യം ഈ പറയുന്നത്?
1: അല്ല, നീ ആ ചാണം കളയണ്ടപ്പ നീ എന്നെല്ലാം ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് അങ്ങ് ഇതാക്ക്. ഇനി മണക്കുന്നു മറ്റൊന്നും കാര്യമില്ല.
0: വെള്ളം ഒഴിച്ചിട്ട് കൊള്ളിനെ കൊണ്ട് ഇളക്കിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ തോന്നല്ലേ?
1: പിന്നെ കുറച്ച്
0: ഇല്ല തെളി ഒഴിച്ചു കൊടുക്കാൻ തോന്നുന്നു. തെളി ഒഴിച്ചാല് ഇപ്പൊ പണ്ടത്തെ ചാണത്തിന്റെ ഗുണമൊന്നും എന്തായാലും ഇല്ല. അത് എനക്ക് നിന്ന് ഞാനത് കലക്കി വെച്ചിട്ട് നാളെ അതിന്റെ തെളി മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാന്നാ വിചാരിക്കുന്നത്.
1: അല്ല, നീ വേണി കുറച്ച് മിറ്റത്ത് അങ്ങ് പാറ്റൂട്.
0: മിറ്റത്ത് പാറ്റിയാ പിന്നെ നാറിയിട്ട് നിക്കാനാവൂലടോ. അതുകൊണ്ടാന്ന് ഇതിൽ കൂടെ പിള്ളേരെല്ലാം കളിക്കാൻ പോകുമ്പോ അന്നൊരിക്കൽ ഞാൻ പാറ്റിയിട്ടാന്ന് ബോള് കളിക്കാൻ വേണ്ടിട്ട് പിള്ളേർ ഇലൂട്ടിയാന്ന് പോവുക. ആടുന്നടിക്കുന്ന ബോൾ ആ കണ്ടത്തുനിന്നടിക്കുന്ന ബോള് അന്റെ മിറ്റത്ത് വന്നിട്ട് പോവും. എന്നിട്ട് ലാസ്റ്റ് പിള്ളേർ കളിയെല്ലാം കഴിഞ്ഞ് ക്ഷീണല്ലായി ഈടുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാ പോവുക. ഈടെ ഇരിക്കുമ്പം പറയൂ മറിയടത്ത് ഈ ഈടെ ചാണാൻ പറ്റല്ല ചാണാൻ പറ്റല്ല എന്ന്.
1: അതിലേക്ക് മണക്കുന്നുണ്ടാവും.
0: മണത്തിട്ട് പാവ എനിക്ക് സങ്കടം തോന്നുന്നു കാണുമ്പോ. പിന്നെ ആമ്പിച്ച് മതി എന്തിനാന്ന് ആരെല്ലാം നടക്കിടക്ക് ഇടയെല്ലാം കേറി വെത്ത്.
1: എനിക്കൊരു സഹായത്തിന് പിള്ളേരെല്ലാം വിളിച്ചാലുണ്ടാവപ്പാ.
0: ഉഷ്, അത് പറയണ്ട. പേടുന്ന് വിളിച്ചാൽ അപ്പൊ തന്നെ ഓടി വരൂ കേട്ടോ. എന്നാ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഓടി വരും. ഞാൻ പിന്നെ ഇടക്ക് ഒരു പത്ത് റുപ്യ ഇരുപത് റുപ്യ എല്ലാം കൊടുക്കു. ആടുന്ന് എന്തെങ്കിലും മുട്ടായി അങ്ങ് മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്
1: ഇനി എന്റെ കണ്ടി.
2: പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി. 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 200 രൂപ കുറച്ചു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് രണ്ടുപേരുടെയും ഇടുക്കിയിൽ ഒരാളുടെയും മലപ്പുറത്ത് രണ്ടുപേരുടെയും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിമാരുമായും കളക്ടർമാരുമായും വിലയിരുത്തി. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനതല ഏകോപനം റവന്യൂ മന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ കാണാതായ രണ്ടുപേർക്കായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും തിരച്ചിൽ തുടരുകയാണ്. മൈസൂരുവിൽ വിവേകാനന്ദ സാംസ്കാരിക യുവകേന്ദ്രമായ വിവേക സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1892 സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ മൈസൂരു സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. വിവേക സ്മാരകത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി അവിടെ ധ്യാനത്തിലിരിക്കുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, ഗവർണർ താവർചന്ദ് ഗെലോട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും തൊഴിലിലൂടെ വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരത്ത് അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 18,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത്.
3: हमारी सरकार का मंत्र है इन्वेस्टमेंट से एम्प्लॉयमेंट. इसलिए सरकार ने अपनी तरफ से भी इन्वेस्टमेंट बढ़ाया. जब इन्वेस्टमेंट बढ़ता है तो रोजगार के

0: नए अवसर बनते हैं और रोजगार बढ़ता है, परिवारों की जिंदगी बेहतर होती है और आंध्र प्रदेश में हम यही होते देख रहे हैं।
1: സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ഈ മാസം 10 നൽകേണ്ട പതിവ് വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളുടെ വികസന മൂലധന ചെലവുകൾ വേഗത്തിലാക്കാനാണ് തുക മുൻകൂറായി നൽകിയതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത്, 19,208 കോടി രൂപ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആനുപാതികമായ വിഹിതം കൈമാറിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 211,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. ധനമന്ത്രാലയം പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം മൊത്ത ആഭ്യന്തര ജി എസ് ടി വരുമാനം 144,695 കോടി രൂപയായി. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 10.1% അധികമാണ്. ഇറക്കുമതിയിൽ നിന്നുള്ള ജി എസ് ടി വരുമാനം 28.8% വർദ്ധിച്ച് 66,511 കോടി രൂപയായി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ 200 രൂപ കുറച്ചു. വിലക്കുറവിന് ശേഷം ഡൽഹിയിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ പുതിയ വില 2,738 രൂപയായി. കൊൽക്കത്തയിൽ 2,872.50 രൂപയും മുംബൈയിൽ 2,691.50 രൂപയും ചെന്നൈയിൽ 2,096 രൂപയുമാണ് പുതുക്കിയ വില. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണ്ണ നേട്ടം. പ്രീതി പവാറും ജെയ്സ്മിൻ ലംബോറിയുമാണ് രാജ്യത്തിനായി സുവർണ നേട്ടം കരസ്ഥമാക്കിയത്. ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഗാഡോയെ വീഴ്ത്തിയാണ് പ്രീതിയുടെ നേട്ടം. വടക്കൻ അയർലൻഡ് താരം മിക്കേല വാൽഷിനെ ഇടിച്ചിട്ടാണ് ജെയ്സ്മിൻ സ്വർണം നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാതുമണി സിംഗ് മന്ദിംഗ്ബാം ഓസ്ട്രേലിയയുടെ ജെയ്ക്ക് ഡിക്സനോട് പരാജയപ്പെട്ടതോടെ വെള്ളിമെഡൽ കൊണ്ട് തൃപ്തിപ്പെട്ടു. അതേസമയം പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യയ്ക്ക് 2 മെഡൽ സ്വന്തമാക്കാനായി. പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവപ്രഭു തിരുമാരൻ വെങ്കലവുമാണ് സ്വന്തമാക്കിയത്. F57 ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ സൊമൻ റാണയ്ക്ക് സ്വർണവും ശുഭം ജയ്പാൽ വെള്ളിയും നേടിയതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ തൻവി ശർമ്മ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തൻവി ഫൈനലിൽ എത്തിയത്. വിയറ്റ്നാമിന്റെ തുയി ലിൻ എൻഗുയനാണ് ഫൈനലിൽ തൻവിയുടെ എതിരാളി. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. ഒരു റിപ്പോർട്ട്.
3: നശമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് നാളെ തുടക്കമാകുന്നതോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജൻഭാഗിധാരി പ്രചാരണ പരിപാടിയും ആരംഭിക്കും. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. മൈ ഭാരത് സന്നദ്ധ സേവകർ, NSS, യുവജന ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, NGOകൾ, മറ്റ് സംഘടനകൾ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി രാജ്യത്തുടനീളം എല്ലാ ഞായറാഴ്ചകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കായിക മത്സരങ്ങൾ, വാക്കത്തോൺ, ധ്യാന സെഷനുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയിലൂടെ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 12th ദേശീയ കൈത്തറി ദിനാഘോഷം ഈ മാസം 7 രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗും പങ്കെടുക്കും. ദേശീയ കൈത്തറി പുരസ്കാര വിതരണം, 4 തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനം, കൈത്തറി ഉൽപ്പന്ന പ്രദർശനം, തത്സമയ നെയ്ത്ത് എന്നിവ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. 1905 തുടക്കമിട്ട സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായി ആചരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് നടത്തിയ PSC പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനംവകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കായിക ക്ഷമതാ പരീക്ഷ മാറ്റിവച്ചതായി PSC അറിയിച്ചിട്ടുണ്ട്. പമ്പാ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ശബരിമല ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന്

തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. നാവികസേന ഉപമേധാവിയായി വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് സ്ഥാനമേറ്റു. 1990 ശ്രീ എ എൻ പ്രമോദ് നാവികസേനയിൽ അംഗമാകുന്നത്. 36 വർഷത്തെ സർവീസിനിടയിൽ സേനയിൽ വിവിധ കമാൻഡ് നിർദ്ദേശക കാര്യനിർവഹണ നിയമന പദവികളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം സിക്കിമിലെ നാഥുല ചുരം വഴി പുനരാരംഭിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാപാരം വീണ്ടും തുടങ്ങുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു പുരോഗതിയാണിത്. തിങ്കൾ മുതൽ വ്യാഴം വരെയായിരിക്കും വ്യാപാരം നടക്കുക. രജിസ്റ്റർ ചെയ്ത വ്യാപാരികൾക്ക് പ്രതിദിനം 2 ലക്ഷം രൂപ വരെയുള്ള വ്യാപാരം നടത്താം. ഇന്ത്യയും റുവാണ്ടയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാൻ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ ഇന്ത്യ റുവാണ്ട ട്രേഡ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വിപണി ലഭ്യതയിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും തീരുമാനിച്ചു. മരുന്നുകൾ, യന്ത്ര സാമഗ്രികൾ, വസ്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതി കൂട്ടാൻ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചു. പ്രധാന ധാതുകൾ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, കൃഷി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാനും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില 200 രൂപ കുറച്ചു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. കഴിഞ്ഞ സ്ത്രീ തരംഗത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരസേനാനിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.

പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ നെഹ്റു കുടുംബത്തെ ശരണം പ്രാപിക്കുകയെന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ കീഴ്വഴക്കമാണ് ഇന്ദിരയെ പ്രധാനമന്ത്രി പദത്തിലെത്തിച്ചത്. മുതിർന്ന നേതാക്കളിൽ പലർക്കും ഇന്ദിര മികച്ച ഒരു പ്രധാനമന്ത്രിയാകുമെന്ന വിശ്വാസമില്ലായിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം മറ്റുള്ളവരെ അമ്പരിപ്പിച്ച ഒട്ടേറെ നടപടികൾ അവർ സ്വീകരിച്ചു. ദേശവ്യാപകമായ ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവുമായിരുന്നു ഭരണരംഗത്ത് ഇന്ദിരയെ കാത്തിരുന്ന ആദ്യ വെല്ലുവിളി. 1966 വിളവെടുപ്പ് മുൻ വർഷത്തേതിനേക്കാൾ 12 ദശലക്ഷത്തോളം കുറഞ്ഞു. വികസിത രാജ്യങ്ങളിൽ നിന്നും സഹായം ലഭ്യമാകാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയായിരുന്നു അത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് അമേരിക്ക ഇന്ത്യക്കു നൽകിയിരുന്ന ധനസഹായം നിർത്തിയിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്ത് വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കക്കെതിരെ നിലപാടെടുത്തതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിന് ഉലച്ചൽ തട്ടിയിരുന്നു. എന്നാൽ ഇന്ദിരയ്ക്ക് അമേരിക്ക വളരെ സൗഹൃദത്തോടെയുള്ള സ്വാഗതമോതുകയുണ്ടായി. അമേരിക്കയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യാനും സാമ്പത്തിക സഹായം നേടുവാനും ലിൻഡൻ ബി ജോൺസണുമായി ഇന്ദിര ധാരണയിലെത്തി. 3.5 ദശലക്ഷം ടൺ ധാന്യവും 900 ദശലക്ഷം അമേരിക്കൻ ഡോളർ വരുന്ന ധനസഹായവും ലിൻഡൻ ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ ഈ ധാരണ പ്രാവർത്തികമാകും മുൻപേ പൊളിഞ്ഞു. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാൻ ഇന്ദിര തയ്യാറാകാതിരുന്നതാണ് പ്രശ്നമായത്. അനേക കോടി ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുവെന്ന പഴി ഇന്ദിരയ്ക്കു കേൾക്കേണ്ടി വന്നു. ഇതേ തുടർന്ന് അധികാരത്തിന്റെ കാര്യത്തിലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. പാർട്ടിയുടെ നിർദ്ദേശത്തിനു വഴങ്ങി മൊറാർജി ദേശായിയെ ഉപപ്രധാനമന്ത്രിയായി നിയമിക്കാൻ അവർ നിർബന്ധിതയായി. എന്നാൽ സുപ്രധാനമായ ആഭ്യന്തര വകുപ്പ് മൊറാർജിക്കു നൽകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ഭരണപരിഷ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് എടുത്തു പറയാവുന്ന ഒന്നാണ് വാണിജ്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരുന്നു ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖല അതുവരെ. മുൻഗണന കിട്ടേണ്ട പല മേഖലകളെയും അവഗണിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾക്കാണ് ഉടമകൾ താൽപര്യം കാണിച്ചിരുന്നത്. ഇതുമൂലം സാധാരണ ജനങ്ങൾക്ക് ബാങ്കിംഗ് എന്നത് ഒരു സ്വപ്നമായെങ്കിലും അവശേഷിച്ചു. ഇന്ദിര ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നതിനുള്ള ഒരു പദ്ധതി അവതരിപ്പിച്ചു. സ്വകാര്യ ബാങ്കുകളുടെ ചൂഷണത്തിന് വിധേയരാവുന്ന സാധാരണ ജനങ്ങൾ ഈ നടപടി സ്വാഗതം ചെയ്തു. 14 വാണിജ്യ ബാങ്കുകൾ ഇന്ദിരാ സർക്കാർ ദേശസാൽക്കരിച്ചു. ദേശസാൽക്കരണ പ്രക്രിയ ബാങ്കിംഗ് രംഗത്ത് അഭൂതപൂർവമായ മാറ്റമാണ് വരുത്തിയത്. നിക്ഷേപം 800% വർദ്ധിച്ചു. വായ്പാ ശതമാനം 11,000% എത്തി. ബാങ്കുകൾ ഗ്രാമീണ മേഖലകളിലും ശാഖകൾ തുറന്നു. ബാങ്കിംഗ് എന്നാൽ സാധാരണക്കാർക്കും പ്രാപ്യമായി തീർന്നു. ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിക്കുക എന്നതിലുപരി വിവിധ മേഖലകളിൽ നടന്ന നിക്ഷേപം ഗണ്യമായി വർദ്ധിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവായിരുന്ന ജയപ്രകാശ് നാരായണൻ പോലും ഈ ദേശസാൽക്കരണ നടപടിയിൽ ഇന്ദിരയെ പുകഴ്ത്തുകയുണ്ടായി. എന്നാൽ ധനകാര്യമന്ത്രി മൊറാർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ഇന്ദിരയുമായി ഇടഞ്ഞു. ബാങ്കിംഗ് മേഖല അപ്രാപ്യമായിരുന്ന സാധാരണ ജനങ്ങൾക്ക് ഈ ദേശസാൽക്കരണം ഗുണകരമായി എന്നതിൽ യാതൊരു സംശയവുമില്ല. 1971 ഇന്ദിര രണ്ടാം വട്ടം അധികാരത്തിലെത്തിയപ്പോൾ ഈ ദേശസാൽക്കരണ നയം വ്യാവസായിക മേഖലകളിലേക്കും വ്യാപിപ്പിച്ചു. ഇരുമ്പ്, കൽക്കരി, ഖനി, പരുത്തി തുടങ്ങിയ വ്യാവസായിക മേഖലകളിലെല്ലാം ഇന്ദിരാ സർക്കാർ ദേശസാൽക്കരിക്കുകയുണ്ടായി. തൊഴിൽ ഉറപ്പുവരുത്താനാണ് ഈ നടപടി കൊണ്ട് ഇന്ദിര ഉദ്ദേശിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ബാക്കിയുള്ള സ്വകാര്യ മേഖലാ വ്യവസായങ്ങൾ വളരെ കർശനമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇന്ദിരയുടെ പല നടപടികളും പാർട്ടി നേതൃത്വത്തിന്റെ അനിഷ്ടം വിളിച്ചു വരുത്തി. 1969 രാഷ്ട്രപതി സാക്കിർ ഹുസൈന്റെ മരണത്തോടെ ഈ വിയോജിപ്പ് മൂർധന്യത്തിലെത്തി. കോൺഗ്രസ് നേതൃത്വം നീലം സജീവ റെഡ്ഡിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇന്ദിര ഉപരാഷ്ട്രപതിയും ഇടതു ചിന്താഗതിക്കാരനുമായ വി ഗിരിക്ക് പിന്തുണ നൽകി. വി ഗിരി സ്വതന്ത്രനായിട്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. ഇന്ദിരയെ അധികാരത്തിൽ നിന്നും പുറന്തള്ളാൻ ഔദ്യോഗിക നേതൃത്വം ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഏതായാലും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ മനസാക്ഷി വോട്ട് ആഹ്വാനം ലക്ഷ്യം കണ്ടു. വി ഗിരി രാഷ്ട്രപതിയായി. ഇതോടെ കോൺഗ്രസ് ഔദ്യോഗികമായി പിളർന്നു. പാർട്ടിയിലെ പ്രതിസന്ധി മറികടക്കാനും തിരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താനും ഇന്ദിര ഗരീബി ഹട്ടാവോ അഥവാ ദാരിദ്ര്യത്തെ ചെറുക്കുക എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പുറത്തിറക്കി. ഈ മുദ്രാവാക്യവുമായി 1971 പൊതു തിരഞ്ഞെടുപ്പിനെ നേരിട്ട അവർ വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി. മത്സരിച്ച 441 മണ്ഡലങ്ങളിൽ
352 എണ്ണത്തിലും വിജയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിലെത്തി. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധമായിരുന്നു ഇന്ദിരയുടെ കീർത്തി ഉയർത്തിയ മറ്റൊരു സംഭവം. കിഴക്കൻ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് പറഞ്ഞുവിട്ട പാക് സൈന്യമാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. പാകിസ്ഥാന്റെ നടപടിയെ രാജ്യാന്തര വേദികളിൽ ചോദ്യം ചെയ്ത ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ആരംഭിച്ചു. 100,000 പാക് സൈനികരെ തടവിലാക്കിയ ഇന്ത്യ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയം പൊതുജനങ്ങൾക്കിടയിൽ ഇന്ദിരയുടെ സ്വാധീനം അരക്കിട്ടുറപ്പിച്ചു. ഇന്ദിരയുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതയാണെന്ന് സാധാരണക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു. ഈ യുദ്ധ വിജയത്തിനു ശേഷം അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരയെ ദുർഗാദേവിയോടാണ് ഉപമിച്ചത്. 1971 പാകിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇന്ത്യ ഇടപെടുകയുണ്ടായി. ബംഗ്ലാദേശിന്റെ മോചനം സാധ്യമായ ഈ യുദ്ധത്തിൽ അന്തിമ വിജയം ഇന്ത്യക്കായിരുന്നു. പാകിസ്ഥാന് പിന്തുണ നൽകിയത് അമേരിക്കയായിരുന്നുവെങ്കിൽ ഇന്ത്യക്കുള്ള പിന്തുണ സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു. ഇന്ദിരയുടെ ഈ ധൈര്യം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സന് തീരെ ഇഷ്ടമായിരുന്നില്ല. തന്റെ സെക്രട്ടറിയുമായുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഇന്ദിരയെ മന്ത്രവാദിനി എന്നിവരെ വിശേഷിപ്പിക്കാനും നിക്സൺ മടിച്ചില്ല. ഹിമാലയൻ പ്രദേശം ഇന്ത്യയുടെ വരുതിയിലാക്കി തീർത്തത് ഇന്ദിരയുടെ ഭരണകാലത്താണ്. നേപ്പാളും ഭൂട്ടാനുമായുള്ള ബന്ധം ദൃഢമാക്കി. സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാക്കി. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക വഴി നല്ല ബന്ധം പുലർത്തുന്ന മറ്റൊരു അയൽ രാജ്യത്തെ കൂടി ഇന്ത്യക്കു ലഭിച്ചു. ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന മുജീബുർ റഹ്മാൻ ഇന്ദിരയോട് വളരെയധികം ആദരവ് നിലനിർത്തിയ ഒരു നേതാവായിരുന്നു. ഈ ബഹുമാനം ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനമാക്കി മാറ്റുമോ എന്ന് പോലും പലരും സംശയിച്ചു. മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതിനു ശേഷം ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ബന്ധം അത്ര രസകരമല്ലായിരുന്നു. പിന്നീട് ബംഗ്ലാദേശ് സർക്കാർ തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സഹായിച്ച ഇന്ദിരയ്ക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യമായ ശ്രീലങ്കയുമായി തുടക്കകാലത്ത് നല്ല ബന്ധം ഇന്ദിര കാത്തുസൂക്ഷിച്ചിരുന്നു. എങ്കിലും പിൽക്കാലത്ത് ഈ ബന്ധം തീരെ വഷളാവുകയായിരുന്നു. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരുന്ന സിരിമാവോ ഭണ്ഡാര നായകയെ സഹായിക്കാനായി ഇന്ദിര കച്ചദ്വീപ് എന്ന ചെറുദ്വീപ് ശ്രീലങ്കക്കായി വിട്ടുകൊടുക്കാൻ പോലും തയ്യാറായി. എന്നാൽ സിരിമാവോക്കു ശേഷം ജൂനിയസ് ജയവർദ്ധനയുടെ കാലത്ത് ഇന്ത്യയുമായുള്ള ബന്ധം ഉലയാൻ തുടങ്ങി. ജയവർദ്ധനക്കെതിരെയുള്ള സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിൽ തമിഴ് തീവ്രവാദി സംഘടനയായ LTTE ഇന്ത്യ സർക്കാർ സഹായിക്കാൻ തുടങ്ങി. തമിഴ് സമൂഹത്തിനു നേരെയുള്ള യാതൊരു കയ്യേറ്റവും കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ല എന്ന് ഇന്ദിര ഉറക്കെ പ്രഖ്യാപിച്ചു. എന്നിരിക്കലും 1983 തമിഴ് ന്യൂനപക്ഷത്തിനെതിരെ നടന്ന കലാപമായ ബ്ലാക്ക് ജൂലൈക്കു ശേഷവും ശ്രീലങ്കൻ വിഷയത്തിൽ ഇടപെടാൻ ഇന്ദിര തയ്യാറായിരുന്നില്ല. സിംല കരാറോടുകൂടി ശാന്തതയിലെത്തിയിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം 1974 ഇന്ത്യയുടെ ആണവായുധ പരീക്ഷണത്തോടെ വീണ്ടും വഷളായി. പാകിസ്ഥാനെതിരെയുള്ള ഭീഷണിയായി മാത്രമേ ഈ ആണവായുധ പരീക്ഷണം കാണാൻ കഴിയൂ എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭുട്ടോ പ്രഖ്യാപിച്ചു. എന്നിരിക്കലും 1976 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ പുനരാരംഭിച്ചു. എന്നാൽ സിയ ഉൽഹക് പാകിസ്ഥാന്റെ അമരത്തെത്തിയതോടെ ഈ ബന്ധം വീണ്ടും ഉലഞ്ഞു. 1984 ഓപ്പറേഷൻ മേഘദൂത് എന്നറിയപ്പെട്ട സൈനിക നടപടിയിലൂടെ സിയാച്ചിൻ മേഖലകളിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ വിജയക്കൊടി നാട്ടി. ഇന്ദിര അറബ് ഇസ്രായേൽ സംഘർഷങ്ങളിൽ പാലസ്തീനെ പിന്തുണക്കുകയും അതോടൊപ്പം അറബ് രാജ്യങ്ങളെ അമേരിക്കൻ മേൽക്കോയ്മയ്ക്ക് കീഴിൽ ജീവിക്കുന്നതിനെതിരെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിനെ പാകിസ്ഥാനെ പോലെ തന്നെ തുല്യ ശത്രുവായി തന്നെയാണ് ഇന്ദിര കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ലഭിക്കാൻ നയതന്ത്ര തലത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. 60s അവസാനത്തിൽ ഇസ്രായേലുമായി രഹസ്യധാരണകൾക്കും ഇന്ദിര ശ്രമിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് അറബ് മേഖലയിൽ നിന്നും ഉണ്ടായത്. ഇരു രാജ്യങ്ങളും മധ്യ പൗരസ്ത്യ രാജ്യങ്ങളുടെ സുഹൃത്തുക്കൾ കൂടിയാണ്. ഈജിപ്ത്, സിറിയ, അൾജീരിയ എന്നീ രാജ്യങ്ങൾ ഒരു നിഷ്പക്ഷ നിലപാടെടുത്തപ്പോൾ സൗദി അറേബ്യ, കുവൈത്ത്, ജോർദാൻ, ഐക്യ അറബ് എമിറേറ്റുകൾ എന്നിവ പാകിസ്ഥാനുള്ള പിന്തുണയുമായി രംഗത്തെത്തി. പാകിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധത്തിലെ ഇന്ത്യൻ സൈനിക ഇടപെടൽ ഇസ്ലാം മതത്തിനെതിരെയുള്ള ആക്രമണമായാണ് മറ്റു അറബ് രാജ്യങ്ങളെപ്പോലെ ലിബിയയും കണക്കാക്കിയത്.
1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തോടെ ഇന്ത്യ ഇറാൻ ബന്ധത്തിന് ഉലച്ചിൽ തട്ടി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം 1969 ഇറാൻ ഇന്ത്യയുമായുള്ള സൗഹൃദ ചർച്ചകൾ പുനരാരംഭിച്ചു. പക്ഷേ 1971 യുദ്ധം ഇതിനെല്ലാം വിലങ്ങുതടിയായി. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ ബാഗ്ദാദ് പാക്ട് അനുസരിച്ച് ഈ സംഘർഷത്തിലേക്ക് ഇടപെടുത്താനുള്ള പാകിസ്ഥാന്റെ സമ്മർദ്ദത്തെ എതിർത്തത് ഇറാനിയൻ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് റസാ ഷാ ആയിരുന്നു. ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പിന്തുണ കിട്ടാതിരുന്നതിൽ ഇന്ദിരാഗാന്ധി നിരാശാഭരിതയായിരുന്നു. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളോടുള്ള പാകിസ്ഥാന്റെ വർദ്ധിച്ചുവരുന്ന അടുപ്പം ഇറാനെയും നിരാശപ്പെടുത്തി. ഇത് ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ പുതിയ വെളിച്ചം നൽകി. 1970 ഇന്ത്യയും ഇറാനുമായി സൈനിക സാമ്പത്തിക രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായി. 1974 ഇന്ത്യക്കാവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 75% ഇറാനിൽ നിന്നും ലഭിക്കാനുള്ള ഒരു രേഖയിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. 1974 ഷാ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യക്ക് 1 കോടി അമേരിക്കൻ ഡോളറിന്റെ സാമ്പത്തിക സഹായവും ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ഇറാനിൽ തൊഴിൽ അവസരങ്ങളും വാഗ്ദാനം ചെയ്തു. 1980 ഇന്ദിര തിരികെ അധികാരത്തിൽ വരുമ്പോൾ സാമ്പത്തിക സ്ഥിതി അത്ര ആശാവഹമല്ലായിരുന്നു. 1979-80 കാലഘട്ടത്തിലെ ജനതാ സർക്കാരിന്റെ കാലത്ത് കടുത്ത സാമ്പത്തിക മാന്ദ്യമാണ് അനുഭവപ്പെട്ടത്. കൂടാതെ നാണയപ്പെരുപ്പത്തിന്റെ അളവ് 18.2% ആയിരുന്നു. ജനതാ സർക്കാർ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഇന്ദിര റദ്ദു ചെയ്യുകയും 6ാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കമിടുകയും ചെയ്തു. 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സർക്കാർ 5.2% വളർച്ചയാണ് ലക്ഷ്യമിട്ടിരുന്നത്. നാണയപ്പെരുപ്പം നിരീക്ഷിക്കുന്നതിനും നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ എടുത്തിരുന്നു. 1980 തുടക്കത്തിൽ തന്നെ നാണയപ്പെരുപ്പത്തിന്റെ തോത് ഏതാണ്ട് 5% ഈ നടപടികൾക്ക് കഴിഞ്ഞു. തികച്ചും പ്രായോഗികമായ നടപടികളാണ് ഇന്ദിരാ സർക്കാർ 6ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 1982 ഓപ്പറേഷൻ ഫോർവേഡ് എന്നൊരു പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചു. സാമ്പത്തിക സാമൂഹിക പരിഷ്കരണ പരിപാടികളാണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. 6ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5.7% വളർച്ച കൈവരിച്ചിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി സർക്കാരിന്റെ കാലത്ത് നാണയപ്പെരുപ്പം 7.7% ഇന്ദിരാ സർക്കാരിന്റെ കാലത്ത് 5.2% കുറഞ്ഞു. 1950-1960 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ നാണയപ്പെരുപ്പത്തിന്റെ തോത് ശരാശരി 7% 1973-1974 ഉണ്ടായ എണ്ണ പ്രതിസന്ധി മൂലം ഇത് 20% വരെയായി ഉയർന്നു. 1975-76 ഇന്ദിരാ സർക്കാരിന്റെ കാലത്ത് നാണയപ്പെരുപ്പത്തിന്റെ തോത് ഗണ്യമായി കുറക്കുവാൻ സാധിച്ചു. പഞ്ചാബിലെ ഖാലിസ്ഥാൻ പ്രക്ഷോഭവും അതിന്റെ അടിച്ചമർത്തലുകളും ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഭരണത്തിന്റെ പ്രധാന നാഴിക കല്ലുകളായിരുന്നു. അകാലിദളിനു ബദലായി കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന ജർണയിൽ സിംഗ് ബിന്ദ്രൻവാല എന്ന യുവാവ് അക്രമത്തിന്റെ പാത തിരഞ്ഞെടുക്കുകയും പാർട്ടിയിൽ നിന്നും പുറത്താവുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട ബിന്ദ്രൻവാല 25 ദിവസത്തിനു ശേഷം തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ടു. ബിന്ദ്രൻവാല തന്റെ പ്രവർത്തന കേന്ദ്രം മോക്ക ചൌക്കിൽ നിന്ന് സുവർണക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ ഗുരുനാനാക് നിവാസിലേക്ക് മാറ്റി. പഞ്ചാബിലെ കലാപങ്ങളെ അടിച്ചമർത്താൻ ഇന്ദിര സൈന്യത്തോട് സുവർണക്ഷേത്രത്തിനുള്ളിൽ കടന്ന് കലാപകാരികളെ അമർച്ച ചെയ്യാൻ ഉത്തരവിട്ടു. സിഖ് മതവിശ്വാസികൾ പരിപാവനമായി കരുതുന്ന സുവർണക്ഷേത്രത്തിൽ സൈന്യം കടക്കുകയും ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ തകർക്കുകയും ചെയ്തു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നറിയപ്പെട്ട ഈ സൈനിക നീക്കത്തിലും അതിന്റെ പരിണിത ഫലമായുണ്ടായ സിഖ് പ്രക്ഷോഭങ്ങളിലും 20,000 നിരപരാധികളായ സിഖ് പൗരന്മാർ കൊല്ലപ്പെട്ടു. 1984 ഒക്ടോബർ 31 സഫ്തർ ജംഗ് റോഡിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള ഉദ്യാനത്തിൽ വെച്ച് ഇന്ദിരയ്ക്ക് സത്വന്ത് സിംഗ്, ബിയാന്ത് സിംഗ് എന്നീ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റു. ബ്രിട്ടീഷ് നടനായ പീറ്റർ ഉസ്റ്റിനോവിന് ഒരു ഹ്രസ്വ ചിത്രത്തിനു വേണ്ടി അഭിമുഖം നൽകാൻ തന്റെ തോട്ടത്തിൽ കൂടി നടക്കുകയായിരുന്ന ഇന്ദിരയ്ക്ക് വസതി വളപ്പിലെ ഒരു ചെറിയ ഗേറ്റിൽ കാവൽ നിന്നിരുന്ന അംഗരക്ഷകരിൽ നിന്നാണ് വെടിയേറ്റത്. അംഗരക്ഷകരെ അഭിവാദനം ചെയ്യാൻ കുനിഞ്ഞ ഇന്ദിരയെ ആട്ടോമാറ്റിക് യന്ത്രത്തോക്കുകൾ കൊണ്ട് ഇവർ വെടിവെച്ചു വീഴ്ത്തുകയായിരുന്നു. ഈ ക്രൂരകൃത്യം ചെയ്തതിനു ശേഷം ഇരുവരും തങ്ങളുടെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു. എനിക്കു ചെയ്യാൻ കഴിയുമായിരുന്നത് ഞാൻ ചെയ്തു,
നിങ്ങൾ എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കും ചെയ്യാം എന്ന് ബിയാന്ത് സിംഗ് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ ഓർമ്മിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലുണ്ടായിരുന്ന കാറിൽ വെടിയേറ്റ ഇന്ദിരയെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോയി. രാവിലെ 9:30 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം 2:20 ഡോക്ടർമാർ ഇന്ദിരയുടെ മരണം സ്ഥിരീകരിച്ചു. ഒരു യന്ത്രവൽകൃത തോക്കിൽ നിന്നും ഒരു ചെറിയ കൈത്തോക്കിൽ നിന്നുമുള്ള 30 വെടിയുണ്ടകൾ ഇന്ദിരയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഇന്ദിരയുടെ മൃതദേഹ പരിശോധന നടത്തിയ ഡോക്ടർ പറയുകയുണ്ടായി. ഇന്ദിരയുടെ മരണത്തെ തുടർന്ന് മൂത്ത മകൻ രാജീവ് പ്രധാനമന്ത്രിയായി. മൃതദേഹം 3 പൊതുദർശനത്തിന് ശേഷം 3 സംസ്കരിച്ചു. ഇന്ദിരയുടെ സമാധി സ്ഥലം ശക്തിസ്ഥൽ എന്നറിയപ്പെടുന്നു. ക്വിറ്റ് ഇന്ത്യ സമരസേനാനിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
5: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
6: നീറ്റ് ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി തുടക്കം കുറിച്ച് ഇന്ത്യൻ യുവജനത ഏറ്റെടുത്ത ഐതിഹാസികമായ സമരം ലക്ഷ്യം കണ്ടതിനെ തുടർന്ന് അവസാനിപ്പിച്ചു. 35 ദിവസം നീണ്ട സമരത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്നാണ് സമരം അവസാനിച്ചത്. സമരക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കൽ, ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകൽ എന്നീ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. പരീക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. ജന്തർമന്ദറിലെയും രാജ്യത്ത് എല്ലാ ഭാഗത്തെയും സ്ഥിതിഗതികൾ കണക്കിലെടുത്തും രാജ്യവിരുദ്ധ ശക്തികൾ സാഹചര്യം ചൂഷണം ചെയ്യാതിരിക്കാനും ദേശീയ ഐക്യം കാത്തുസൂക്ഷിക്കാനും മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതായി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിനെ തുടർന്ന് ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല കൂടി നൽകി കേന്ദ്രം. യുവജനങ്ങളെ പാറ്റകളെന്ന് വിളിച്ചതിന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് നന്ദി അറിയിക്കുന്നതായി കോക്രോച്ച് നായകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഭയപ്പെട്ടില്ലെങ്കിൽ വിജയം നേടാമെന്നതിന്റെ തെളിവാണിതെന്നും ജനാധിപത്യത്തിൽ ശബ്ദമുയർത്താൻ ഭയക്കരുതെന്നും ദീപ്കെ പറഞ്ഞു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായക നിമിഷമാണെന്ന് പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമായിരുന്നുവെന്നും ഇതൊരു ചരിത്ര വിജയമാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇച്ഛാശക്തിക്കു മുന്നിൽ കേന്ദ്രം മുട്ടുകുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മന്ത്രി പടിയിറങ്ങിയതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രതിസന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ആഭ്യന്തര കയറ്റിറക്കുമതിക്ക് കസ്റ്റംസിന്റെ അന്തിമ അനുമതിയായി. August 18 ആഭ്യന്തര കയറ്റിറക്കുമതി തുടങ്ങും. ആദ്യ കണ്ടെയ്നർ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങൾ 2025 സ്വർണം പൂശാൻ രഹസ്യമായി ഇളക്കിയത് പുറലോകമറിഞ്ഞപ്പോൾ മുൻ തീയതി വെച്ച് വ്യാജ കരാറുണ്ടാക്കിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. പാളികൾ ചെന്നൈയിലെത്തിച്ച ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂർണ്ണ ചെലവിൽ സ്വർണം പൂശുമെന്ന കരാറുണ്ടാക്കിയത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തിരുവാഭരണം കമ്മീഷണർ റെജിലാലുമായാണ് കരാറിലേർപ്പെട്ടത്. 2025 September 8 പാളികൾ ഇളക്കിയ വിവരം ഹൈക്കോടതി അറിഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് നടന്നതെല്ലാം. PSC പരീക്ഷാ തട്ടിപ്പ് കേസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 3 പരീക്ഷകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. വിദേശ വിദഗ്ധ തൊഴിലാളികൾക്കായി US നൽകി വരുന്ന H1B വിസയ്ക്ക് $100,000 ഫീസ് ചുമത്താനുള്ള ട്രംപ് സർക്കാരിന്റെ നീക്കം തടഞ്ഞ കീഴ്ക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ഹർജി അപ്പീൽ കോടതി തള്ളി. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ചുമത്തിയ ഫീസ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി June 8 ജില്ലാ കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് അപ്പീൽ കോടതി ശരിവച്ചത്. ഡെമോക്രാറ്റ് ഭരണമുള്ള 20 സംസ്ഥാനങ്ങൾ ചേർന്നാണ് ഫീസ് ഈടാക്കുന്നതിൽ കേസ് കൊടുത്തത്. 8-വയസ്സുകാരനെ 21-കാരി ലൈംഗിക അതിക്രമത്തിനിരയാക്കിയെന്ന പോക്സോ കേസിൽ കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചു. പരാതി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയതോടെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി എ സമീർ കുറ്റാരോപിതയ്ക്കെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കാൻ പോലീസിന് അനുമതി നൽകിയത്.
7: പരീക്ഷാ ക്രമക്കേടിനെതിരെ ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടിയില്ലെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് പാഴായെന്ന് റിപ്പോർട്ടുകൾ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപക പോലീസ് നടപടി. വാക്കുപാലിക്കാൻ കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ വീണ്ടും സമരം ചെയ്യാൻ നിർബന്ധിതരാകുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥികളെ കൈവിടില്ലെന്നും നിയമസഹായം നൽകാനായി അഭിഭാഷക ശൃംഖല രൂപവൽക്കരിക്കുന്നതായും CJP വക്താവ് സൌരവ് ദാസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. രാപ്പകൽ സമരം നിർത്തിയപ്പോൾ പ്രതിഷേധക്കാരുടെ പേരിൽ കേസെടുക്കില്ലെന്നും നിലവിലുള്ള കേസുകൾ പിൻവലിക്കുമെന്നും ജീവനൊടുക്കിയ നീറ്റ് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. പ്രക്ഷോഭത്തിന്റെ പേരിൽ പോലീസ് അതിക്രമവും ലാത്തിചാർജും ന്യായീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കാനാവില്ലെന്നും ജനാധിപത്യ നടപടികളിൽ സ്വയമൊരു അച്ചടക്കം പാലിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. CJP നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളും ചോദ്യക്കടലാസ് ചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ തിങ്കളാഴ്ച അവതരിപ്പിച്ചത്. നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ലോ കോളേജുകളിലും നേരിട്ട് പരിശോധന നടത്താൻ സർവകലാശാലകൾക്ക് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകി. അക്കാദമിക നിലവാരത്തെ ബാധിക്കുന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സായാഹ്ന വീക്കെൻഡ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള ലോ കോഴ്സുകൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജന്തർ മന്ദിറിലെ CJP പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സമരക്കാർ നടത്തിയ മോശം പ്രയോഗങ്ങളടങ്ങിയ പോസ്റ്റുകളും വീഡിയോകളും നീക്കണമെന്ന് സാമൂഹിക മാധ്യമങ്ങളോട് ഡൽഹി പോലീസ്. പ്രധാനപ്പെട്ട 3 സാമൂഹിക മാധ്യമങ്ങൾക്ക് ഉള്ളടക്കം നീക്കാൻ നോട്ടീസ് നൽകിയെന്നും അവ നീക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. 6 വർഷം വരെ പഴക്കമുള്ള BS6 സ്വകാര്യ വാഹനങ്ങളുടെ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷത്തിൽ നിന്ന് 3 വർഷമായി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. 6-നും 10 വർഷത്തിനും ഇടയിൽ പഴക്കമുള്ള BS6 വാഹനങ്ങൾ ഓരോ വർഷവും 10 വർഷത്തിന് മുകളിലുള്ളവ 6 മാസത്തിലും പുതുക്കണമെന്നും റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന 20% എഥനോൾ കലർന്ന E20 പെട്രോളിനെതിരെ രംഗത്തിറങ്ങാൻ ആം ആദ്മി പാർട്ടി. ബന്ധപ്പെട്ട കക്ഷികളെ പങ്കെടുപ്പിച്ച് August 1 ഡൽഹിയിൽ സമ്മേളനം പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥരുടെ പേരുകളിൽ അടക്കം പിഴവുകൾ സംഭവിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരുടെയും DYSP മാരുടെയും സ്ഥലം മാറ്റ ഉത്തരവിൽ ഭേദഗതി വരുത്തി ആഭ്യന്തരവകുപ്പ്. ശനിയാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിലാണ് മാറ്റം. തിങ്കളാഴ്ച രാത്രിയാണ് തിരുത്തിയ ഉത്തരവ് ഇറങ്ങിയത്. ക്രിസ്തുമതത്തിലേക്ക് മാറിയ വ്യക്തിയെ പട്ടികജാതിയായി കണക്കാക്കാനാവില്ലെന്ന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി. ഹിന്ദു സിഖ് ബുദ്ധമതങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ പട്ടികജാതി പദവിയുണ്ടാകൂവെന്ന് March 24 സുപ്രീംകോടതി വിധിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ EVM ഹാക്കിംഗ് തടയാനെന്ന പേരിൽ ഉദുമ, കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകൻ പണം തട്ടിയെന്ന പരാതി ഗൌരവത്തോടെ അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനകളുടെ ക്ഷേമവും പരിപാലനവും ഉറപ്പാക്കാൻ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. ലോകമെമ്പാടും ആരാധകരുള്ള ജാപ്പനീസ് കുറ്റാന്വേഷണ നോവലിസ്റ്റ് കെയ്ഗോ ഹിഗാഷിനോ അന്തരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവുനായകളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി ഉത്തരവ്. സുപ്രീംകോടതി May 19 ഇറക്കിയ ഉത്തരവിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നായകളെ ദയാവധം ചെയ്യാമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ ഉള്ളത്. നിയമാനുസൃതമായി ദയാവധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു.
6: അബുദാബിയിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സംഘടനയായ അബുദാബി ശക്തി തിയേറ്റേഴ്സിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശക്തി ടി കെ രാമകൃഷ്ണൻ പുരസ്കാരം മുതിർന്ന നാടക നടി നിലമ്പൂർ ആയിഷയ്ക്ക് നൽകും. 50,000 രൂപയും ഫലകവുമാണ് പുരസ്കാരമെന്ന് അവാർഡ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തലശ്ശേരിയിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ് കൊലപാതക ശ്രമം നടത്തിയെന്ന കേസിൽ BJP പ്രവർത്തകന് 10 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും. ഒന്നാം പ്രതി എരഞ്ഞോളി കൊടക്കളത്തെ പാലാപ്പറമ്പിൽ കെ പ്രഭീഷിനെയാണ് തലശ്ശേരി 2nd Additional ജില്ലാ സെഷൻസ് ജഡ്ജി എം തുഷാർ ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവ് അനുഭവിക്കണം. CPM നേതാവും മുൻമന്ത്രിയുമായ PK ശ്രീമതിക്കെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം ശ്രീമതിയുടെ മൊഴിയെടുത്തു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ആലക്കോട് സൈബർ സെൽ SI PP രതീശനാണ് മൊഴിയെടുത്തത്. സൈബർ സെൽ IG PP പ്രകാശിനാണ് അന്വേഷണ ചുമതല. PK ശ്രീമതിയെ കുപ്രചാരണത്തിലൂടെ അപമാനിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീമതിയുടെ പരാതി സൈബർ സെൽ IG കൈമാറിയെന്നും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മഹാരാഷ്ട്രയിൽ നിന്ന് തലശ്ശേരിയിലേക്കുള്ള യാത്രക്കിടെ പിലാത്തറയിൽ കാർ തട്ടിയെടുത്ത് സ്വർണ വ്യാപാരിയെയും കുടുംബത്തെയും കൊള്ളയടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ചെറുകുന്ന് പൂങ്കാവ് ആരംഭൻ ഹൌസിൽ ജിജിലിനെയാണ് കണ്ണൂർ റൂറൽ SPയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഒളിവിൽ കഴിയവെ മട്ടന്നൂർ ടൌണിനടുത്ത് നിന്നാണ് പ്രതി പോലീസ് പിടിയിലായത്. കോഴിക്കോട് സൌത്ത് മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെയും പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഖാദി ഗ്രാമസൌഭാഗ്യയിൽ ഓണം ഖാദി മേള തുടങ്ങി. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. TO മോഹനൻ MLA അധ്യക്ഷനായി. ആറളം ഫാമിലും ആദിവാസി പുനരധിവാസ മേഖലയിലും മനുഷ്യജീവനടക്കം ഭീഷണിയായ മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിൽ വിടാൻ സർക്കാർ ഉത്തരവ്. ശബരിമല ശുചീകരണത്തിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി സംബന്ധിച്ച ആരോപണങ്ങളിൽ നിന്ന് നോഡൽ ഓഫീസറായിരുന്ന ഇപ്പോഴത്തെ ADGP PP വിജയനെ കുറ്റവിമുക്തനാക്കി. പദ്ധതി തുടരാനും തീരുമാനിച്ചു. ADGP MR അജിത് കുമാർ മുൻപ് നൽകിയ റിപ്പോർട്ടിലെ ആരോപണങ്ങളാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തള്ളിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂവിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. August 4 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വെർച്വൽ ക്യൂ നടപ്പിലാക്കുന്നത്. തൊടുപുഴ മങ്ങാട്ടുകവലയിലെ ഫുട്ബോൾ ഫൈനൽ ലോകകപ്പ് പ്രദർശനത്തിനിടെ നാട്ടുകാർ തടഞ്ഞുവെച്ച പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായി രക്തപരിശോധനാ റിപ്പോർട്ട്. ഇരുവരെയും സസ്പെൻഡ് ചെയ്തു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിച്ച മുൻ ക്രൈംബ്രാഞ്ച് സംഘത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് DGP നിർദ്ദേശം. നിതിൻ രാജു മരിച്ച കേസിൽ ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്തതിൽ സംഭവിച്ച വീഴ്ചകൾ ക്രൈംബ്രാഞ്ചിനും ആഭ്യന്തര വകുപ്പിനും വലിയ നാണക്കേടുണ്ടാക്കുകയും തലശ്ശേരി സെഷൻസ് കോടതിയും ഹൈക്കോടതിയും രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥ വസ്തുത എന്തെന്നറിയാൻ DGP നിർദ്ദേശം നൽകിയത്. എക്സാലോജിക്കിനും ഡയറക്ടറായ വീണയ്ക്കും പണം നൽകിയത് പിണറായിയുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലായിരുന്നുവെന്ന് CMRL MD SN ശശിധരൻ കർത്ത. കർത്തയുടെ മൊഴി മാധ്യമസൃഷ്ടിയാണെന്നും ED അന്വേഷണം എങ്ങനെയെങ്കിലും തന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും തന്നെ കുരുക്കാൻ ലക്ഷ്യമിട്ടുള്ള മാധ്യമസൃഷ്ടി മാത്രമാണിതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു.
5: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
8: നീറ്റ് ചോദ്യചോർച്ചയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തുടരാൻ അനുമതി നൽകി സുപ്രീംകോടതി. എന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്നതും വേട്ടയാടുന്നതും അവസാനിപ്പിക്കണമെന്ന് CJP സ്ഥാപകൻ അജിത് ദീപ് കെ. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്ത് ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ സഹകാരി വര്യൻ രമേശൻ പലേരിക്ക് വിട. ലോകത്തിലെ മുൻനിര സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനായിരുന്നു രമേശൻ പലേരി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വീണ്ടും തിളക്കം. ഹൈജമ്പിൽ സർവേശ് കുമാർ വെള്ളി നേടി. പാരാ അത്ലറ്റിക് വനിതാ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ 9.81 മീറ്റർ എറിഞ്ഞ് ശർമിള ധൻകർ സ്വർണം നേടി. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിസമ്മതിച്ചു. August 20 പരിഗണിക്കാൻ മാറ്റിയ ഹർജിയിൽ മറുപടി ഫയൽ ചെയ്യാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ പേരിലുള്ള സാമ്പത്തിക ക്രമക്കേട് കേസ് അന്വേഷിക്കാനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയുടെ ജാമ്യ ഹർജി കോടതി തള്ളി. 68 ദിവസമായി ജയിലിലുള്ള വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം തോപ്പുമുക്ക് 49 ആർ നിധിൻ രാജിന്റെ ഹർജിയാണ് തള്ളിയത്. പൊതുവിദ്യാലയങ്ങളിൽ ഓണപ്പരീക്ഷ 13 തുടങ്ങും. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് 13 പരീക്ഷ തുടങ്ങുക. ഹയർ സെക്കൻഡറിയിൽ 14 തുടങ്ങുക. എല്ലാ വിഭാഗങ്ങളിലും 20 അവസാനിക്കും, 21 പ്രവൃത്തി ദിവസമായിരിക്കും. അന്ന് സ്കൂളുകൾ ഓണാവധി കടക്കും. 31 അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുക. ഒരാൾക്ക് ഒരു പദവി എന്ന സംഘടനാ തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ്. മന്ത്രിമാരും MLA പാർട്ടി പദവികൾ ഉടൻ ഒഴിയണം. MDMA ഇടപാടിൽ അധ്യാപകയടക്കം രണ്ടുപേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവള കൂട്ടോത്തെ, വലിയപറമ്പിൽ VP നിഷ, ഇരിട്ടി കൂട്ടുപുഴ പേരട്ടിയിലെ തടമുറിയിൽ ജിജിൻ കുര്യാക്കോസ് എന്നിവരെയാണ് വടകര ഇൻസ്പെക്ടർ AV ദിനേശും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ടത്തിൽ എന്യൂമറേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. ജില്ലയിൽ ആകെയുള്ള 4823 വീട് പട്ടിക ബ്ലോക്കുകളിൽ 4456 എണ്ണത്തിൽ വിവരശേഖരണം പൂർത്തിയായി. ഗുരുവായൂർ ദേവസ്വത്തിലെ വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റിംഗിലെ കാലതാമസം അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. യഥാസമയം പൂർത്തിയാകുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ഇക്കാര്യത്തിൽ ദേവസ്വവും ഓഡിറ്റ് വിഭാഗവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ജസ്റ്റിസ് വി രാജവിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു. ഉപഹാരമായി മദ്യം ആവശ്യപ്പെടുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ ബട്ടൺ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ ബാർ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി M. ലിജു. ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലാണ് വെളിപ്പെടുത്തൽ. സാമൂഹിക മാധ്യമ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മെറ്റ, ഗൂഗിൾ, X, സ്നാപ്ചാറ്റ് തുടങ്ങിയ ടെക് ഭീമന്മാരുടെ പ്രതിനിധികളെ വിളിച്ചുവരുത്താൻ പാർലമെന്റ് സമിതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളുടെ സ്വകാര്യത സംരക്ഷണം ഉറപ്പുവരുത്താനും സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗം തടയാനും എന്തൊക്കെ ചെയ്യാനാകുമെന്ന് വിശദീകരിക്കാൻ കമ്പനി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
5: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
6: രാജ്യത്തെ മത്സര പരീക്ഷാ സംവിധാനം സമഗ്രമായി അഴിച്ചുപണിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവ പൂർണ്ണമായി വിശ്വാസ്യതയുള്ളതും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും സുതാര്യവുമാക്കാൻ ആധാർ സംവിധാനത്തിന്റെ മുഖ്യശില്പി നന്ദൻ നീലേക്കനിയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപവൽക്കരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനുമായി ഇന്ത്യ ഇനി ചർച്ച നടത്തുന്നുവെങ്കിൽ അത് പാക് അധീന കാശ്മീർ വിട്ടുകിട്ടാൻ മാത്രമായിരിക്കുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണെന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. ഏതെങ്കിലും തരത്തിലുള്ള അതിസാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ അവർ സങ്കല്പിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടിയാകും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവുകയെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. 1999 കാർഗിൽ യുദ്ധവിജയത്തിന്റെ 27 വാർഷികാഘോഷ ചടങ്ങായ ശ്രദ്ധാഞ്ജലി സമാരോഹ് ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാർഗിലിൽ ജീവൻ ത്യജിച്ച സൈനികരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എക്സിൽ കുറിച്ചു. വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിൽ ജീവൻ പണയം വെച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ സൈനികരുടെ രാജ്യസ്നേഹവും പ്രതിബദ്ധതയും എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെ പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ചത് തെറ്റെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ഇത് ഗുരുതര വീഴ്ചയാണെന്നും പെല്ലറ്റ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്നുമാണ് ആഭ്യന്തര അന്വേഷണത്തിൽ RIF കണ്ടെത്തൽ. പരീക്ഷാക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ നടത്തിയ സമരം വെറും തുടക്കം മാത്രമാണെന്നും ഇനിയും ഏറെ ദൂരം പോകാനുണ്ടെന്നും കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ 36 ദിവസത്തെ സമരം അവസാനിപ്പിച്ച ശേഷം നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് ദീപ്കെ ഇക്കാര്യം പറഞ്ഞത്. അതേസമയം ഇനി ഏത് വിഷയമാണ് ഏറ്റെടുക്കുന്നതെന്നോ അത് എപ്പോഴായിരിക്കുമെന്നോ ദീപ്കെ വെളിപ്പെടുത്തിയിട്ടില്ല. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ലക്നൌ റേഞ്ച് IGയും തിരുവനന്തപുരം സ്വദേശിയുമായ S. കിരണിന്റെ നേതൃത്വത്തിലാണ് 3-അംഗ സംഘം പ്രവർത്തിക്കുക. അയോധ്യയിലെ DIG സോമൻ ബർമ്മ, ASP ഗൌരവ് ഗ്രോവർ എന്നിവരാണ് SIT മറ്റംഗങ്ങൾ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മണ്ഡിയിൽ നടന്ന യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. രാഷ്ട്രീയം അഴിമതിയിൽ മുങ്ങിയെന്നും സത്യസന്ധതയ്ക്ക് വിലയില്ലാതായെന്നും പറഞ്ഞ സിദ്ധരാമയ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെങ്കിലും പൊതുരംഗത്ത് സജീവമായിരിക്കുമെന്നും അറിയിച്ചു. ദേശീയപാതയിൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി തലകീഴായി മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 37 പേർക്ക് പരിക്കേറ്റു. ഹിന്ദു ഭീകരത എന്ന പ്രയോഗം അനുചിതമാണെങ്കിലും അതിന് വിദ്വേഷ പരാമർശമായോ കുറ്റകരമായോ ആയി കണക്കാക്കാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. ഹിന്ദു ഭീകരർക്കെതിരെ ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിന് ദ്രാവിഡ കഴകം നേതാവിന്റെ പേരിലെടുത്ത കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ഡി ഭരത ചക്രവർത്തിയുടെ ഉത്തരവ്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പപാളികൾ 2025 സ്വർണം പൂശാൻ പുറത്തു കൊണ്ടുപോകരുതെന്ന് തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലെ സൂപ്രണ്ട് നൽകിയ കത്ത് അവഗണിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ക്ഷേത്രവളപ്പിൽ തന്നെ ചെയ്യണമെന്നായിരുന്നു 2024 ഒക്ടോബർ 9 സൂപ്രണ്ട് ദേവസ്വം സെക്രട്ടറിക്ക് നൽകിയ കത്തിലെ ഉള്ളടക്കം.
5: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
7: ബീഹാറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ AK-47 തോക്ക് ഉപയോഗിച്ച പോലീസ് കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ചത് പോലീസ് മർദ്ദനത്തെ തുടർന്നെന്ന് ആരോപണം. അമേരിക്കൻ പൌരരെ ലക്ഷ്യമിട്ട് വ്യാജ ലോൺ ആപ്പുകൾ വഴി കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ അന്താരാഷ്ട്ര സൈബർ സംഘത്തെ സിറ്റി ഡാൻസാഫും ഭീകരവിരുദ്ധ സേനയും ചേർന്ന് പിടികൂടി. 100 കോടിയോളം രൂപ സംഘം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. അമേരിക്കൻ ശൈലിയിൽ സംസാരിച്ച് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ വാഗ്ദാനം ചെയ്യുകയും പ്രോസസിംഗ് ഫീസ് ഇനത്തിൽ ബാങ്ക് അക്കൌണ്ടുകൾ വഴി ലക്ഷക്കണക്കിന് ഡോളർ തട്ടിയെടുത്ത ശേഷം ഫോൺ കോളുകളും അക്കൌണ്ടുകളും ബ്ലോക്ക് ചെയ്യുകയുമായിരുന്നു ശൈലി. സംഘത്തിന് അമേരിക്കയിൽ സഹായം ലഭിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം ശ്രീകാര്യം പോങ്ങുമൂട് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് കേന്ദ്രത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ പരിശോധന നടത്തിയത്. 18 ഉത്തരേന്ത്യക്കാരെ കസ്റ്റഡിയിലെടുത്തു. അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ തുടരന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചു. വഴിപാട് വിവരങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും സുതാര്യത ഉറപ്പാക്കുന്ന സമഗ്രമായ ഡിജിറ്റൽ മാനേജ്മെന്റ് സംവിധാനം ഗുരുവായൂർ ദേവസ്വത്തിൽ അനിവാര്യമാണെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് രാസലഹരി മാഫിയ ശൃംഖലകളുടെയും കള്ളക്കടത്തിന്റെയും ഉറവിടം തകർക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് വിജയത്തിലേക്കെന്ന് റിപ്പോർട്ടുകൾ. പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് പുതിയ ആളുകൾ എത്തുന്നത് ഇല്ലാതായതായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പുതിയ 115 Glock 19X കൈത്തോക്കുകൾ വാങ്ങാനൊരുങ്ങി കേരള പോലീസ്. 1,19,35,000 രൂപ ചെലവിട്ടാണ് ഇത്രയും തോക്കുകൾ വാങ്ങുക. ഗ്ലോക്ക് നിർമ്മിക്കുന്ന സെമി ഓട്ടോമാറ്റിക് വിഭാഗത്തിൽ വരുന്ന കൈത്തോക്കുകളാണ് Glock 19X. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ August 8 ആരംഭിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് മെഗാ ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അവഹേളിച്ചെന്നാരോപിച്ച് നടി ലക്ഷ്മിപ്രിയ, യൂട്യൂബ് ചാനൽ ഉടമ സുകുമാർ, അവതാരകൻ സുരേഷ് എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ നൽകിയ ഹർജിയിൽ മാനനഷ്ടത്തിന് കേസെടുക്കാമെന്ന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ 22 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക സ്തംഭനം. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി MK റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങി.
5: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
6: മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ അപേക്ഷകരുടെ സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതി. ഓഫീസുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കും ടെസ്റ്റ്. MVD ലീഡ്സ് മൊബൈൽ ആപ്പാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപേക്ഷകരുടെ മുഖം തിരിച്ചറിയൽ സംവിധാനം ഇതിലുണ്ട്. ഗോവയിൽ നവംബർ 20 മുതൽ 28 വരെ നടക്കുന്ന 57-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്കുള്ള എൻട്രികൾ ക്ഷണിച്ചു. അക്കാദമി അവാർഡ് ജേതാവും സംവിധായകനുമായ അശുതോഷ് ഗൌരിക്കറാണ് ഇത്തവണ ഫെസ്റ്റിവൽ ഡയറക്ടർ. സംസ്ഥാനത്ത് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഷൂട്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ റൈഫിൾ ക്ലബ്ബുകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി. തീരുമാനം സർക്കുലറായി വൈകാതെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തും. തില്ലങ്കേരി കാഞ്ഞരാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിനി കീർത്തനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണം പക്ഷപാതപരമാണെന്ന് യുവതിയുടെ ബന്ധുക്കൾ. പ്ലസ് ടു പഠനകാലം മുതൽ മകളുമായി സൌഹൃദം പുലർത്തിയ മട്ടന്നൂർ കല്ലൂരിലെ യുവാവാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് കാണിച്ച് നൽകിയ പരാതിയിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി മാതാപിതാക്കളായ തില്ലങ്കേരി കാഞ്ഞരാട്ടെ സങ്കീർത്തന നിവാസിൽ കെ ലീനയും ഭർത്താവ് ജിഷികുമാറും പറയുന്നു. മകൾ ആത്മഹത്യ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ഇവർ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP എന്നിവർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞു. കാറ്റിൽ വേങ്ങാട് തെരു കിഴക്കേ തെരു മഹാഗണപതി ക്ഷേത്രത്തിലെ 200 വർഷത്തിലധികം പഴക്കമുള്ള കൂറ്റൻ അരയാൽ കടപുഴകി വീണ് ക്ഷേത്രത്തിന് നാശം. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ശ്രീകോവിലിന്റെ മേൽഭാഗം, ആൽത്തറ, ചുറ്റുമതിൽ, പടിപ്പുര, മേൽക്കൂരയിലെ ഷീറ്റ് എന്നിവ തകർന്നു. നീറ്റ് ചോദ്യചോർച്ചയിൽ പ്രതിഷേധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിൽ നടന്ന ജൻസി സമരവും അതിനോടുള്ള സർക്കാരിന്റെ പ്രതികരണവും പാർലമെന്റിൽ ചൂടേറിയ വാക്പോരിന് കാരണമായി. പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കിടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനു നേരെ പോലീസ് വെടിവെച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണ് സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. ആരോപണത്തിന് തെളിവ് ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഭരണകക്ഷി അംഗങ്ങളും രാഹുലിന് സംരക്ഷണ വലയവുമായി പ്രതിപക്ഷവും അണിനിരന്നു. ബഹളം കനത്തതോടെ സ്പീക്കർ ഓം ബിർള സഭ നിർത്തിവെച്ചു. ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചപ്പോഴും അന്തരീക്ഷം അയഞ്ഞില്ല. ചർച്ചയ്ക്കിടെ രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും തർക്കത്തിനിടയാക്കി. ഇതോടെ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഒറ്റയടിക്ക് തള്ളി ബിൽ പാസാക്കി സഭ പിരിഞ്ഞു. സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ഞെട്ടിക്കുന്നതാണെന്നും ആധുനികത അവിടേക്ക് എത്തിനോക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി. മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല അവിടെയുള്ളത്. പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായ നടപടി വേണമെന്നും പണമില്ലെന്ന് പറഞ്ഞ് സർക്കാർ പിന്മാറരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കാൻ നടത്തിയ ചർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകിയ ഉറപ്പുകളിൽ മൌനം തുടർന്ന് കേന്ദ്ര സർക്കാർ. ഉറപ്പുകൾ രേഖാമൂലം നൽകാനാണ് ധാരണയായതെങ്കിലും അതുണ്ടായില്ല. CJP ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേസുകൾ പിൻവലിക്കുന്നതിലടക്കം നൽകിയ ഉറപ്പുകളെക്കുറിച്ച് സർക്കാർ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്നും ഡാർക്ക് വെബ് വഴി പുറത്തുവന്നത് പ്രാധാന്യമില്ലാത്ത പഴയ രേഖകളാണെന്നും പ്രതിരോധ മന്ത്രാലയം. E31GB ഡാറ്റ വിവരങ്ങൾ അതിരഹസ്യ സ്വഭാവമുള്ളതല്ല. 2020-22 കാലത്തെ പഴയതും പുതുവായതുമായ രേഖകളിൽ ഹാക്കർമാർ കൃത്രിമം നടത്തി പുതിയതാണെന്ന തരത്തിൽ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഭീതി പരത്തി പണം തട്ടിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹാക്കർമാർ വിവരങ്ങൾ പ്രചരിപ്പിച്ചത്. DRDOയുടെ കമ്പ്യൂട്ടർ ശൃംഖലകളിലോ സെർവറുകളിലോ സൈബർ ആക്രമണങ്ങളോ സുരക്ഷാ ലംഘനമോ നടന്നിട്ടില്ല.
5: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
8: കുടിയേറ്റ തൊഴിലാളികളായി ജോലി ചെയ്യുന്ന ബംഗാളികളോട് ജന്മനാട്ടിലേക്ക് മടങ്ങിവരാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുഭേനു അധികാരി ആവശ്യപ്പെട്ടു. ഝാർഖണ്ഡിൽ 16 മാവോവാദികൾ പോലീസിൽ കീഴടങ്ങി. ആകെ 39 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട 6 പേർ ഉൾപ്പെടെയാണ് ഇത്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് കല്ലും ജെല്ലിയും എംസാൻഡും മറ്റും കൊണ്ടുപോകുന്നത് 3 മാസത്തേക്ക് നിരോധിച്ചുകൊണ്ട് തമിഴ്നാട് ഉത്തരവിറക്കി. ജിയോളജി ആന്റ് മൈനിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി വിജയ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഇത്. ക്വാറികൾ എണ്ണം കുറവായതിനാൽ നിർമ്മാണ സാമഗ്രികൾക്കായി കേരളം പ്രധാനമായും ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി എന്നീ ജില്ലകളെയാണ്. ദേശീയപാത വികസനത്തിന് നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം പരിഹരിക്കാൻ ഇടപെടൽ അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് കത്തയച്ചു. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ അടുപ്പം, പരസ്പര സഹകരണം എന്നിവ ഓർമ്മിപ്പിച്ചാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത്. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റും ജന്തർ മന്ദിറിലെ CJP സമരത്തിൽ മുൻനിര നേതാവുമായ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന്റെ പകപോക്കലാണെന്ന് SFI. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുമായി ബന്ധപ്പെട്ട വിവര ചോർച്ച വെളിപ്പെടുത്തലിൽ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയും സൈബർ സുരക്ഷാ വിഭാഗവും അന്വേഷണം തുടങ്ങി. പോലീസ് വേട്ട നിർത്തിയില്ലെങ്കിൽ സമരവുമായി വീണ്ടും തെരുവിലിറങ്ങുമെന്ന് കൊക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നറിയിപ്പ്. ജന്തർമന്ദറിലെ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സമരക്കാർക്ക് നൽകിയ ഉറപ്പുകൾ കേന്ദ്രം പാലിച്ചില്ല എങ്കിൽ വീണ്ടും തെരുവിലിറങ്ങും. സംസ്ഥാനത്ത് 10 വർഷത്തിനിടയിൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 158,386 സ്ത്രീ പീഡന കേസുകൾ. കോടതി നടപടിയിലൂടെ ശിക്ഷ കിട്ടിയത് 9,403 പ്രതികൾക്ക് മാത്രവും. ആഭ്യന്തര വകുപ്പിന്റെ 2016 മെയ് 1 മുതൽ 2026 ഏപ്രിൽ 30 വരെയുള്ള കണക്കിലാണ് ഈ വിവരം. CJP യുടെ പാർലമെന്റ് മാർച്ചിനിടെ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി കൂട്ടത്തെ തടയാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് RPF ഒട്ടേറെ തവണ മാരകമല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന് പോലീസ് രേഖ. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണടക്കമുള്ള മാരകായുധങ്ങൾ പോലീസ് പ്രയോഗിച്ചതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. പരീക്ഷാക്രമക്കേടുകളിൽ ഭാവി ആശങ്കയിലായ വിദ്യാർത്ഥികൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും നീതി ലഭിക്കും വരെ കോൺഗ്രസ് പോരാട്ടം തുടരുമെന്ന് ലോക്സഭയിൽ KC വേണുഗോപാൽ. പരീക്ഷാക്രമക്കേടുകളും ചോദ്യചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ജന്തർ മന്ദറിലെ CJP പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണ വിതരണം നടത്തിയ ജുനൈദ് മാലിക്കിനെ പോലീസ് വേട്ടയാടുന്നതായി സുപ്രീംകോടതിയിൽ പരാതി. തന്നെയും കുടുംബങ്ങളെയും പോലീസ് തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി മാലിക്ക് നൽകിയ ഹർജിയിൽ പറഞ്ഞു. ജന്തർ മന്ദറിലെ CJP സമരത്തിനിടെ രാജ്യത്തെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്ന വൈറൽ സെൽഫി വീഡിയോ ഫേസ്ബുക്ക് നീക്കി. വിവാദമായതോടെ ഉടനടി വീഡിയോ പുനഃസ്ഥാപിച്ച ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനി മെറ്റ മാപ്പ് അപേക്ഷയും നടത്തി.
5: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
6: വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ കേസിൽ ലൈഫ് മിഷനും സ്വപ്ന സുരേഷും അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായി UAEയിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റും ലൈഫ് മിഷനും ഒപ്പുവെച്ച കരാർ പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. കൊച്ചി സ്വദേശിയായ സുരേഷ് ഈപ്പന്റെ ഉടമസ്ഥതയിലുള്ള യൂണിടെക് ബിൽഡേഴ്സ്, സെയിൻ വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് ഫ്ളാറ്റ് നിർമ്മാണ കരാർ നൽകിയത്. ഈ ഇടപാടിൽ വൻ ക്രമക്കേട് നടന്നതായാണ് CBI കണ്ടെത്തൽ. തൊഴിലാളികളുടെ സഹകരണ പ്രസ്ഥാനത്തെ ലോകത്തോളം വളർത്തിയ ULCCS ചെയർമാൻ രമേശൻ പാലേരിക്ക് ഊരാലുങ്കൽ വിട നൽകി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 നാദാപുരം റോഡിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. കണ്ണൂർ ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി RL നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ ഡെന്റൽ മെഡിക്കൽ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. DYSP ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച ഉച്ചയോടെയാണ് കോളേജിലെത്തിയത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട August 2 വൈകിട്ട് 5 മണിക്ക് തുറക്കും. തന്ത്രി കണ്ഠർ മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകരും. August 3 നിറപുത്തരി. കണ്ണൂർ ജില്ലാ മിഷന്റെ അമൃതം കർക്കടകം ഭക്ഷ്യമേള കലക്ട്രേറ്റിൽ തുടങ്ങി. കലക്ടർ P. വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. കർക്കടക വിഭവങ്ങളും പാരമ്പര്യ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന മേള August 4 സമാപിക്കും. 3 തവണ തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ O. പനീർശെൽവം DMK വിട്ട് തമിഴക വെട്രി കഴകത്തിൽ ചേരാനൊരുങ്ങുന്നു. DMKയിൽ ഇരിക്കെ ലഭിച്ച MLA സ്ഥാനം രാജിവെച്ച ശേഷമായിരിക്കും പാർട്ടി പ്രവേശം. ആസൂത്രണ ബോർഡ് ചീഫ് നിയമന പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടിൽ PSC ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. ഉദ്യോഗസ്ഥരുടെ പേരോ പദവിയോ FIR വ്യക്തമാക്കിയിട്ടില്ല. പരാതിക്കാരനായ ആലപ്പുഴ സ്വദേശി ജയലാലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ജനനമോ മരണമോ സംഭവിച്ച് 2 വർഷം കഴിഞ്ഞാണ് രജിസ്ട്രേഷൻ നടത്തുന്നതെങ്കിൽ അതിന് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വേണമെന്ന നിബന്ധനയുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നിലവിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിൽ 13(3)(a) വകുപ്പ് പുതുതായി കൂട്ടിച്ചേർത്താണ് ഭേദഗതി കൊണ്ടുവരുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സഭയിൽ ബിൽ അവതരിപ്പിച്ചു. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി, ദേശീയഗീതമായ വന്ദേമാതരത്തിനും നൽകുന്ന ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ രാജ്യസഭ ബുധനാഴ്ച പാസാക്കി. ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിന് പിന്നാലെ ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ജനഗണമനക്കെന്ന പോലെ 3 വർഷം തടവോ പിഴയോ രണ്ടുമോ ലഭിക്കുന്നതാണ് ബില്ലിലെ മാറ്റം. ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തെന്നാരോപിച്ച് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ടെലഗ്രാമിന്റെ സ്ഥാപകനും സിഇഒയുമായ പാവെൽ ദുറോവിനെതിരെ റഷ്യ ഭീകര കുറ്റം ചുമത്തി. അന്താരാഷ്ട്ര കുറ്റവാളി പട്ടികയിൽപ്പെടുത്തി ദുറോവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുകയാണെന്ന് റഷ്യയുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ FSB പറഞ്ഞു. യുക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസികൾ, ഭീകരർ, തീവ്രവാദ സംഘടനകൾ എന്നിവ ടെലഗ്രാമിലെ ചില ചാനലുകളും ഗ്രൂപ്പുകളും ബോട്ടുകളും ദുരുപയോഗപ്പെടുത്തുകയാണ്. അതിലൂടെ ഭീകരപ്രവർത്തനങ്ങളും അട്ടിമറിയും സൈബർ തട്ടിപ്പും കൂട്ടക്കൊലകളും ആസൂത്രണം ചെയ്തെന്നും ഇതെല്ലാം ഒട്ടേറെ പേരുടെ മരണത്തിന് കാരണമായെന്നും ആരോപിച്ചാണ് നടപടി. റഷ്യൻ ഭരണകൂടം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തനിക്കെതിരെ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ടെലഗ്രാമിനെ നിയന്ത്രിക്കുന്നതിലൂടെ സ്വകാര്യതയും അഭിപ്രായ സ്വാതന്ത്ര്യവും അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെന്നും ദുറോവ് ആരോപിച്ചു.
5: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
7: യോഗ്യതയെ ചൊല്ലി 2 വർഷമായി നിലച്ച TTI പ്രിൻസിപ്പൽ നിയമനം ഈ വർഷം പുനരാരംഭിച്ചു. ഹൈസ്കൂൾ അധ്യാപകരുടെ സീനിയോറിറ്റി പട്ടികയിൽ നിന്നാണ് നിയമനം നടത്തിയത്. കണ്ണൂർ നഗരത്തിലെത്തുന്ന IT പ്രൊഫഷണലുകൾക്കും മറ്റും സ്വസ്ഥമായി ജോലി ചെയ്യാൻ സ്ഥലമൊരുക്കാൻ കോർപ്പറേഷൻ. മുനീശ്വരൻ കോവിലിന് മുൻവശത്തുള്ള സ്ഥലത്താണ് ഇതിനായി കെട്ടിടം ഒരുങ്ങുക. സിറ്റി കോർണർ എന്ന പേരിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് ജോലി ചെയ്യാനുള്ള സൌകര്യം ഉണ്ടാവുക. ലാപ്ടോപ്പും മറ്റും ഉപയോഗിക്കാനും ചാർജ് ചെയ്യാനുമുള്ള സൌകര്യം ഇവിടെയുണ്ടാകും. അടുത്ത അധ്യയന വർഷം മുതൽ നിർമ്മിത ബുദ്ധി ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. പാനൂർ ഉപജില്ലയിലെ കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വിജയോത്സവവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഭിന്നശേഷി വിദ്യാലയങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ LSS UASS വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. VK സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ തലശ്ശേരി റോഡിൽ 25 വർഷം മുൻപ് സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കെട്ടിടത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുകയാണെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാൻ നിരവധി തവണ കെട്ടിട ഉടമകളെയും അവിടുത്തെ സ്ഥാപന ഉടമകളെയും ബന്ധപ്പെട്ടെങ്കിലും അവർ താൽപര്യമെടുത്തില്ല. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഒഴിവാക്കാനാണ് കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും വിളിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത്. ഇനിയും ആവശ്യമായ നടപടിയെടുത്തില്ലെങ്കിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കേണ്ട സാഹചര്യമുണ്ടാകും. ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു. US നഗരമായ സിയാറ്റിലിൽ ഭക്ഷ്യമേളയ്ക്കിടെ ഉണ്ടായ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 വയസ്സുകാരൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ആഗോള എണ്ണനീക്കത്തിലെ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങൾക്കാണെന്ന് ഇറാൻ. പ്രശസ്ത ബ്രിട്ടീഷ് ഹാസ്യനടനും വൈൽഡ് ലൈഫ് പരിപാടികളുടെ അവതാരകനുമായ ബിൽ ഓഡി അന്തരിച്ചു.
5: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
6: ദേശീയ ബഹുമതികളോടുള്ള അനാദരവ് തടയൽ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനാലാപനത്തിനുള്ള അതേ പ്രോട്ടോകോൾ ബാധകമാക്കുന്നതാണ് ബിൽ. പ്രതിപക്ഷ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന DMK അംഗങ്ങൾ കടുത്ത എതിർപ്പുയർത്തി. ഇത് ഫെഡറലിസത്തിനും ദേശീയ താൽപര്യത്തിനും എതിരായതും ജനാധിപത്യ വിരുദ്ധമാണെന്നും K. കനിമൊഴി കുറ്റപ്പെടുത്തി. സംസ്ഥാന ഗീതമുള്ള തമിഴ്നാടിനെ അടക്കം കേന്ദ്രം അപമാനിക്കുകയാണെന്നും പറഞ്ഞു. ഭേദഗതി അവതരിപ്പിച്ച DMK അംഗം A. രാജ പാർലമെന്റിനെ സംബന്ധിച്ച ഏറ്റവും അപകടകരമായ ദിവസമാണിതെന്ന് പറഞ്ഞു. സവർക്കറും വന്ദേമാതരവുമാണ് ഇന്ത്യാ വിഭജനത്തിന് എത്തിച്ചതെന്ന രാജയുടെ പരാമർശത്തിനെതിരെ ഭരണകക്ഷി അംഗങ്ങൾ പ്രതിഷേധിച്ചു. അവശേഷിച്ച ഭേദഗതികളെല്ലാം ഒറ്റയടിക്ക് തള്ളി ബിൽ പാസാക്കി. ഇതോടെ ബില്ലിന്റെ പകർപ്പുകൾ രാജ കീറിയെറിഞ്ഞു. പ്രതിപക്ഷാംഗങ്ങൾ രാജയ്ക്ക് പിന്തുണ നൽകി. സാംസ്കാരിക പൈതൃകത്തിന്റെയും ദേശീയ സ്വത്വബോധത്തിന്റെയും അടയാളമാണെന്ന് ബിൽ അവതരിപ്പിച്ച മന്ത്രി നിത്യാനന്ദറായ് പറഞ്ഞു. ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധവുമായി ലോക്സഭയിൽ ബഹളം. പോലീസ് വെടിവെപ്പിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭയിലും മുദ്രാവാക്യം മുഴക്കി. പറവൂരിലെ പ്രളയ പുനരധിവാസ പദ്ധതിയായ പുനർജനിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചു. ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് സതീശനെ ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നുമില്ലെന്ന് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസ് തിടുക്കപ്പെട്ട് അവസാനിപ്പിച്ചത് വി ഡി സതീശനെ രക്ഷിക്കാനാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങി UDF. ഇതോടെ പദ്ധതിയെ ചൊല്ലിയുണ്ടായ രാഷ്ട്രീയ ഭിന്നതയ്ക്ക് പുതിയ വഴിത്തിരിവ്. പദ്ധതി നടപ്പിലാക്കുന്നതിൽ പിന്നോട്ടില്ലെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു വ്യാഴാഴ്ച ചേർന്ന UDF യോഗ തീരുമാനം. കൺവീനർ അടൂർ പ്രകാശ് പത്രസമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കി. ശമ്പള വരുമാനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ പിഴയില്ലാതെ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതിനകം 5 കോടിയിലധികം ആദായ നികുതി റിട്ടേൺ ലഭിച്ചതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരത്തിന് കൊൽക്കത്ത വേദിയാകുന്നു. ഒക്ടോബർ 3 ബ്രസീലും ഇന്ത്യയുമായുള്ള സൌഹൃദ മത്സരം സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഒറ്റ ഗോളിന് ഈസ്റ്റ് ബംഗാളിനെ കീഴടക്കി. മലയാളി താരം സഹൽ അബ്ദുൾ സമദ് ബഗാന്റെ വിജയ ഗോൾ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ പാരാ പവർ ലിഫ്റ്റിംഗിൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ഝണ്ടു കുമാറാണ് വെങ്കലം സ്വന്തമാക്കിയത്. വനിതകളുടെ 48 കിലോ ഭാരദ്വഹനത്തിൽ മീരാബായ് ചാനു സ്വർണം നേടിയപ്പോൾ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഋഷികാന്ത സിംഗും 65 കിലോ വിഭാഗത്തിൽ രാജ മുത്തുപാണ്ഡിയും വെള്ളി കരസ്ഥമാക്കി. സ്ക്വാഷിൽ ചരിത്ര നേട്ടവുമായി 18-കാരി അനാഹത് സിംഗ്. ലോക ജൂനിയർ സ്ക്വാഷ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി അനാഹത്ത്. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലേമിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് അനാഹത്ത് കിരീടം ചൂടിയത്. സിംബാബ്വേക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ 3-0 സ്വന്തമാക്കി. അവസാന മത്സരം 35 റൺസിന് ജയിച്ചു. 49 പന്തിൽ 8 ഫോറും 4 സിക്സറുമടക്കം 81 റൺസെടുത്ത ഓപ്പണർ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. 3 കളിയിൽ 151 റണ്ണുമായി പരമ്പരയിലെ താരമെന്ന ബഹുമതിയും ഈ 15-കാരൻ സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിലെ നിരാശാജനകമായ പ്രകടനത്തിന് ശേഷം ഗോളുമായി ബ്രസീൽ സൂപ്പർ താരം നെയ്മർ. ബ്രസീൽ ഫുട്ബോൾ ലീഗിൽ സാന്റോസിനായി ഇരട്ട ഗോളാണ് 34-കാരൻ നേടിയത്.
5: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: മെറിൻ കേസുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ആ കുട്ടിയുടെ സുഹൃത്ത് റോണി ജോണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവര് തമ്മിലുള്ള ഫോൺ സംഭാഷണമൊക്കെ റിട്രീവ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വഴി അറിയിക്കാം.
1: വൈകുന്നേരം പള്ളിയിൽ നിന്ന് ഇറങ്ങി തന്നെ വിളിക്കാന്ന് പറഞ്ഞ കൊച്ചാണ്.
2: അല്ല, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണല്ലോ കേട്ടത്.
1: എല്ലാ റിലേഷൻഷിപ്പിനും ഉള്ള പ്രശ്നം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ.

ആ സമയത്തൊക്കെ എന്റെ കുട്ടി എവിടെ എന്റെ മോക്ക് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയണം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411 744.

HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവും ഉണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: നമ്മളെ മാപ്പിള രാമായണം എങ്ങനെയുണ്ടായിരുന്നു?
1: നല്ലല്ലേ?
0: പാട്ട് പാടണാ?
1: ആരും ഞാനോ?
0: അല്ല, ഞാൻ
1: ഏയ്
0: ലാമലാമ
1: വേണ്ട.
0: എന്തൊരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. ബൈജുവാടിന്റെ എന്റെയും പാട്ട് സൂപ്പറാന്നാ പറഞ്ഞെ. പക്ഷെ എന്റെ മുഖത്തൊരു തെളിച്ചൊന്നുമില്ലല്ലോ, എന്തു പറ്റി?
1: അത് പ്രതികരണം കേട്ട ദിവസം കത്തി തീർന്നുപോയതാടോ തെളിഞ്ഞിട്ട്.
0: ആർക്കായാലും ഉണ്ടാവും വിഷമമൊക്കെ. നീ അതൊന്നും കാര്യാക്കണ്ട. ശ്രോതാക്കൾ ഇപ്പം എൻ്റെയും ബൈജുവാടിനി മാഷിയും പേരെടുത്ത് പറഞ്ഞതിൽ ഇപ്പം എനിക്ക് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താം. നീ വിഷമിക്കണ്ട.
1: ഞാനും അതന്നെ വിചാരിക്കുന്നു.
0: പിന്നെയില്ലേ അശ്വിനി, നിനക്ക് വിഷമം തോന്നുന്ന കാര്യം പറയുന്നു, പക്ഷെ നീ അത് വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല.
1: ഇല്ല, നിങ്ങളല്ലേ പറയുന്നു.
0: ഇപ്പൊ ഒരു ചാരുകസേര 124-125 എപ്പിസോഡ് ആവാനായി. പക്ഷെങ്കില് ബൈജുവേട്ടൻ വന്നത് 2 തവണ മാത്രാണ്. പക്ഷെ ഊറ് വന്നതിന് ശേഷം എന്തൊരു അഭിപ്രായം, എത്ര ആൾക്കാരാ പറഞ്ഞേ നീ എത്ര കാലായി ഇവിടെ കുത്തിരിക്കുന്നേ, എന്ത് കാര്യത്തിലാണ് നീ ഇവിടെ കുത്തിരിക്കുന്നത്? അതുകൊണ്ട് നിനക്ക് വിഷമം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എനിക്ക് അണങ്ങ ഉണ്ടാകും, അത് വേറൊരു കാര്യം. പക്ഷേങ്കിൽ ഇത് വല്ലാത്തൊരു വിഷമായിപ്പോയില്ല
1: സൂര്യേച്ചി. രണ്ടോട്ടേ ബൈജു അടനെ വിളിച്ചിട്ടുള്ളൂ. ആ രണ്ടോട്ടം വന്നിട്ട് ഓറെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ലേ, മോശല്ലേ? ഞാനതല്ലേ പാടാത്തത്? എത്ര പേരെന്നോട് പാട് പാട് പാട് എന്ന് പറയുന്നുണ്ടെന്നറിയാ. ആ നിങ്ങളിന്ന് അവസരം നഷ്ടപ്പെടുത്തണ്ട എന്നിച്ചിട്ട് പാടാണ്ടിരിക്കുന്നു.
0: അത് നീ നല്ല കാര്യം ചെയ്യുന്നേട്ടാ അശ്വിനി. നല്ലതിന് നല്ലത് എന്ന് തന്നെ പറയണല്ലോ നമ്മള്. കാരണം എന്ന് വെച്ചാൽ നിന്നോട് പാട് പാട് ആൾക്കാർ പറയുമ്പോൾ നീ പാടാണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം പാടിയാ പിന്നെ ഈ ചാരുകസരക്ക് ഇത്രയും വാളുണ്ട്. അട്ടൂല്ലണ്ട ഇപ്പൊ അശ്വിനി, അത് വളരെ മോശല്ലേ.
1: രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങളിമാതിരി വർത്തമാനം പറയുന്നത് ശരിയുണ്ടാ?
0: ഞാൻ നിന്റെ വിഷമം മുഖത്ത് കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാന്ന്. അല്ലാണ്ട് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് കൊറേ കുത്തുകൾ കുത്തുന്നില്ല.
1: ഈ മുഖം കണ്ടിട്ട്
0: ആ
1: വിഷമം
0: വിഷമം എനിക്കുണ്ടാവും സ്വാഭാവികം, എനക്ക് അണങ്ങുണ്ടോ? പക്ഷെ ഇപ്രാവശ്യം എനക്കും ബൈജുവേട്ടനും ആന്ന്, അതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല.
1: ഞാൻ കരഞ്ഞിട്ട് അങ്ങ് തീർത്താലോ?
0: നീ ഇരുന്ന് കരഞ്ഞോ, ഞാനെന്നാ മാഷെടുത്ത് കഥ കേൾക്കാൻ പോയാലോ?
1: ഇങ്ങക്കൊന്നും തിരിയാൻ പോകുന്നില്ല, അനക്ക് മനസ്സിലാവുന്ന പോലെ ഇങ്ങക്ക് കടത്തിരിയാൻ പോകുന്നു. അപ്പൊ ഞാൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാല്?
0: അത് ശരി. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുന്നു, മനസ്സിലാകാണ്ട ഇരിക്കുന്നു. അന്നത്തെ മാപ്പിള രാമായണത്തിൽ കൂടെ മനസ്സിലായിട്ടുണ്ടോ ആൾക്കാർ?
1: പിന്നില്ലാണ്ട്
0: ആർക്കൊക്കെ മനസ്സിലായി. എനിക്കൊരു കാര്യം അതിൽ മനസ്സിലായിട്ടില്ല.
1: നിങ്ങൾ ഒരു ചെവി കൂടെ കേൾക്കും, മറ്റേ ചെവി കൂടെ വിടും. ഞാനാണെങ്കിലോ ഒരു ചെവി കൂടെ കേട്ട് ആടെ തന്നെ സ്റ്റോർ ചെയ്ത് എത്ര ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്?
0: അത് നിന്റെ പേരിലല്ലേ നീ കൊടുക്കുന്നേ, ചാരുകസേരയുടെ പേരിലല്ലല്ലോ നീ കൊടുക്കുന്നേ.
1: അല്ല, എന്റെ പേരിലാണെങ്കിലും അറിവ് പകർന്നു കൊടുക്കാന്നുള്ളതാണല്ലോ, അതിന് ഒരു വിവരം വേണല്ലോ.
0: മാഷ് കാത്തു നിൽക്കുന്നുണ്ടാവും നമ്മളെ, നമുക്ക് വേഗം പോകാം.
1: അതാണല്ലേ.
0: ആ മാഷേ,
2: ചാരുകസേരയുടെ സമയം അല്ലേ? എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്?
0: കഴിഞ്ഞ ആഴ്ചത്തെ പ്രതികരണത്തെ കുറിച്ചൊന്നുമല്ല മാഷെ പറഞ്ഞേ. അല്ല, പിന്നെ പാട്ട് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, അന്നൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടേ ഇല്ല. അശ്വിനിക്ക് വിഷമമായിട്ടില്ല?
1: അതാ മാഷെ, ഞാൻ കൊറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ കൊറേ നേരമായി ചിന്തിക്കുന്നത് എന്നീ പറയുന്നു. ആരോ രണ്ട് കത്ത് അയച്ചിന് പ്രതികരണത്തിൽ ബൈജുവേട്ടന്റെ പാട്ട് സൂപ്പറാന്നും പറഞ്ഞിട്ട്, അന്നേരം മുതൽ തുള്ളാൻ തുടങ്ങിയതാണ്.
0: ആരോ രണ്ട് പേരാ പ്രതികരണത്തിലെ, എത്ര പേരാ?
2: നമ്മള് മാപ്പിള രാമായണം ശ്രോതാക്കൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ പ്രതികരണത്തിലൂടെ. അതില് കഥയും കഥയേക്കാൾ കൂടുതൽ ആലാപനമാണ്. ബൈജുവിന്റെയും സൂര്യയുടെയും ആലാപനത്തിന് ഒരുപാട് അഭിനന്ദന കത്ത് വന്നിട്ടുണ്ട്
0: കേട്ടാ.
2: അത് പറഞ്ഞിട്ടാണ് അശ്വിനിയെ ഇങ്ങനെ
0: അപകീർത്തിപ്പെടുത്തുന്നത്.
2: എന്നിട്ട് അശ്വിനി എന്ത് പറഞ്ഞു മറുപടി?
1: എന്റെ കഴിവ് വേറെയാ, എന്റെ മേഖല വേറെ. ഞാൻ കഥ കേട്ട് ഉടനെ തന്നെ അത് മനസ്സിലാക്കൂ, എന്നിട്ട് തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് നോക്കൂ, എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കും.
0: അത് ഇല്ലേ എന്നെയാണോ മാഷേ, എനിക്ക് സംശയമുണ്ട്. കാരണം ചാരുകസേരയുടെ പേര് പറയേണ്ട ഇവളെ പേരും പറഞ്ഞാന്ന് പറഞ്ഞു
2: കൊടുക്കുന്നത്. ഏതായാലും കഥകള് നാട്ടുകാരെ കേൾക്കട്ടെ, ഒരു തവണ കേട്ടാൽ അത് മനസ്സിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏകസ്വനഗ്രാഹി എന്നാണ് പറയാ.
1: കണ്ടാ അനക്കുള്ള സംഭവം അത്.
0: അതെന്താന്നറിയാ നിനക്ക്? അത് വെറും ചീത്ത വാക്കാന്ന്. അതിന്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടായിട്ടാ.
1: ഏകസ്വനഗ്രാഹിയാ?
0: ആ
2: എന്താവട്ടെ, നമ്മള് ചില ആളുകൾക്ക് ചില കഴിവുകൾ ഉണ്ടാവും അല്ലേ അശ്വിനി. നമ്മളിപ്പം പി ടി ഉഷയോട് നന്നായിട്ട് പാടാൻ പറഞ്ഞാലോ
1: നടക്കൂല.
2: കെ എസ് ചിത്ര ചേച്ചിയോട് നമുക്ക് നന്നായിട്ട് ഓടാൻ പറഞ്ഞാലോ
1: പറ്റൂല.
2: അപ്പൊ ചിലർക്ക് ചില കഴിവുകൾ ഉണ്ടാവും. സൂര്യയുടെ കഴിവ് എന്തിലാണ്?
1: പാട്ടില് മാഷേ. അല്ല മാഷേ, വലിയ കഴിവൊന്നും ഇല്ല, പിന്നെ സങ്കടാണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇടക്ക് പറയൂ നല്ല പാട്ടുകാരിയാന്ന്, ഞാൻ നല്ലോണം പ്രോത്സാഹിപ്പിക്കൂ.
2: ശരി, അപ്പൊ നമുക്ക് ഏതായാലും തർക്കം തൽക്കാലം അവിടെ നിർത്താം. എല്ലാ ആളുകൾക്കും നമ്മുടെ മാപ്പിള രാമായണം ഒരുപക്ഷെ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു രാമായണമാണ്. മാത്രമല്ല അതിലെ ആലാപനം, ഒരു മാപ്പിള ശൈലിയിലുള്ള ആലാപനവും ഏറെ ഇഷ്ടപ്പെട്ടു. നമ്മളിന്ന് ഏത് കഥയാണ്?
1: മാഷെ രാമായണത്തിന് എന്തും കിട്ടൂലേ?
2: എന്താണ്?
0: രാമന്റെ പരമ്പരയുണ്ടല്ലോ, അതായത് രാമന്റെ മക്കള്,
2: രാമന്റെ പിതാക്കന്മാര്.
0: അതെ,
2: നമുക്ക് ഇതിനെ കുറിച്ചൊരു കാവ്യമുണ്ട്, കാളിദാസന്റെ രഘുവംശം. രഘുവംശത്തിലെ ശ്രീരാമന്റെ വംശത്തിലെ 29 രാജാക്കന്മാരെ കുറിച്ചാണ്. രഘുവംശം ആദ്യം സൂര്യവംശമായിരുന്നു, സൂര്യപുത്രന്മാരാണല്ലോ അവർ. പിന്നീട് രഘുവിന്റെ കാലശേഷമാണ് രഘുവംശമായത്. ഇക്ഷ്വാകു വംശം എന്നും കൂടി പറയും. എന്തായിരിക്കും കാരണം? ഇക്ഷ്വാകു എന്നു പേരായ രാജാവ് ഭരിച്ചതുകൊണ്ട്. അങ്ങനെ നമ്മൾ പല വംശങ്ങൾ, ചന്ദ്രവംശം, സൂര്യവംശം, ആകാശത്തിലെ ചന്ദ്രനും സൂര്യനും അല്ല, അത്തരം രാജാക്കന്മാരുണ്ടായിരുന്നത് കൊണ്ടാണ്. രഘുവംശം കാളിദാസൻ 29 രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ രാജാവ് അഗ്നിവർണനാണ്. ഏറ്റവും ആദ്യത്തെ രാജാവ് ആരാണ്? ദിലീപൻ.
0: ദിലീപൻ
1: അങ്ങനെയുള്ള രാജാവ് ഉണ്ടാവുക മാഷേ?
0: രാജാവിന് ദിലീപൻ, മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പേരുണ്ടാവോ? രാജാവിനൊരു കടിച്ചപ്പെട്ടാത്ത പേരുകളല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്?
2: വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ദിലീപൻ എന്നുള്ള പേരുള്ളത്. ഒരു പ്രദീപൻ എന്നുള്ള രാജാവിന്റെ പേര് നമ്മൾ കേട്ടിരുന്നു, കേട്ടിരുന്നോ? ശന്തനു മഹാരാജാവ്. ആ, ശന്തനുവിനെ അറിയാം. ശന്തനുവിന്റെ മുൻഗാമിയായിട്ടൊരു പ്രദീപനുണ്ട്. ഈ ശന്തനു പുതിയ കാലത്ത് പലർക്കും നമ്മൾ കേൾക്കുന്ന പേരല്ല. ദശരഥൻ എന്നുള്ള പേരുള്ള ആരെങ്കിലും ഉണ്ടോ നമുക്ക്?
1: ഇല്ല.
2: ശ്രീരാമനും ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലേ? പക്ഷെ ദിലീപ് ഇഷ്ടംപോലെ ഉണ്ട്, ലക്ഷ്മണുണ്ട്, ഭരതനുണ്ട്, ശത്രുഘ്നൻ എന്ന പേര് ഉണ്ട്, പക്ഷെ
0: കുറവാണ്.
2: വസിഷ്ഠനും ദുർവാസാവ് എന്നുള്ള പറഞ്ഞ പേരൊന്നും പുതിയ കാലത്ത് ആരും ഇട്ട് തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ നാളെ ഇട്ടുകൂടായികയില്ല. ദിലീപൻ ഈ രാമന്റെ, ശ്രീരാമന്റെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ്. യഥാർത്ഥത്തിൽ 29 അല്ല, വിഷ്ണു മുതൽ അഗ്നിവർണൻ വരെ 70 രാജാക്കന്മാരുണ്ട്. വിഷ്ണുവാണല്ലോ നമ്മുടെ വിരാട് പുരുഷൻ, പ്രപഞ്ചത്തിലെ ആദ്യത്തെ ഒരു അവതാരം. അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടാകുന്നു, ബ്രഹ്മാവ് നിന്ന് മരീചി, മരീചിയിൽ നിന്ന് കശ്യപൻ ഉണ്ടാകുന്നു, കശ്യപൻ എന്നാണ് വിവസ്വാൻ. പിന്നെ വൈവസ്വത മനു, വൈവസ്വത മനുവിൻ്റെ മകനാണ് ഇക്ഷ്വാകു. അതിനുശേഷം ഇക്ഷ്വാകു വംശമായി. അദ്ദേഹത്തിന് മകനാണ് സൂര്യൻ, പിന്നീട് സൂര്യപുത്രൻ, സൂര്യവംശം. സൂര്യൻ്റെയും ശ്രദ്ധയുടെയും അഥവാ മനുവിൻ്റെയും ശ്രദ്ധയുടെയും 10 ആ 10 ഒരാളാണ് ഇക്ഷ്വാകു. മനുവിന് ഛായ എന്ന ഭാര്യയിൽ 6 അതിൽപ്പെട്ട ആളാണ് യമൻ, നമ്മുടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞ കാലൻ, യമദേവൻ. ഇക്ഷ്വാകു വംശം സൂര്യവംശം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇക്ഷ്വാകുവിന് 3 അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് വികക്ഷി, വെറുതെ പേര് കൊണ്ട് മാത്രം നമുക്ക് ഓർമ്മിക്കാം. പുരഞ്ചയൻ, കാകുൽസ്ഥൻ, അനേനസ്, ഇതൊക്കെ പരമ്പരയിൽപ്പെട്ടാണ്, അദ്ദേഹത്തിൻ്റെ മക്കളല്ല, പരമ്പര. മാന്ധാവ്, 3 അംബരീഷൻ, മുജുകുന്ദൻ, പുരുകൽസൻ. ഈ മാന്ധാവിന് 50 സൗഭരിമുനിയാണ് ഈ 50 ഒറ്റയടിക്ക് വിവാഹം ചെയ്തത്. മാന്ധാതാവിൻ്റെ മകൻ്റെ പേരാണ് പുരുകൽസൻ. അദ്ദേഹത്തിൻ്റെ ത്രസഭന്യു എന്ന ഒരു മകൻ ജനിച്ചു. ഉച്ചരിക്കാൻ പാടാണല്ലേ. പിന്നെ അനരണ്യൻ, അര്യശ്വൻ, വസുമനസ്, സുതന്വാവ്, ത്രൈര്യാരുണൻ, നല്ല അക്ഷരശുദ്ധി വേണം ഉച്ചരിക്കാൻ.
1: സൂര്യജിക്കാവും തോന്നില്ല.
2: സത്യവ്രതൻ,

0: അത് പറ്റുമല്ലേ. അദ്ദേഹത്തിന് ത്രിശങ്കു എന്നും കൂടി പേരുണ്ട്. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഹരിശ്ചന്ദ്രൻ.
1: ഹരിശ്ചന്ദ്രന്റെ കഥ എന്തായാലും പറയണം നമുക്ക് കേട്ടാ, നമ്മൾ ഇതുവരെ ചാരികശരി പറഞ്ഞിട്ടില്ല.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക
1: ആന്തി ഇഷ്ടപ്പെടാണ്ട്.
2: ഈ ഹരിശ്ചന്ദ്രൻ എന്ന് പറയുമ്പോൾ സത്യം ധർമ്മം ഇതെല്ലാം പാലിക്കുന്ന ഒരാളല്ലേ?
1: അതെ, എന്നെ പോലെ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഹരിശ്ചന്ദ്രന്റെ കഥ പറയണമെന്ന്.
2: അങ്ങനെ ആ വഴിക്ക് മാഷെ കഥ
0: പറഞ്ഞുകൂടെ? കഥ പറയും നമുക്ക്. ഹരിശ്ചന്ദ്രന്റെ കഥ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം.
2: അതാ നല്ല.
0: ഹരിശ്ചന്ദ്രന്റെ മകന്റെ പേരറിയാലോ? പാമ്പ് കടിയേറ്റ് കാട്ടില് വീണ് കിടക്കുന്ന മകനെ കോരിയെടുത്ത അമ്മ എവിടെ കൊണ്ടുവന്നു? ചുടലക്കാട്ടില്. ചുടലക്കാട്ടില് ശവം ദഹിപ്പിക്കുന്ന ജോലിക്കാരനായിരുന്നു അച്ഛൻ, മഹാരാജ ഹരിശ്ചന്ദ്രൻ അല്ലേ? സിനിമയുണ്ട്
1: ആത്മവിദ്യാലയമേ.
2: സൂര്യച്ചി, ഇത് മധുരഗീതങ്ങളല്ല, ഇഷ്ടങ്ങൾ ഈണങ്ങളല്ല, ഇഷ്ട ഗാനങ്ങളല്ല.
1: നമ്മള് പാടുമ്പോ
0: ഹരിശ്ചന്ദ്രൻ സിനിമയിൽ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ?
1: അതെ, ഈണത്തെ പാടണല്ലോ.
0: അപ്പോ ആ മകന്റെ പേര് രോഹിതാശ്വനാണ് അല്ലേ? പാമ്പ് കടിച്ച് മരിച്ച മകന്റെ ശവദാഹത്തിന്, സ്വന്തം മകന്റെ ശവദാഹത്തിന് ഭാര്യയോട്, അതാ മകന്റെ അമ്മയോട് പണം ചോദിക്കുന്ന ഒരു രാജാവ്, അതാണ് ആ ഹരിശ്ചന്ദ്രൻ കഥ. നമുക്കതൊരു അവസരത്തിൽ പറയാം. രോഹിതാശ്വന്റെ മകനാണ് ഹരിതൻ. ഹരിതന്റെ മകന്റെ പേര് ചെറിയൊരു പേരാണ് ചുഞ്ചു.
2: അത് കുഴപ്പമില്ല, അങ്ങനത്തെ പേര് ഇഷ്ടം പോലെ ഇല്ലേ? ചഞ്ചു, ചിഞ്ചു,
1: അതെ,
2: കുഞ്ചു, മഞ്ജു, സുഞ്ചു,
0: അത് ചില ചുരുക്കപ്പേരുകളാണല്ലേ. ചുഞ്ചുവിന്റെ മകനാണ് സുദേവൻ. സുദേവന്റെ മകന്റെ പേര് ദരുകൻ. ദാരുകൻ എന്ന് കേട്ടിട്ടുണ്ടല്ലേ, ദരുകൻ. അദ്ദേഹത്തിന്റെ മകനാണ് സഗരൻ. സഗരന്റെ ഭാര്യയുടെ പേര് സുമതി എന്നാണ്. അത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സുമതിമാരുണ്ട്. പക്ഷെ മക്കളെത്ര അറിയോ? 60,000. 60,000 മക്കൾ. പിന്നീട് അടുത്ത പരമ്പരയിൽ അസമഞ്ജസ്, അസമഞ്ജസ്, അശുമാൻ, ഭഗീരഥൻ. ഭഗീരഥൻ അറിയാം, ഭഗീരഥ പ്രയത്നം.
2: ഭഗീരഥൻ പിള്ള, അതിപ്പോ ഇത് മറ്റേ ഭഗീരഥ്, പട്ടാളം പുരുഷനെ അനുഗ്രഹിക്കണോ?
1: അതന്നെ.
0: ആ പക്ഷെ ഇത് ആ പട്ടാളം സിനിമയിലെ കാര്യമല്ല. ഭഗീരഥന്റെ മകനാണ് ശ്രുതനാഥൻ, സിന്ധുദ്വീപൻ, അയുതായുസ്, പിന്നെ ഋതുവർണ്ണൻ. ഋതുവർണ്ണനാകുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് അറിയാം, സർവകാമൻ, സുദാസൻ, മിത്രസഖൻ, കന്മാഷപാദൻ, അശ്മകൻ, മൂലഖൻ, ഗഡ്വാംഗൻ, ദീർഘബാഹു. ദീർഘബാഹു ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേര് ദിലീപനാണ്. ഗഡ്വാംഗനാണ് ദിലീപനെന്നും ഗഡ്വാംഗൻ്റെ മകനാണ് ദിലീപനെന്നും രണ്ട് സംസാരമുണ്ട്. ദിലീപിനെ കുറിച്ച് കുറച്ചുകൂടി കഥകൾ നമുക്ക് പറയാം. അതിനുമുമ്പ് ദിലീപിന്റെ മകന്റെ പേരാണ് രഘു.
1: ഇഷ്ടംപോലെ നമ്മുടെ നാട്ടില് രഘുമാറുണ്ടല്ലോ.
0: രഘുവിന്റെ വംശമാണ്
2: രഘുവംശം.
0: രഘുവംശം, രഘുവംശം എന്ന പേരിലാണ് കാളിദാസന്റെ ഒരു കാവ്യമുള്ളത്. രഘുവിന്റെ മകന്റെ പേര് അജൻ ആണ്. അജന്റെ മകന്റെ പേരെന്താണ്?
1: ദശരഥൻ.
0: ദശരഥൻ. ദശരഥൻ ആകുമ്പോഴേക്കും നമുക്കെത്തി നമ്മുടെ അയോധ്യയുടെ ശ്രീരാമന്റെ കാലമെത്തി. കാരണം ദശരഥൻ അറിയപ്പെടുന്നത് ശ്രീരാമന്റെ പിതാവ് എന്നുള്ള രീതിയിലാണ്. ശ്രീരാമൻ, പിന്നെ ശ്രീരാമന്റെ മക്കള്
1: കുശൻ,
0: കുശനും ലവനുമാണ്. കുശന്റെ പരമ്പരയിലാണ് അതിഥി, നിഷധൻ. അതിഥി ശ്രീരാമന്റെ പേരക്കുട്ടിയാണ്, പൗത്രനാണ്. പ്രപൗത്രനാണ് നിഷധൻ. നിഷധന്റെ മകനാണ് നഭസ്. പിന്നെ പുണ്ഡരീകൻ, ക്ഷേമധന്വാവ്, ദേവാനീകൻ, ഋക്ഷകൻ. കുറെ ഇങ്ങോട്ടെത്തി, നമ്മുടെ യുഗങ്ങൾ മാറി വരലാണ്. പരിയാത്രൻ, വിന്തോരലൻ, വജ്രനാഭൻ, ഗഗണൻ, വിധുകി, ഹിരണ്യനാഭൻ, പുഷ്യൻ, ധ്രുവൻ, സുദർശൻ, അഗ്നിവർണൻ. അഗ്നിവർണൻ വരെയാണ് രഘുവംശത്തിൽ ഉള്ളത്. അഗ്നിവർണന്റെ കാലുകൾ എന്നൊരു നാടകമുണ്ട് നമ്മുടെ കാവാലം നാരായണ പണിക്കർ. അഗ്നിവർണനെ കുറിച്ചും കൂടി നമുക്ക് കുറച്ച് പറയാം. അഗ്നിവർണനും തീരുന്നില്ല. ശീഘ്രൻ എന്ന മകനാണ് അഗ്നിവർണന്. ശീഘ്രന്റെ മകനാണ് മരു. മരുവിന്റെ കാലമാണ് കലികാലം എന്ന് വിശ്വസിക്കുന്നുണ്ട്. മരുവിന്റെ മകനാണ് പ്രസുശ്രുതൻ. പ്രതിശ്രുതനല്ല, പ്രസുശ്രുതൻ. ഇത്രയും പരമ്പര ശ്രീരാമന്റെ മുന്നിലും പിന്നിലുമായിട്ട് നമുക്ക് കേൾക്കാം. നമ്മളിതിൽ പറഞ്ഞു രണ്ട് മൂന്ന് രാജാക്കന്മാരെ കുറിച്ച്, നമുക്ക് രണ്ട് മൂന്ന് പരമ്പരയിലെ ആളുകളെ കുറിച്ച് കുറച്ച് വിസ്തരിച്ച് പറയാം. ഒന്ന് ദിലീപൻ. ദശരഥനെ കുറിച്ച് നമുക്കറിയാം, ശ്രീരാമന്റെ കഥയിൽ രാമായണത്തിൽ അത് വരുന്നുണ്ട്. ദിലീപന്റെ പരമ്പര എങ്ങനെയാണ്? രഘുവിന്റെ അച്ഛനാണ് ദിലീപൻ. അതുപോലെ
1: രഘുവിന്റെ
0: മകനാണ് അജൻ. ദശരഥന്റെ പിതാവ് അജൻ, അജന്റെ പിതാവ് രഘു, രഘുവിന്റെ പിതാവ് ദിലീപൻ. അപ്പൊ ദിലീപൻ, രഘു, അജൻ, ദശരഥൻ, ശ്രീരാമൻ, ഇത്രയാണ് പ്രധാനപ്പെട്ട. ശ്രീരാമന് ശേഷം കുശൻ, ലവൻ. നമുക്ക് ഇവരെ കുറിച്ച് മാത്രം പറയാം, അല്ലെങ്കിൽ എല്ലാം പറയാൻ നമുക്ക് സമയമുണ്ടാവില്ല, സാവകാശം ഉണ്ടാവില്ല. ദിലീപൻ മഗധയിലെ രാജാവായിരുന്നു. മഗധയിലെ റാണിയായ സുദക്ഷിണയെയാണ് വിവാഹം കഴിച്ചത്. സുദക്ഷിണ. അപ്പം കല്യാണം കഴിച്ചു, പക്ഷേ
2: കുട്ടികളില്ല.
0: എല്ലാ കഥകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഘട്ടനമാണ്, അല്ലെങ്കിൽ ഒരു ഒരു വഴിത്തിരിവാണ് രാജാവിന് മറ്റുനോറ്റ് മക്കളുണ്ടാവാത്തൊരു കഥയും, മക്കളുണ്ടാകാൻ വേണ്ടി അവർ
1: വ്രതം
0: യാഗം നടത്തുക, പൂജ നടത്തുക, വ്രതം അനുഷ്ഠിക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തു. വസിഷ്ഠൻ ഇവരുടെ ആസ്ഥാന ഗുരുവാണ്, കുലഗുരുവാണ്. വസിഷ്ഠമുനി വന്ന് ദിലീപനോട് പറഞ്ഞു, നിങ്ങൾക്ക് ദിലീപൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അനപത്യത ദുഃഖം? അനപത്യത അഥവാ മക്കളില്ലാത്തത് അസുഖമായിട്ടല്ല പണ്ട് കണ്ടിരുന്നത്, എന്തായിട്ടാണ്? ശാപമായിട്ടാണ്. എന്തെങ്കിലും ശാപം കൊണ്ടാണ് പുത്രന്മാരില്ലാതിരിക്കുന്നതെന്നാണ് വിശ്വാസം പണ്ടത്തെ. ആ ശാപം നീക്കുക, ശാപദോഷം നീക്കുകയാണ് പൂജകളിലൂടെയും യാഗങ്ങളിലൂടെയും പണ്ടുള്ളവർ ചെയ്തത്. അപ്പോൾ വസിഷ്ഠൻ അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം നമ്മുടെ ദിലീപൻ മഹാരാജാവ് കാമധേനുവിൻ്റെ, കാമധേനു എന്ന് പറഞ്ഞാൽ ദേവ ഗോവാണ് അല്ലേ, ദേവലോകത്തെ പശുവാണ്. ആ വിശിഷ്ട ദൈവികമായ ആ കാമധേനുവിനെ കണ്ടപ്പോൾ അതിനെ മൈൻഡ് ചെയ്തില്ല, ഗൗനിച്ചില്ല. കാമധേനു ദേവന്മാർക്ക് തത്തുല്യമായ പദവിയുള്ളൊരു ഒരു ഗോമാതാവാണ്. അങ്ങനെയുള്ള മാതാവിനെ ആദരിക്കാതെ അനാദരിച്ചതിൻ്റെ പേരിലാണ് അനപത്യത ദുഃഖം അനുഭവിക്കുന്നത്. അപ്പം എന്തായിരിക്കും പരിഹാരം? അതിനെ ആദരിക്കണം, അതിൻ്റെ മനസ്സിലെ വെറുപ്പ് മാറ്റണം, അതിനെ പ്രീതിപ്പെടുത്തണം. ആരെ? കാമധേനുവിനെ. അപ്പം എന്താണതിന് മാർഗം? കാമധേനു വസിഷ്ഠൻ കാമധേനുവായിട്ട് ബന്ധപ്പെട്ടു. കാമധേനു എപ്പോഴാണ്, എങ്ങനെയാണ് ദിലീപിന് ശാപമോക്ഷം കൊടുക്കുക, ദിലീപിനോടുള്ള വെറുപ്പ് എങ്ങനെയാണ് മാറ്റുക എന്ന കാര്യം വസിഷ്ഠ മഹാമുനി തന്നെ അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, കാമധേനുവിൻ്റെ മകളെ ശുശ്രൂഷിക്കണം ദിലീപൻ. ദിലീപൻ ഒരു രാജാവാണ്, വലിയ രാജ്യം ഭരിക്കുന്ന രാജാവാണ്. രാജാവ് ഒരു പശുവിനെ നോക്കുകയെന്ന് പറഞ്ഞാൽ
1: മോശം.
0: പക്ഷേ സാധാരണ പശുവല്ല ഇത്, ഗോമാതാവിൻ്റെ മകളായ മറ്റൊരു ഗോമാതാവാണ്, നന്ദിനി പശുവിനെ. അങ്ങനെ തൻ്റെ പുത്രിയെ ശുശ്രൂഷിക്കും വരെ മക്കൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് കാമധേനുവിൻ്റെ തീരുമാനം, ശാപം. കാമധേനുവിൻ്റെ മകളാണ് നന്ദിനി. നന്ദിനിയെ ശുശ്രൂഷിക്കാൻ ദിലീപൻ തയ്യാറായി. അപ്പോൾ രാജാവ് കൊട്ടാരം ഉപേക്ഷിക്കുന്നു. നന്ദിനി എവിടെയാണ്? തൊഴുത്തിൽ കെട്ടുമെന്നല്ല ചെയ്യുക, പച്ചപ്പുൽമേടിൽ സ്വച്ഛന്തം ഇങ്ങനെ മേഞ്ഞു നടക്കും. അതിനെ മറ്റാരും ആക്രമിക്കാനില്ലാതെ, ആക്രമിക്കാൻ അനുവദിക്കാതെ, ആരാലും ഉപദ്രവമേൽക്കാൻ അനുവദിക്കാതെ രാജാവ് കാത്തുകൊള്ളണം. അപ്പോൾ പശുവിൻ്റെ പിന്നാലെയാണ് രാജാവ് പോകുന്നത്. കൊട്ടാരവും രാജ്യഭരണവും യുദ്ധങ്ങളും മറ്റെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലാണ് രാജാവ്, പശുവിൻ്റെ പിന്നാലെയാണ് രാജാവ്. എന്തിനു വേണ്ടിയാണ്? ശാപമോക്ഷം. കാമധേനുവിന് അന്ന് പരിഗണിച്ചിരുന്നുവെങ്കിൽ, ആദരിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ പറ്റുമായിരുന്നോ?
2: ഇല്ല.
0: അപ്പം അങ്ങനെ മുതിർന്നവരെ, നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരുന്നാൽ ഇതായിരിക്കും ഫലം. ഇതാണ് കഥ.
1: കേട്ടാ സൂര്യേച്ചി, നിനക്ക് കുറച്ച് നാളായിട്ട് അത് കുറവാന്ന്, എന്നെ നീ ബഹുമാനിക്കലുണ്ടാ?
2: അതെന്താ സംഭവം എന്നറിയാ? ഇടയ്ക്ക് നിങ്ങൾ പറയാ എനിക്ക് ഇന്റെ അത്രേ പ്രായമുള്ളൂ എന്ന്. ഞാൻ പറയുമ്പോ എപ്പിങ്ങൾ എന്നാ പറയല്ലേ, ഇനിയും കാണാൻ പ്രായം കുറവാണ്. എന്നാൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കണ്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ചിന്ത.
1: അപ്പൊ ഇനി മുതലേ നിന്നെ ഞാൻ ബഹുമാനിക്കാം.
2: അങ്ങനെയാണെങ്കിൽ ശാപം കിട്ടൂല.
0: ഏതായാലും നമുക്ക് ആര് ബഹുമാനിക്കണം എന്നുള്ളത്, എല്ലാരെയും നമുക്ക് പരസ്പരം ബഹുമാനിക്കണം. ഒരു സംസ്കാര സമ്പന്നനായ ഒരാളുടെ, ഒരു മനുഷ്യന്റെ സ്വഭാവം എന്താണ്, പ്രത്യേകത എന്താണ്?
2: പരസ്പരം
0: ബഹുമാനമാണ്, പരസ്പര ബഹുമാനം. അവനവനെ തന്നെയും ബഹുമാനിക്കണം അല്ലേ, പരസ്പരവും ബഹുമാനിക്കണം. അതിൽ പ്രായവും പാണ്ഡിത്യം എന്നോ ഒരു വിഷയമല്ല. പ്രായം കൂടിയവരെ മാത്രമേ ബഹുമാനിക്കാവുന്നുണ്ടോ?
2: ഇല്ല
0: ഇല്ല, എല്ലാവരെയും ബഹുമാനിക്കാം.
1: കേട്ടല്ലോ, പ്രായം എനിക്ക് കുറവാണല്ലോ, അപ്പൊ നീ എന്നെ എന്ത് വേണം? ബഹുമാനിക്കണം.
2: എങ്ങനെ ബഹുമാനിക്കണ്ടേ?
1: മാഷെ കഥ പറഞ്ഞോ.
0: അതെ, ബഹുമാനത്തിന്റെ ചർച്ച അവിടെ നിൽക്കട്ടെ, കഥയിലേക്ക് വരാം. നമ്മുടെ ദിലീപ് മഹാരാജാവ് നന്ദിനിയെ ആദരിക്കാൻ ബഹുമാനിക്കാൻ കാട്ടിലാണ്. 21 ദിവസം, 21-ാം ദിവസം, ഒരു ദിവസം രാജാവ് ഒരു നിമിഷം എല്ലാ സമയത്തും പശുവിനെ നിർനിമേഷനായിട്ട് നോക്കി നിൽക്കലാണ്. ഒരു നിമിഷം ആ കാടിൻ്റെ സൗന്ദര്യത്തിലേക്ക് അദ്ദേഹം കണ്ണ് തെറ്റിച്ചപ്പോൾ ആ സമയം ഈ പശുവിനൊരു വലിയ സിംഹം ആക്രമിക്കാൻ വന്നു. പശുവിൻ്റെ പുറത്ത് ചാടിക്കയറി. സിംഹം പശുവിനെ അതുപോലെ കാട്ടുമൃഗങ്ങളൊക്കെ കീഴ്പ്പെടുത്തുന്ന കണ്ടിട്ടില്ല
2: നമ്മൾ? ആനിമൽ പ്ലാനറ്റിലും ഡിസ്കവറി ചാനലിലും കാണുന്നില്ലേ?
1: ഞാനതൊന്നും കാണില്ല ശനി, നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ.
2: അല്ല, ഞാൻ പ്രകൃതിയിലുള്ളൊരു ജീവിയാണല്ലോ, ഞാനെല്ലാം കാണലുണ്ട്.
1: സ്വന്തക്കാരുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല.
2: അല്ല, അത് മാത്രല്ല, ഒരു ദിവസം മാഷി നേക്കണ ഈ ഡിസ്കവറി വെക്കുമ്പോ കണ്ട് നല്ല പരിചയമുള്ളൊരു മുഖം നോക്കുമ്പോ സൂര്യച്ച് അതാ തുള്ളിയിട്ടും മരത്തിന്റെ മുകളിലും കയറി
1: നിലവിളിച്ചിട്ട് റോജാ റോജാ എന്ന് പറഞ്ഞിട്ട് നീ പ്ലാറ്റ്ഫോമിലൂടെ പോയതല്ലേ. റോജ മരിച്ചിട്ട് എത്ര കാലാ യശ്വിനി, എന്നിട്ട് നീ ഇങ്ങനെ ഓടേണ്ട ആവശ്യമുണ്ടായിരുന്ന? അത് മാത്രല്ല, നീ രണ്ടു ദിവസമല്ലേ അവളെ കണ്ടിട്ടുള്ളൂ, എന്നോടൊന്നും ഒട്ടും നിനക്ക് സ്നേഹമില്ലല്ലോ. രണ്ടേ രണ്ട് ദിവസം കണ്ട അവളുടെ പിന്നാലെ നീ എന്തൊരോട്ടായിരുന്നു.
2: പക്ഷേ സ്നേഹം തന്നു. ആര്? റോജ. സ്നേഹത്തിന് പിന്നാലെയാണല്ലോ ഞാൻ പറഞ്ഞത്.
1: അപ്പൊ നമ്മളൊന്നും ആരും തരുന്നില്ല.
2: മാഷെ ചാരികസര നാടകത്തിലേക്ക് തുള്ളുന്നുണ്ട്, ഇപ്പൊ പിടിച്ച രക്ഷപ്പെടുത്താം.
0: നമുക്ക് തൽക്കാലം നാടക നേരം അവിടെ വിടാം. മാത്രല്ല, പ്ലാറ്റ്ഫോമിലൂടെ ഓടിയത് അശ്വിനി അല്ലല്ലോ.
2: മല്ലികയാണല്ലോ.
1: മല്ലിക അശ്വിനി ആണല്ലോ.
0: ശരി, നമുക്ക് ആ തർക്കം അവിടെ നിൽക്കട്ടെ. മാത്രമല്ല, നമ്മൾ നമ്മുടെ നന്ദിനി എന്ന വിശുദ്ധ പശുവിൻ്റെ പുറത്ത് അക്രമാസക്തനായിട്ടൊരു സിംഹം കയറി നിൽക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ കാട് കയറാൻ പാടുണ്ടോ?
2: ഇല്ല,
0: പ്ലാറ്റ്ഫോമിലും നാടക നേരത്തിലൊന്നും പോകാൻ പാടില്ലല്ലേ. അപ്പം രാജാവ് ഉടനെ തന്നെ പശുവിന്റെ അലറി നിലവിളി കേട്ട് തിരിച്ചു വന്നു. അദ്ദേഹം ഈ സിംഹത്തെ ആക്രമിക്കാൻ പോകലാണ്. പക്ഷെ അദ്ദേഹത്തിന് അസ്ത്രം, തന്റെ അമ്പം വില്ലൊക്കെ ഉണ്ട്, ആയുധങ്ങളൊക്കെ ഉണ്ട്, അസ്ത്രം എടുത്തു ഉയർത്താൻ പറ്റുന്നില്ല.
2: അയ്യോ,
0: സ്തംഭനം,
1: പക്ഷാഘാതം,
2: പെട്ടെന്ന്
1: കൈവിരലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നില്ല.
0: അത് പക്ഷേ പക്ഷാഘാതം, ഇതുപോലെ നമ്മളൊരു സന്ദർഭം കണ്ടിന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അർജുനന്റെ ഗാന്ധീവം.
2: ആ, എപ്പോഴായിരുന്നു
0: അത്? മഹാപ്രസ്ഥാനത്തിന് മുൻപേ ശ്രീകൃഷ്ണ ഭഗവാൻ മരിച്ചതിന് ശേഷം കൃഷ്ണപത്നിമാരെ കൂട്ടാൻ വേണ്ടി അർജുനൻ ചെല്ലുന്നു. ആ സമയത്ത് കാട്ടാളന്മാര് വന്നിട്ട് തട്ടിക്കൊണ്ടുവന്നു. കാട്ടാളന്മാർക്കെതിരെ തന്റെ ഗാന്ധീവം കുലച്ച് അവനഴിന്ന് വില്ലെടുക്കാൻ നോക്കുമ്പോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഗാന്ധീവത്തിന്റെ പവർ എത്ര വരെ മാത്രമേ ഉള്ളൂ?
2: ശ്രീകൃഷ്ണൻ
0: ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതൊരു ശാപത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആയുധം എടുക്കാൻ പറ്റുന്നില്ല. മുന്നിലാണെങ്കിൽ താൻ പരിപാലിക്കേണ്ട ഗോമാതാവായ കാമധേനുവിന്റെ മകൾ ഇതാ ആക്രമിക്കപ്പെടുന്നു. ഏത് നിമിഷം അതിന്റെ കഴുത്ത് കടിച്ച് ചോര വലിച്ച് കുടിച്ച് മരിച്ചു പോവും. രാജാവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് സിംഹം സംസാരിക്കാൻ തുടങ്ങി. കഥയാണ്, കഥയിൽ
2: ചോദ്യമില്ല.
0: സിംഹം സംസാരിക്കാൻ തുടങ്ങി. അതായത് ഇതെന്റെ ഇരയാണ്, കാട്ടിലെ സിംഹത്തിന്റെ ഭക്ഷണമാണല്ലോ മറ്റ് ജീവികൾ, അതുകൊണ്ട് എന്നെ വിശപ്പടക്കാനാണ് ഞാൻ ഇതിനെ ആക്രമിക്കുന്നത്. നിങ്ങൾ അമ്പെടുത്തിട്ട് വില്ലെടുത്തിട്ടൊന്നും കാര്യമില്ല, ഒരു പശുവല്ലേ. ഞാനിതുപോലെ അധിക ദിവസവും പശുക്കളെയും കാളകളെയും കഴുതുകളെയും മറ്റ് ജീവികളൊക്കെ കഴിക്കാറുണ്ട്, ആക്രമിച്ച് തിന്ന് കൊന്നു തിന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ നോക്കണ്ടാവും. ദിലീപൻ എന്ത് പറഞ്ഞു? ഞാൻ ജീവിച്ചിരിക്കെ
2: നടക്കില്ല
0: അല്ലേ. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, നീ എന്നെ കഴിച്ചോളൂ.
1: നിന്നെ എന്തിനാ കഴിക്കുന്നേ? അതിന്റെ വായിൽ കൊള്ളാനുണ്ടാവോ? നീ
2: എന്നെ എന്ന് പറഞ്ഞാല് ദിലീപ് മഹാരാജാവ്.
1: അപ്പൊ അത് ശരി, നീയാണോ ദിലീപ് മഹാരാജാവ്?
2: ഇപ്പൊ ദിലീപ് മഹാരാജാവിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ
0: പറയുന്നു. അതുകൊണ്ടാണ്
2: ശ്രദ്ധ വേണം.
0: ദിലീപ് മഹാരാജാവാണ് പറയുന്നത് എന്നെ കഴിച്ചോളൂ, നിന്റെ വിശപ്പ കറ്റിക്കോളൂ. പക്ഷേ ആ നന്ദിനി പശുവിനെ വെറുതെ വിടണം, എന്നെ ആഹാരമാക്കി വിശപ്പ് കെട്ടിക്കൊള്ളൂ. സിംഹം പറഞ്ഞു എന്ത് വിഡിത്വമാണ് നിങ്ങൾ പറയുന്നത്? മാത്രമല്ല നിങ്ങൾ കഴിച്ചാലൊന്നും എൻ്റെ വിശപ്പ് മാറില്ല. നേരത്തെ സൂര്യ പറഞ്ഞ പോലെ തന്നെ അല്ലേ. അതുകൊണ്ട് എനിക്ക് ഈ പശുവിനെ തന്നെ വേണം. എന്തിനാണ് ഇതിനു വേണ്ടി നിങ്ങളിങ്ങനെ ഒരു രാജാവല്ലേ ജീവൻ നഷ്ടപ്പെടുന്നൊക്കെ ചോദിക്കും. പക്ഷേ ഒരു തരത്തിലും രാജാവ് അനുവദിക്കുന്നില്ല. രാജാവ് പറഞ്ഞു ഇതെൻ്റെ സംരക്ഷണത്തിലുള്ള ഒരു പശുവാണ്, ഞാനതിന് ജീവൻ കൊടുത്തും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങുക, എന്നെ കഴിച്ചോളൂ. എന്നിട്ട് ആയുധങ്ങളൊക്കെ താഴെ വെച്ച് കുരിഞ്ഞവിടെ നിന്നു. അപ്പൊ എന്താ സംഭവിക്കുക?
2: സിംഹം രൂപം മാറി.
0: ആ സിംഹം
2: ഒറിജിനൽ
0: രൂപം മാറിയിട്ട് അനുഗ്രഹിച്ചു. നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. കാമധേനുവിന്റെ എല്ലാ ശാപവും മാറിക്കഴിഞ്ഞു. നിങ്ങൾക്കിനി മക്കളുണ്ടാവും. ഇതിലേക്ക് സിംഹം എന്തുകൊണ്ടാണ് പശുവിനെ കൊല്ലാൻ ഒരുങ്ങിയത് എന്നതിനെ കുറിച്ച് സിംഹം ഒരു കഥ പറയുന്നുണ്ട്. ശിവകിങ്കരന്മാര് ആ വഴിയിലൂടെ പോകുമ്പോൾ പാർവതി വളർത്തിയ ഒരു വൃക്ഷം അവിടെ കാട്ടിലുണ്ടായിരുന്നു. പാർവതി വളർത്തിയ വൃക്ഷത്തിന് കാവലായിട്ടാണ് ശിവന്റെ കിങ്കരന്മാരവിടെ ഉള്ളത്. ഈ വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെയാണ് എന്ത് പശു മേഞ്ഞു പോകുന്നത്. അപ്പൊ അതിന്റെ ചുവട്ടിലുള്ള ആരെയും ഭക്ഷണമാക്കും ഞാൻ എന്ന് സിംഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ മരത്തിന്റെ ചുവട്ടിലാണ് ഉള്ളത് ആര്? പശു. അത് പാർവതിദേവി നട്ടു വളർത്തിയ മരമാണ്. അതിന് കാവലായിട്ട് ആരുണ്ട്? ശിവകിങ്കരന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങളെ ഭക്ഷണം ആക്കുന്നത് ഈ പശുവിനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു രക്ഷയില്ല. ദിലീപ് മഹാരാജാവ് തൻ്റെ ശരീരം മുഴുവനും കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ആയുധമൊക്കെ താഴെ വെച്ച് നിൽക്കലാണ്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിംഹം അപ്രത്യക്ഷനായി. കാമധേനുവിന്റെ ശാപം പരീക്ഷിക്കുകയായിരുന്നു. രാജാവ് എത്രമാത്രം കൃത്യനിഷ്ഠയുള്ള ആളാണ്, സത്യനിഷ്ഠയുള്ള ആളാണെന്ന് മനസ്സിലാക്കാനാണ്. രാജാവിന് അങ്ങനെ ഒരു മകനുണ്ടായി. ആ മകന്റെ പേരാണ്
2: രഘു.
0: രഘു, രഘുവംശസ്ഥാപകനായ രഘു. രഘുവിന്റെ അച്ഛനമ്മമാരാരാണ്? ദിലീപിന്റെ ഭാര്യയുടെ പേരാണ് സുദക്ഷിണ. നമ്മളത് പറഞ്ഞല്ലോ അല്ലെ. സുദക്ഷിണ രഘുവിന് ജന്മം നൽകുന്നു. രഘുവിന്റെ മകനായിട്ടാണ് അജൻ പിറക്കുന്നത് അല്ലെ. അജന്റെ ഭാര്യയുടെ പേരാണ് ഇന്ദുമതി. ആരാണ്
2: ഇന്ദുമതി?
0: ഇന്ദുമതി ഒരു ദിവസം ഉദ്യാനത്തിലിരിക്കുമ്പോൾ നാരദരുടെ വീണയിൽ നിന്നും പുഷ്പഹാരത്തിന്റെ ഒരു ഭാഗം താഴത്തേക്ക് പതിച്ചു. അത് നേരെ വന്ന് പതിച്ചത് നമ്മുടെ ഇന്ദുമതിയുടെ മാറിലാണ്. നാരദന്റെ വീണയിൽ ഈ മുല്ലപ്പൂ കൊണ്ടൊരു വിശിഷ്ട മാലിന്യം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ തലയിലൊക്കെ കണ്ടിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് വീണയിലാണ്, അദ്ദേഹത്തിന്റെ നാരദ വീണയിലുള്ള ഈ മാലിന്യമാണ് ഗഗനചാരിയാണ്, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നയാളാണ്. അത് നേരെ വന്ന് പതിച്ചത് ഉദ്യാനത്തിൽ ഇരിക്കുന്ന ഇന്ദുമതിയുടെ മാറിലാണ്. ഈ പുഷ്പഭാരം പൂവിന്റെ പതനമേറ്റ് ഇന്ദുമതി മരിച്ചുപോയി. അത്രക്ക് ഭാരമുണ്ടായിരിക്കാം അല്ലേ, കാരണം ദേവമുനിയുടെ നാരദന്റെ വീണയിൽ നിന്നാണ് അത് പതിക്കുന്നത്. ആ പതനം താങ്ങാനുള്ള ശേഷി ഇന്ദുമതിക്കുണ്ടായിരുന്നില്ല. ഇന്ദുമതി അതിന് പിന്നാലെ മരിക്കുകയാണ്. ഇത് ഒരു ശാപമോക്ഷമായിരുന്നു ഈ മരണം. ഇന്ദുമതി യഥാർത്ഥത്തിൽ ഒരു അപ്സരസ്സായിരുന്നു. തൃണബിന്ദു മഹർഷി, നമ്മൾ പണ്ട് പറഞ്ഞൊരു കഥയുണ്ട്, തൃണബിന്ദു മഹർഷിയുടെ ശാപമേൽക്കപ്പെട്ട അപ്സരസ്സാണ് ഇന്ദുമതിയായിട്ട് അജന്റെ ഭാര്യയായിട്ട് കഴിയുന്നത്. ഇന്ദുമതി മരിക്കുമ്പോഴേക്കും ദശരഥൻ ജനിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചതുകൊണ്ട് ചെറിയ കുട്ടിയായ ദശരഥന് രാജ്യഭാരമേൽപ്പിച്ച് അദ്ദേഹം വനപ്രസ്ഥത്തിന് പോവുകയാണ്. ആര്? അജമഹാരാജാവ്. ചെറിയൊരു കാലം മാത്രമാണ് അജൻ ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണവും കുറച്ച് കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദശരഥന്റെ ആദ്യത്തെ കുട്ടിയുടെ പേരെന്താണ്?
2: ഉഷ.
1: അത് ഞാനല്ലേ കുഞ്ഞാറ്റേലെ ഉഷ.
2: അത് 21-ാം നൂറ്റാണ്ടിലത്തെ ഉഷ.
1: അന്ന്
0: അശ്വിനി ഉഷയല്ല, ശാന്തയാണ്.
2: ശാന്ത,
1: നീ നേരത്തെ എന്തോ പറഞ്ഞിട്ടില്ലേ, ഏകസ്വനഹായ എന്തോ എന്താണത്?
2: ഏകസ്വനഗ്രാഹി.
1: ആ ഗ്രാഹിയോടത്ത് ഇപ്പോ
2: ഉഷല്ല ശാന്ത.
1: ഉഷയും ശാന്തയും പിന്നെ തമ്മിൽ ഭയങ്കര ബന്ധാണല്ലോ. എനക്കറിയായിരുന്നു, എനക്കൊരു സ്പേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയായിരുന്നു.
2: ഞാൻ നിങ്ങളെ പരീക്ഷിച്ചല്ലേ, എന്ത് നീട്ടിങ്ങള് തിരുത്തിയാ.
0: ഏതായാലും ദശരഥ മഹാരാജാവിന്റെ ആദ്യ ഭാര്യയാണ് കൗസല്യ. കൗസല്യക്കും ദശരഥ മഹാരാജാവിനും പറഞ്ഞ ആദ്യത്തെ കുട്ടിയുടെ പേര് ശാന്ത എന്നാണ്. പക്ഷെ ശാന്ത നമ്മുടെ രാമായണത്തിൽ അധികം ഇല്ല അല്ലേ?
2: ഇല്ല.
0: നമ്മുടെ നാല് മക്കളാണ്.
1: അന്ന് ഞാൻ പാടിയ പാട്ട് കേട്ടിട്ടില്ലേ, മക്കള് മൂന്നും നാലും പെറ്റുന്ന് കേട്ടിനാ. അതായത് മൂന്ന് ഭാര്യമാരും
2: നാല് മക്കളെ പ്രസവിച്ചറിയാം.
0: പക്ഷെ യഥാർത്ഥത്തില് നാലല്ല, അഞ്ചാണ്. ശ്രീരാമന് മുമ്പേ നമ്മൾ പറയേണ്ട പേര് ശാന്തയാണ്. ശാന്തക്ക് എന്ത് പറ്റി?
2: ശാന്തനെ ലോമപാദന കൊടുത്തു.
0: ലോമപാദന കൊടുത്തു. ദശരഥ മഹാരാജാവിന്റെ ഒരു സുഹൃത്തു കൂടിയ ലോമപാദന കൊടുത്തു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല അല്ലേ? പക്ഷേ ദശരഥന് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ, അവളെ കൊടുത്തു. പക്ഷെ നമ്മളവിടെ പുരാണത്തിൽ കാണേണ്ട ഒരു കാര്യം, ദശരഥ മഹാരാജന് പിന്നെ മക്കളുണ്ടാവുന്നില്ല. ഒന്നിനു പിന്നാലെ മൂന്ന് കല്യാണം കഴിച്ചു, കൗസല്യ, കൈകേയി, സുമിത്ര. അങ്ങനെയാണ് മക്കളില്ലാത്ത ഒരു പരിഹാരം, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ ചെയ്തത്? പശുവിന് മേയ്ക്കാനല്ല, ദിലീപിനെ പോലെ അല്ലേ യാഗം, പുത്രകാമേഷ്ടി. ഈ പുത്രകാമേഷ്ടി നടത്താൻ അർഹതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ. ആരാണത്?
1: ദുർവാസാവ്.
0: അല്ല, നിങ്ങളിങ്ങനെ തപ്പുമ്പോ നമ്മുടെ ശ്രോതാക്കള് നിങ്ങളെ കുറിച്ച് പറഞ്ഞ അഭിമാനം കൊണ്ട വാക്കെല്ലാം പിൻവലിക്കേണ്ടി വരും.
1: അഗസ്ത്യൻ.
0: ക്ലൂ തരാം. ദുന്ദുബിനാഥം, ദേവദുന്ദുബിനാഥം.
1: അതായത് ഋഷിശൃംഗൻ.
2: അയ്യോ, ആ മോളെ ഭർത്താവിനെ വിളിച്ചിന് പറഞ്ഞിട്ടില്ലേ?
1: അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. നിനക്കെന്താ, എന്ത് ഗ്രാഹിന്നാ പറഞ്ഞേ?
2: ആ മാഷ് ദുന്ദുബി പറഞ്ഞപ്പോഴല്ലേ ഇങ്ങക്ക് കത്തിയത്?
1: എന്നിട്ടും നിനക്ക് കത്തിയിട്ടില്ല?
2: എന്റെ നാവില് വരുന്നത് മോളെ ഭർത്താവ്, മോളെ ഭർത്താവ്.
0: ഇരിക്കട്ടെ, ഋഷശൃംഗൻ വൈഭണ്ഡകൻ അല്ലെങ്കിൽ വിഭാണ്ഡകന്റെ മകനായ ഋഷശൃംഗൻ. ഋഷശൃംഗന്റെ പ്രത്യേകത എന്താണ്?
2: മഴ പെയ്യ്ക്കും.
0: അദ്ദേഹം സ്ത്രീകളെ കണ്ടിട്ടേ ഇല്ല.
1: അതെ,
0: ലോകത്തിൽ സ്ത്രീകൾ എന്നൊരു വിഭാഗം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഓർമ്മില്ലേ
1: വൈശാലി?
0: അങ്ങനെ അംഗരാജ്യത്ത് മഴ പെയ്യ്ക്കാൻ വേണ്ടി ലോമപാദൻ ഋഷശൃംഗനെ കൊണ്ടുവരികയാണല്ലേ. യാഗം ചെയ്തു, അവിടെ മഴ പെയ്തു. മഴ പെയ്ത സമയത്തുള്ള പാട്ടാണ് നേരത്തെ സൂര്യ പാടാൻ ഒരുമ്പിട്ട്
2: തടഞ്ഞു നിർത്തിയത് ഞാൻ.
0: ആ ഋഷശൃംഗനെയാണ് ലോമപാദൻ തന്റെ മകൾ എന്ന് പറഞ്ഞാൽ തനിക്ക് ദശരഥൻ സമ്മാനിച്ച മകളായ ശാന്തയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഋഷശൃംഗനാണ് പുത്രകാമേഷ്ടി യാഗം നടത്താൻ പറ്റിയാള് എന്ന് കാണുകയും ഋഷശൃംഗനെ വിളിച്ചു വരുത്തുന്നു അയോധ്യയിലേക്ക്. ഋഷശൃംഗന്റെ കാർമ്മികത്വത്തിലാണ് അവിടെ എന്ത് യാഗം നടക്കുന്നത്? പുത്രകാമേഷ്ടി യാഗം. അപ്പൊ അത് നമുക്ക് രാമായണത്തിലുള്ള കഥയാണ്. പുത്രകാമേഷ്ടി യാഗം നടന്നുകൊണ്ടിരിക്കെ യാഗാഗ്നിയിൽ നിന്നും ഒരു ദിവ്യ പുരുഷൻ ഉയർന്നു വന്നു. ഒരു പാത്രം നിറയെ
2: നെയ്പായസം.
0: നെയ്പായസല്ല,
1: പായസം.
2: വെറും പായസം.
0: പായസം കൊടുത്തു. അതെന്ത് ചെയ്തു? പിന്നെ
1: മൂന്ന് പേർ
2: വീതിച്ചു കൊടുത്തു.
0: അവര് നേർപകുതി കൗസലിലേക്ക്, പിന്നെ ബാക്കി പകുതി കൈകേയിക്ക്. രണ്ടുപേരും അവർക്ക് കിട്ടിയതിന്റെ പകുതി
1: സുമിത്ര
0: കൊടുത്തു.
1: അശ്വിനി, ഇന്നാറ്റാണെങ്കിലേ കംപ്ലീറ്റ് അടിയും കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിയിട്ട് പായസം തേച്ച് മറിഞ്ഞിട്ടുണ്ടാവൂലേ?
2: അതെ, ആർക്കും കിട്ടാണ്ട്. മാഷ, അതിൻ്റെ കൂടെ ഒരു സംശയം, കൗസല്യന്റെ പകുതിയും കൈകേയിന്റെ പകുതിയും സുമിത്ര കൊടുക്കുമ്പോ സുമിത്രക്കല്ലേ അധികം?
0: സുമിത്രക്കാണ് അധികം. അതുകൊണ്ടാണ് സുമിത്ര രണ്ട് മക്കളെ ജന്മം നൽകിയത്. മാത്രമല്ല ഈ ഡിവിഷനില്, ഈ പായസത്തിന്റെ ഷെയറിംഗ്, അതിന്റെ പാർട്ടീഷനെ കുറിച്ച് പല കഥകളിലും പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. 50% കൗസല്യക്കും 25-25 സൗമിത്രക്കും അതുപോലെ കൈകേയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 50-ന്റെ പകുതി 25 മാത്രം കൗസല്യ എടുത്തു, ബാക്കി 25-ന്റെ 12.5 സുമിത്രക്കും 25-ന്റെ 12, അതായത് 25 കൗസല്യ, 50 സുമിത്ര 25 കൈകൈ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് തർക്കത്തിലേക്ക് വിടണ്ട. എന്തായാലും പായസം 3 പേർക്കും കിട്ടി. അങ്ങനെ അവർക്ക് കുട്ടികളുണ്ടായി. ശ്രീരാമൻ കൗസല്യക്കും
2: ലക്ഷ്മണൻ
0: ഭരതൻ കൈകേയിക്കും ലക്ഷ്മണനും ശത്രുഘ്നനും സുമിത്രയ്ക്കും ഉണ്ടായി. നമുക്ക് പിന്നീട് അറിയുന്ന കഥകളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയെ കൊടുത്തിട്ടാണ് 4 ആൺകുട്ടികളെ ദശരഥനെ സ്വന്തമാക്കിയത്
1: അല്ലേ. അപ്പൊ പെണ്ണിന് അത്രയ്ക്കുണ്ട് വില.
0: ദശരഥ മഹാരാജാവിന്റെ കഥയിൽ നമുക്കിത് ഒരുപക്ഷെ രാമായണത്തിൽ അധികം പ്രചാരമില്ലാത്തൊരു കഥയാണ് ലോമപാദന്റെ. പരാമർശം ഉണ്ടെങ്കിൽ കൂടി അത്ര പ്രചാരമില്ല. പുത്രകാമേഷ്ടിയാകെ നടക്കുന്ന സമയത്താണ് നമ്മളത് രാമായണത്തിൽ അത് കേൾക്കുന്നത്. ശരിക്ക് ദശരഥന്റെ പേര് ദശരഥൻ എന്നായിരുന്നില്ല. എന്തായിരുന്നു പേര്? ദശരഥൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
2: പത്ത് രഥങ്ങളെ
0: ഒരേ സമയം
2: നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്.
0: 10 രഥങ്ങളെ ഒരേ സമയത്ത് നിയന്ത്രിക്കണമെങ്കിൽ 10 ആള് വേണ്ടേ? ഇത് 10 ദിക്കുകളിലേക്ക് 10 സ്ഥലങ്ങളിലേക്ക് ഒരു രഥം 10 സ്ഥലങ്ങളിലേക്ക് നയിക്കാനുള്ള ശേഷി ഉണ്ടത്രേ. ഒരേ സമയത്ത് തന്നെ നമ്മളിപ്പോ പെരുന്തച്ഛൻ നിർമ്മിച്ചൊരു കുളമില്ലേ കേരളത്തിലുണ്ടാ കുളം. ആ കുളം ഒരു ഭാഗത്ത് നോക്കിയാൽ ചതുരമാണ്, മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ദീർഘവൃത്തമാണ്, മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ സമചതുരമാണ്. ഇങ്ങനെ പല ഷേപ്പുകളിൽ നമുക്ക് തോന്നും. അതുപോലെ ഒരു ദിശയിലേക്ക് പോകുന്ന ദശരഥൻ തേര് തെളിച്ച് പോകുമ്പോൾ കിഴക്ക് ഭാഗത്തേക്കാണെങ്കിൽ തൊട്ടടുത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളവർ ഞങ്ങൾക്ക് നേരെയാണ് എന്ന് തോന്നും. അപ്പൊ 10 ദിക്കുകളിലേക്ക് ഒരേ സമയത്ത് രഥങ്ങളെ പായിക്കാനുള്ള ഒരു അധിരഥനാണ് ആര്? ദശരഥൻ. ഈ കഴിവ് അദ്ദേഹത്തിന് പിന്നീടാണ് ലഭിക്കുന്നത്. ആരാണ് കൊടുക്കുന്ന ആ കഴിവ്? ബ്രഹ്മാവാണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ദശരഥന് ദശരഥൻ എന്ന പേര് വരുന്നത്. യഥാർത്ഥത്തിൽ ദശരഥന്റെ പേരെന്താണ്? നേമി എന്നാണ്. എന്താണ്
2: നേമി?
0: ഓ, നെയ്മ്.
1: നെയ്മി, നെയ്മ്, നെയ്മ്.
2: അന്ന് ഇംഗ്ലീഷില്ലല്ലോ സൂര്യേച്ചി,
1: അതാ പറഞ്ഞു വരുന്ന ആ നെയ്മി എന്നുള്ള പേരിൽ നിന്നാണ് ഇംഗ്ലീഷിൽ നെയ്മ് എന്ന വാക്ക് വരുന്നത്.
0: നമുക്ക് തർക്കിക്കണ്ട, പണ്ഡിതയുടെ പ്രസ്താവനല്ലോ.
2: ആമാശ, ചിലപ്പോ പുതിയ വ്യാകരണ ഗ്രന്ഥം ഉണ്ടായിരുന്നു.
0: ആയിക്കോട്ടെ. അപ്പൊ നെയ്മി എന്നായിരുന്നു അജമഹാരാജാവിന്റെ മകന്റെ പേര്. ആ നേമിക്ക് ദശരഥൻ എന്ന പേര് ലഭിക്കുന്നത്, പദവി ലഭിക്കുന്നത് പിൽക്കാലത്ത് യുവാവായതിനു ശേഷം ഈ രഥങ്ങളെ സമർത്ഥമായിട്ട് നയിക്കുവാനുള്ള ശേഷി കണ്ട ബ്രഹ്മാവാണ് ഈ ദശരഥൻ എന്നുള്ള പേര് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് വിഖ്യാതനായ ഒരു മന്ത്രിയുണ്ട്, സുമന്ത്രരാണ്. കോസലമാണ് രാജ്യം, സരയൂ നദിയുടെ തീരമാണ്, അയോധ്യയാണ് തലസ്ഥാനം. നമ്മളിന്ന് ഉത്തർപ്രദേശും നേപ്പാൾ തുടങ്ങിയ മേഖലകളൊക്കെ അവിടെ പെടും. ഔധ് എന്ന് പറയും, ഔധ്. അത് 1857 കലാപത്തിലൊക്കെ ഈ ഔധ് ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്ന് കൂട്ടിച്ചേർത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അയോധ്യയുടെ പിൽക്കാല പേരാണ് ഔധ്. അപ്പൊ ഇതാണ് നമ്മുടെ ദശരഥ മഹാരാജാവിന്റെ കഥ. അതിനുശേഷം ശ്രീരാമന്റെയും കുശൻ ലവൻ അവരൊക്കെ പേരറിയില്ലേ, അവരുടെ ഒക്കെ കഥ നമുക്കറിയാലോ അല്ലേ. യഥാർത്ഥത്തിൽ ഉത്തരരാമായണത്തിൽ ഒരു കഥയുണ്ട്, ശ്രീരാമന് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, ലവനും കുശനും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കഥ, ചെറിയൊരു കഥ ഉത്തരരാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനൊരു കഥ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം നമുക്കറിയാലോ കുശനും ലവനും ജനിക്കുന്ന എവിടെയാണ്?
2: വാൽമീകിന്റെ ആശ്രമത്തിൽ.
1: ആ വാൽമീകി ഒരു ബഹുമാനം വേണ്ടേ അശ്വിന് പറയുമ്പോ?
2: എന്നാ പിന്നെ വാൽമീകി മഹാരാജാവ്?
1: ഏകസ്വനഗ്രാഹി വാൽമീകി മഹാരാജാവല്ല,
0: വാൽമീകി മഹാമുനി അല്ലേ. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് ഗർഭിണിയായ സീതയെ ഉപേക്ഷിക്കപ്പെട്ടത്. അവിടെ വെച്ചാണ് തന്റെ 2 കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകുന്നത്. പക്ഷെ ഉത്തരരാമായണത്തിൽ ഒരു കഥയിൽ പറയുന്നത്, ഒരു ദിവസം കുശനെ ആശ്രമത്തിൽ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുശനെ ആശ്രമത്തിൽ അവിടെ നിർത്തി മുനി ഒന്ന് പുറത്ത് പോയതാണ്. എന്തോ പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാനോ മറ്റോ പുറത്തേക്ക് വാൽമീകി മഹർഷി പോയ നേരത്ത് തിരിച്ചു വന്ന് നോക്കുമ്പം കുട്ടി അവിടെയില്ല. മഹർഷിക്കാകെ വിഷമായി. കാരണം മഹർഷിയുടെ ഒരു ആകുലത എന്ന് ചോദിച്ചാൽ സീത തിരിച്ചു വരുമ്പോൾ മകനെ കാണാതെ വിഷമിച്ചു പോലോ. അപ്പം മകൻ കാടാണ്, വനപരിസരമാണ് ആശ്രമം, അവിടെ അരുവിയും മറ്റൊക്കെ ഉണ്ട്, വന്യമൃഗങ്ങളൊക്കെ വന്നേക്കാം, എന്ത് സംഭവിച്ചു എന്നറിയില്ല. അതുകൊണ്ട് സീത വരും മുൻപ് കുശൻ അവിടെ ഉണ്ടാവണം. കുശനെ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. അവിടെ അല്പം ദർഭപ്പുല്ലുണ്ടായിരുന്നു. ആ ദർഭപ്പുല്ല് എടുത്ത് ഒരു മന്ത്രക്ക് ജപിച്ച് ഒരു കുട്ടി ഉണ്ടാക്കി. ദർഭയുടെ മറ്റൊരു പേരാണ് കുശം. അങ്ങനെയാണ് കുശൻ ഉണ്ടാവുന്നത്. അപ്പൊ സീത യഥാർത്ഥത്തിൽ കുശൻ എവിടെയുള്ളത്? ഇപ്പോൾ സീതയുടെ കൂടെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വാൽമീകി മഹർഷിയും മോനെ നീ ഇവിടെ ഇരിക്കെ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതിന് ശേഷം സീത അവിടെ വന്ന് നമുക്ക് അരുവിയിൽ ആ നദിയിൽ പോയി കുളിച്ച് സ്നാനം ചെയ്ത് തിരിച്ച് വരികയാണ്. വന്നു നോക്കുമ്പം ആടെ ഉണ്ട്, ആര്?
2: കുശൻ.
0: കൂടെയുണ്ട്
2: കുശൻ.
0: ഇപ്പൊ 2 കുശന്മാര്. മഹർഷിയോട് പറഞ്ഞു. മഹർഷി പറഞ്ഞു സംഭവിച്ച കാര്യങ്ങളൊക്കെ. മഹർഷി പറഞ്ഞു ഇവിടെ കുഞ്ഞിനെ കാണാൻ നീ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ മന്ത്രശക്തി കൊണ്ട് നിർമ്മിച്ച നിന്റെ മകൻ തന്നെയാണ് ഇവൻ. അപ്പൊ അങ്ങനെ 2-ാമത്തെ മകന് ലവൻ എന്ന പേര് കൊടുത്തു. അങ്ങനെയാണ് കുശനും ലവനും ഉണ്ടാകുന്ന എന്നൊരു കഥയുണ്ട്. ഈ ലവം എന്ന് പറഞ്ഞാൽ ഗ്രാമ്പുണ്ടല്ലോ, സുഗന്ധദ്രവ്യമായ ഗ്രാമ്പു, കുറച്ചെന്നൊക്കെ അർത്ഥമൊക്കെ അതിനുണ്ട്. പക്ഷെ ഈ കഥ അത്ര വ്യാപകമല്ല, സ്വീകാര്യമല്ല. സീതാദേവി ഇരട്ട കുട്ടികളെ തന്നെയാണ് പ്രസവിച്ചത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് കൊച്ചിനും തൊട്ട് പിന്നാലെ ലവനും പിറന്നു എന്ന് തന്നെയാണ് കഥയുള്ളത്. ഇങ്ങനൊരു കഥയുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിച്ചെന്ന് മാത്രം. ഉത്തരരാമായണത്തിൽ കൊച്ചിനാണ് പിന്നീട് അയോധ്യയുടെ രാജാവായിട്ട് മാറുന്നത്. ലവനും ഒരു വലിയ പ്രദേശം ശ്രീരാമൻ നൽകുന്നുണ്ട്. കാഞ്ചന സീതയുടെ കഥ അറിയാം. അശ്വമേധയാഗം നടത്തുമ്പം രാജാവിൻ്റെ അരികിൽ ഭാര്യ ഇരിക്കണം, ഭാര്യയെ ഉപേക്ഷിച്ചല്ലോ അല്ലേ. 14 വർഷം കാട്ടിലും ലങ്കയിലൊക്കെ വാണതിൻ്റെ പേരിൽ അവരുടെ ചാരിത്ര ശുദ്ധിയെക്കുറിച്ച് ഏതോ ഒരു നാട്ടുകാരൻ സംശയം ഉന്നയിച്ചു. അതൊക്കെ നമുക്കറിയുന്ന കഥകളാണ്. അപ്പോൾ പാർശ്വത്തിലിരിക്കേണ്ട, വാമഭാഗത്തിരിക്കേണ്ട പത്നി രണ്ട് തരത്തിലാവും. ഒന്ന് പ്ലാശ് എന്നൊരു സാധനം, പ്ലാശ് നമ്മളിപ്പം മരങ്ങളെന്നൊക്കെ എടുക്കുന്ന ഒരു തരം പശ പ്ലാശ്. മറ്റൊന്ന് സ്വർണം. പക്ഷെ ഇത് രാജാവായതുകൊണ്ട് സ്വർണം കൊണ്ട് തന്നെ സീത ഉണ്ടാക്കി. ആ സ്വർണ്ണ സീത എന്നാണ് നമ്മളെന്ത്
2: വിളിക്കുക,
0: ശ്രീകണ്ഠൻ നായരൊക്കെ കാഞ്ചന സീതയുണ്ട്. സിനിമയൊക്കെ ഉണ്ടല്ലോ, അരവിന്ദന്റെ കാഞ്ചന സീത സിനിമയൊക്കെ ഉണ്ട്. യാഗാശ്വത്തിന് പിടിച്ചു കിട്ടുന്നുണ്ട്, കുശനും ലവനും കൂടി പിടിച്ചു കിട്ടുന്നുണ്ട്. പിന്നാലെ വന്ന ഭരതനെയും ലക്ഷ്മണനെയും ഒക്കെ തോൽപ്പിക്കുന്നുണ്ട്. പിന്നെയാണ് വാത്മീകി ആശ്രമത്തിൽ നിന്ന് രാമായണം പഠിച്ച് അയോധ്യയിൽ ഇത് ആലപിക്കുകയും ആ കഥകളൊക്കെ നമുക്ക് ഉത്തരരാമായണത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മണൻ മരിച്ച ശേഷം, ലക്ഷ്മണൻ മരിക്കേണ്ട സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കാലൻ എന്ന കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീരാമൻ രാജ്യം വിഭജിച്ച് കോസലം കുശാവതി നഗരം ഉണ്ടാക്കി കുശനെ രാജാവാക്കി. കോസലമാണ് അയോധ്യയുടെ പ്രധാനപ്പെട്ട മേഖല. ഉത്തര കോസലമാണ് ലവന് ശരദവതി നഗരം എന്ന പേരിലൊരു നഗരം ഉണ്ടാക്കി ലവന് കൊടുക്കുകയും ചെയ്തു. മറ്റ് രാമസഹോദരന്മാരുടെ മക്കളൊക്കെ എങ്ങനെയാണ്? ലക്ഷ്മണന്റെ മക്കളാണ് അംഗദനും ചന്ദ്രകേതുവും അല്ലെ. അവർക്ക് അംഗദന് കാരുപഥവും ചന്ദ്രകേതുവിന് ചന്ദ്രകാന്തം എന്ന രണ്ട് രാജ്യം നൽകി അവരാണ് അവിടെ ഭരിക്കുന്നത്. ശത്രുഘ്നന്റെ രണ്ട് മക്കളാണ് സുബാഹുവും, സുബാഹുവിന് മധുരാപുരം, ശത്രുഘാതി എന്ന മകന് വൈദിശി നഗരം എന്ന രണ്ട് നഗരമാണ് കൊടുക്കുന്നത്. ഭരതന്റെ രണ്ട് മക്കളാണ് തക്ഷനും അതുപോലെ പുഷ്കലനും, അവർക്കും രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദശരഥന്റെ തൊട്ട് പിൻഗാമിയായിട്ട് കുശനാണ് വരുന്നത്. കുശന്റെ മകനാണ് ആര്? അതിഥി. അതിനുശേഷം നിഷഥൻ.
2: അഗ്നിവർണന്റെ കാര്യം കൂടെ
1: എന്തോ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ട്.
0: അതെ, അഗ്നിവർണന്റെ കാലുകൾ എന്ന പേരിലൊരു നാടകമുണ്ട്. കാവാലം
1: സ്വനഗ്രാഹി നാടകത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കറിയാലോ.
2: അതന്നെ കാവാലം നാരായണ പണിക്കരുടെ ഒരു നാടകം അഗ്നിവർണന്റെ കാലുകൾ.
1: അതന്നെയല്ലേ മാഷി ഇപ്പം പറഞ്ഞത്, അതിന്റെ ഉള്ളിലുള്ള ഇതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ മേലെ പറയണ്ടേ, നാടകല്ലേ.
2: അതായത് സൂര്യച്ചി അഗ്നിവർണന്റെ കാലുകൾ,
1: ആ
2: അതിന്റെ ഉള്ളിൽ എന്താന്നല്ലേ നമുക്ക് അറിയേണ്ടത്.
1: അതെ,
2: അതിപ്പോ മാഷി പറയല്ലോ.
1: മാഷേ ഇവളോട് പറഞ്ഞാൽ രക്ഷയില്ല, മാഷ് തന്നെ പറഞ്ഞു.
0: കാവാലം നാരായണ പണിക്കർ നമുക്കറിയാം മലയാള നാടകവേദിയിൽ തനത് നാടകത്തിന്റെ ആളാണ് അല്ലെ. ഒരു നാടകത്തെ ഒരു പുതിയ രീതിയിൽ, പരമ്പരാഗത രീതിയിൽ നിന്നൊക്കെ വിട്ട് മാറുന്ന അവതരണത്തിൻ്റെ ഒരു ആളാണ്. കളരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാവാല ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ മകൻ നെടുമിടു വേണുവിൻ്റെയൊക്കെ പാട്ടൊക്കെ അതിനറിയാം. ഇതിൽ അഗ്നിവർണന്റെ കാല എന്ന നാടകത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? അഗ്നിവർണൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അയോഗ്യനായ ഒരു രാജാവായിരുന്നു. പ്രജകളെ നോക്കുകയില്ല, ഒരു കാര്യവും രാജാവ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യാതെ ആകെ അലസനായി മടി പിടിച്ചു കൂടിയാള്.
1: പറഞ്ഞു കേട്ടെടുത്തോളം
2: സൂര്യച്ചിനെ പോലെ അവസാധ്യത ഉണ്ട്?
1: ഒരിക്കലുമില്ല. അശ്വിനി മടിയുടെ കാര്യത്തിൽ അശ്വിനി നിന്നെ കഴിച്ചിട്ടേ ആളുള്ളൂ.
2: ഞാനിതെല്ലാം ഇടുന്ന മാഷെ കണ്ടുപിടിക്കുന്നത്, എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ എടുക്കുന്നു.
0: ഏതായാലും അതവിടെ ഇരിക്കട്ടെ. അഗ്നിവർണ്ണൻ അങ്ങേറ്റത്തെ മടിയുടെ ആളാണ്, അലസതയുടെ ആളാണ്, ഉദാസീനത. ഒരു കാര്യവും ചെയ്യില്ല, പ്രജകൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. രാജ്യം എങ്ങനെ ഭരിക്കണം എന്നാലത് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക, അതിനപ്പുറത്തൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ആളുകളൊക്കെ രാജാവിനെ മുഖം കാണിക്കാനും പരാതികൾ പറയാനും ഒക്കെ ചെന്നാൽ അദ്ദേഹം തൻ്റെ കിടപ്പുമുറിയുടെ ഒരു വലിയ ജനവാതിലിലൂടെ തൻ്റെ രണ്ട് കാലും നീട്ടി കാണിച്ചു കൊടുക്കും. ആ കാലിനെ കണ്ട് തൊഴുത് തിരിച്ചു വരാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അഗ്നിവർണന്റെ കാല്. ഈ കാവാലം അഗ്നിവർണൻ എന്നുള്ള രഘുവംശ രാജാവിന്റെ കഥ പറയാനല്ല ആ നാടകം എഴുതിയത്. അതിൽ കേവലരാമൻ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രമൊക്കെ ഉണ്ട്. പുതിയ കാലത്തെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്വ രാഹിത്യത്തെ കുറിച്ചാണ് കാവാലം ആ നാടകത്തിലൂടെ. ഒരു സാമൂഹിക മാധ്യമമാണല്ലോ നാടകം. ഇത് അഗ്നിവർണൻ എന്ന രാജാവ് അങ്ങേറ്റ തലസനായിരുന്നു. അദ്ദേഹം ഒരു കാര്യം ചെയ്യാതെ തന്റെ കാലുകൾ മാത്രം പുറത്ത്
1: കാണിക്കും.
0: കാല് കണ്ട് മുഖം പോലും കാണിക്കില്ല. മുഖം കാണിക്കാന്നല്ല പറയാ, രാജാവ് നേരിൽ കാര്യങ്ങൾ കേൾക്കണം, എന്നിട്ടാണ് പരിഹരിക്കേണ്ടത്. ഈ അഗ്നിവർണനും ശ്രീരാമന്റെ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ കുശന്റെ മകന്റെ അങ്ങനെ മകനെ വരുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ശ്രീരാമന്റെ കഥ പറയുന്ന നമ്മുടെ രാമായണ മാസത്തിൽ രാമന് മുന്നിലും രാമന് ശേഷവും ഒരുപാട് വ്യത്യസ്ത ഭരണാധികാരികളുണ്ടായിരുന്നു. അതിൽ ദിലീപ് മഹാരാജാവ്, അജമഹാരാജാവ്, രഘു രാജാവ്, അതുപോലെ ഏറ്റവും ഒടുവിൽ അഗ്നിവർണൻ അല്ലേ, അവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ സമയത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഇത് ഉപകരിക്കുമെന്ന് വിശ്വസിക്കാം. തൽക്കാലം
2: ഇന്നത്തെ ചാരുകസേര
1: ഇവിടെ നിർത്താം.
2: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ജയദേവ, സന്ധ്യയായാല് നേരെ ഉരുട്ടിയാല് മോളെവിടെയാ കഴിയ? അവളെവിടെയാ ഉറങ്ങ? ഒരു പരിചയമില്ലാതെ നാടല്ലേ ഇത്? അറിയുന്നവരാരും ഇല്ലാതെ മോളൊറ്റയ്ക്ക്.
1: സൗഹൃദങ്ങളുടെ മധുര തീരത്ത് ചില വിയോഗങ്ങളുടെ കണ്ണീർച്ചാലകൾ.
2: ദിനേശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ.
3: എന്താ?
2: റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാം, നമ്മളെ കാറെടുക്ക. അത് മതി, ഈ സമയത്ത് ശ്യാമിനെ വിളിക്കൊന്നും വേണ്ട.
1: സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന കൂട്ടുകാരുടെ സാന്ത്വനങ്ങൾക്ക്, നെഞ്ചു തകരുന്ന വേദനകൾക്ക് ആശ്വാസമാകാനാകുമോ?
4: എടാ ദിനേശ, എന്താ? എടാ മരിച്ചത് മാത്രല്ലാന്ന്.
2: പിന്നെ

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഒരു പുഞ്ചിരിക്ക് വാക്കുകളേക്കാൾ കൂടുതൽ പറയാനാകും. സ്നേഹവും സൗഹൃദവും പ്രണയവും പ്രതീക്ഷയും സന്തോഷവും ഒരുപോലെ വിരിയുന്ന മനോഹരമായൊരു ഭാഷയാണ് പുഞ്ചിരി. അതുകൊണ്ട് തന്നെ മലയാള ചലച്ചിത്ര ഗാനങ്ങളിലും പുഞ്ചിരി എന്ന വാക്ക് അനേകം ഭാവങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ പുഞ്ചിരി എന്ന വാക്ക് മനോഹരമായി ഇടം പിടിച്ച മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെയാണ് നാം ഒരു സംഗീതയാത്ര നടത്തുന്നത്. ഓരോ ഗാനവും ഒരു പുഞ്ചിരിയുടെ സൗന്ദര്യവും ജീവിതത്തിന്റെ മധുരവും ഹൃദയത്തോട് ചേർത്ത്

പറയുന്നവയാണ്. എങ്കിൽ ഈ സംഗീതയാത്ര നമുക്ക് ആരംഭിക്കാം അല്ലേ? പുഞ്ചിരിയുടെ മധുരം നിറഞ്ഞ ഗാനങ്ങളോടൊപ്പം ആദ്യ ഗാനം പൊയ്മുഖങ്ങൾ എന്ന ചിത്രത്തിലേതാണ്. ബി എൻ പ്രകാശ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി കെ ബാലചന്ദ്രനാണ്. പ്രേംനസീർ, അടൂർ ഭാസി, ജയഭാരതി, ടി കെ ബാലചന്ദ്രൻ, ടി എസ് മുത്തയ്യ, വഞ്ചിയൂർ മാധവൻ നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. ചുണ്ടത്തി പുഞ്ചിരി എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് കെ ജി

0: വേണ്ടി.
1: 1973 പുറത്തിറങ്ങിയ യാമിനി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് പി സുശീല. രചന കാനം ഈജെ, സംഗീതം എം കെ അർജുനൻ. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ സി ജോയ്, എം എസ് ജോസഫ് എന്നിവരാണ്. മധു, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജയഭാരതി, പി കെ എബ്രഹാം, സാധന, അടൂർ ഭവാനി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുഞ്ചിരിപ്പൂവുമായി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പുഞ്ചിരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ശ്രീദേവി എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1977. കമലഹാസൻ, ജയലക്ഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ശ്രീദേവി. ഇതിലെ ആ പുഞ്ചിരിച്ചാൽ പൂനിലാവുദിക്കും എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം.

1979 പുറത്തിറങ്ങിയ ഹൃദയത്തിൽ നീ മാത്രം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലപിച്ചത് കെ ജെ യേശുദാസ്. ഖാൻ സാഹിബിന്റെ വരികൾക്ക് എ ടി ഉമ്മറാണ് ഈണം നൽകിയത്. പി പി ഗോവിന്ദൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ എച്ച് ഖാൻ സാഹിബാണ്. സുകുമാരൻ, കുതിരവട്ടം പപ്പു, വിധുബാല, ജനാർദ്ദനൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുഞ്ചിരി പുണരുമി എന്ന ഗാനം നമുക്ക് കേൾക്കാം.

അവളെൻ്റെ സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, കല്യാണി മേനോൻ. ശശി പേരൂർക്കടയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പുഞ്ചിരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലേതാണ്. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചുമോൻ മോഹൻലാൽ എന്നിവരാണ്. മോഹൻലാൽ, എം ജി സോമൻ, കാർത്തിക, തിലകൻ, മാമുക്കോയ, ജനാർദ്ദനൻ, സുകുമാരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിച്ചു തിരുമിലയുടെ വരികൾക്ക് ഔസേപ്പിച്ചനാണ് ഈണം നൽകിയത്. കെ ജെ യേശുദാസ്, അമ്പിളി രാജശേഖരൻ എന്നിവരാണ് പാടിയിരിക്കുന്നത്. പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു രാഗം എന്ന് തുടങ്ങുന്ന ഗാനം.
1: കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകുളമിളകിയ ചുരുളകം. ആഹാ, കളകളം ഇളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകുളമിളകിയ ചുരു

അടുത്ത ഗാനം ബൈസിക്കൽ തീവ്സ് എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് ശങ്കർ മഹാദേവൻ. മധ്യമാവധി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് ആണ് ഈണം നൽകിയത്. 2013 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ആസിഫ് അലി, അപർണ ഗോപിനാഥ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുഞ്ചിരി തഞ്ചും എന്ന് തുടങ്ങുന്ന ഗാനം.

അബ്രിദ് ഷൈൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി, അബ്രിദ് ഷൈൻ, ഷിബു തെക്കുംപുറം എന്നിവർ നിർമ്മിച്ച ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു. നിവിൻ പോളി, സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമോട്, ജോജു ജോർജ്, അനു ഇമ്മാനുവൽ, ജൂഡ് ആന്റണി, ജോസഫ്, കലാഭവൻ പ്രജോദ്, മേഘനാഥൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജെറി അമൽദേവ് ആണ് ഈണം പകർന്നത്. വിനീത് ശ്രീനിവാസൻ, വൈക്കം വിജയലക്ഷ്മി എന്നിവരാണ് പാടിയിരിക്കുന്നത്. 2016 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ചിരിയോ ചിരി പുഞ്ചിരി എന്ന് തുടങ്ങുന്ന ഗാനം

മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് നിഖിൽ മാത്യു, ബിജി ബാൽമണിയിൽ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജി ബാൽമണിയിലാണ് ഈണം നൽകിയത്. 2016 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ നമുക്ക് കേൾക്കാം ചെറുപുഞ്ചിരി ഇന്നലെ ഇതൾവാടി എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പുഞ്ചിരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആസ്വദിക്കാം. ഫീനിക്സ് എന്ന ചിത്രത്തിലെ ഗാനം, പാടിയിരിക്കുന്നത് കപിൽ കപിലൻ, KS ചിത്ര. വിനായക ശശികുമാറിന്റെ വരികൾക്ക് CS സാമാണ് ഈണം നൽകിയത്. വിഷ്ണുഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KR റീനീഷാണ്. ചന്തുനാഥ്, അജു വർഗീസ്, അനൂപ് മേനോൻ, നിൽജ കെ ബേബി, ഭഗത് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിലെ പുഞ്ചിരി നീയും എന്ന് തുടങ്ങുന്ന ഗാനം

2023 പുറത്തിറങ്ങിയ RDX എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് ഹരിഹരൻ. മനോമഞ്ജിത്തിന്റെ വരികൾക്ക് CS Sam ഈണം നൽകിയത്. നഹാസ് ഹിദയാത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സോഫിയ പോളാണ്. ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ്, നീരജ് മാധവ്, ബാബു ആന്റണി, മാലാ പാർവതി, മഹിമ നമ്പ്യാർ, ലാൽ, ഐമ സെബാസ്റ്റ്യൻ, ബൈജു സന്തോഷ്, നിശാന്ത് സാഗർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം വെയിലിന്റെ പുഞ്ചിരി മഴവന്നു മായ്ച്ചുവോ എന്ന് തുടങ്ങുന്ന ഗാനം.

ഭീഷ്മർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് ഡേന റസീഖ്. ഒ എം കരിവാരക്കുണ്ടിന്റെ വരികൾക്ക് കെ എ ലത്തീഫാണ് ഈണം നൽകിയത്. 2026 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പാൽനില പുഞ്ചിരി തോഗുമ സുന്ദരി എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം മോക്ഷ ക്രൈസിസ് എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് ഗണേഷ് സുന്ദരം. സജനീവ് ഇത്തിത്താനത്തിൻ്റെ വരികൾക്ക് ജെയ്സൺ ജെ നായരാണ് ഈണം നൽകിയത്. 2005 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ജോർജ് കോര സംവിധാനം ചെയ്ത് എബ്രഹാം ജോസഫ് നിർമ്മിച്ച ചിത്രമാണ് തോൽവി എഫ് സി. 2023 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഷറഫുദ്ദീൻ, ജൂണി ആന്റണി, ജോർജ് കോര, ആശാ മഠത്തിൽ, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിനായക ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വർമ്മയാണ് ഈണം നൽകിയത്. വിനീത് ശ്രീനിവാസൻ, ശ്രദ്ധാ ഷൺമുഖൻ, വിഷ്ണു വർമ്മ എന്നിവരാണ് പാടിയിരിക്കുന്നത്. ഹേയ് നിൻ പുഞ്ചിരി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: പുഞ്ചിരി എന്ന വാക്ക് മനോഹരമായി വിരിഞ്ഞ ഗാനങ്ങളിലൂടെയായിരുന്നു ഇന്നത്തെ മധുരഗീതങ്ങൾ നിങ്ങളോടൊപ്പം സഞ്ചരിച്ചത്. ഈ ഗാനങ്ങൾ നിങ്ങളുടെ മനസ്സിലും ഒരു മധുര പുഞ്ചിരി വിരിയിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ വീണ്ടും മറ്റൊരു മനോഹരമായ ഗാനവിഷയവുമായി കേട്ടുമുട്ടാം. ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു, ഇത് സൂര്യ ഇടവന, റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാക

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 16, ഹിജ്രാവർഷം 1447, സഫർ 17, ശകവർഷം 1948, ശ്രാവണം 10, 2026 ഓഗസ്റ്റ് 2 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.